ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 5 മണി കഴിഞ്ഞ് 58:13. ഇന്നത്തെ പ്രക്ഷേപണം ഇപ്പോൾ ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 9, കൊലവർഷം 1201 കർക്കടകം 15, 2026 ജൂലൈ 31 വെള്ളിയാഴ്ച.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണത്തിലെ പരിപാടികളുടെ വിവരങ്ങൾ ഇപ്പോൾ കേൾക്കാം. അറബത്തിന് സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി വി മോഹനൻ മണ്ണഴി. അറുപത്തിനഞ്ചിന് രാമായണ പാരായണം, 6:25 ട്രെയിൻ സമയം ചരിത്രപഥം, 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം, തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്, അൽ റിഹാനായി ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി, ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം, റീഗൽ ജുവലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം. തുടർന്ന് ട്രെയിൻ സമയം 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. തലകറക്കം എന്ത്, എന്തുകൊണ്ട്? ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഇ മുഹമ്മദ് അഫ്സൽ. 7:55 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന, ഒ ചന്ദുമേനോൻ എഴുതിയ നോവൽ ഇന്ദുലേഖ. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി, തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. കോട്ടയ്ക്കൽ VPSV ആയുർവേദ കോളേജിലെ വൈസ് പ്രിൻസിപ്പലും ദ്രവ്യഗുണ വിജ്ഞാന വിഭാഗം മേധാവിയുമായ ഡോക്ടർ എൻ മനോജ് കുമാർ സംസാരിക്കുന്നത് കേൾക്കാം. വിഷയം, കർക്കടക മാസത്തിലെ ഭക്ഷണക്രമവും ദിനചര്യയും. 7:45 ദൃശ്യമായി കെയർ ഹോസ്പിറ്റൽ, തൃശൂർ എൻ ചാവക്കാട്. കാവ്യധാര, വയലാർ രാമവർമ്മയുടെ ആയിഷ എന്ന കവിതയിൽ ഒരു ഭാഗം. ആലാപനം CV ജിഷാമേരി. 7:50 IQ ഓപ്റ്റിക്കൽസ് കോട്ടയ്ക്കൽ റോഡ് ചട്ടിപ്പറമ്പ് സമകാലികം. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി, പാട്ടുപുലിമ. തുടർന്ന് FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, 3 ട്രെയിൻ സമയം.

സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. ഇതിൽ കരിയർ വിദഗ്ധൻ ജമാലുദ്ദീൻ മാളിക്കുന്ന് സംസാരിക്കുന്നു. കേൾക്കാം. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകളും. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളിയൂർ ഇന്നത്തെ ചോദ്യമുത്തരം. 8:25 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. 8:30 ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊണ്ടോട്ടി ബ്രാഞ്ച് അവതരിപ്പിക്കുന്ന ദന്ത ശുചിത്വ അവബോധ പരിപാടി, സ്പോൺസേഡ് പരിപാടി. 8:40 മൈൻഡ് റീചാർജ് തത്സമയ ഫോണിൻ പരിപാടി. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 മൈലാഞ്ചി മുഞ്ച്. അവതരിപ്പിക്കുന്നത് ഗായിക ഫാരിഷ ഹുസൈൻ. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 10:00 റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഇസൈ മഴ. 10:50 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 ചലച്ചിത്രഗാനങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10 ഷെൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് വാട്സ്ആപ്പ് ഇഷ്ടഗാനങ്ങൾ. 11:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക്, രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3:00 നാടകഗാനങ്ങൾ. 3:30 മൈലാഞ്ചി മുഞ്ച് പുനഃപ്രക്ഷേപണം. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം തുടർന്ന് 4:00 പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:20 രാമായണ പാരായണം. 6:50 വയലും വീടും. ആകാശവാണി മഞ്ചേരി FM പ്രക്ഷേപണം ചെയ്യുന്ന ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: മോഹനൻ മണ്ണഴി.
1: കനേഡിയൻ സാഹിത്യകാരി മാർഗരറ്റ് അറ്റ്വുഡ് മേക്കിംഗ് പോയ്സൺ എന്ന പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട്. കുട്ടിക്കാലത്ത് ഒരിക്കൽ എഴുത്തുകാരിയും സഹോദരനും കൂടി വിഷമുണ്ടാക്കാൻ ശ്രമിച്ചു. വിഷം നിറഞ്ഞതെന്ന് വിചാരിച്ച വസ്തുക്കളെല്ലാം അതിനായി അവർ വിനിയോഗിച്ചു. പക്ഷേ ആ വിഷം എന്തു ചെയ്യണമെന്ന് അവർക്കറിയില്ലായിരുന്നു. വിഷം കൊടുത്ത് കൊല്ലാൻ മാത്രം അവർക്കൊന്നിനോടും ദേഷ്യവുമില്ല. ഒടുവിൽ വിഷം ആർക്കും ശല്യമാകാത്ത തരത്തിൽ വലിച്ചെറിഞ്ഞ് കളയുകയാണ് അവർ. ഈ കഥയിൽ പറയുന്നതുപോലെയാണ് നമ്മളിൽ പലരുടെയും അവസ്ഥ. മനസ്സിൽ വിഷവും അമൃതും ഒരേപോലെ സൂക്ഷിക്കുന്നവരാണ് മനുഷ്യർ. ഇതിലേത് പുറത്തെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതം. നമ്മുടെ മനസ്സും മനസ്സിലെ നന്മയും നമ്മുടെ കർമ്മങ്ങളെ ശുദ്ധമായി നിലനിർത്തുന്നു. മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കരുത് നമ്മുടെ മനോഭാവം രൂപപ്പെടുത്തേണ്ടത്. അവർ നമ്മളോട് എങ്ങനെ പെരുമാറിയാലും അവരോട് നമ്മൾ നന്നായി പെരുമാറുകയാണ് ചെയ്യേണ്ടത്. അവരിൽ നിന്നുണ്ടാകുന്ന മോശം പ്രവൃത്തിയും പെരുമാറ്റവും അവരുടെ സംസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കരുതി സമാധാനിക്കുകയും തെറ്റായ രീതിയിൽ പെരുമാറിയവരോട് പോലും വിദ്വേഷം പ്രകടിപ്പിക്കാതെ മോശം പ്രതികരണങ്ങൾ നമ്മളിൽ നിന്നും പുറത്തേക്ക് വരാതെ ശ്രദ്ധിക്കുകയും ചെയ്യുക. ജീവിതയാത്രയിൽ ഒപ്പമുള്ള എല്ലാവരോടും അവരുടെ പങ്കിന് നന്ദി പറയുക. നമ്മൾ സ്വന്തം മൂല്യം തിരിച്ചറിയുകയും ആത്മാഭിമാനത്തോടെ തുടരുകയും ചെയ്യുക. നമ്മളോട് ഏറ്റവും മോശമായി പ്രവർത്തിച്ചവരോട് നന്ദിയുണ്ടാകുന്നത് നമ്മുടെ സ്വന്തം വളർച്ചയ്ക്കും സഹിഷ്ണുതയ്ക്കുമുള്ള ശക്തമായ ഒരു ഉപകരണമാണ്. അവരുടെ പ്രവൃത്തികളെ ഒരു പഠനാവസരമായി കാണുകയും നമ്മുടെ സ്വഭാവം ശക്തിപ്പെടുത്താനായി ഉപയോഗിക്കുകയും ചെയ്യുക. ജീവിതം നൽകുന്ന പാഠങ്ങൾ തിരിച്ചറിയുകയും സ്വന്തം ശക്തിയിൽ ശ്രദ്ധിക്കുകയും സ്വയം കരുണ കാണിക്കുകയും ചെയ്യുക. നമ്മളിൽ മറഞ്ഞുകിടക്കുന്ന നന്മയെ കണ്ടെത്തി പുറത്തെടുക്കാൻ മറ്റുള്ളവരുടെ മനോഭാവം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നിടത്താണ് നമ്മുടെ വിജയം. ജീവിതത്തിലെ പോസിറ്റീവായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ലോകപ്രശസ്ത ശില്പി മൈക്കൽ ആഞ്ജലോയുടെ വിശ്വപ്രസിദ്ധമായ വെണ്ണക്കൽ ശില്പമാണ് പിയത്ത. ഈ ശില്പം തീർക്കുമ്പോൾ മൈക്കൽ ആഞ്ജലോയ്ക്ക് 24 വയസ്സേ പ്രായമുള്ളൂ. കുരിശിൽ നിന്നിറങ്ങിയ യേശുവിൻ്റെ തിരുശരീരം അമ്മ മറിയത്തിൻ്റെ മടിത്തട്ടിൽ രക്തരേഖകൾ പടർന്ന ലില്ലിപ്പൂവ് പോലെ വാടിക്കിടക്കുകയാണ്. പീഠാനുഭവങ്ങൾ ഏറ്റുവാങ്ങിയ യേശുവിൻ്റെ ദേഹത്തിൽ പാതി കൂമ്പിയ കണ്ണുകൾ അപ്പോഴും പ്രാർത്ഥനാ നിർഭരമായിരുന്നു. പിതാവേ, നീ എന്നെ ഈ നിലയിലെത്തിച്ചവരോട് പൊറുക്കണമേ എന്നാ കണ്ണുകൾ പറയുന്നു. തൻ്റെ മരണത്തിന് കാരണമായവരോട് പോലും കാണിക്കുന്ന സ്നേഹവും കാരുണ്യവുമാണ് യേശുവിൻ്റെ പാതി കൂമ്പിയ കണ്ണുകളിൽ നിറഞ്ഞു നിന്നത്. അത് കല്ലിലെ കവിതയാക്കി നമുക്ക് തരികയാണ് മൈക്കൽ ആഞ്ജലോ ചെയ്തത്. എന്നാൽ ആധുനിക കാലത്തിൻ്റെ ലഹരിമൂത്ത കാട്ടാളത്തത്തിൻ്റെ പ്രതിനിധിയായ ലാസ്ലോ ടോത്ത് എന്ന ചെറുപ്പക്കാരൻ ചുറ്റികയാൽ ആ ശില്പഭംഗിയെ തച്ചുടയ്ക്കുന്നു. ജഡമായ ശിലയെ മൈക്കലാഞ്ജലോ തൻ്റെ കരവിരുതിനാൽ തേജസ്സുറ്റതാക്കിയപ്പോൾ ആധുനിക കാലത്തിൻ്റെ ലഹരി വിഴുങ്ങിയ ഭ്രാന്ത് ചുറ്റികയാൽ അതിനെ തച്ചുടയ്ക്കുന്നു. എല്ലാം നശിപ്പിക്കാൻ ഒരു നിമിഷം മതി, പക്ഷേ നന്മകൾ പടുത്തുയർത്താൻ ഒരായുസ് മുഴുവൻ വേണ്ടിവരും. അത് വിസ്മരിക്കാതിരിക്കുക. മാപ്പു നൽകുകൻ പ്രിയ മൈക്കലാഞ്ജലോ മാപ്പ്, മാപ്പിവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിവിയില്ല എന്നാണ് തൻ്റെ കവിതയിലൂടെ കവി ONV കുറുപ്പ് ആ ലോകോത്തര കലാകാരന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിക്കുന്നത്. ഹൃദയത്തിൽ നന്മയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ തുറന്നു പ്രകടിപ്പിക്കാനാവൂ. ലോകപ്രശസ്ത കലാകാരൻ ലിയോനാർഡോ ഡാവിഞ്ചി പറഞ്ഞതുപോലെ, ദ നോബ്ലസ്റ്റ് പ്ലഷർ ഈസ് ദ ജോയ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പരമാനന്ദകരമാവും. അവനവൻ്റെ കഴിവുകളെ അറിയുക, അവനവൻ്റെ പരിമിതികളെ അറിയുക, ജീവിതം സുന്ദരമാവും. ലോകത്തെ നോക്കി ഹൃദ്യമായി ഒന്ന് പുഞ്ചിരിച്ചോളൂ.
0: PV മോഹനൻ മണ്ണഴി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്.
2: അല്പസമയത്തിനകം കേൾക്കാം രാമായണ പാരായണം.

0: ആകാശവാണി
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്ത് എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലിപ്പമുള്ള അക്ഷരങ്ങൾ സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്, മനോരമ അധ്യാത്മ രാമായണം ശുദ്ധം സുഗമം സമ്പൂർണ്ണം. കൊല്ലവർഷം 1202 മനോരമ പഞ്ചാംഗം കാണിപ്പയൂർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത്. ഒരു വർഷത്തെ നക്ഷത്ര ഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
0: രാമായണ പാരായണം 15-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
0: ജടായുസ്തുതി, കബന്ധഗതി, കബന്ധസ്തുതി, ശബരിയാശ്രമ പ്രവേശം എന്നീ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ഡോക്ടർ കെ ഓമനക്കുട്ടി.

0: ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിൽ അടുത്ത മണിക്കൂറുകളിൽ എത്തിച്ചേരുന്ന തീവണ്ടികളുടെ സമയക്രമം 5:06:01 കോഴിക്കോട് ഷൊർണൂർ പാസഞ്ചർ 12:06:28 1:02:01 ചെന്നൈ മംഗളൂരു മെയിൽ 13:06:41 1:02:08 കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 6:44 1:06:27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48 2:02:49 എറണാകുളം പൂനെ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:22:07 1:03:08 കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് 7:33 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 5:06:07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 5:06:32 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും. ട്രെയിൻ സമയം. ഓരോ ദിവസത്തിനും പറയാനുണ്ട് ഒരു ചരിത്രകഥ. കേൾക്കാം
1: ചരിത്രപഥം.
0: ചരിത്രത്തിൽ ഇന്നാണ് 1959 വിമോചന സമരത്തെ തുടർന്ന് കേരളത്തിലെ പ്രഥമ മന്ത്രിസഭയെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടത്. EMSന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ പിരിച്ചുവിട്ടത് ഭരണഘടനയുടെ 356 വകുപ്പ് അനുസരിച്ചായിരുന്നു. EMS മന്ത്രിസഭ പാസാക്കിയ ഭൂപരിഷ്കരണ നിയമം, വിദ്യാഭ്യാസ ബിൽ എന്നീ പുരോഗമന നിയമനിർമ്മാണങ്ങൾക്കെതിരായിരുന്ന വിമോചന മുന്നണിക്കാർ നടത്തിയ സമരമായിരുന്നു വിവാദം സൃഷ്ടിച്ച തീരുമാനത്തിന് പിന്നിലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു.
1: ചരിത്രപഥം.

വൈദ്യുതി അറിയിപ്പ്. കോഴിക്കോട് വെള്ളിമാടുകുന്ന് സെക്ഷൻ പാച്ചാക്കിൽ പരിസരം രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും തോട്ടിൽ പീടിക, തായാട്ടുപുയിൽ, ഇരിങ്ങാട്ടുകണ്ടി പരിസരങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയും നാളെ വൈദ്യുതി മുടങ്ങുമെന്ന് അധികൃതർ അറിയിക്കുന്നു.

ഇന്ന് രാവിലെ 7:10 ആരോഗ്യജാലകത്തിൽ കേൾക്കാം, തലകറക്കം എന്ത്, എന്തുകൊണ്ട് എന്ന വിഷയത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഇ മുഹമ്മദ് അഫ്സൽ സംസാരിക്കുന്നത്. ആരോഗ്യജാലകം ഇന്ന് രാവിലെ 7:10. ഇന്ന് രാവിലെ 7 രാമായണ പൊരുൾ. രാവിലെ 7:40 ആയുരാരോഗ്യത്തിൽ കേൾക്കാം കർക്കടക മാസത്തിലെ ഭക്ഷണക്രമവും ദിനചര്യയും. സംസാരിക്കുന്നത് കോട്ടയ്ക്കൽ BPSV ആയുർവേദ കോളേജിലെ വൈസ് പ്രിൻസിപ്പലും ദ്രവ്യഗുണ വിജ്ഞാന വിഭാഗം മേധാവിയുമായ ഡോക്ടർ എൻ മനോജ് കുമാർ. കേൾക്കാം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:40. ഇന്ന് രാവിലെ 8:30 ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊണ്ടോട്ടി ബ്രാഞ്ച് അവതരിപ്പിക്കുന്ന ദന്ത ശുചിത്വ അവബോധ പരിപാടി, സ്പോൺസേഡ് പരിപാടി.

0: കാർഷിക വൃത്താന്തം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
0: കാർഷിക വൃത്താന്തം.
1: പ്രായോജകർ
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം. പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന സുരക്ഷിത ഭക്ഷണം നമ്മുടെ അവകാശം എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ആഗസ്റ്റ് 17 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് https://cellkau.in/elearning/reg.php എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ആഗസ്റ്റ് 27 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കില്ല. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ പറഞ്ഞ ലിങ്കിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ആഗസ്റ്റ് 17 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0487-243-5666 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. ആവർത്തിക്കാം, 0487-243-5666. കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കാൻ തുടങ്ങി. സംസ്ഥാനത്ത് കാർഷിക മേഖലയിലെ തൊഴിലാളി ക്ഷാമവും വർദ്ധിച്ചുവരുന്ന തൊഴിൽ ചെലവും പരിഗണിച്ച് കാർഷിക പ്രവർത്തനങ്ങൾ കൂടുതൽ യന്ത്രവൽക്കരിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ സ്മാം പദ്ധതിയുടെ ഭാഗമായി കസ്റ്റം ഹയറിംഗ് സെന്റർ, ഫാം മെഷീനറി ബാങ്ക് എന്നീ പദ്ധതികളിലേക്കുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കും. കേന്ദ്ര സർക്കാരിന്റെ അഗ്രി മെഷീനറി പോർട്ടലായ agrimissionary.nic.in വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് സമീപത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടാം. വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ അടുത്ത മാസം 4 പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 8089076698 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 8089076698. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി, അതായത് വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം, ഖാരിഫ് 2026 സീസണ് അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലായ https://pmfby.gov.in സന്ദർശിക്കുകയോ അല്ലെങ്കിൽ 1800-425-7064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ ചെയ്യാം. ആവർത്തിക്കാം, https://pmfby.gov.in, 1800-425-7064. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി പരിശോധിച്ച് പ്രീമിയം തുക, ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത്, വിളയുടെ പേര് എന്നിവ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കണം. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
0: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
1: പ്രായോജകർ
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ഫോൺ 9744555-0424.
3: ഇനി ഇന്നത്തെ കാലാവസ്ഥാ വിവരങ്ങൾ. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കൻ ഗുജറാത്ത് മുതൽ വടക്കൻ കേരളം വരെ തീരപ്രദേശത്തെ

0: ന്യൂനമർദ്ദ പാതയാണ് മഴയ്ക്ക് കാരണം. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനം പാടില്ല.
1: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
2: ദൃഷ്ടി പ്രയോജകർ
1: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
3: എന്റെ മുത്തശ്ശിക്കിപ്പോ എന്നെക്കാളും നന്നായി കാണാല്ലേ.
4: മോനെ, ഞാൻ കൊണ്ടോട്ടി അൽ റെഹാൻ കന്നാശുപത്രിയിൽ നിന്ന് തിമിര ഓപ്പറേഷൻ ചെയ്തില്ലേ, അപ്പൊ എനിക്കെല്ലാം നന്നായി കാണാം.
3: ഓപ്പറേഷനോ? നല്ല വേദന എടുത്തിണ്ടാവില്ലേ?
4: അവിടെ വേദനരഹിത താക്കോൽ ദ്വാര ശസ്ത്രക്രിയല്ലേ, അത് ചെയ്തു കഴിഞ്ഞാ തന്നെ വീട്ടിക്ക് പോരാം.
1: അൽ റെഹാൻ കണ്ണാശുപത്രി.
5: ദൃഷ്ടി.
0: പരീക്ഷാ ക്രമക്കേട് പി എസ് സിയിലേത് ആസൂത്രിത നീക്കുമെന്ന് SIT. PSEയിലെ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ച് അന്വേഷണം. ഭിന്നശേഷി സംവരണ നിയമനത്തിനായി നിശ്ചിത തസ്തികകൾ മാറ്റിവെച്ചിട്ടുള്ള എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനങ്ങൾക്കെല്ലാം 14 അംഗീകാരം നൽകാൻ സർക്കാർ തീരുമാനം. വയനാട് മുത്തങ്ങയ വെടിവയ്പ് കേസിൽ വിധി ഇന്ന് പറയും. ഓണക്കാലത്തെ അസ്വാഭാവിക വിലവർദ്ധനയും കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും ക്രമക്കേടുകളും തടയാൻ നാളെ മുതൽ പരിശോധന. ഞായറാഴ്ച വരെ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. അസമിൽ പേമാരി തുടരുന്നു, 78 മരണം. 3 ദിവസത്തേക്ക് ഓറഞ്ച് ജാഗ്രത. തദ്ദേശ സ്ഥാപന വാർഷിക പദ്ധതികൾ ഈ മാസം 15 പുതുക്കി സമർപ്പിക്കാം. സർക്കാർ ഓഫീസുകളിൽ നൽകുന്ന നിവേദനങ്ങളിലും അപേക്ഷകളിലും ഏതെങ്കിലും പ്രത്യേക നിറത്തിലുള്ള മഷി ഉപയോഗിക്കണമെന്ന നിബന്ധനയില്ലെന്ന് സംസ്ഥാന ഭരണപരിഷ്കാര വകുപ്പ്. സംസ്ഥാനത്തെ ആധാരമെഴുത്ത് ക്ഷേമനിധി ഉത്സവ ബത്ത 6,000 സർക്കാർ വർദ്ധിപ്പിച്ചു. ഓഗസ്റ്റിലെ വൈദ്യുതി ബില്ലിൽ സർചാർജില്ല. ഗാസയിൽ ആക്രമണം തുടർന്ന് ഇസ്രയേൽ. ജപ്പാൻ ഭൂകമ്പം, മരണം 25. 3 മാസത്തിനിടെ ഖാദി വിൽപ്പനയിൽ 30% വർധന. LPG ഗാർഹിക സിലിണ്ടർ EKYC അടുത്ത മാസം 15 പൂർത്തിയാക്കണം. ആയുർവേദ ഔഷധ നിർമ്മാണം ഇനി സ്ഥിരം ലൈസൻസ്. ഗുണനിലവാരം ഉറപ്പാക്കാൻ ചട്ടഭേദഗതി. 2025-26 സാമ്പത്തിക വർഷത്തെ വ്യക്തിഗത ആദായ നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യാൻ ഇന്നുകൂടി സമയം. കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിൽ എം ശ്രീശങ്കറിന് വെള്ളി മെഡൽ. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഉൾപ്പെടെ 3 ഇന്ത്യക്കാർ ഫൈനലിൽ. ഇന്ത്യയുമായി കളിക്കാൻ ബ്രസീൽ. മത്സരം 3 ഒക്ടോബർ കൊൽക്കത്തയിൽ.
1: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
6: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
0: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
7: 15 സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
9: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
8: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
0: സ്വർണം പവന 600 കൂടി, 1,05,840 തങ്കം 10 1,40,200 വെള്ളി വില കുറഞ്ഞ്, കിലോഗ്രാമിന് 2,24,000 റബ്ബർ RSS 4 27,400, RSS 5 27,100 വെളിച്ചെണ്ണ ക്വിന്റലിന്, കോഴിക്കോട് 25,600, വടകര 28,230, മാനന്തവാടി 26,800, കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് എടുത്തപടി 15,500, വടകര 15,500, നാളികേരം ആയിരമെണ്ണത്തിന് പാലക്കാട് 28,500, പൊന്നാനി 19,600, കോഴിക്കോട് 19,300, മഞ്ചേരി ക്വിന്റലിന് 5,200, അടയ്ക്ക ആയിരമെണ്ണത്തിന് പാലക്കാട് 3,750, പൊന്നാനി 4,000, മഞ്ചേരി ക്വിന്റലിന് 7,500, കുരുമുളക് ക്വിന്റലിന് മഞ്ചേരി നാടൻ 68,000, കോഴിക്കോട് നാടൻ 67,000, കോഴിക്കോട് ചേട്ടൻ 67,500, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500,

0: മാനന്തവാടി വയനാടൻ 69,000, ചുക്ക് ക്വിന്റലിന് പാലക്കാട് 30,000, കോഴിക്കോട് 26,000, ഇഞ്ചി ക്വിന്റലിന് കോഴിക്കോട് പുതിയത് 13,000, പച്ചക്കപ്പ ക്വിന്റലിന് കോഴിക്കോട് 2,500, ശർക്കര ക്വിന്റലിന് പാലക്കാട് 4,200, കോഴിക്കോട് 5,400, മാനന്തവാടി പാണ്ടി 5,300, കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോൺ 680, മാനന്തവാടി ലഗോൺ 700, വെറ്റില 100 എണ്ണത്തിന് തിരൂർ 40, കൈതച്ചക്ക ക്വിന്റലിന് കോഴിക്കോട് 4,800, മാനന്തവാടി 6,200, പഞ്ചസാര ക്വിന്റലിന് പാലക്കാട് 4,980, കോഴിക്കോട് 4,800, നേന്ത്രക്കായ ക്വിന്റലിന് പാലക്കാട് 5,400, മഞ്ചേരി 4,000, അരി പാലക്കാട് മട്ട 4,700, പൊന്നി 4,250, പാലക്കാട് അഞ്ചേയ 4,300, നെല്ല് ക്വിന്റലിന് മാനന്തവാടി മട്ട 2,600.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
5: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി, ഫോൺ 9495777174.
0: ഇനി യേശുദാസ് പാടിയ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം വീണ്ടും ലിസ. ഗാനരചന പൂച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ.

വീണ്ടും ലിസ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന പൂച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1800 420 2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.

0: ആകാശവാണി. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. ദേശീയഗാനമായ വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാക്കുന്ന ബില്ലും പൊതുപരീക്ഷാ ഭേദഗതി ബില്ലും പാർലമെന്റ് പാസാക്കി. വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിന് ഗവൺമെന്റ് നിരന്തരം നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഴ സാധ്യത കണക്കിലെടുത്ത് 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ആലപ്പുഴ, എറണാകുളം, വയനാട്, കാസർകോട്, കോട്ടയം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഗ്ലാസ്ഗോവിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ വിശദമായി. ദേശീയഗാനമായ വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാക്കുന്ന ബിൽ പാർലമെന്റ് പാസാക്കി. പ്രതിപക്ഷ ബഹളത്തിനിടയിലാണ് ലോക്സഭാ ബിൽ അംഗീകരിച്ചത്. ദേശീയ ബഹുമതി അനാദരവ് ഭേദഗതി ബിൽ 2026 പ്രകാരം ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ പദവി ദേശീയഗീതമായ വന്ദേ മാതരത്തിനു നൽകുമെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി. വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ക്രിമിനൽ കുറ്റമാക്കാൻ ബിൽ ലക്ഷ്യമിടുന്നു. ദേശീയഗീതത്തിനർഹമായ ബഹുമാനം ഗവൺമെന്റ് നൽകുന്നുണ്ടെന്ന് ലോക്സഭയിലെ ചർച്ചയിൽ കേന്ദ്രസഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു. പ്രതിപക്ഷം അവതരിപ്പിച്ച ഭേദഗതികൾ തള്ളിയാണ് ബിൽ പാസാക്കിയത്. രാജ്യസഭ അംഗീകാരം നൽകിയതോടെ പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. 10 വർഷം വരെ തടവ്, 10 കോടി രൂപ വരെ പിഴ, കുറ്റക്കാരുടെ സ്വത്ത് കണ്ടുകെട്ടൽ തുടങ്ങിയ കർശനമായ ശിക്ഷാ നടപടികൾ ഉൾപ്പെടെ സുപ്രധാന വ്യവസ്ഥകൾ നിയമത്തിലുണ്ട്. വികസിത ഭാരതത്തിന് യുവാക്കൾ വലിയൊരു മുതൽക്കൂട്ടാണെന്ന് ബില്ലിന്മേൽ ചർച്ചയ്ക്ക് മറുപടി നൽകവെ കേന്ദ്രസഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിന് ഗവൺമെന്റ് നിരന്തരം നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പതിറ്റാണ്ടുകളായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച എന്ന പ്രശ്നം നേരിടുന്നുണ്ടെന്നും ഇത് വിദ്യാർത്ഥികളുടെ ഭാവിയെ അപകടത്തിലാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനം സംരക്ഷിക്കുന്നതിനും വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിന് അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനും സുതാര്യവും സാങ്കേതിക വിദ്യയിലൂന്നിയതുമായ പരീക്ഷാ സംവിധാനം, ചോദ്യപേപ്പർ ചോർച്ച തടയാൻ ശക്തമായ നിയമങ്ങൾ, പരീക്ഷാ മാഫികൾക്കെതിരായ കർശന നടപടികൾ എന്നിവ അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പ്രധാനമന്ത്രി കിസാൻ സമ്പദ് യോജന രാജ്യത്തുടനീളം നടപ്പിലാക്കി വരികയാണെന്ന് മന്ത്രി ചിരാഗ് പാസ്വാൻ ലോക്സഭയെ അറിയിച്ചു. ആധുനിക ഭക്ഷ്യ സംസ്കരണ അടിസ്ഥാന സൌകര്യങ്ങളും മൂല്യവർദ്ധിത സൌകര്യങ്ങളും ഒരുക്കുക, കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംസ്കരണവും സംരക്ഷണവും മെച്ചപ്പെടുത്തുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. പിഎം ശ്രീ വിഷയത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് ഏകപക്ഷീയമായി കരാർ ഒപ്പിട്ടുണ്ടാക്കിയ പ്രതിസന്ധി പരിഹരിക്കാനാണ് യുഡിഎഫ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന് കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ല. ഇത് സംബന്ധിച്ച ഉപസമിതിയുടെ അന്തിമ റിപ്പോർട്ട് ആയിട്ടില്ലെന്നും ഒരു തവണ കൂടി യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ ഭാഗികമായി സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നുണ്ട്. രാജ്യം ഒരു ദേശീയ കരിക്കുലവുമായി മുന്നോട്ടു പോകുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുക സാധ്യമല്ലെന്നും സംസ്ഥാനത്തെ മറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് തന്നെയായിരിക്കും പിഎം ശ്രീ സ്കൂളുകളിലും പഠിപ്പിക്കുകയെന്നും മന്ത്രി ഷംസുദ്ദീൻ വ്യക്തമാക്കി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഗോഡൌണിൽ മരുന്നുകൾ വൻതോതിൽ വാങ്ങിക്കൂട്ടിയിട്ട് നശിപ്പിക്കുന്ന സംഭവത്തിൽ അന്വേഷണം നടത്താൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മരുന്നുകൾക്ക് പുറമെ ശസ്ത്രക്രിയാ സാമഗ്രികൾ, കോവിഡ് കാലത്ത് വാങ്ങിയ പിപിഇ കിറ്റുകൾ എന്നിവയും ഇക്കൂട്ടത്തിലുണ്ട്. പൊതുപണം പാഴാക്കിയവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. സംസ്ഥാനത്തെ ആധാരം എഴുത്തുകാരുടെയും പകർപ്പെഴുത്തുകാരുടെയും സ്റ്റാമ്പ് വെണ്ടർമാരുടെയും ക്ഷേമനിധി അംഗങ്ങൾക്ക് ഓണക്കാല ഉത്സവബത്ത 6,000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. മന്ത്രി ഒ ജെ ജനീഷിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴ, എറണാകുളം, വയനാട്, കാസർകോട്, കോട്ടയം ജില്ലകളിലും കോഴിക്കോട് ജില്ലയിലെ വടകര, താമരശ്ശേരി താലൂക്കുകളിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ

0: എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ലെന്ന് ആലപ്പുഴ, കാസർകോട്, കോട്ടയം കളക്ടർമാർ അറിയിച്ചു. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എല്ലാവിധ ഖനന പ്രവർത്തനങ്ങളും ഇന്നും നാളെയും നിർത്തിവച്ചതായി മൈനിംഗ് ആന്റ് ജിയോളജി വകുപ്പ് ജില്ലാ ഓഫീസ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. രാവിലെ 11:30 മുതൽ നാളെ ഉച്ചയ്ക്ക് 2:30 വരെയാണ് കടലാക്രമണ സാധ്യത. തീരവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു.
1: 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായനികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്ക് സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയും അടക്കം December 31 വരെ വൈകി റിട്ടേൺ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ച ചങ്ങല ഫിഷറീസ് അധികൃതർ അഴിച്ചുമാറ്റുന്നതോടെയാണ് ട്രോളിംഗ് നിരോധനം അവസാനിക്കുക. June 9 കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. മലബാർ റിവർ ഫെസ്റ്റിവൽ അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ 12th എഡിഷൻ രാവിലെ 9 സി കെ കാസിം എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലയിലെ ഇരുവഴിഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലുമായാണ് മത്സരങ്ങൾ. പുലിക്കയം അന്താരാഷ്ട്ര കയാക്കിംഗ് സെന്ററിൽ സ്ലാലോം വിഭാഗം ഉൾപ്പെടെ മത്സരങ്ങൾ നടക്കും. നാളെ രാവിലെ പുലിക്കയത്ത് ദേശീയ കയാക്കർമാരുടെ റാങ്കിംഗ് മത്സരം ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലെ മത്സരങ്ങളുമുണ്ടാകും. കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് തുഷാരഗിരിയുടെ ടൂറിസം സാധ്യതകളെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തിയെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. മേഖലയിലെ ടൂറിസം വികസനത്തിന് സംസ്ഥാന ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പ്രചാരണാർത്ഥം കോടഞ്ചേരിയിൽ സംഘടിപ്പിച്ച വിളംബര ജാഥയും ദേശീയ അന്തർദേശീയ കയാക്കർമാർക്ക് സ്വീകരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാന ഖാദി ഗ്രാമവ്യവസായ ബോർഡ് സംഘടിപ്പിക്കുന്ന ഖാദി ഓണം മേള 2026 കോഴിക്കോട് ജില്ലാതല പരിപാടി വൈകിട്ട് മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ചെറുട്ടി റോഡിലെ ഖാദി ഗ്രാമ സൌഭാഗ്യ ഷോറൂമിലാണ് പരിപാടി. ഖാദി ഓണമേളയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം രാവിലെ മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ഗ്ലാസ്ഗോവിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ഇന്നലെ പുരുഷന്മാരുടെ 110 kg ഭാരോദ്വഹനത്തിൽ ലവ്പ്രീത് സിംഗ് വെള്ളിമെഡലും വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ സീമ കാളിരാംന വെങ്കല മെഡലും നേടി. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ 17 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 10th. 11th സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് കാസർകോട് കാലിക്കടവിൽ തുടക്കമാകും. തിങ്കളാഴ്ച വരെയാണ് മത്സരം. കാസർകോട് ജില്ല ആദ്യമായാണ് സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് സംസ്ഥാനത്ത് നിന്ന് ഗവൺമെന്റ് കോട്ടയിൽ 11,139 പേർക്ക് അവസരം ലഭിച്ചു. 13,091 പേർ കാത്തിരിപ്പ് പട്ടികയിൽ ഇടം നേടി. കേരളത്തിൽ നിന്ന് 24,230 അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നാളെ തിരുവനന്തപുരത്ത് സംസ്ഥാനതല അക്കാദമിക ശില്പശാല നടത്തും. ദേശീയ വിദ്യാഭ്യാസ നയം, വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബിൽ, കേരളത്തിലെ 4 വർഷ ബിരുദ പഠന സമ്പ്രദായം എന്നിവ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സൃഷ്ടിക്കുന്ന ഘടനാപരവും അക്കാദമികവുമായ മാറ്റങ്ങൾ ശില്പശാലയിൽ വിലയിരുത്തും. ഇന്ന് ലോക വനപാലക ദിനം. പ്രകൃതിയെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ടതോ പരിക്കേറ്റതോ ആയ വനപാലകരെ ആദരിക്കുന്നതിനാണ് July 31 വനപാലക ദിനമായി ആചരിക്കുന്നത്. കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം തകർന്നു കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹം രാത്രി തീരത്തടിഞ്ഞു. അപകടം നടന്ന തങ്കശ്ശേരി പുലിമുട്ടിന് സമീപമാണ് മൃതദേഹം കാണപ്പെട്ടത്. പള്ളിത്തോട്ടം സ്വദേശി റോയ്സൺ ആണ് മരിച്ചത്. ഹിന്ദി നോവലിസ്റ്റ് മുൻഷി പ്രേംചന്ദിന്റെ 139th ജന്മദിനാചരണം ഇന്ന് രാവിലെ കോഴിക്കോട് മീൻചന്ത ഹിന്ദി കോളേജിൽ നടത്തും. ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാര സഭയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയഗാനമായ വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമായി കുറ്റമാക്കുന്ന ബില്ലും പൊതുപരീക്ഷാ ഭേദഗതി ബില്ലും പാർലമെന്റ് പാസാക്കി. വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിന് ഗവൺമെന്റ് നിരന്തരം നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഴ സാധ്യത കണക്കിലെടുത്ത് 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ആലപ്പുഴ, എറണാകുളം, വയനാട്, കാസർകോട്, കോട്ടയം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഗ്ലാസ്ഗോവിൽ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: കൗതുകമുണർത്തുന്ന വിവരങ്ങൾ, സമകാലിക വിശേഷങ്ങൾ, സംഗീതം എന്നിവയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് FM ശുഭദിനം. ഞങ്ങളോടൊപ്പം തുടരൂ. ആദ്യം വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പുതിയ അറിയിപ്പുകളുമായി വിദ്യാഭ്യാസ വാർത്തകൾ. പ്ലസ് വൺ രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ വൈകിട്ട് 4 വരെ അപേക്ഷിക്കാം. ഓരോ സ്കൂളിലും ഒഴിവുള്ള സീറ്റിന്റെ വിശദാംശം ഹയർ സെക്കൻഡറി വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നേരത്തെ അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാത്തവർ പുതിയ ഓപ്ഷൻ ചേർത്ത് അപേക്ഷ പുതുക്കണം. ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് പുതിയ അപേക്ഷ നൽകാം. അപേക്ഷയിലെ പിഴവ് തിരുത്താനും അവസരമുണ്ട്. യോഗ്യതാ പരീക്ഷയുടെ സ്കീം, രജിസ്റ്റർ നമ്പർ, ജയിച്ച വർഷം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളിലെ പിശകാണ് തിരുത്താനാവുക. പിഴവ് തിരുത്തുന്നതിനൊപ്പം സീറ്റ് ഒഴിവിന്റെ അടിസ്ഥാനത്തിൽ ഓപ്ഷൻ നൽകി വേണം അപേക്ഷ സമർപ്പിക്കാൻ. നിലവിൽ ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിയവർ, അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്തവർ, ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിയ ശേഷം TC വാങ്ങിയവർ എന്നിവർക്ക് ഈ ഘട്ടത്തിൽ അപേക്ഷിക്കാനാകില്ല. തിങ്കളാഴ്ച രാവിലെ മുതൽ പ്രവേശനം സാധ്യമാകുന്ന വിധത്തിൽ രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രസിദ്ധപ്പെടുത്തും. പോളിടെക്നിക് കോളേജുകളിൽ 2026-27 അധ്യയന വർഷത്തെ സ്പോർട്സ് ക്വാട്ട സീറ്റുകളിലേക്കുള്ള സെലക്ഷൻ അടുത്ത മാസം 4 രാവിലെ 10:30 കളമശ്ശേരി സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചേഴ്സ് ട്രെയിനിംഗ് ആൻഡ് റിസർച്ചിൽ നടക്കും. അപേക്ഷ നൽകി സെലക്ഷൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ അർഹതയുള്ളവരുടെ ലിസ്റ്റ് www.polyadmission.org പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അർഹത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഓഫീസിൽ എത്തണം. കേരളത്തിലെ MPharm താൽക്കാലിക ലിസ്റ്റ് www.cee.kerala.gov.in പ്രസിദ്ധീകരിച്ചു. പരാതിയുള്ളവർ cee@kerala.gov.in മുഖേന ഇന്ന് വൈകിട്ട് 5 മുൻപ് അറിയിക്കണം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 0471-233-2120 നമ്പർ വീണ്ടും 0471-233-2120. ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാല ബാച്ചലർ ഓഫ് ഓപ്റ്റോമെട്രി പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 5 വർഷ പ്രോഗ്രാമാണ് ഇത്. നീറ്റ് UG 2026 അഭിമുഖീകരിച്ചവർക്ക് അപേക്ഷിക്കാം. അപേക്ഷ അടുത്ത മാസം 7 വരെ സമർപ്പിക്കാം. വിവരങ്ങൾക്ക് acad.uohyd.ac.in acad.uohyd.ac.in. പ്രൊഫഷണൽ ഡിഗ്രി ഇൻ നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് കെയർ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷിച്ചവരുടെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമുള്ള സ്വീകാര്യമായ വ്യക്തിഗത അക്കാദമിക വിവരങ്ങൾ www.lbscenter.kerala.gov.in പ്രസിദ്ധീകരിച്ചു. ആവശ്യപ്പെട്ടിട്ടുള്ള രേഖകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അടുത്ത മാസം 3 വൈകിട്ട് 5 വരെയാണ്. പുതിയ ക്ലെയിമുകൾ നൽകാൻ കഴിയില്ല. അപേക്ഷകൾക്കും വിശദ വിവരങ്ങൾക്കും www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങൾ കേട്ടത് വിദ്യാഭ്യാസ വാർത്തകൾ.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കോഴിക്കോട് റോഡ് മഞ്ചേരി.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. ഫോൺ 7510733334.
0: ഇനി അല്പസമയത്തിനകം രാമായണ പൊരുൾ.

0: 7 മണി. രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
1: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
2: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 ആണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
0: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
3: വാൽമീകിയുടെ അഹല്യമോക്ഷം ഒരു പാപമോചനത്തിന്റെ ദൃഷ്ടാന്തമാണ്. രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രനോടും മറ്റു മഹർഷിമാരോടും ഒപ്പം മിഥിലയിലേക്ക് പോകും വഴിയാണ് വഴിയരികെ ഒരാശ്രമം കാണുന്നത്. രാമന്റെ അന്വേഷണത്തെ തുടർന്ന് വിശ്വാമിത്രൻ ഗൗതമ മുനിയുടെയും അഹല്യയുടെയും വാസസ്ഥലമായ ആ ആശ്രമത്തെപ്പറ്റി പറഞ്ഞുകൊടുക്കുകയാണ്. ഗൗതമ മുനി ദൂരയാത്രയ്ക്ക് പോയ സമയം ദേവേന്ദ്രൻ ഗൗതമന്റെ വേഷത്തിൽ വന്ന് പ്രേമവാക്യങ്ങൾ പറഞ്ഞ് അഹല്യയെ പ്രാപിക്കുന്നു. അഹല്യയും ആ സംഗമം ആഗ്രഹിച്ചിരുന്നു എന്നാണ് സൂചന. ഞാൻ കൃതാർത്ഥയായി എന്നും വേഗം സ്ഥലം വിടണം എന്നും തന്നെ ഗൗതമനിൽ നിന്ന് രക്ഷിക്കണം എന്നും അഹല്യ ദേവേന്ദ്രനോട് പറയുന്നുണ്ട്. ദേവേന്ദ്രൻ ആശ്രമത്തിൽ നിന്ന് പുറത്തു വന്നപ്പോഴേക്ക് ഗൗതമ മുനി എത്തിക്കഴിഞ്ഞു. തപോബല സമന്വിതനായ ഗൗതമ മുനി ദുർവൃത്തനായ മുനിവേഷധാരിയായ ദേവേന്ദ്രനെ ശപിക്കുകയാണ്. മുനിവേഷം ധരിച്ച് ദുർവൃത്തിയിലേർപ്പെട്ട നീ വിഫലനായിത്തീരട്ടെ എന്നായിരുന്നു ശാപം. ഗൗതമ മുനി അഹല്യയെയും ശപിച്ചു, നീ ഇതേ സ്ഥലത്ത് വായു വിഴുങ്ങി ഒന്നും കഴിക്കാതെ വെന്തുവെന്ത് വെണ്ണീറിൽ കിടന്ന് ആരും നോക്കാനില്ലാതെ കഴിഞ്ഞുകൂടുക എന്നായിരുന്നു ശാപം. വാൽമീകിയുടെ ഗൗതമൻ അഹല്യയെ ശിലയാക്കാൻ ശപിച്ചില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തം. ദശരഥ തനയനായ രാമൻ ഇവിടം സന്ദർശിക്കുമ്പോൾ നീ ശുദ്ധയാകും, എന്നോടൊപ്പം ചേരും എന്നും ഗൗതമൻ ശാപമോക്ഷവും നൽകി. തുടർന്ന് ഗൗതമൻ ഹിമാലയത്തിലേക്ക് തപസ്സു തുടരാനായി പോയി എന്നാണ് വാൽമീകി പറയുന്നത്. മഹർഷിമാരും രാമലക്ഷ്മണന്മാരും ആശ്രമത്തിനുള്ളിൽ കടന്ന് മഹാഭാഗയായ അഹല്യയെ കണ്ടു. രാമലക്ഷ്മണന്മാർ അഹല്യയുടെ പാദങ്ങൾ തൊട്ട് വന്ദിക്കുകയാണ് ആദ്യം ചെയ്തത്. അഹല്യ അതോടെ പരിപൂതയായി. ഗൗതമ മുനിയും അഹല്യയും വീണ്ടും ഒന്നായിത്തീർന്നു. ആർഷ സംസ്കൃതിയെക്കുറിച്ച് അങ്ങേയറ്റം ആദരം പുലർത്തിയിരുന്ന വാൽമീകി തത്കാലത്തും ഗതകാലത്തും ഭാരത സംസ്കാരത്തെ സമ്പുഷ്ടമാക്കിയ മഹർഷിമാരെയെല്ലാം രാമായണത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ജനങ്ങൾ ആദരിച്ചു പോരുന്ന മഹർഷിമാരിൽ ധർമ്മച്യുതി തെല്ലുപോലും ഉണ്ടാകുന്നത് വാൽമീകിക്ക് സഹിക്കുമായിരുന്നില്ല. അത് സൂചിപ്പിക്കാൻ കൂടിയാകണം ഗൗതമ മുനിയുടെ വേഷത്തിൽ എത്തുന്ന ദേവേന്ദ്രനെ ചിത്രീകരിച്ചത്. മഹർഷിമാർക്ക് മാത്രമല്ല മഹർഷി പത്നിമാർക്കും വലിയ ഒരു ഉപദേശമാണ് വാൽമീകി നൽകുന്നത്. എത്ര വലിയ ദുരാചാരിയായിരുന്നാൽ പോലും രാമഭക്തി മൂലം മോക്ഷപ്രാപ്തിക്ക് അർഹത നേടാം എന്നും ഈ കഥ ഉപദേശിക്കുന്നു. അഹല്യ പഞ്ചകന്യമാരിൽ ഒരാളായി എന്നതും ഓർമ്മിക്കാം.
0: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
1: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.

0: ചിന്താ വിഷയം. സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഏറ്റവും വലിയ ഭീഷണി വിമർശനങ്ങളുടെ അഭാവമാണ്. ഈ വാക്കുകൾ വോൾസോയിങ്കയുടേത്. സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഏറ്റവും വലിയ ഭീഷണി വിമർശനങ്ങളുടെ അഭാവമാണ്. വോൾസോയിങ്ക. ഇനി ഇന്നത്തെ ചോദ്യം കേൾക്കൂ, ഉത്തരം കണ്ടെത്തൂ. മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? കണ്ടെത്തിയ ഉത്തരം ശരിയാണോ എന്നറിയാൻ FM ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ കാത്തിരിക്കുക.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
2: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
3: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: റീഗൽ ജ്വല്ലേഴ്സ്.
5: ആതിരാപ്പൂവുകൾ, ആലോലഗാത്രികൾ, ആനന്ദമാടി കളിച്ച നേരം, അജിത് ജി കൃഷ്ണൻ ആലപിച്ച ഗാനം ഇന്ന് കേൾക്കാം. രചന PK വിജയലക്ഷ്മി, സംഗീതം നൽകിയത് രാജൻ കോസ്മിക്.

0: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
1: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഇന്നത്തെ ഗാനം
0: എന്നും രാവിലെ 7:35
3: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ

0: തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ ഐ പി ഒ പി ചികിത്സകൾ
1: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
3: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
4: രംഗഗീതം
3: ബുധൻ രാവിലെ 8:20.
5: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
3: ഫോൺ 9847341588.
6: ട്രെയിൻ സമയം.
7: തിരൂർ സ്റ്റേഷനിൽ 16527 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 26:07. 2:02149 എറണാകുളം പൂനെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 2:31:07. 16308 കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് 7:33 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 5:06607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ, 7:50 5:06322 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.
6: ട്രെയിൻ സമയം.
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യ ജാലകം.
8: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
9: ഫോൺ 0499332622.
10: എടാ സണ്ണി, നിന്റെ ഈ തടി ഒന്ന് കുറച്ചുകൂടെ.
11: കുറയ്ക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടുള്ള ചേച്ചി, പലതും പരീക്ഷിച്ചു. മാത്രല്ല, ഇപ്പൊ നടക്കാൻ ബുദ്ധിമുട്ട്, ശ്വാസ തടസ്സം, ഹൃദ്രോഗം, പ്രമേഹം ഒക്കെ ഉണ്ട്.
10: നീ ബെരിയാട്രിക് ശസ്ത്രക്രിയയെ കുറിച്ച് കേട്ടിട്ടില്ലേ? നീ മൗലാന സർജിക്കൽ സെന്ററിലേക്ക് വരൂ, അവിടെ അതിനുള്ള എല്ലാ സൗകര്യമുണ്ട്.
0: മൗലാന ഒബീസിറ്റി ആൻഡ് ഡയബറ്റിക് സെന്റർ, പെരിന്തൽമണ്ണ.
12: തലകറക്കം എന്ത്, എന്തുകൊണ്ട്? ഇന്ന് ആരോഗ്യ ജാലകത്തിൽ സംസാരിക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഇ മുഹമ്മദ് അഫ്സൽ.
13: ഒരുപാട് ആളുകളെ അലട്ടുന്ന ഒരു ബുദ്ധിമുട്ടാണ് വിട്ടുമാറാത്ത തലകറക്കം, അല്ലെങ്കിൽ ഇടക്കിടക്ക് വരുന്ന തലകറക്കം. തലകറക്കത്തെ ഒരു രോഗമായിട്ടല്ല, രോഗലക്ഷണമായിട്ടാണ് പരിഗണിക്കേണ്ടത്. ഏത് പ്രായത്തിൽപ്പെട്ട ആളുകൾക്കും തലകറക്കം വരാറുണ്ട്. എന്നാൽ മധ്യവയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. പ്രായം കൂടുന്തോറും തലകറക്കം വരാനുള്ള സാധ്യത വർദ്ധിക്കാറുണ്ട്. എന്താണ് തലകറക്കത്തിന് കാരണം? നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലനാവസ്ഥ അഥവാ ബാലൻസ് നിലനിർത്തുന്നതിന് വിവിധ ഇന്ദ്രിയങ്ങളുടെ ഏകോപനം ആവശ്യമാണ്. കണ്ണ്, ആന്തരികകരണത്തിലെ ലാബിരിന്ത്, കാൽപാദങ്ങൾ, സന്ധികൾ, കഴുത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ തലച്ചോറ് വിശകലനം ചെയ്താണ് ശരീരത്തിൻ്റെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നത്. ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും തകരാറ് സംഭവിക്കുന്നത് ഈ ഏകോപന പ്രക്രിയ തടസ്സപ്പെടുത്തുകയും തലകറക്കമുണ്ടാവുകയും ചെയ്യും. ഇതുമാത്രമല്ല, ചെവിയിലെ അണുബാധ, ആന്തരികകരണത്തിലെ നീർക്കെട്ട് അഥവാ മീനിയസ് ഡിസീസ്, നട്ടെല്ലിൻ്റെ തേയ്മാനം, രക്തക്കുറവ്, രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനങ്ങൾ, രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് താഴുന്നത്, തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവിലുള്ള വ്യത്യാസം, മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത്, തലച്ചോറിലെ രക്തയോട്ടത്തിൻ്റെ കുറവ്, തലച്ചോറിലെ മുഴകൾ എന്നിവ മൂലയും തലകറക്കം വരാം. അപൂർവമായെങ്കിലും തലകറക്കം സ്ട്രോക്കിൻ്റെ സൂചനയുമാവാം. തലകറക്കം പലർക്കും പല രീതിയിലാണ് അനുഭവപ്പെടുന്നത്. ചുറ്റുമുള്ള വസ്തുക്കൾ കറങ്ങുന്നതോ അല്ലെങ്കിൽ സ്വയം കറങ്ങുന്നതോ പോലെ തോന്നുന്നതാണ് ശരിയായ തലകറക്കം. എന്നാൽ ചിലർക്ക് ഇരുന്നിട്ട് എണീക്കുമ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നും, അല്ലെങ്കിൽ വീഴാൻ പോകുന്നത് പോലെ തോന്നും. ഇതിനെ ഗിഡിനെസ് എന്നാണ് പറയുക. തലകറക്കത്തിന് ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കാരണം BPPV, അതായത് ബിനൈൻ പരോക്സിസിമൽ പൊസിഷൻ വെർട്ടിഗോ എന്ന അസുഖമാണ്. നമ്മുടെ ആന്തരികകരണത്തിലെ ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള കനാലുകൾ, യൂട്രിക്കൽ, സാക്യൂൾ എന്നിവയിലെ ചില സൂക്ഷ്മ കണികകൾക്ക് സ്ഥാനചലനം സംഭവിക്കുമ്പോഴാണ് ഇതുണ്ടാവുന്നത്. ഈ അവസ്ഥയിൽ തലയുടെ ചലനത്തിനനുസരിച്ച് ഇടവിട്ടുള്ള തലകറക്കമുണ്ടാകും. തലകറക്കത്തിന് കൃത്യമായ രോഗനിർണയവും ചികിത്സയും നടത്തേണ്ടതാണ്. അല്ലെങ്കിൽ ഇത് ദൈനംദിന ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. മാത്രമല്ല, അപ്രതീക്ഷിത വീഴ്ചകളും അതുമൂലം മറ്റ് അപകടങ്ങളും ഉണ്ടാവും. തലകറക്കത്തിന് കാരണമായ അസുഖങ്ങളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് BPP എന്ന അസുഖമാണെങ്കിലും മറ്റ് അസുഖങ്ങളില്ല എന്ന് നാം സ്ഥിരീകരിക്കേണ്ടതാണ്. ഇതിനുവേണ്ടി ENT ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമെങ്കിൽ ഫിസീഷ്യനെയോ കാർഡിയോളജിസ്റ്റിനെയോ ന്യൂറോളജിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്യേണ്ടതായി വരുന്നു. BPP എന്ന അസുഖത്തിന് വ്യായാമ ചികിത്സയാണ് എപ്പോഴും ഉത്തമം. എന്നാൽ ലക്ഷണങ്ങൾ ശമിപ്പിക്കുന്നതിനായി പൊതുവിൽ തലകറക്കത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഡോക്ടർ

0: നിർദ്ദേശമില്ലാതെ ഉപയോഗിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ഒരിക്കൽ തലകറക്കം വന്നാൽ പിന്നീട് വരുന്ന ഒഴിവാക്കാൻ ചില മുൻകരുതലുകൾ ചെയ്യാവുന്നതാണ്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന ലളിതമായ വ്യായാമങ്ങൾ ചെയ്യുക, രണ്ടോ അതിലധികമോ തലയിണകളിൽ തല ചെറുതായി ഉയർത്തി ഉറങ്ങുക, കിടക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് എഴുന്നേൽക്കുന്നതിന് പകരം ഒരു മിനിറ്റോളം കട്ടിൽ ഇരിക്കുക, സാധനങ്ങൾ എടുക്കാൻ കുനിയുന്നതോ അല്ലെങ്കിൽ പെട്ടെന്ന് മുകളിലേക്ക് നോക്കുന്നതോ ഒഴിവാക്കുക, തലയുടെ നീക്കം ശ്രദ്ധാപൂർവ്വമാക്കുക. ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് വീണ്ടും തലകറക്കം വരുന്നത് തടയാവുന്നതാണ്.
1: തലകറക്കം എന്ത്, എന്തുകൊണ്ട്? ഇതുവരെ സംസാരിച്ചത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഇ മുഹമ്മദ് അഫ്സൽ.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജകർ
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഫോൺ 0493-262-262.
5: ഇന്ന് രാവിലെ 8:30 ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊണ്ടോട്ടി ബ്രാഞ്ച് അവതരിപ്പിക്കുന്ന ദന്ത ശുചിത്വ അവബോധ പരിപാടി സ്പോൺസേർഡ് പരിപാടി.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
8: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
7: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
9: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
10: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
11: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
12: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
11: ഫോൺ 0483-280-5000.
13: എന്താ ചെങ്ങ എന്റെ കാൽമുരി കെട്ടൊക്കെ?
14: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ, മിക്കവാറും സർജറി വേണ്ടി വരും.
13: ഈ എന്തിനാണോ പേടിക്കണേ, നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടറല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്. മുട്ടെന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
11: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
1: ഇന്ദുലേഖ, ഒ ചന്തുമേനോൻ എഴുതിയ നോവൽ.
15: ഇന്ദുലേഖയുടെ 16-ാമത്തെ വയസ്സ് അവസാനിച്ചതോടുകൂടി കൊച്ചുകൃഷ്ണമേനോന്റെ കാലവും അവസാനിച്ചു. പിന്നെ വലിയച്ഛന്റെ കൂടെ അമ്മയുടെ ഒന്നിച്ച് പൂവരങ്ങിൽ എന്ന ഭവനത്തിലാണ് താമസമായത്. ഇന്ദുലേഖയുടെ സ്വാഭാവികമായ ഗുണങ്ങളാലും തന്റെ പൗത്രിയായതിനാലും തന്റെ പ്രാണപ്രിയനായ മകന് ഇന്ദുലേഖയിലുണ്ടായ സ്നേഹശക്തി ഓർത്തും ഇന്ദുലേഖയുടെ വലിയച്ഛന് ഇന്ദുലേഖയിലുള്ള സ്നേഹം ഇന്ന പ്രകാരമായിരുന്നു എന്നും ഇത്ര ഉണ്ടായിരുന്നു എന്നും എനിക്ക് എന്റെ വായനക്കാരെ പറഞ്ഞു മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. ഇന്ദുലേഖയ്ക്ക് താമസിപ്പാൻ പ്രത്യേകമായ ഒരു മാളിക ബംഗ്ലാവാണ് ചട്ടം ചെയ്തിരുന്നത്. ആ ബംഗ്ലാവിലെ എല്ലാ മുറികളിലും ഇംഗ്ലീഷുമാതിരി സമാനങ്ങളും മറ്റും ഭംഗിയായി ശേഖരിച്ചു വെച്ച് ഇന്ദുലേഖയുടെ അഭീഷ്ടപ്രകാരം ചട്ടം ചെയ്തു വന്നു. കൊച്ചുകൃഷ്ണമേനോന്റെ അകാലമരണത്താൽ ഇന്ദുലേഖയ്ക്ക് ഒരുവിധത്തിലും ഒന്നിനും ഒരു ബുദ്ധിമുട്ടും വന്നുകൂടാ എന്ന് ഇന്ദുലേഖയുടെ വലിയച്ഛൻ ഉറപ്പായി നിശ്ചയിച്ചിരുന്നു. ഇന്ദുലേഖയുടെ ദിനചര്യകളും സമ്പ്രദായങ്ങളും സ്വഭാവവും അവളുടെ പഠിപ്പു നിമിത്തവും തന്റെ അമ്മാമൻ മഹാനായ കൊച്ചുകൃഷ്ണമേനോന്റെ ബുദ്ധിശക്തിക്കനുസരിച്ച് തനിക്ക് കിട്ടിയ അറിവുകൾ നിമിത്തവും അതിരമണീയമായിരുന്നു എന്നേ പറവാനുള്ളൂ. ഇംഗ്ലീഷ് പഠിച്ചതിനാൽ താൻ ഒരു മലയാള സ്ത്രീയാണെന്നുള്ള നില ലേശം വിട്ടിട്ടില്ല. ഹിന്ദുമതദ്വേഷമാകട്ടെ, നിരീശ്വരമതമാകട്ടെ, നിർഭാഗ്യവശാൽ ചിലപ്പോൾ ചില പഠിപ്പുള്ള ചെറുപ്പക്കാർക്കുണ്ടാകുന്നതുപോലെ സർവരിലുമുള്ള ഒരു പുച്ഛരസമാവട്ടെ ഇന്ദുലേഖയെ കേവലം ബാധിച്ചിട്ടേയില്ല. കുളി, കുറി, ഉടുവട, സംസാരം, തന്റെ അമ്മ, മുത്തശ്ശി, വലിയച്ഛൻ, അമ്മാമൻ ഇവരിലുള്ള ഭക്തി, വിശ്വാസം, നാട്ടുകാർ, സമീപവാസികളായി ഇംഗ്ലീഷ് പഠിക്കാതുള്ള തന്റെ സഖികളിൽ ഉള്ള ചേർച്ച, രാസക്യം, വിശേഷിച്ച് പറയുന്ന വാക്കുകളിലും ചെയ്യുന്ന പ്രവൃത്തികളിലും പ്രത്യക്ഷമായി കാണപ്പെടാവുന്ന താഴ്മയും ഗർവില്ലായ്മയും, ഇതുകളെയെല്ലാം കണ്ട് ഇന്ദുലേഖയെ പരിചയമുള്ളവർ എല്ലായ്പ്പോഴും അത്ഭുത

0: അത്ഭുതപ്പെട്ടിരുന്നു. ഇങ്ങനെയാണ് കുട്ടികളെ അഭ്യസിപ്പിച്ചു വളർത്തേണ്ടത് എന്ന് ബുദ്ധിയുള്ള ഏവനും പറയും. ഇന്ദുലേഖ ആ മഹാനായ കൊച്ചുകൃഷ്ണമേനോന്റെ കീർത്തിലതയായിട്ട് തന്നെ തീർന്നു. ഇന്ദുലേഖയുടെ നേമത്തെ ആഭരണങ്ങൾ വളരെ ചുരുങ്ങിയ മാതിരിയാണ്. ആഭരണങ്ങൾ അമ്മാമൻ കൊച്ചുകൃഷ്ണമേനോൻ കൊടുത്തതും അമ്മയുടെ വകയായി തന്റെ അച്ഛൻ കൊടുത്തത് തനിക്ക് കിട്ടിയതും വലിയച്ഛൻ കൊടുത്തതും കൂടി അനവധിയുണ്ട്. എന്നാൽ ഇന്ദുലേഖ ഈ ആഭരണങ്ങളിൽ അത്ര പ്രിയമുള്ള ഒരു കുട്ടിയല്ലായിരുന്നു. വിശേഷ ദിവസങ്ങളിൽ വല്ല ആഭരണവും വിശേഷവിധിയായി കെട്ടേണമെങ്കിൽ അമ്മയുടെയോ മുത്തശ്ശിയുടെയോ വലിയച്ഛന്റെയോ കഠിന നിർബന്ധം വേണം.
1: ഇന്ദുലേഖ, ഓ ചന്തുമേനോൻ എഴുതിയ നോവൽ. നോവൽ ആഖ്യാനം കുരീപ്പുഴ സജീവ്.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
5: ശനിയും ഞായറും രാവിലെ 7:50.
4: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
6: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
6: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.
7: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
10: പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജ് മലയാള വിഭാഗം ഗവേഷണ കേന്ദ്രത്തിൽ PhD ഒരൊഴിവ്. UGC, JRF യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷയും അനുബന്ധ രേഖകളും സഹിതം കോളേജ് ഓഫീസിലോ sngscollege@gmail.com എന്ന ഇമെയിലിലോ അപേക്ഷ സമർപ്പിക്കാം. അവസാന തീയതി ഇന്നാണ്. വിവരങ്ങൾക്ക് www.sngscollege.org. ഫോൺ നമ്പർ 0466221223. നമ്പർ വീണ്ടും പറയാം, 0466221223. നിലമ്പൂർ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ കരാർ അടിസ്ഥാനത്തിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് തസ്തികയിൽ നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം ഇന്ന് രാവിലെ 10 സ്കൂളിൽ നടത്തും. യോഗ്യതാ ജനറൽ നഴ്സിംഗ്. നിശ്ചിത യോഗ്യതയുള്ള ANM കോഴ്സ് പാസായ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൌൺസിൽ രജിസ്ട്രേഷനുള്ളവർക്ക് പങ്കെടുക്കാം. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന ലഭിക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പ്രായം, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് എത്തണം. ദേശീയ ആരോഗ്യ ദൌത്യം, ആരോഗ്യകേരളം, ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ സൊസൈറ്റി മലപ്പുറം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കരാർ അടിസ്ഥാനത്തിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ തസ്തികയിലേക്ക് അഭിമുഖം നടത്തുന്നു. ഇന്ന് രാവിലെ 10:30 മുതൽ 11:30 വരെ ദേശീയ ആരോഗ്യ ദൌത്യം, ആരോഗ്യകേരളം, മലപ്പുറം ജില്ലാ ഓഫീസിൽ വെച്ചാണ് അഭിമുഖം നടക്കുന്നത്.
7: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേടിന് ശക്തമായ ശിക്ഷ ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ബില്ലിനും അംഗീകാരം. രാജ്യത്ത് വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം ഉറപ്പാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ സ്ഥിതിഗതികൾ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ കാര്യസമിതി വിലയിരുത്തി. പിഎം ശ്രീ കരാറിൽ നിന്ന് സംസ്ഥാന സർക്കാർ

0: സർക്കാരിന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. അണ്ടർ 17 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ നികിത സെഹ്റാവത്തിന് വെള്ളി. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. രാജ്യസഭ ഇന്നലെ ചർച്ച ചെയ്ത് പാസാക്കിയ ബില്ലിന് ബുധനാഴ്ച ലോക്സഭയും അംഗീകാരം നൽകിയിരുന്നു. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
1: 10 വർഷം വരെ തടവ്, 10 കോടി രൂപ വരെ പിഴ, കുറ്റക്കാരുടെ സ്വത്ത് കണ്ടുകെട്ടൽ തുടങ്ങിയ കർശനമായ വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരീക്ഷാ ക്രമക്കേട് കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. ഇത്തരം കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക അതിവേഗ കോടതികളും പ്രത്യേക പ്രോസിക്യൂട്ടർമാരെയും നിയോഗിക്കും. 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി വിധി പ്രഖ്യാപിക്കണമെന്നാണ് വ്യവസ്ഥ. ക്രമക്കേടിൽ പങ്കാളികളാകുന്ന പരീക്ഷാ ഏജൻസികൾക്കും പരിശീലന കേന്ദ്രങ്ങൾക്കും 4 വർഷം വരെ വിലക്കേർപ്പെടുത്തും ും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം പരിഷ്കരിക്കുന്നതിനായി സർക്കാർ വലിയ ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. എന്നാൽ പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയാൻ നിർദ്ദിഷ്ട ഭേദഗതി ഫലപ്രദമാകില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്ത രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം ഉറപ്പാക്കുന്നതിന് സർക്കാർ നിരന്തരം പ്രയത്നം നടത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ പരീക്ഷാ സംവിധാനങ്ങളിൽ പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചു.
2: ദോനോ സദനോ നെ കഠോർ പ്രാവധാനോ വാലേ ഇസ് ബിൽ കോ പാസ് കർ ദിയാ ഹേ അബ് വിശ്വസ്ത പരീക്ഷാ പദ്ധതി കി ദിശാ മേ ജാനേ മേ ഏക് മഹത്വപൂർണ കാം പൂർണ ഹുവാ കാം ആഗേ ഭി ചൽതാ രഹേഗാ ഹം ऐसी परिस्थितियों को लंबे समय तक नहीं चलने देंगे इस विश्वास के साथ साथियों आइए हम सब मिलकर के विकसित भारत के स्वप्न को पूर्ण करने के लिए कंधे से कंधा मिलाकर के चले.
0: ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. വന്ദേമാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്ന വിധത്തിലാണ് 1971 നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ദേശീയ തലസ്ഥാനത്ത് നടന്ന നീറ്റ് യുജി പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ ഡൽഹി പോലീസ് പ്രതികൂല നടപടികൾ സ്വീകരിക്കില്ലെന്ന് ഡൽഹി സർക്കാർ. എന്നാൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കെതിരെ നടപടിയുണ്ടാകും. ഇത്തരം കേസുകളിൽ ഇതിനകം അറസ്റ്റോ കസ്റ്റഡിയിലെടുക്കലോ നടന്നിട്ടുണ്ടെങ്കിൽ അവ പുനഃപരിശോധിക്കുന്നതിനും അറസ്റ്റിലായവരെ വിട്ടയക്കുന്നതിനുമുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് ആഭ്യന്തരവകുപ്പ് വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ഭാവിയിൽ തുടർ നടപടികളില്ലാതെ വിഷയം അവസാനിപ്പിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലെ സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിക്കുന്നതിന് ഏകീകൃതവും ഏകോപിതവുമായ സംവിധാനം ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാഹചര്യം വിലയിരുത്തുന്നതിന് വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളും സ്വീകരിച്ച നടപടികൾ അവലോകനം ചെയ്യുന്നതിന് സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതിയുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. നാവികർക്കും അവരുടെ കുടുംബങ്ങൾക്കും കൃത്യസമയത്ത് വിവരങ്ങൾ, അടിയന്തര സഹായം, കൌൺസിലിംഗ് എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനമൊരുക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. പാകിസ്ഥാൻ അധിനിവേശ ജമ്മുകാശ്മീരിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിനിടെ സുരക്ഷാസേനയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. പാകിസ്ഥാൻ സുരക്ഷാസേനയുടെ ആക്രമണങ്ങളിൽ 40-ൽ പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. റാവൽകോട്ടിലും മിർപൂരിലും ഒത്തുകൂടിയ വനിതാ പ്രക്ഷോഭകർക്ക് നേരെ പാക് സുരക്ഷാസേന വെടിയുതിർത്തു. ഛത്തീസ്ഗഡും ഒഡീഷയും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന മഹാനദി ജലതർക്കത്തിന് പരിഹാരം കാണുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രി സി ആർ പാട്ടീലിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ്, ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ശരൺ മാജി, കേന്ദ്ര സഹമന്ത്രി ധോക്കൻ സാഹു, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇരു സംസ്ഥാനങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന പരിഹാരം ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയുമടക്കം ഡിസംബർ 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. 3 സേനകളിലെയും വനിതകളെ ഉൾപ്പെടുത്തി ആദ്യമായി സംഘടിപ്പിച്ച സമുദ്ര പര്യടന നാവിക ദൌത്യം സമുദ്ര പ്രദക്ഷിണ വിജയകരമായി പൂർത്തിയാക്കിയ 9 ഉദ്യോഗസ്ഥരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ആദരിച്ചു. 4 സമുദ്രങ്ങളിലൂടെ 25,500 നോട്ടിക്കൽ മൈൽ ദൂരം കരസേനയുടെ ത്രിവേണി യാത്രാക്കപ്പലിൽ 314 ദിവസം കൊണ്ടാണ് സംഘം സഞ്ചരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_

0: ഇവിഎംഎക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പിഎം ശ്രീ വിഷയത്തിൽ കഴിഞ്ഞ സർക്കാർ ഏകപക്ഷീയമായി ഒപ്പുവച്ച കരാർ സൃഷ്ടിച്ച പ്രതിസന്ധി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാന സർക്കാരിന് കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ല. ഉപസമിതി അന്തിമ റിപ്പോർട്ടായിട്ടില്ലെന്നും ഒരു തവണ കൂടി യോഗം ചേരുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. കർണാടക, തമിഴ്നാട്, കേരളം, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളുമായി ചേർന്ന് കാവേരി ജല മാനേജ്മെന്റ് അതോറിറ്റി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കാവേരി നദീതടത്തിലെ ജലകാലാവസ്ഥ സാഹചര്യങ്ങളും അടുത്ത 15 ദിവസത്തേക്ക് ബിലിഗുണ്ടുലുവിൽ ലഭിക്കേണ്ട ജലത്തിന്റെ അളവും യോഗത്തിൽ ചർച്ച ചെയ്തു. ഈ മാസം 29 മുതൽ ബിലിഗുണ്ടുലുവിൽ പ്രതിനിധിനം 3500 ക്യൂസെക്സ് ജലം ലഭ്യമാക്കുന്നതിന് അതോറിറ്റി കർണാടകയ്ക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ ഞായറാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റു ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് കാസർഗോഡ്, വയനാട്, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ വടകര, താമരശ്ശേരി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. ഓറഞ്ച് ജാഗ്രതയുള്ള 11 ജില്ലകളിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും അർദ്ധരാത്രി മുതൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ അനുഭവപ്പെടുന്നുണ്ട്.
1: സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നിരോധനം പിൻവലിക്കുന്നതിന്റെ ഭാഗമായി കൊല്ലം നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ചിരിക്കുന്ന ചങ്ങല ഫിഷറീസ് അധികൃതർ അർദ്ധരാത്രി അഴിച്ചുമാറ്റും. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. പുരുഷന്മാരുടെ 110 കിലോഗ്രാം വിഭാഗം ഭാരോദ്ധഹനത്തിൽ ഇന്ത്യൻ താരം ലവ്പ്രീത് സിംഗ് വെള്ളി മെഡൽ നേടി. വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ ഇന്ത്യയുടെ സീമ കാളിരാമന വെങ്കല മെഡൽ സ്വന്തമാക്കി. 3 സ്വർണം, 10 വെള്ളി, 4 വെങ്കലവുമായി ഇന്ത്യ 10 സ്ഥാനത്താണ്. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര, രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവർ ഫൈനലിൽ കടന്നു. അസർബൈജാനിലെ ബാക്കുവിൽ നടക്കുന്ന അണ്ടർ 17 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം നികിത സെഹ്റാവത്തിന് വെള്ളി മെഡൽ. വനിതകളുടെ 57 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ യുഎസ്എയുടെ താരത്തോടാണ് നികിത പരാജയപ്പെട്ടത്. 49 കിലോഗ്രാം വിഭാഗത്തിലും 73 കിലോഗ്രാം വിഭാഗത്തിലും ഇന്ത്യൻ താരങ്ങൾ വെങ്കല മെഡൽ നേടി. പശ്ചിമേഷ്യൻ മേഖലയിലെ ജലപാതകളിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ സുരക്ഷിതമാക്കുന്നതിനായി സൌദി അറേബ്യയും 13 രാജ്യങ്ങളും ചേർന്ന് സമുദ്ര പ്രതിരോധ സഖ്യം രൂപീകരിച്ചു. റിയാദിൽ വിവിധ രാജ്യങ്ങളിലെ സൈനിക ഉദ്യോഗസ്ഥർ നടത്തിയ യോഗത്തിന് പിന്നാലെയാണ് പ്രഖ്യാപനം. സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുക, സഞ്ചാര സ്വാതന്ത്ര്യം സംരക്ഷിക്കുക, അന്താരാഷ്ട്ര വ്യാപാര പാതകളും ഊർജ്ജ വിതരണ ശൃംഖലകളും സുരക്ഷിതമാക്കുക എന്നിവയാണ് സഖ്യത്തിന്റെ ലക്ഷ്യം. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യം തുടരുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ മിസൈൽ ആക്രമണങ്ങൾ കടുപ്പിച്ചു. ഇറാന്റെ 5 മിസൈലുകളെ പ്രതിരോധിച്ചതായി ജോർദാൻ അറിയിച്ചു. കുവൈറ്റിൽ ഒരു ചൈനീസ് കമ്പനിയുടെ കെട്ടിടത്തിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾക്ക് നേരെ സൌദി അറേബ്യയുമായി ചേർന്ന് അമേരിക്ക നടത്തിയ ആക്രമണങ്ങളിൽ ഇറാനിയൻ സൈനിക ഉപദേഷ്ടാക്കൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ടു. പരീക്ഷാ ക്രമക്കേടിന് ശക്തമായ ശിക്ഷ ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ബില്ലിനും അംഗീകാരം. രാജ്യത്ത് വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം ഉറപ്പാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ സ്ഥിതിഗതികൾ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ കാര്യസമിതി വിലയിരുത്തി. പിഎം ശ്രീ കരാറിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് ജാഗ്രത. 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. അണ്ടർ 17 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ നികിത സെഹ്റാവത്തിന് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
1: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
0: ഇനി തിമിരത്തിന് വിരാമം.
1: MES മെഡിക്കൽ കോളേജിൽ വളരെ കുറഞ്ഞ ചിലവിൽ തിമിരത്തിന് ഫാക്കോ എമൽസിഫിക്കേഷൻ ശസ്ത്രക്രിയ.
0: കുറഞ്ഞ ചിലവിൽ തിമിരത്തെ തുടച്ചു നീക്കാം.
1: വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: ഫോൺ 0493-298300.
1: മൊബൈൽ 9995300862.

ഇന്ന് ജൂലൈ 31 മുഹമ്മദ് റാഫി ചരമദിനം. ഓർമ്മകളുടെ തേരിലേറിയാലും കാലത്തിന് മയക്കാനാകാത്ത ചില നാദങ്ങളുണ്ട്. നിലയ്ക്കാത്ത നാദധാരയായി നമ്മുടെ കാതുകളിൽ വന്ന് മുട്ടിവിളിക്കുന്ന മാന്ത്രിക സ്വരങ്ങൾ. അപൂർവം ജന്മങ്ങൾക്ക് മാത്രമേ അത്തരം ഭാഗ്യമുണ്ടാകൂ. അതിലൊരാളാണ് മുഹമ്മദ് റാഫി. ഏത് ഇണത്തിനിടയിലും അസാധാരണമായി ഉയർന്നു നിൽക്കുവാൻ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾക്ക് സാധിച്ചു. ഏറെ പ്രതിഭാശാലിയും അതോടൊപ്പം തന്നെ ജനകീയനുമായിരുന്നു അദ്ദേഹം. പത്മശ്രീ അടക്കമുള്ള നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. 1980 ജൂലൈ 31 ആ അതുല്യ പ്രതിഭ ലോകത്തോട് വിട പറഞ്ഞു. മലയാളത്തിലാകെ ഒരു സിനിമയിൽ മാത്രമാണ് റാഫി ഗാനമാലപിച്ചത്. അതൊരു ഹിന്ദി ഗാനവുമായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മദിനത്തിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കേൾക്കാം അദ്ദേഹം ആലപിച്ച തളിരിട്ട കിനാക്കൾ എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനമായി.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് പി കെ അഞ്ജലി കൃഷ്ണൻ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
2: അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
3: നോർമൽ ഡെലിവറിയും സിസേറിയൻ ഡെലിവറിയും ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.

0: മാസത്തിലെ ഭക്ഷണക്രമവും ദിനചര്യകളും. സംസാരിക്കുന്നത് കോട്ടയ്ക്കൽ VPSV ആയുർവേദ കോളേജിലെ വൈസ് പ്രിൻസിപ്പലും ദ്രവ്യഗുണ വിജ്ഞാന വിഭാഗം മേധാവിയുമായ ഡോക്ടർ എൻ മനോജ് കുമാർ.
1: മഴക്കാലമാകുന്നതോടെ സൂര്യന്റെ സഞ്ചാരഗതി ഉത്തരായണത്തിൽ നിന്ന് ദക്ഷിണായനത്തിലെത്തുന്നു. വെയിൽ മാറി മഴയെത്തുന്നു. ഋതുക്കളിൽ വർഷഋതുവിന്റെ വരവായി. സാമാന്യമായി തന്നെ മഴക്കാലം ദേഹബലം കുറയുന്ന, രോഗാതുരത വർദ്ധിക്കുന്ന കാലമാണ്. ജലത്തിന്റെയും വായുവിന്റെയും അന്തരീക്ഷത്തിന്റെയും ദുഷ്ടികൾ പ്രകടം. കർക്കടകം എന്ന വാക്കിൽ തന്നെ ഞെണ്ടിന്റെ സ്വഭാവത്തോടുകൂടിയത് എന്ന അർത്ഥം ഒളിപ്പിച്ച് വച്ചിരിക്കുന്നു. കാലഘട്ടത്തിന്റെ പ്രത്യേകത അനുസരിച്ച് പല രോഗങ്ങളും പിടിമുറുക്കാനുള്ള സാധ്യതകളെയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. കർക്കിടകം ദുർഘടമാകുന്നത് ഇങ്ങനെയൊക്കെ തന്നെ. പലതരം പനികൾ, ശ്വസന സംബന്ധങ്ങളായ അസുഖങ്ങൾ, പലതരം അലർജികൾ, വയറിളക്കങ്ങൾ, ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയൊക്കെയും ഈ കാലത്ത് സാധാരണമാണ്. വൃത്തി കുറഞ്ഞ പരിസരങ്ങളും കെട്ടിക്കിടക്കുന്ന വെള്ളവുമൊക്കെ രോഗസാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. ആഹാര രീതികളിലും ശീലങ്ങളിലും വന്ന മാറ്റവും ഇവിടെ അനുകൂലമായി പ്രവർത്തിക്കാം. അസ്ഥാനത്തും അനവസരത്തിലുമുള്ള ആഹാരങ്ങൾ, ജങ്ക് ഫുഡുകൾ എന്ന ഓമന പേരിലെ ഭക്ഷണ വൈവിധ്യത്തോടുള്ള ആസക്തി എന്നിവയും രോഗാതുരത വർദ്ധിപ്പിക്കുന്നു. ഹിതവും ഇതവുമായ ഭക്ഷണശീലങ്ങളാണ് ആരോഗ്യത്തിന്റെ അടിസ്ഥാനമെന്ന് ഏവർക്കും അറിയാമെങ്കിലും ഭക്ഷണം കാണുമ്പോൾ ഇതെല്ലാം മറക്കുക സ്വാഭാവികം. ഒരു കാര്യം എല്ലായ്പ്പോഴും ഓർക്കുക, ദഹനശക്തിയെ ക്രമീകരിച്ചു കൊണ്ടുപോകുന്ന ഭക്ഷണങ്ങൾ സമയത്ത് മാത്രം കഴിക്കുന്നതാണ് ആരോഗ്യദായകം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. ചുക്ക് ചതച്ചിട്ടോ ജീരകമിട്ടോ വെള്ളം തിളപ്പിച്ചാറ്റി കുടിക്കാം. അമിതമായി വെള്ളം കുടിക്കാതെയും ഇരിക്കാം. വൃത്തിയോടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ചെറു ചൂടോടെ ഉപയോഗിക്കാൻ ശ്രമിക്കാം. തണുത്തതും ഫ്രിഡ്ജിൽ വെച്ചതുമായ ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കാം. എരിവിന്റെയും മസാലയുടെയും എണ്ണപ്പലഹാരങ്ങളുടെയും ബേക്കറി പലഹാരങ്ങളുടെയും തൈരിന്റെയും മറ്റും ഉപയോഗം നന്നേ കുറയ്ക്കുക. സാമാന്യമായി തന്നെ ദഹനശക്തി അല്പം കുറഞ്ഞിരിക്കുന്ന മഴക്കാലത്ത് ദഹന പ്രശ്നങ്ങൾ വരാതെ നോക്കുക എന്നതാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം. പ്രാദേശികമായി ലഭിക്കുന്ന ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. താള്, തകര, മത്തൻ, കുമ്പളം, ചേന, തഴുതാമ തുടങ്ങിയവയുടെയൊക്കെ ഇലകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇവയുടെ ലഭ്യതയും ഉപയോഗശീലങ്ങളും താളും തകരയും മുമ്മാസം എന്ന ചൊല്ലിലേക്ക് വരെ എത്തിയിട്ടുണ്ടല്ലോ. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള 3 മാസക്കാലമായി ഇതിനെ കാണാം. ആരോഗ്യകരമായി ഇവയെ പ്രയോജനപ്പെടുത്താം. അതിലൂടെ ജീവകങ്ങളും മാംസ്യവും നാരുകളുമൊക്കെ ആവശ്യത്തിന് ലഭ്യമാക്കാം. സുഖമായ ശോധന ലഭ്യമാക്കാനും ഇവയ്ക്കാവും എന്ന് പറയേണ്ടതില്ലല്ലോ. ധാന്യങ്ങളായി നെല്ലരിയോ ഗോതമ്പോ ഉപയോഗിക്കാം. മഴക്കാലത്ത് പൊതുവെ കണ്ടുവരുന്ന പേശീവേദനകൾക്കും മറ്റും ഒരു ചെറിയ പ്രതിരോധമായി പ്രോട്ടീൻ അടങ്ങിയ ചെറുപയർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ആഹാരം ഔഷധമായി പ്രവർത്തിക്കുമെന്ന് ആഹാരോഹി വരൌഷധം എന്ന പരാമർശത്തിലൂടെ ആയുർവേദം ഊന്നിപ്പറയുന്നുമുണ്ട്. ഓർക്കുക, ചിട്ടയായ ആഹാരം ഔഷധത്തിന്റെ കൂടി ഫലം നൽകും.
0: കർക്കിടക മാസത്തിലെ ഭക്ഷണക്രമവും ദിനചര്യകളും ഇതുവരെ സംസാരിച്ചത് കോട്ടയ്ക്കൽ VPSV ആയുർവേദ കോളേജിലെ വൈസ് പ്രിൻസിപ്പലും ദ്രവ്യഗുണ വിജ്ഞാന വിഭാഗം മേധാവിയുമായ ഡോക്ടർ എൻ മനോജ് കുമാർ.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946680000.
4: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
2: എന്നും രാവിലെ 7 മണിക്ക്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഐക്യ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനീശൽ.
2: തിങ്കൾ രാവിലെ 8:20.
5: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
2: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യ ഓപ്റ്റിക്കൽസ് ചട്ടിപ്പറമ്പ്.
6: സമയം 7:45. വാക്കുകൾക്ക് സംഗീതവും ഭാവങ്ങൾക്ക് ജീവനും പകരുന്ന കവിതയുടെ ലോകത്തേക്ക് ഇനി നമുക്ക് കടന്നു ചെല്ലാം.
7: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
8: ദൃശ്യം കണ്ണാശുപത്രിയിൽ മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ്
9: ഈ മാസം 31 വരെ.
8: ബുക്കിംഗിനായി വിളിക്കൂ 7025131199.
9: അത്യാധുനിക തിമിര ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക ഇളവുകൾ.
8: പ്രമുഖ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ ക്യാഷ്ലെസ് സേവനവും.
9: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്.
7: ദൃശ്യം കണ്ണാശുപത്രി കോവിലത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്.

0: കാർഡ്.
1: ഫോൺ 7025131199.
2: കാവ്യധാര,
3: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
4: വയലാർ രാമവർമ്മയുടെ ആയിഷ എന്ന കവിതയിലെ ഒരു ഭാഗം കേൾക്കാം. ആലാപനം സി വി ജിഷാമേരി.
5: ഇത്തിരി തണുപ്പുള്ള കാറ്റിനോടൊപ്പം

അദ്രമാൻ അറുപതിയിലെത്തിയ പടുവൃദ്ധൻ വക്കത്തു നിണം വാർന്നു തുളുമ്പും മാംസം കണ്ടിച്ച് ഒക്കെയും കടയുടെ മുഖത്തു കെട്ടിത്തൂക്കി വെട്ടുകത്തിയുമായി കണ്ണുകൾ ചുവപ്പിച്ച ചട്ടുകാലനാം വൃദ്ധൻ ഇരിക്കും നഗരത്തിൽ. അദ്രമാൻ കൈ ചൂണ്ടിക്കൊണ്ടലറും, പെണ്ണെ നിന്നെ കത്തികൊണ്ടറിഞ്ഞു ഞാൻ കടയിൽ കെട്ടിത്തൂക്കും. അദ്രമാൻ കൈ ചൂണ്ടിക്കൊണ്ടലറും, പെണ്ണെ നിന്നെ കത്തികൊണ്ടറിഞ്ഞു ഞാൻ കടയിൽ കെട്ടിത്തൂക്കും. പിറ്റേന്ന് പുലർച്ചയ്ക്കു കാത്തിരുന്നു ഞാൻ

0: രൂപയ്ക്ക് ആയിഷ വിൽക്കപ്പെട്ടു.
1: വയലാറിന്റെ ആയിഷ എന്ന കവിതയിലെ ഒരു ഭാഗമാണ് കേട്ടത്. ആലപിച്ചത് സി വി ജിഷാമേരി.
2: കാവ്യധാര.
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
4: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
5: 15 സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.
6: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05. സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
7: ഇന്ന് രാവിലെ 8:30 ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊണ്ടോട്ടി ബ്രാഞ്ച് അവതരിപ്പിക്കുന്ന ദന്ത ശുചിത്വ അവബോധ പരിപാടി സ്പോൺസേർഡ് പരിപാടി. ഇന്നിന്റെ സ്പന്ദനങ്ങൾ, പ്രസക്തമായ വിഷയങ്ങൾ, ശ്രദ്ധേയമായ വിശകലനങ്ങൾ എന്നിവയുമായി സമകാലികം.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.

0: സമകാലികം.
1: ഐക്യ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് സമർപ്പിക്കുന്നു
0: സമകാലികം.
2: പ്രായോജികർ കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ വൺ ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
3: മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം.
1: മങ്ങിയ കാഴ്ചകൾക്ക് ഇനി വിട.
2: ഗുണനിലവാരമുള്ള സൗജന്യ നേത്ര പരിശോധനയുടെ നമ്പർ വൺ ഓപ്റ്റിക്കൽ ഷോറൂം
1: ഐക്യു ഓപ്റ്റിക്കൽസ്, ബസ് സ്റ്റാൻഡ് എതിർവശം, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
2: ഫോൺ 7510141215.
4: തെരുവ നായ്ക്കളും മനുഷ്യരും.
5: ഈ രാജ്യത്ത് മനുഷ്യജീവനുകളെക്കാൾ വില കൽപ്പിക്കുന്ന ജീവിയാണോ ഇത്? പലപ്പോഴും രാജ്യത്തെ പല കോടതികൾക്കും പൊതുജനത്തിനും തെരുവ് നായ്ക്കളെപ്പറ്റി ചോദിക്കേണ്ടി വന്നിട്ടുള്ള ചോദ്യമാണിത്. എങ്ങനെ ചോദിക്കാതിരിക്കും? കേരളത്തിൽ തന്നെ കഴിഞ്ഞ 5 വർഷത്തിനിടെ 15 ലക്ഷത്തിലധികം ആളുകൾക്കാണ് തെരുവ് നായ്ക്കളോട് കടിയേറ്റത്. 122 പേർ പേവിഷബാധയേറ്റ് മരിച്ചു എന്നാണ് കണക്ക്. 221,379 പേർക്ക് 2021 കടിയേറ്റിരുന്നപ്പോൾ 2025 ഇത് 369,722 വർദ്ധിച്ചു. 2021 11,000 മരണസംഖ്യ 2025 33. റാബീസ് അഥവാ പേവിഷബാധ ഏറ്റവും ഭയാനകമായ ഒരസുഖവും മരണകാരണവുമാണ്. പേവിഷബാധയേറ്റുള്ള മരണസംഖ്യ വർദ്ധിക്കുന്നതും അലഞ്ഞുതിരിയുന്ന തെരുവുനായ്ക്കളുടെ എണ്ണത്തിലുള്ള വർദ്ധനയും ഏറ്റവും അപമാനകരമായ ഒരു കാര്യമാണ്. അതിനപ്പുറം ജീവിതവൃത്തിക്കായി തെരുവിലൂടെ നടന്നു തന്നെ പോകേണ്ടി വരുന്ന സാധാരണക്കാരൻ്റെ പേടി സ്വപ്നമായി തെരുവുനായ്ക്കളുടെ ആക്രമണം മാറുന്നു എന്നതാണ് വസ്തുത. ഈ ആക്രമണം നേരിടുന്നതിൽ ഭൂരിഭാഗവും കുട്ടികളും പ്രായമേറിയവരുമാണ്. തെരുവുനായ്ക്കൾ കൈയടക്കിയ പൊതുനിരത്തുകളിലൂടെ എന്ത് ധൈര്യത്തിലാണ് കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂളിലയക്കേണ്ടത്? ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പകലന്തിയോളം പണിയെടുക്കുന്ന സാധാരണക്കാരൻ എന്തു ധൈര്യത്തിലാണ് യാത്ര ചെയ്യേണ്ടത്? കൂടാതെ ഉപജീവനത്തിനായി വളർത്തുന്ന കോഴികളെയും താറാവിനെയും കന്നുകാലികളെയും തെരുവുനായ്ക്കളുടെ ആക്രമണങ്ങൾ മൂലം നഷ്ടപ്പെട്ട കർഷകരുണ്ട്. സാധാരണക്കാരൻ്റെ ജീവനെയും ജീവിതത്തെയും ബാധിക്കുന്ന ഈ നിർണായക വിഷയത്തിൽ ABC നിയമത്തിൻ്റെ പേരും പറഞ്ഞ് കൈകഴുകുകയായിരുന്നില്ലേ അധികൃതർ? ഈ നിയമപ്രകാരം തെരുവുനായ്ക്കളെ കൊല്ലാൻ പാടില്ല. അവയെ പിടികൂടി വന്ധ്യംകരിച്ച് പിടിച്ചയിടത്ത് തന്നെ കൊണ്ടുവിടണം. തെരുവുനായ്ക്കളുടെ എണ്ണത്തിൽ രാജ്യത്തുടനീളമുണ്ടായ ഭയാനകമായ വർധന തന്നെയാണ് എത്ര പരാജയമായിരുന്നു ABC പദ്ധതി എന്നതിൻ്റെ നേർസാക്ഷ്യം. പൊറുതിമുട്ടിയ സാധാരണക്കാർക്ക് ആശ്വാസമേകിക്കൊണ്ടാണ് ഇക്കഴിഞ്ഞ May 19 അപകടകാരികളായ തെരുവുനായ്ക്കളെ കൊല്ലാമെന്നും മറ്റുള്ളവയെ തെരുവിൽ നിന്നും നീക്കി സംരക്ഷിക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടത്. എന്നാൽ വിധി നടപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി ഉണ്ടായിരുന്നില്ല. അത് പരിഗണിച്ചുകൊണ്ട് അപകടകാരികളായ തെരുവുനായ്ക്കൾക്ക് ദയാവധം നൽകുന്നതിനായി സർക്കാർ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നു. ഇതിനുള്ള വിശദമായ മാർഗരേഖയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉടൻ പുറത്തിറക്കും. സുപ്രീംകോടതി തന്നെ നിർദ്ദേശിച്ചതുപോലെ നായ്ക്കളെ തെരുവിലലയാൻ വിടാതെ സംരക്ഷണം ഉറപ്പാക്കാനുള്ള ഷെൽട്ടറുകൾ തുടങ്ങുന്നതിനും വിശദമായ മാർഗരേഖയും അടിയന്തര നടപടികളും ആവശ്യമുണ്ട്. അക്രമകാരികളല്ലാത്ത നായ്ക്കളെ ദയാവധത്തിൻ്റെ മറവിൽ ഉന്മൂലനം ചെയ്യാതെ സംരക്ഷിക്കുകയോ ജന്തുസ്നേഹികൾക്ക് അവയെ ദത്തെടുത്ത് വളർത്താനോ ഉള്ള സംവിധാനം കൂടി ഉറപ്പാക്കേണ്ടതുണ്ട്. പ്രകൃതിക്കൊരു സന്തുലനമുണ്ട്. അതിൻ്റെ താളം തെറ്റിക്കുന്ന നടപടികൾ മറ്റു ജന്തുവിഭാഗങ്ങൾക്ക് അപകടമാകാം. അതൊഴിവാക്കേണ്ടതും ജന്തുജാലങ്ങളോട് സ്നേഹമുള്ളവരുടെ എല്ലാം കടമയാണ്. ഈ പ്രകൃതിയിൽ പരസ്പരം ഭീഷണിയാകാതെ സമാധാനപരമായി നമുക്ക് സഹവർത്തിക്കാം.
4: തെരുവ നായ്ക്കളും മനുഷ്യരും.
1: ഐക്യു ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
0: സമകാലികം.
2: പ്രായോജികർ കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ വൺ ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
3: മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം.
1: മങ്ങിയ കാഴ്ചകൾക്ക് ഇനി വിട.
2: ഗുണനിലവാരമുള്ള സൗജന്യ നേത്ര പരിശോധനയുടെ നമ്പർ വൺ ഓപ്റ്റിക്കൽ ഷോറൂം
1: ഐക്യു ഓപ്റ്റിക്കൽസ്, ബസ് സ്റ്റാൻഡ് എതിർവശം, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
2: ഫോൺ 7510141215.

0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
1: പ്രായോജകർ കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
2: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
3: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
4: ആകെ പേടിയാവുന്നു ഡോക്ടർ.
5: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
3: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
5: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
0: ഇപ്പോൾ കോൽക്കളി കേൾക്കാം. കോലുകൊണ്ടുള്ള കളിയാണ് കോൽക്കളി. മെയ്യും കൈയും മനസ്സും ഒരു ജോഡി കോലിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കളി. വിവിധ ജാതിക്കാരും മതക്കാരും കോൽക്കളി അവതരിപ്പിക്കാറുണ്ട്. കോലടിക്കളി, കമ്പടിക്കളി, കോലുകളി, കോലാട്ടം എന്നീ പേരുകളിലും കോൽക്കളി അറിയപ്പെടുന്നു. പ്രാദേശിക വ്യത്യാസങ്ങൾ കളിയിൽ പ്രകടമാണ്. പദഭംഗിയും താളാത്മകതയും കോൽക്കളിപ്പാട്ടുകളുടെ പ്രത്യേകതകളാണ്. ഇന്ന് കോൽക്കളിപ്പാട്ട് അവതരിപ്പിക്കുന്നത് K. ഹംസയും സംഘവും.

0: കെ ഹംസയും സംഘവും അവതരിപ്പിച്ച കോൽക്കളിപ്പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: സമയം 8 മണി കഴിഞ്ഞ് 17 സെക്കൻഡ്.
3: FM പ്രധാന വാർത്തകൾ.
2: ദേശീയഗീതമായ വന്ദേമാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാക്കുന്ന ബിൽ പാർലമെന്റ് പാസാക്കി. പ്രതിപക്ഷ ബഹളത്തിനിടയിലാണ് ലോക്സഭ ബിൽ അംഗീകരിച്ചത്. വികസിത ഭാരതത്തിന് യുവാക്കൾ മുതൽക്കൂട്ടാണെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോ ജിതേന്ദ്രസിംഗ്. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു.

0: ായിരുന്നു അദ്ദേഹം. ടെക്സ്റ്റൈൽ മേഖലയിൽ തൊഴിൽ വകുപ്പിന്റെ പരിശോധന തുടരുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്തെ ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളിൽ റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണർമാർ, ജില്ലാ ലേബർ ഓഫീസർമാർ, അസിസ്റ്റന്റ് ലേബർ ഓഫീസർമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് സംസ്ഥാനത്ത് നിന്ന് ഗവൺമെന്റ് കോട്ടയിൽ 11,139 പേർക്ക് അവസരം ലഭിച്ചു. 13,091 പേർ കാത്തിരിപ്പ് പട്ടികയിൽ ഇടം നേടി. കേരളത്തിൽ നിന്ന് 24,230 അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. സംസ്ഥാന ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് സംഘടിപ്പിക്കുന്ന ഖാദി ഓണം മേള 2026 മലപ്പുറം ജില്ലാതല പരിപാടി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. രാവിലെ മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലാണ് പരിപാടി. ഇന്ന് ലോക വനപാലക ദിനം. പ്രകൃതിയെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ടതോ പരിക്കേറ്റതോ ആയ വനപാലകരെ ആദരിക്കുന്നതിനാണ് ജൂലൈ 31 വനപാലക ദിനമായി ആചരിക്കുന്നത്. കണ്ണൂർ സൌത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം വന്ദേ ഭാരത് എക്സ്പ്രസിന് കല്ലെറിഞ്ഞ കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. കടലായി തോണിയോട്ട് സ്വദേശി ലിനീഷാണ് അറസ്റ്റിലായത്. 11 സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് കാസർഗോഡ് കാലിക്കടവിൽ തുടക്കം. തിങ്കളാഴ്ച വരെയാണ് മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
1: നിലമ്പൂർ സ്നേഹാലയം 32 വയസ്സിലേക്ക്.
2: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
1: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
2: ഫോൺ 9895357069.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
5: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
4: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744555024.
6: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
7: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
6: രാവിലെ 8:23.
7: പ്രായോജകർ
6: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
7: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
7: തീവണ്ടി സമയം. പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
7: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
6: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
6: ഫോൺ 8129110087.
7: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
6: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയക്രമം. 2:02:01 കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27. 1:06:07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 4:08:37. 1:06:09 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46. 1:06:05 എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് 8:54. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 5:06:23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തിച്ചേരും.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
7: തീവണ്ടി സമയം. പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
8: ആയിഷ ഗർഭിണിയാണോലേ?
9: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
8: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
10: അതപ്പൊ നന്നായ, നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
8: തന്നെയോ? അതേതായാലും നന്നായി.
10: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
8: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
9: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
9: ദിവസവും കാലത്ത് 6:35.
2: വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
7: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
12: സുബ്ന പാം മൾട്ടി റബ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
7: സുബ്ന പാം ഉണ്ടെങ്കിൽ വീട്ടിൽ ഒരു ഡോക്ടറുണ്ട്.
12: സുബ്ന പാം.
13: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാതെ

0: വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: പഠനം, തൊഴിൽ, നൈപുണ്യ വികസനം എന്നിവയെക്കുറിച്ചുള്ള ഉപകാരപ്രദമായ നിർദ്ദേശങ്ങളുമായി കേൾക്കാം.
2: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
3: പ്രായോജികർ, എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
2: സി എച്ച് സെന്റർ മഞ്ചേരി. മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സായാഹ്ന ഒപികൾ പ്രവർത്തിക്കുന്നു.
3: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നു.
2: എല്ലാവിധ മരുന്നുകളും ഡയാലിസിസിന് ആവശ്യമായ മരുന്നുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്നു.
3: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മഞ്ചേരി.
2: ഫോൺ 9495777174.
4: പ്ലസ് ടുവിന് കൊമേഴ്സ് പഠിച്ചാൽ മാത്രമാണോ സിഎക്ക് ചേരാൻ സാധിക്കുന്നത്? കരിയർ വിദഗ്ധൻ ജമാലുദ്ദീൻ മാളിക്കുന്ന് സംസാരിക്കുന്നു.
5: സിഎ പഠിക്കാൻ കൊമേഴ്സ് തന്നെ വേണം എന്ന് പൊതുവെ നാം കേൾക്കാറുള്ളൊരു കാര്യമാണ്. ഇതിൽ വ്യത്യസ്തമായ, അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഈ സിഎ പഠിക്കാൻ കൊമേഴ്സിനേക്കാളും നല്ലത് സയൻസ് ആണെന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത് വിശ്വസിക്കുന്നതോടൊപ്പം, അല്ലെങ്കിൽ ഒരു പകുതി വിശ്വസിച്ച് നിങ്ങൾക്ക് സിഎ കോച്ചിങ് സെന്ററുകളിലുള്ള അധ്യാപകരോടോ അതുപോലുള്ള ഈ മേഖലയുമായി ബന്ധപ്പെട്ട ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരടക്കമുള്ള ആളുകളോടോ അന്വേഷിച്ചാൽ ഇതിന് കൃത്യമായി പ്രായോഗികമായി നിങ്ങൾക്ക് വിവരം കിട്ടും, മറുപടി കിട്ടും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം ഇന്ന് നിലവിൽ സിഎ പാസ്സായ ആളുകളുടെ ലിസ്റ്റ് എടുത്തു നോക്കുകയാണെങ്കിൽ പല മേഖലയിലും നടന്ന ഇത്തരം കണക്കെടുപ്പുകൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിച്ചത്, ഇന്ന് കൊമേഴ്സ് മേഖലയുടെ പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞ ആളുകളെക്കാൾ കൂടുതൽ സിഎ പാസ്സായി വന്ന ആളുകളിൽ സയൻസിലെ പ്ലസ് ടു കഴിഞ്ഞ ആളുകൾ ആണ് എന്നുള്ളതാണ്. പ്ലസ് ടു കൊമേഴ്സ് ഗ്രൂപ്പിൽ നല്ലൊരു ശതമാനം നമ്മുടെ നാട്ടിൽ മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് തന്നെ കുറവാണ്. എന്നാൽ സയൻസ് പഠിക്കുന്ന ആളുകൾ മാത്തമാറ്റിക്സ് എല്ലാവരും പഠിക്കുന്നു എന്നുള്ളതുമാണ്. എന്നാൽ ഈ തരത്തിൽ മാത്സ് ഉള്ള കൊമേഴ്സ് പഠിച്ചു കഴിഞ്ഞാലും അതുപോലെ മാത്സ് ഉള്ള സയൻസ് പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് സിഎ ലെവലിലേക്ക് എത്താൻ കുറച്ചും കൂടെ നല്ലതാണെന്നുള്ളതാണ്. സിഎ പഠിക്കാനുള്ള എലിജിബിലിറ്റി ഏത് പ്ലസ് ടു പഠിക്കുക എന്നുള്ളതാണ്, ഏതെങ്കിലും പ്ലസ് ടു വിജയിച്ചിരിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ കൃത്യമായി കൊമേഴ്സ് പഠിക്കണമെന്നോ സയൻസ് പഠിക്കണമെന്നോ ഹ്യൂമാനിറ്റീസ് പഠിക്കണമെന്നോ എന്നൊരു നിബന്ധന അതിലില്ല. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പോലുള്ള പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ സിഎ പോലുള്ള ചാർട്ടേഡ് കോഴ്സുകളാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏത് പ്ലസ് ടു ആണെങ്കിലും അതിന്റെ കൂട്ടത്തിൽ ഇത്തരം ചാർട്ടേഡ് കോഴ്സുകളുടെ ഫൗണ്ടേഷൻ കോഴ്സ് പാരലലി ചെയ്തു പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലാതെ നമ്മളെല്ലാം കഴിഞ്ഞ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് വരാൻ കാത്തിരുന്ന് സിഎയുടെ പഠിത്തം തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഫൗണ്ടേഷൻ മുതൽ നമ്മൾ ആദ്യം മുതൽ സിഎയുടെ ബേസ് പഠിച്ചുണ്ടാക്കി തുടങ്ങേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഏത് പ്ലസ് ടു കഴിഞ്ഞാലും നമുക്ക് സിഎക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. സയൻസ് കുറച്ചും കൂടെ നല്ലതാണ് എന്ന് സിഎ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും അധ്യാപകരൊക്കെ ഞങ്ങളെപ്പോലുള്ള കരിയർ ഗൈഡുമാരും പറയാറുണ്ട്.
4: കരിയർ വിദഗ്ധൻ ജമാലുദ്ദീൻ മാളിക്കുന്ന് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
3: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
2: പ്രായോജകർ, ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി.
3: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്. ആരോഗ്യ ജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
0: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൻസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
1: റയാൻ ഡിറ്റർജന്റ് പ്രോഡക്റ്റിന്റെ ലോവ ലിക്വിഡ് ഡിറ്റർജന്റ്,
0: മിലിക്സ് ഡിഷ് വാഷ്,
1: ലോവ ഷൈൻ ഹാൻഡ് വാഷ്,
0: ലോവ വാഷിംഗ് സോപ്പ്,
1: പിങ്ക് വാഷിംഗ് പൗഡർ,
0: ടെർബോ വാഷിംഗ് പൗഡർ എന്നീ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മിതമായ വിലയിൽ വിപണിയിൽ ലഭ്യമാണ്.
1: ഫോൺ 8078078540.
0: അഴുക്കകറ്റാൻ റയാൻ ഡിറ്റർജൻസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
2: സൈബർ ജാലകം. കമ്പ്യൂട്ടറിലെ ടെമ്പററി ഫയലുകൾ

0: എങ്ങനെ ഡിലീറ്റ് ചെയ്യാം?
1: കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത് അല്പം സ്ലോ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? മുമ്പ് പ്രവർത്തിച്ചിരുന്നത് പോലെ അത്ര വേഗത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലേ? എങ്കിൽ അതിന് ഒരു കാരണം ചിലപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ടെമ്പററി ഫോൾഡർ നിറഞ്ഞതാവാം. ഈ ടെമ്പററി ഫോൾഡറിലെ ഫയലുകൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ആ സ്പേസ് ഖാലിയാക്കി കഴിഞ്ഞാൽ

0: നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ എ അടിച്ച് മുഴുവൻ ഫയലുകളെയും സെലക്ട് ചെയ്ത് ഡിലീറ്റ് അടിക്കാം. ഈ രൂപത്തിൽ ചെയ്താൽ ടെമ്പററി ഫയൽസ് മുഴുവൻ ക്ലിയർ ആവും, കമ്പ്യൂട്ടറിന്റെ വേഗത കൂടുകയും ചെയ്യും. ഒരിക്കൽ കൂടി പറയാം, വിൻഡോസ് പ്ലസ് ആർ അമർത്തുക, ശേഷം TEMP ടെംപ് എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ അമർത്തുക. അതിനുശേഷം ആ ഫോൾഡറിലെ മുഴുവൻ ഫയലുകളും സെലക്ട് ചെയ്ത് ഡിലീറ്റ് അടിക്കുക.
1: സൈബർ ജാലകം. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
3: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10 സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം
4: എന്നും രാവിലെ 6:30.
2: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
4: കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 മാത്രം.
4: കൂടാതെ 16, 21, 40 എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
5: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.
6: ഇന്ന് രാവിലെ 8:40 കേൾക്കാം മൈൻഡ് റീചാർജ്. തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 04-83-29-50-300 അല്ലെങ്കിൽ 29-50-800. നമ്പറുകൾ വീണ്ടും പറയാം, 04-83-29-50-300 അല്ലെങ്കിൽ 29-50-800. മൈൻഡ് റീചാർജ് ഇന്ന് രാവിലെ 8:40. നിലമ്പൂർ നിയോജകമണ്ഡലം സമഗ്ര വികസന പദ്ധതിയായ വികാസ് വിഷൻ 2040 ഭാഗമായി ഗോത്രവർഗ വിഭാഗം ആളുകൾക്കുള്ള മെഗാ അദാലത്ത് മറ്റന്നാൾ നടക്കും. റേഷൻ കാർഡ്, ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് അക്കൌണ്ട്, വോട്ടർ ID തുടങ്ങി 9 സേവനങ്ങൾ പ്രസ്തുത മെഗാ അദാലത്ത് ക്യാമ്പിൽ വെച്ച് നൽകും. നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ്, റവന്യൂ വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഡയറ്റ് മലപ്പുറം, സംസ്ഥാന വനം വകുപ്പ്, കീസ്റ്റോൺ ഫൗണ്ടേഷൻ, മഹിളാ സമഖ്യ സൊസൈറ്റി, കുടുംബശ്രീ, ട്രൈബൽ ഇനീഷ്യേറ്റീവ് എന്നിവയുമായി സഹകരിച്ചാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത്.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
8: എന്നും രാവിലെ 8:30.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: സമയം 8:00 കഴിഞ്ഞ് 15:10.
9: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. പ്രായോജകർ
10: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555-8852-664.
9: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം.
10: ഏറ്റവും ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG,
9: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം,
10: ജനറൽ OP, കാഷ്വാലിറ്റി ആൻഡ് ഒബ്സർവേഷൻ സൗകര്യം.
9: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര. ഫോൺ 7555-8852-664.
11: നമ്മുടെ പഴയ കാലത്തെ ഒരു 4 പലഹാരമാണ് ആവി പറക്കുന്ന ചായയ്ക്കൊപ്പം കഴിക്കുന്ന നല്ല നാടൻ ഉണ്ണിയപ്പം. ശർക്കരയുടെ മധുരവും നെയ്യിൻ്റെ സുഗന്ധവും തേങ്ങാക്കൊത്തും ഒക്കെ ചേരുമ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ രുചി ഇരട്ടിക്കുകയായി. സാധാരണ നമ്മൾ അരിപ്പൊടിയും പഴവും ചേർത്താണ് ഉണ്ണിയപ്പം തയ്യാറാക്കാറുള്ളത്. എന്നാൽ ചക്കപ്പഴം ചേർത്ത് ഇന്ന് നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കി നോക്കാം. അതിനായിട്ട് നമുക്ക് ഏകദേശം ഒരു 15 ചക്കച്ചുള എടുക്കാം. 2 പച്ചരി അല്ലെങ്കിൽ വറുത്ത അരിപ്പൊടി ഉപയോഗിച്ചും ഇത് തയ്യാറാക്കാം. ശർക്കര 350 ഗ്രാം, പഴുത്ത ചെറുപഴം ഒരെണ്ണം,

0: തേങ്ങാക്കൊത്ത് ആവശ്യത്തിന് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ചുക്കുപൊടി 1/2 ടീസ്പൂൺ, കറുത്ത എള്ള് 1 ടീസ്പൂൺ, 2 ടീസ്പൂൺ നെയ്യ്, 1 നുള്ള് ഉപ്പ്, വറുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി തയ്യാറാക്കുന്ന വിധമാണ് പറയുന്നത്. ആദ്യം പച്ചരി ഏകദേശം 1-5 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കാം. ശർക്കര അല്പം വെള്ളമൊഴിച്ച് ഉരുക്കി അരിച്ചെടുക്കണം. ചക്കച്ചുളകൾ കുരുകളഞ്ഞ് ചെറുതായി അരിഞ്ഞ് ഒരു പാനിൽ അല്പം നെയ്യൊഴിച്ച് നന്നായി വഴറ്റിയെടുക്കാം. എങ്ങനെ ചെയ്താൽ ചക്കച്ചുളയുടെ പച്ചച്ചുവ മാറിക്കിട്ടും. ഇനി വഴറ്റിയ ചക്കയും 1 ചെറുപഴവും അല്പം ശർക്കര പാനിയും ചേർത്ത് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കാം. ഇതിലേക്ക് കുതിർത്ത പച്ചരിയും ബാക്കി ശർക്കര പാനിയും 1 നുള്ള് ഉപ്പും ചേർത്ത് കൂടുതൽ വെള്ളം ചേർക്കാതെ ദോശമാവിന്റെ പരുവത്തിൽ അരച്ചെടുക്കാം. ഇനി ഈ മാവിലേക്ക് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ചേർത്ത് ഒന്നുകൂടി ഇളക്കണം. ഇനി മറ്റൊരു പാനിൽ നെയ്യ് ചൂടാക്കി തേങ്ങാക്കൊത്തും എള്ളും മൂപ്പിച്ച് മാവിലേക്ക് ചേർക്കാം. ഈ മാവ് 1-4 മണിക്കൂർ നേരത്തേക്ക് മാറ്റിവെച്ചാൽ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായി കിട്ടും. 4 മണിക്കൂറിന് ശേഷം ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് കുഴികളിൽ പകുതിയോളം വെളിച്ചെണ്ണയൊഴിച്ച് ചൂടാക്കണം. എണ്ണ നന്നായി ചൂടായാൽ ഓരോ കുഴിയിലേക്കും മാവൊഴിച്ച് ഒരു വശം മൂത്ത് വരുമ്പോൾ ഒരു കമ്പി ഉപയോഗിച്ച് മറിച്ചിട്ട് ഇരുവശവും നല്ല ഇളം ബ്രൗൺ നിറമായി വരുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ചക്ക ഉണ്ണിയപ്പം തയ്യാറായിട്ടുണ്ട്. ഈ ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വിധം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് സരോജിനി പുൽപ്പറ്റ.
1: രസമുകുളം. റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. പ്രായോജകർ
2: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555852664.
3: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
5: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
6: സാന്ത്വനത്തിന്റെ കരസ്പർശം.
7: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
8: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
9: കേരള സംസ്ഥാന സംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൽ നിന്നും 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്കായി വാർഷിക മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 30 സെപ്റ്റംബർ വരെയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള സമയപരിധി. പെൻഷൻ ഗുണഭോക്താക്കൾ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നിർബന്ധമായും പൂർത്തിയാക്കേണ്ടതാണ്. ഇതിനായുള്ള നിശ്ചിത സർവീസ് ചാർജ് അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് നൽകണം. കൂടുതൽ വിവരങ്ങൾ മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 0483-273-400. ഈ അധ്യയന വർഷം 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. ഈ ഗ്രാൻസ് പോർട്ടൽ, PFMS, നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്നിവ മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പദ്ധതി പ്രകാരം ഈ ഗ്രാൻസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ഈ ഗ്രാൻസ് മുഖേന സ്കോളർഷിപ്പ് കൈപ്പറ്റുന്നതുമായ സർക്കാർ അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം. വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. അപേക്ഷയോടൊപ്പം ആധാർ സീഡഡ് ബാങ്ക് അക്കൌണ്ട് നിർബന്ധമാണ്. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് 10% തുക അധികമായി ലഭിക്കും. ജാതി വരുമാന സർട്ടിഫിക്കറ്റും ഭിന്നശേഷിയുള്ളവരും ഹോസ്റ്റലറായിട്ടുള്ളവരും അതുമായി ബന്ധപ്പെട്ട സാക്ഷ്യപത്രം നൽകണം. അപേക്ഷിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് ബ്ലോക്ക്, നഗരസഭ, പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടാം.

0: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
0: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ. നേത്രരോഗ ചികിത്സ

0: ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
0: ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാരന് താങ്ങാവുന്ന നിരക്കിൽ.
1: പ്രശസ്ത നേത്രരോഗ വിദഗ്ധന്റെ നേതൃത്വത്തിൽ കണ്ണു പരിശോധനയും ചികിത്സയും. ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
0: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
1: ശ്രീകാന്ത് നേത്രാലയ.
2: എഫ് എം ശുഭദിനത്തിലെ ആരംഭത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഉത്തരം: തീരമൈത്രിയാണ് ഈ പദ്ധതി. ഫിഷറീസ് വകുപ്പിന് കീഴിലെ സാഫ് അഥവാ സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വിമൻ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തീരമൈത്രി. ഇതിലൂടെ 2 മുതൽ 5 വരെയുള്ള വനിതാ ഗ്രൂപ്പുകൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കാൻ ധനസഹായവും പരിശീലനവും നൽകുന്നു. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി: മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഉത്തരം: തീരമൈത്രി. ഫിഷറീസ് വകുപ്പിന് കീഴിലെ സാഫ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തീരമൈത്രി. ഇതിലൂടെ 2 മുതൽ 5 വരെയുള്ള വനിതാ ഗ്രൂപ്പുകൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കാൻ ധനസഹായവും പരിശീലനവും നൽകി വരുന്നു.
1: ഇതുവരെ കേട്ടത്
0: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
0: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
2: സമയം നമ്മോട് വിട പറയുന്നു, ഒപ്പം എഫ് എം ശുഭദിനത്തിന്റെ സമയവും. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. കൂടുതൽ പുതുമകളോടെ എഫ് എം ശുഭദിനം വീണ്ടും നാളെ രാവിലെ 6:55. ഇതുവരെ കൂടെയുണ്ടായിരുന്നത് ഞാൻ ടി വി രാജേന്ദ്രൻ, കൂടെ പ്രമീള ചോലക്കൽ.

0: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
2: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
1: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
2: അതെങ്ങനെ?
1: ഒരു ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉത്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
2: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
3: 2025-26 അധ്യയന വർഷത്തിൽ സ്റ്റേറ്റ് സിലബസിൽ SSLC പ്ലസ് ടു ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചവരും CBSE ICSE സ്ട്രീമുകളിൽ അഗ്രിഗേറ്റ് 90% മുകളിൽ മാർക്ക് ലഭിച്ചവരുമായ വിമുക്ത ഭടന്മാരുടെയും വിമുക്ത ഭട വിധവകളുടെയും മക്കൾക്ക് ഒറ്റത്തവണ ക്യാഷ് അവാർഡിന് സർവീസ് പ്ലസ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. വെബ്സൈറ്റ് വഴി ഓൺലൈനായി അടുത്ത മാസം 10 വൈകിട്ട് 5 അപേക്ഷിക്കണം. വിശദവിവരങ്ങൾ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 0483 273 9 3 2. നമ്പർ വീണ്ടും 0483 273 4 9 3 2. മലമ്പുഴ ഗവൺമെന്റ് വനിതാ ITIയിൽ നിന്നും 2024-25 വർഷങ്ങളിൽ കോഴ്സ് പൂർത്തീകരിച്ച ഏകവത്സര ട്രേഡുകളിലെയും ദ്വിവർഷ ട്രേഡുകളിലെയും ട്രെയിനികൾക്ക് കോഷൻ ഡെപ്പോസിറ്റ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നിവ നൽകുന്നതിന് ട്രെയിനിയുടെ പേരിലുള്ള ആക്റ്റീവ് ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് ഓഫീസിൽ നൽകണമെന്ന് പ്രിൻസിപ്പൽ അറിയിക്കുന്നു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൽ നിന്നും പാറ്റേൺ CBC പദ്ധതികൾ പ്രകാരം വായ്പയെടുത്ത് കുടിശ്ശിക വരുത്തിയിട്ടുള്ള സഹകരണ സംഘങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ആകർഷകമായ അളവുകളോടെ വായ്പാ കുടിശ്ശിക ഒറ്റത്തവണയായി ഒടുക്കി തീർപ്പാക്കുന്നതിന് ബോർഡിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ആശ്വാസ് 2026 അടുത്ത മാസം 31 വരെ നടത്തുന്നു. കുടിശ്ശിക വരുത്തിയ സഹകരണ സംഘങ്ങളും സ്ഥാപനങ്ങളും

നിങ്ങളും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് പ്രോജക്റ്റ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ 0483 273 4807. നമ്പർ വീണ്ടും 0483273 4807.

0: കേരള ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമ നിധി ബോർഡിൽ നിന്നും 2025 ഡിസംബർ 31 വരെ പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ ഗുണഭോക്താക്കളും സെപ്റ്റംബർ 30 അക്ഷയ കേന്ദ്രങ്ങൾ വഴി വാർഷിക ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0492324407 നമ്പർ വീണ്ടും 0492324407. മലപ്പുറം ജില്ലയിലെ സൈനിക വിശ്രമ കേന്ദ്രത്തിൽ വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കും മിതമായ നിരക്കിൽ AC ഡബിൾ റൂം, നോൺ AC ഡബിൾ റൂം, സിംഗിൾ റൂം, ഡോർമിട്രി എന്നീ മുറികൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കേണ്ട നമ്പർ 6238680715. നമ്പർ വീണ്ടും 6238680715. മറ്റൊരു നമ്പർ 0483273492. 0483273492. സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാരുടെ അവലോകന യോഗം 2026 വിവിധ വകുപ്പുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാരുടെ ഈ യോഗം ഓഗസ്റ്റ് 3 രാവിലെ 10 സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കരിപ്പൂർ ഓഫീസിൽ ചേരും. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് മെക്കാനിക് കോഴ്സിൽ സീറ്റ് ഒഴിവുണ്ട്. സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന സെന്ററിൽ നേരിട്ടെത്തി പ്രവേശനം നേടാം. ഫോൺ നമ്പർ 0495237026, 88913700026.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 8 മണി കഴിഞ്ഞ് 30:09. ഇപ്പോൾ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊണ്ടോട്ടി ബ്രാഞ്ച് അവതരിപ്പിക്കുന്ന ദന്ത ശുചിത്വ അവബോധ പരിപാടി, സ്പോൺസേർഡ് പരിപാടി.
1: ഒരു ചെറിയ പുഞ്ചിരിക്ക് ഒരാളുടെ ദിവസം തന്നെ മാറ്റാൻ കഴിയും. എന്നാൽ നിങ്ങളുടെ ആ പുഞ്ചിരി എത്രത്തോളം ആരോഗ്യമുള്ളതാണ്? നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ദന്താരോഗ്യം സംരക്ഷിക്കാൻ വിദഗ്ധരായ ദന്ത ഡോക്ടർമാരുടെ കൂട്ടായ്മയായ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊണ്ടോട്ടി ബ്രാഞ്ച് ഒപ്പമുണ്ട്. കൃത്യമായ ബോധവൽക്കരണത്തിലൂടെയും സൗജന്യ ക്യാമ്പുകളിലൂടെയും അത്യാധുനിക പരിചരണങ്ങളിലൂടെയും കൊണ്ടോട്ടിയുടെ പുഞ്ചിരിക്ക് ഞങ്ങൾ മാറ്റുകൂട്ടുന്നു. ദന്ത സംബന്ധമായ സംശയങ്ങൾക്കും മികച്ച ചികിത്സയ്ക്കുമായി IDA അംഗീകൃത ഡോക്ടർമാരെ മാത്രം സമീപിക്കൂ. ആരോഗ്യമുള്ള പല്ലുകൾ, മനോഹരമായ പുഞ്ചിരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. നാളെ August 1 ഇന്റർനാഷണൽ ഓറൽ ഹൈജീൻ ഡേ, അല്ലെങ്കിൽ അന്താരാഷ്ട്ര ദന്ത ശുചിത്വ ദിനം. ആരോഗ്യമുള്ള ശരീരത്തിന് ആരോഗ്യമുള്ള വായ എന്നത് കേവലം ഒരു പഴഞ്ചൊല്ലല്ല, അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിർബന്ധമായും പാലിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊണ്ടോട്ടി ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന

0: ഈ പ്രത്യേക ബോധവൽക്കരണ പരിപാടിയിൽ വായുടെ ശുചിത്വത്തെക്കുറിച്ചും ശരിയായ ദന്തസംരക്ഷണ മാർഗങ്ങളെക്കുറിച്ചും നമ്മോട് സംസാരിക്കുന്നത് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ദന്തവിഭാഗം മേധാവിയും പ്രശസ്ത പെരിയഡോണ്ടിസ്റ്റുമായ ഡോക്ടർ ഇ.എം. അബ്ദുൾ റഷീദ് MDS ആണ്. ഡോക്ടർ അബ്ദുൾ റഷീദ്, ഈ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊണ്ടോട്ടി ബ്രാഞ്ചിന് വേണ്ടി ഈ ഇന്റർനാഷണൽ ഓറൽ ഹൈജീൻ ദിനത്തിൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മൾ സാധാരണയായി നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനും നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നതിനുമൊക്കെ നൽകുന്ന ശ്രദ്ധ വായുടെ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ നൽകാറുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പല്ല് പോയാൽ പല്ലിൻ്റെ വിലയറിയാം എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ പല്ല് പോകുന്നതുവരെ കാത്തിരിക്കാതെ ഉള്ളപ്പോൾ തന്നെ അതിനെ സംരക്ഷിക്കുക എന്നതാണ് പ്രധാനം. നമ്മുടെ ശരീരത്തിൻ്റെ പ്രധാന കവാടമാണ് വായ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും എല്ലാം കടന്നു പോകുന്നത് വായിലൂടെയാണ്. അതിനാൽ തന്നെ വായ വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ അത് പല്ലുകളെയും മോണകളെയും മാത്രമല്ല നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കും. പലരും കരുതുന്നത് പല്ലിലെ തിളക്കവും ഭംഗിയും മാത്രമാണ് വായുടെ ആരോഗ്യം എന്നാണ്. എന്നാൽ രോഗങ്ങളില്ലാത്ത മോണയും ദുർഗന്ധമില്ലാത്ത ശ്വാസവും കൃത്യമായ ചവച്ചരക്കൽ ശേഷിയുമാണ് യഥാർത്ഥത്തിൽ ആരോഗ്യകരമായ വായുടെ ലക്ഷണം. നമുക്ക് വായ ശരിയായി വൃത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അവശ

ശിഷ്ടങ്ങൾ പല്ലിൻ്റെയും മോണയുടെയും ഇടയിൽ തങ്ങി നിൽക്കുകയും അവിടെ ബാക്ടീരിയകൾ പെരുകുകയും ചെയ്യുന്നു. ഇത് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഒന്ന്, പല്ല് ദ്രവിക്കൽ അല്ലെങ്കിൽ ഡെൻ്റൽ കാരീസ്. ഭക്ഷണാവശിഷ്ടങ്ങളിലുള്ള പഞ്ചസാരയും അന്നജവും ഉപയോഗിച്ച് ബാക്ടീരിയകൾ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ആസിഡ് പല്ലിൻ്റെ ഉപരിതലമായ ഇനാമലിനെ നശിപ്പിക്കുകയും പല്ലിൽ ദ്വാരങ്ങൾ അഥവാ കാവിറ്റികൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. തുടക്കത്തിൽ വേദന അനുഭവപ്പെടില്ലെങ്കിലും ഇത് പല്ലിൻ്റെ ഉള്ളിലെ ഞരമ്പുകളെ ബാധിക്കുമ്പോൾ ശക്തമായ വേദനയും പഴുപ്പും ഉണ്ടാകുന്നു. രണ്ടാമതായി, മോണരോഗങ്ങൾ അഥവാ ഗം ഡിസീസ്. പല്ലുകളിൽ അടിയുന്ന അവശിഷ്ടങ്ങൾ അഥവാ പ്ലാക്ക് കൃത്യമായി നീക്കം ചെയ്തില്ലെങ്കിൽ അത് കല്ലുപോലെ ഉറക്കുകയും ടാർട്ടാർ അഥവാ കാൽക്കുലസ് ആയി മാറുകയും ചെയ്യും. ഇത് മോണയിൽ വീക്കവും പല്ല് തേക്കുമ്പോൾ രക്തസ്രാവവും അസഹനീയമായ വായനാറ്റവും ഉണ്ടാക്കുന്നു. ശ്രദ്ധിക്കാതിരുന്നാൽ പല്ലിന് ഉറപ്പേകുന്ന അസ്ഥി തകരുകയും ആടാത്ത പല്ലുകൾ പോലും കൊഴിഞ്ഞു പോവുകയും ചെയ്യും. ശരീരത്തിലെ മറ്റ് അവയവങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ, അതിൽ പ്രധാനമായും പ്രമേഹം. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ പെരിഡോണ്ടൈറ്റിസ് വരാനുള്ള സാധ്യതയും അതിൻ്റെ തീവ്രതയും കൂടും. തിരിച്ചും, മോണയിൽ ശക്തമായ അണുബാധയുണ്ടെങ്കിൽ ശരീരത്തിൽ ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കാതാവുകയും പ്രമേഹം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. മോണരോഗ ചികിത്സ വിജയകരമായി ചെയ്യുന്നത് രക്തത്തിലെ HbA1c ലെവൽ കുറയ്ക്കാൻ സഹായിക്കും. മറ്റൊന്ന്, ഹൃദ്രോഗങ്ങൾ. മോണയിലുണ്ടാകുന്ന ബാക്ടീരിയകൾ രക്തത്തിലൂടെ സഞ്ചരിച്ച് രക്തധമനികളിൽ അടിഞ്ഞുകൂടുകയും ധമനികൾ കട്ടിയാകുന്നതിന് കാരണമാവുകയും ചെയ്യാം. ഇത് ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഗർഭധാരണത്തിലെ പ്രശ്നങ്ങൾ. ഗർഭിണികളിലെ തീവ്രമായ മോണരോഗം കാരണം പുറപ്പെടുവിക്കുന്ന രാസവസ്തുക്കൾ കാരണം മാസമെത്തുന്നതിന് മുമ്പുള്ള പ്രസവം, കുഞ്ഞിന് തൂക്കക്കുറവ് എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ശ്വാസകോശ രോഗങ്ങൾ. വായിലുള്ള അപകടകാരികളായ ബാക്ടീരിയകൾ ശ്വാസനാളത്തിലൂടെ ശ്വാസകോശത്തിലെത്തുന്നത് അക്യൂട്ട് ന്യൂമോണിയ, COPD തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകാം. പ്രായമായവരിലും പ്രതിരോധശേഷി കുറഞ്ഞവരിലും ഇത് കൂടുതലായി കാണപ്പെടുന്നു. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. മോണരോഗത്തിന് കാരണമാകുന്ന പോർഫൈറോമോണാസ് ജിഞ്ചിവാലിസ് എന്ന ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ സന്ധികളിലെ വീക്കത്തിനും തേയ്മാനത്തിനും വഴിതെളിക്കാം. ഇനി നമുക്ക് പ്രായോഗികമായ ദന്ത സംരക്ഷണ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ ലളിതമായ ദിനചര്യകളിലൂടെ ഈ രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം. ദിവസവും രണ്ടു നേരം പല്ല് തേക്കുക. രാവിലെ എഴുന്നേറ്റ ശേഷവും രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ടുമുമ്പും നിർബന്ധമായും 2 മിനിറ്റെങ്കിലും പല്ല് തേക്കുക. ഇതിൽ രാത്രിയിലെ ബ്രഷിംഗ് വളരെ പ്രധാനമാണ്. കാരണം രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ വായിൽ ഉമിനീരിൻ്റെ ഉൽപ്പാദനം കുറയുന്നതിനാൽ ബാക്ടീരിയകൾക്ക് പെരുകാൻ അനുകൂല സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ശരിയായ ടൂത്ത് ബ്രഷും പേസ്റ്റും തിരഞ്ഞെടുക്കുക. കഠിനമായ ബ്രഷുകൾ ഉപയോഗിക്കുന്നത് പല്ലിലെ ഇനാമൽ തേഞ്ഞു പോകാനും മോണകൾ പിന്നോട്ടിറങ്ങാനും കാരണമാകും. അതിനാൽ സോഫ്റ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ സോഫ്റ്റ് ബ്രഷുകൾ മാത്രം ഉപയോഗിക്കുക. ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കുന്നത് പല്ലുകൾക്ക് കൂടുതൽ ശക്തി നൽകും. ഡെൻ്റൽ ഫ്ലോസിംഗ് ശീലമാക്കുക. ടൂത്ത് ബ്രഷിൻ്റെ നാരുകൾക്ക് എത്താൻ കഴിയാത്ത പല്ലുകൾക്കിടയിലെ ഇടങ്ങൾ വൃത്തിയാക്കാൻ ഡെൻ്റൽ ഫ്ലോസ് ഉപയോഗിക്കുക. നാവ് വൃത്തിയാക്കുക. നമ്മൾ പല്ല് മാത്രം വൃത്തിയാക്കിയാൽ പോരാ. നാവിൽ അടിയുന്ന വെള്ളപ്പാടയിലാണ് വായനാറ്റത്തിന് കാരണമാകുന്ന 50% ബാക്ടീരിയകൾ വസിക്കുന്നത്. അതിനാൽ നാവ് മൃദുവായി വൃത്തിയാക്കാൻ മറക്കരുത്. ഭക്ഷണ രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ. അമിതമായ മധുര പലഹാരങ്ങൾ, ഒട്ടുന്ന മിഠായികൾ, കാർബണേറ്റഡ് സോഡാ പാനീയങ്ങൾ എന്നിവ കഴിവതും കുറയ്ക്കുക. ജങ്ക് ഫുഡുകൾക്ക് പകരം പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ധാരാളം വെള്ളം എന്നിവ കഴിക്കുന്നത് വായുടെ ശുചിത്വത്തിന് ഏറെ നല്ലതാണ്. കൃത്യമായ ദന്ത പരിശോധന. ചെറിയ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഡോക്ടറെ കാണുക. വേദനയോ മറ്റ് അസ്വസ്ഥതകളോ ഇല്ലെങ്കിൽ പോലും കുറഞ്ഞത് 6 മാസത്തിലൊരിക്കൽ ഒരു ദന്ത ഡോക്ടറെ കണ്ട് വായയും പല്ലുകളും പരിശോധിക്കുന്നത് വലിയ ചികിത്സകൾ ഒഴിവാക്കാൻ സഹായിക്കും. ആരോഗ്യമുള്ള പല്ലുകളും മനോഹരമായ പുഞ്ചിരിയും നമ്മൾക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ഏതൊരു സംഭാഷണത്തിലും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മുടെ പുഞ്ചിരി. പല്ലുകൾ നഷ്ടപ്പെട്ടതിന് ശേഷം കൃത്രിമ പല്ലുകൾ വെക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പവും ചെലവ് കുറഞ്ഞതുമാണ് സ്വന്തം പല്ലുകളെ സംരക്ഷിക്കുന്നത്. അതിനാൽ ഈ ഇൻ്റർനാഷണൽ ഓറൽ ഹൈജീൻ ദിനത്തിൽ നമുക്കൊരു പുതിയ തീരുമാനമെടുക്കാം. കൃത്യമായ വായശുചിത്വം നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കും എന്ന്. IDA കൊണ്ടോട്ടി ബ്രാഞ്ചിൻ്റെ പേരിൽ

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആരോഗ്യമുള്ള പല്ലുകളും തിളക്കമുള്ള പുഞ്ചിരിയും നിറഞ്ഞ നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. നന്ദി.
1: തീർച്ചയായും ഡോക്ടർ, വായുടെയും പല്ലുകളുടെയും സംരക്ഷണത്തെക്കുറിച്ചും വായുടെ ശുചിത്വം നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും വളരെ ലളിതമായും വ്യക്തമായും മനസ്സിലാക്കി തന്നതിന് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ദന്തവിഭാഗം മേധാവി ഡോക്ടർ ഇ.എം. അബ്ദുൽ റഷീദ് അവർക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ ഇത്തരമൊരു നല്ല ബോധവൽക്കരണ സന്ദേശം ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ മുന്നോട്ട് വന്ന ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊണ്ടോട്ടി ബ്രാഞ്ചിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ദിനം മുതൽ വായുടെ ശുചിത്വത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താം. മനോഹരമായി പുഞ്ചിരിക്കാം. മറ്റൊരു മികച്ച വിഷയവുമായി വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം.
1: മൈൻഡ് റീചാർജ്. പ്രിയപ്പെട്ടവരെ, സമയം 8 മണി കഴിഞ്ഞ് 40:49. ഇപ്പോൾ മൈൻഡ് റീചാർജ്. ജീവിതത്തിലെ പ്രതിസന്ധികളെ ശുഭാപ്തി വിശ്വാസത്തോടെ നേരിടാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഒന്നാണ് പോസിറ്റീവ് ചിന്താഗതി. നമ്മുടെ ചിന്താഗതികൾ നമ്മുടെ ജീവിതത്തെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിക്കാറുണ്ട്. പോസിറ്റീവായി ചിന്തിക്കുക എന്നത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് നിരന്തരമായ പരിശീലനത്തിലൂടെ നേടിയെടുക്കുന്ന ഒരു ശീലമാണ്. ഇന്ന് മൈൻഡ് റീചാർജിൽ നിങ്ങളോടൊപ്പം സ്റ്റുഡിയോയിൽ ഉള്ളത് ഞാൻ പ്രമീള ചോലക്കൽ. സ്റ്റുഡിയോ സഹായം നൽകുന്നത് ടി വി രാജേന്ദ്രൻ, സാങ്കേതിക സഹായം നൽകുന്നത് ലിജേഷ് കീശേരി, സൈതൽ വി പി എന്നിവർ. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം 0483-295-0300. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 0483-295-0800. വാട്സപ്പ് വഴിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം, 9495-05-06-00 എന്ന നമ്പറിലേക്ക്.

0: നമുക്ക് ഒരു ശ്രോതാവിന്റെ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. മൈൻഡ് റീചാർജ് ആണ്, പറഞ്ഞോളോ. ഇതാരാണ്?
1: എന്റെ പേര് ശാന്തകുമാരി.
0: ശാന്തകുമാരി, എവിടെയാണ് സ്ഥലം?
1: സ്ഥലം വെളിയൂർ പഞ്ചായത്ത്.
0: ആ ഓ, എന്താണ് വീട്ടമ്മയാണോ?
1: വീട്ടമ്മ എന്ന് പറയാൻ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അവിവാഹിതയാണ്.
0: ആ, അതിനെന്താ
1: അങ്ങനെ പോയി?
0: അതൊന്നൊരു പ്രശ്നമല്ല അല്ലേ, സ്വസ്ഥതയും സമാധാനവും അല്ലേ.
1: മറ്റുള്ളവര് ഇങ്ങനെ കഷ്ടപ്പെടുമ്പോഴേ,
0: അത് കാണുമ്പോ നമുക്ക് ഒരു സമാധാനം ഉണ്ടല്ലേ ഉള്ളില്.
1: സമാധാനം. ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ ഞായറാഴ്ച ഒരു ട്രിപ്പ് പോയായിരുന്നു. ഞങ്ങള് പിന്നെ ഇവര് 10-20 പേര് കൂടിയിട്ട്. അപ്പൊ ഞങ്ങളവിടെ ഒരു സരോവരം ബീച്ച് ഉണ്ടല്ലോ കോഴിക്കോട് ഭാഗത്തായിട്ട്, അവിടെ പോയിട്ട് അതിനെങ്ങനെ നടക്കണ്ടായിരുന്നു.
0: ശരി.
1: അപ്പൊ അവിടെ നിറയെ പിന്നെ കല്ലുകൾ ഇട്ടിട്ടുണ്ട്, ഒരു മറ്റേ കാട് പോലെ ഒരു പ്രതീതി ഉണ്ട്. അപ്പൊ അതിന് നടുക്കൂടെ ഒരു കല്ല് പതിച്ച പാതയാണ്. അപ്പൊ അത് കൂടെ ഇങ്ങനെ നടക്കുമ്പോ ഓരോ കല്ലിലും ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഇരിക്കുക. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഇക്കിപ്പൊ എന്തോരം മനസ്സമാധാനം ഉണ്ടെന്നറിയോ.
0: അല്ലേ, ഓരോ ആളുകളും അവരുടേതായ രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്.
1: അതെ അതെ അതെ. അല്ല, അത് അവരുടെ അമ്മമാരോ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളോ കാണുമ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ആലോചിച്ച് നോക്കൂ.
0: അല്ല, നമുക്ക് അങ്ങനെ പൊതുവായിട്ട് നമുക്ക് അവരെ ചോദ്യം ചെയ്യാനോ ഒന്നിനും പറ്റില്ല. പക്ഷെ അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങൾ അല്ലേ. നമ്മൾ നമ്മളുടെ രീതിയിൽ നമ്മുടെ
1: പഴയ യുഗവും പുതിയ യുഗവും തമ്മിലുള്ള വ്യത്യാസം.
0: അതെ, അത് ഒരുപാട് വ്യത്യാസമുണ്ട്. പുതിയ ജനറേഷനും ജെൻസികളും അല്ലേ, നമ്മുടെ പഴയ തലമുറയും ഒക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്.
1: ഒരുപാട് വ്യത്യാസങ്ങൾ. നമ്മൾ വളർന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലല്ല.
0: അതെ അതെ.
1: നമ്മളുടെ വീട്ടില് നമ്മളെ വീട്ടിലേക്ക് ഇപ്പൊ ഒരാൾ കയറി വരികയാണെങ്കിൽ നമ്മൾ അവിടുന്ന് എണീറ്റ് നിന്നിട്ട് അവരെ, ചെറിയൊരു കുട്ടിയാണെങ്കിൽ പോലും എന്താ ഏതാ ചോദിക്കും. പക്ഷെ ഇപ്പോഴത്തെ പുതിയ തലമുറ ഇരിക്കുന്നോടത്തെ എണീക്കില്ല. അവര് അവരവരുടേതായ ലോകത്തിൽ, അത് ഞങ്ങളുടെ കാര്യമല്ല, അത് വീട്ടുകാരുടെ കാര്യമാണെന്നുള്ള നിലയ്ക്ക് അവരവിടെ ഇരിക്കും മൊബൈലും തോണ്ടിയിട്ട്.
0: അതെ, കാലം മാറുമ്പോ ഓരോ കാഴ്ചപ്പാടുകളും എല്ലാം മാറിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. മാറ്റങ്ങളാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഴയ സങ്കല്പത്തിലുള്ള അല്ലേ, നമ്മള് തന്ത വൈബ് തള്ള വൈബ് എന്നൊക്കെ പറയും ഇപ്പത്തെ പിള്ളേര് നമ്മളെ കളിയാക്കിയിട്ട്. പക്ഷേ അതും നല്ല കാര്യങ്ങളായിരുന്നു, എന്നാ ഇപ്പൊ ചെയ്യണത് അവർക്ക് നല്ലതായിട്ട് തോന്നുന്നു, അങ്ങനെയൊക്കെയാണ്
1: അവർക്കത് മനസ്സിലാവുമ്പോഴേക്കും സമയം വൈകി.
0: അതെ അതെ, ഒരു ഫാമിലി ആയിട്ട് അച്ഛൻ അമ്മ ഒരു കുട്ടി അങ്ങനെയുള്ള ഒരു ലെവലില് ജീവിക്കുമ്പോ അവരുടെ മക്കളും അങ്ങനെയൊക്കെ പെരുമാറുമ്പോ അവർക്ക് തോന്നും അല്ലേ, ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ വന്നിരുന്നൊക്കെ തോന്നും. ഒക്കെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ മാറ്റങ്ങൾ മാറിക്കൊണ്ടിരിക്കും. എന്താണ് ജോലി ചെയ്യുന്നത്?
1: ഞാനിപ്പം ഷഷ്ടി പൂർത്തിയായി കഴിഞ്ഞു.
0: സൗണ്ടിൽ അതൊന്നും ഇല്ല കേട്ടോ. സൗണ്ട് കേട്ടാ അത്രയൊന്നും തോന്നില്ല. ചെറുപ്പമായിട്ട് ഞാൻ വിചാരിച്ചു വെറൊരു നമ്പർ മാത്രം,
1: അത്രയും.
0: അതെ അതെ അല്ലേ, നമ്മള് മഞ്ജുവാരുടെ ഒരു സിനിമയുണ്ട്, ഹൗ ഓൾഡ് അറിയൂ എന്ന് പറഞ്ഞ അല്ലേ, സാധാ ഒരു വീട്ടമ്മ അല്ലേ, പാർലമെന്റിൽ പോവുകയും രാഷ്ട്രപതിയെ കാണുക അങ്ങനെയൊക്കെയുള്ള ഒരു സീനും കാര്യങ്ങളൊക്കെ. മാറിക്കൊണ്ടിരിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഏതാറ്റം വരെയും പോവാം എന്നുള്ളതാണ്
1: അല്ലേ.
0: എത്ര ചെറിയ ഒരാളാണെങ്കിലും നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കുന്ന ആ ഒരു കഴിവുണ്ട്, അതാണ് നമ്മളെ പിന്നീട് അങ്ങോട്ട് ഉയർച്ചയിലേക്ക് നയിക്കുന്നത് എന്നാണ്.
1: നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ള ബോധം നമ്മളെ മനസ്സിലുണ്ടായാൽ
0: അതെ അതെ
1: നല്ല ധൈര്യമാണ്.
0: അതെ അതെ,
1: എവിടെ എവിടെ കയറി ചെല്ലാനും ആരോട് സംസാരിക്കാനും
0: അതെ,
1: അവരെ ഇങ്ങട് ആവശ്യമില്ലാത്ത വർത്തനാണെങ്കിൽ പോലും നമ്മൾ അവരെ ശരിയാക്കി എടുക്കും.
0: അതെ അതെ അതെ,
1: പഴയ കാലത്ത് അങ്ങനെയാണ്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ തലമുറയോട് അങ്ങനെ പോലെ. പക്ഷെ എന്നോട് എന്താ വെച്ചാ, ഈ പൊതുവെ ഞാനിക്ക് പാലിയേറ്റീവ് പ്രവർത്തനമുണ്ട്, രാഷ്ട്രീയമുണ്ട്, സാമൂഹ്യ പ്രവർത്തനമൊക്കെ ഉണ്ട്, എല്ലാ പരിപാടിയിലും ഉണ്ട് ഞാൻ.
0: ശരി, സകലകാലം ചെറിയ ആളല്ല.
1: അതല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം
0: അത്രേ ഉള്ളൂ. അതെ, നമ്മളാൽ കഴിയുന്നത്. അതെ,
1: ശരീരം കൊണ്ടാവാം.
0: അതെ അതെ,
1: നമുക്ക് ചിലപ്പോ ചില ആൾക്കാർക്ക് വെറുതെ ഒരു സന്തോഷത്തിനൊരു ഒന്ന് പുഞ്ചിരിച്ചാൽ മതി, അവർക്ക് അത് സന്തോഷമാവും.
0: അതെ അതെ അതെ.
1: അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, സാമ്പത്തികമായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല.
0: എന്നാലും കഴിയുന്ന മാതിരിയല്ല, നമ്മള് മറ്റുള്ളവർക്കും നല്ല കാര്യങ്ങൾ ചെയ്യാം, സഹായങ്ങൾ ചെയ്യാം.

0: അത് ചെയ്യാറുണ്ട്. കഴിയുന്ന സപ്പോർട്ടുകൾ, കഷ്ടപ്പെടുന്നവരാണെങ്കിലും നമ്മളൊരു സഹായം, ചെറിയ സഹായമാണെങ്കിലും അത് അവർക്ക് വേണമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അവർക്കും അത് എന്നെ സഹായിക്കാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ഒരു സ്വലസ് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട്, ഈ
1: കേട്ടിട്ടുണ്ടോ?
0: ഞാനതില് ഇത് പിന്നെ ജോലി ചെയ്തായിരുന്നു. നമ്മളെ പട്ടാമ്പി ഉണ്ടായിരുന്നു അതിന്റെ ഒരു ഓഫീസ്. ഇപ്പൊ അത് പാലക്കാട്ടേക്ക് മാറ്റി. അപ്പൊ പിന്നെ ഇപ്പൊ അങ്ങോട്ട് പോവാറില്ല. ഇനി പെരിന്തൽമണ്ണയ്ക്ക് ചെല്ലാൻ പറയാറുണ്ട് അവര്, പക്ഷെ എനിക്ക് അതിനൊരു സമയം കിട്ടാറില്ല.
1: അപ്പൊ ഫുൾ ടൈം ബിസി ആണല്ലേ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളുമായിട്ട്.
0: അപ്പോ അവിടെ വരുന്ന അമ്മമാരെ, ആ കുട്ടികളെ കണ്ട പിന്നെ നമ്മക്ക് നമ്മളൊക്കെ എത്രയോ വലിയ സ്വർഗത്തിലാ തോന്നും. കാരണം ഒരു ഭിന്നശേഷിയുള്ള ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാ അമ്മയുടെ ലോകം പിന്നെ ആ നാല് ചുമരിന്റെ ഉള്ളിലാ.
1: അതെ അതെ. പക്ഷേ പല പല അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇങ്ങനെയുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് അവരുടേതായ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്ന മാതാപിതാക്കൾ എത്രയോ ഉണ്ട് അല്ലേ? നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കാണാറുണ്ട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ.
0: അവിടെ അങ്ങനെ ഒരു കുട്ടി നന്നായിട്ട് ചിത്രം വരയ്ക്കും, പക്ഷെ അവൾക്ക് ശരിക്കും ഇങ്ങനെ നമ്മളെ പോലെ ഒരു നോർമൽ അല്ലാന്ന് മാത്രം. അവളോട് ഇത് മോളെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞത് ഏതോ ഒരു സന്തോഷമെന്ന് പറയാൻ അറിയില്ല. ആര് വിശേഷ അതിഥികൾ വരികയാണെങ്കിൽ അവള് അവള് വരച്ച ചിത്രങ്ങളുമായിട്ട് വരും. അപ്പൊ ചില ഒരു കുട്ടി ഇങ്ങനെ കൊട്ടും, പക്ഷെ അവനതിന്റെ താളത്തിനെ കുറിച്ചൊന്നും ബോധമില്ലെങ്കിലും അവനത് ചെയ്യും. അതും അവനെ അങ്ങനെ അഭിനന്ദിച്ച ഭയങ്കര സന്തോഷം. പിന്നെ അതുപോലെ ഈ പിന്നെ ഈ അമ്മമാരു നമ്മൾ എത്തിക്ക് വരുമ്പോ നമ്മൾ ഒരുപാട് അവരെ അവരൊന്ന് കൂട്ടിപ്പിടിക്കുക. ഒന്നും ഞാൻ എന്ത് ചെയ്യത്ത്, ഞാൻ അവരൊന്ന് കെട്ടിപ്പിടിക്കും അധികം, എന്നിട്ട് അവരോട് സംസാരിക്കും. പലപ്പോഴും പലരും ശാന്തി ചേച്ചിയോടും സംസാരിക്കാൻ വേണ്ടിയിട്ട് വരിക, നിങ്ങളെത്തൊന്ന് സംസാരിച്ച വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക്, കുറെ സമാധാനമാണെന്നൊക്കെ പറയാം.
1: അതെ, ചില ആളുകള് മനസ്സിങ്ങനെ വല്ലാതെ വിങ്ങി കൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പൊ അവർക്ക് നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു രണ്ട് വാക്ക് പറയുമ്പോ വലിയൊരു ആശ്വാസമാണ് അല്ലേ?
0: ശരിക്കും
1: വലിയ ആശ്വാസം തന്നെയാണ് അങ്ങനെയുള്ള ഒരു രണ്ട് വാക്കില് ആശ്വസിപ്പിക്കുക എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് അല്ലേ ലൈവില്?
0: ഞാന് ഒരു ഇല്ല, നമ്മളെ ഈ ജനശബ്ദം പറഞ്ഞിട്ട് പരിപാടി ഉണ്ടായിരുന്നല്ലോ
1: ആ മുമ്പ്,
0: ഞാൻ വന്നായിരുന്നു. പക്ഷെ അത് ഈ അന്ന് ഞാൻ പെൻഷൻ ഏജന്റ് കൂടിയാണ്, ഞാൻ ഇപ്പൊ പെൻഷൻ ഏജന്റ് ആണ് കേട്ടോ. പെൻഷൻ കൊടുക്കൂലേ ബാങ്ക് വഴി,
1: അതെ.
0: ഇപ്പൊ എന്റെ വരുമാനം അതാണ്.
1: വീട്ടില് വേറെ ആരൊക്കെയുള്ള?
0: വേറെ ഏട്ടന്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ വേറെ വേറെ വേറെ വീട് വെച്ചു.
1: അപ്പൊ
0: ഞാന് തറവാട്ട് വീടുണ്ടോന്ന് ഒരു കുഞ്ഞു ഓടിട്ട് വീടുണ്ട്, അതില് എന്റെ രാജ്യം, എന്റെ കൊട്ടാരം, അവിടുത്തെ രാജ്ഞിയായിട്ട് ഞാൻ ജീവിക്കുകയാണ്.
1: അവിടുത്തെ എല്ലാം അല്ലേ, സർവ്വസൈന്യാധിപനായിട്ട് വാഴുകയാണ്.
0: അതെ അതെ.
1: എന്തായാലും ഒരുപാട് സന്തോഷം.
0: എവിടെ പോയി വന്നാലും നമ്മൾ ഈ വീട്ടില് കോലായില് കയറിയിട്ട് കസരയിലിരുന്ന എന്തോരം മനസ്സമാധാനാണ് അറിയുന്നത്.
1: ഒരു മഴയും ഒരു കട്ടൻ ചായയും ഒരു ജോൺസൺ മാഷിന്റെ പാട്ടും അല്ലേ സാഹിത്യത്തിൽ പറയുമ്പോ.
0: പാട്ടുകൾ ഞങ്ങൾക്ക് ഒരു മറ്റേ റിട്ടയർമെന്റും അതുപോലെ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരിടം എന്നാണ് അതിന്റെ പേര്.
1: ശരി.
0: അതിൽ കുറെ പിന്നെ ഗവൺമെന്റ് റിട്ടയർമെന്റ് ആയ ആളുകളുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പാടാനൊരിടണ്ട്. അത് എല്ലാ ഞായറാഴ്ചകളും ഞങ്ങൾ പാട്ട് പാടും, പിന്നെ ഇടയ്ക്ക് ടൂറ് പോവും. ടൂർ വെച്ചാൽ വലിയ ടൂറൊന്നല്ല,
1: നമ്മളാൽ കഴിയുന്ന ചുറ്റുവട്ടത്ത് അല്ലേ.
0: അതെ അതെ. ഒരു ദിവസം കൊണ്ട് പോയി ടൂറ് പോവും. പിന്നെ ഈ പാലിയേറ്റീവ് പ്രവർത്തനം ഉണ്ട്, പിന്നെ കൂണുണ്ടാക്കുന്നുണ്ട് ചിലവര്, പിന്നെ ഞങ്ങൾ കൃഷി ചെയ്യാറുണ്ട്. അപ്പൊ അതിനൊക്കെ ഓരോന്നിനും ഓരോ കൃഷിയിടം കൂണിടം ഒക്കെ ഇടങ്ങളാണ്. അപ്പൊ അങ്ങനെ അങ്ങനെ പോണു. അപ്പൊ ഞാനിങ്ങനെ വിളിക്കണം വിളിക്കണം വിചാരിക്കാറുണ്ട്. ഞാനീ മറ്റേ നമ്മളെ പാട്ടിന് വേണ്ടിയാണ് എനിക്ക് വലിയ താല്പര്യം.
1: അപ്പൊ
0: അതിനെ വിളിക്കുമ്പോഴും കിട്ടാറില്ല.
1: നമ്മള് മൈൻഡ് റീചാർജ്
0: വിചാരിക്കാറുണ്ട്.
1: നമ്മള് മൈൻഡ് റീചാർജ് എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണ്.
0: അതെ, അത്
1: ചിത്രമഞ്ജരിയൊക്കെ നമുക്കുണ്ട്, ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലൊക്കെ ഉണ്ട്.
0: അല്ല, അത് നമുക്ക് വിഷയമില്ല, കാരണം നമ്മൾ ഏത് പാട്ടാണെങ്കിലും നമ്മൾ വിരൽ തുമ്പിലാണല്ലോ ഇപ്പൊ.
1: അതെ അതെ അതെ. പക്ഷെ എന്നാലും റേഡിയോയിലൂടെ കേൾക്കുമ്പോ ഒരു പ്രത്യേക സുഖല്ലേ?
0: അതൊരു സന്തോഷമാണ്. എന്നാ ജനശബ്ദം പരിപാടിയിൽ ഇതേപോലെ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ ഫീൽഡില പെൻഷൻ കൊടുക്കുക.
1: അപ്പൊ
0: എനിക്ക് വഴിയിൽ നിന്നിട്ട് ഇവരോട് സംസാരിക്കാൻ പറ്റണില്ല. എന്നാലും ഞാൻ കുറച്ച് സംസാരിച്ച് പിന്നെ ഞാൻ അത് നമുക്ക് പറ്റുന്ന പണിയെല്ലാം വെച്ചിട്ട് ഞാൻ പിന്നീട് അതിന് അപേക്ഷിച്ചിട്ടില്ല.
1: പക്ഷെ
0: ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് പരിപാടികളൊക്കെ കേൾക്കും, അത്രേ. അല്ലാതെ ഇതിനൊരു അഡിക്റ്റ് അല്ല. ഒരുപാട് പത്രം വായിക്കല് പിന്നെ അതുപോലെ

0: എല്ലാ പരിപാടികളും ഉണ്ട്. ഇടയ്ക്ക് ഒരു സിനിമയ്ക്ക് പോവും, കൂട്ടുകാരുടെ കൂടെ പോയിട്ട് ഒരു മറ്റേ ഹോട്ടലിലൊക്കെ കയറിയിട്ട് ഒരു ചായ കുടിക്കും, എന്തെങ്കിലും കഴിക്കും, അങ്ങനെ ഒരുപാട് പരിപാടികള്.
1: ഓക്കേ, എന്തായാലും ഇനിയും തുടർന്നൊക്കെ ഇതുപോലെ ആക്റ്റീവ് ആയിട്ടിരിക്കുക. നമ്മളാൽ കഴിയുന്ന പോലെ നമ്മൾ എന്താ പറയാ, മറ്റുള്ളവർക്ക് ഒരു രണ്ട് വാക്ക് സാന്ത്വന വാക്ക് പറയാം. എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ വിളിച്ചല്ലേ, സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം.
0: ഓക്കേ,
1: ശരി.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
5: ഹലോ,
6: നമസ്കാരം. ഗുഡ് മോർണിംഗ്. മൈൻഡ് റീചാർജ് ആണ്. ഇതാരാണ്? പങ്കജം കാരക്കുന്ന്. എന്തൊക്കെയാണ് നമ്മുടെ മഞ്ചേരി ആകാശവാണിയോട് ഈ മൈൻഡ് റീചാർജിലേക്ക് പറയാനുള്ളത്? എന്താ ജോലി ചെയ്യണെന്താണ്? വീട്ടമ്മയ്ക്ക് ജോലിയൊന്നും ഇല്ല എന്ന് പറയരുത്. ഏറ്റവും കൂടുതൽ ജോലിയുള്ളൊരു ഫീൽഡാണ് വീട്ടമ്മ എന്നുള്ള ഒരു.

0: ഭാഗം അല്ലേ, എത്ര എടുത്താലും എടുത്താലും തീരില്ല. എന്നിട്ട് എടുത്തു കഴിഞ്ഞാല് മക്കളും എല്ലാരും എന്തെങ്കിലും ഒരു ഫോൾട്ട് പറയുമ്പോ നമുക്ക് വിഷമം ഉണ്ടാവില്ലേ, മനസ്സിലെ? ഈ അമ്മയ്ക്ക് എന്ത് പണിയാ അവിടെ ഉള്ളത് എന്നുള്ളൊരു ചോദ്യം കേട്ടല്ലേ, അതോടുകൂടി നമ്മുടെ സകല മൂടും പോയി. മക്കളൊക്കെയോ?
1: മക്കള് രണ്ടാള്,
0: ശരി.
1: പിന്നെ രണ്ട് മരുമക്കളുണ്ട്, നാല് പേരക്കുട്ടികളുണ്ട്.
0: ശരി. അപ്പൊ അമ്മായിമ്മ പോരൊക്കെ ചെറുതായിട്ടുണ്ടോ അല്ലേ? ഇപ്പൊ അധികവും നമ്മളിങ്ങനെ കാണാറുണ്ട് അല്ലേ, ഓരോ ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ഇല്ല, മക്കളെയൊക്കെ നല്ല രീതിയിൽ സ്നേഹിച്ച് മുന്നോട്ട് പോണു അല്ലേ. എന്താണ് കൃഷിയോ അങ്ങനെ എന്തേലും ഒക്കെ ഉണ്ടോ, പച്ചക്കറി തോട്ടം വീട്ടില്? ശരി. പേരക്കുട്ടികളെയൊക്കെ കളിപ്പിച്ച് അങ്ങനെ സമയം പോണു അല്ലേ. എന്താണ് പിന്നെ ഇപ്പൊ? ശരി. ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയാണോ അവിടെ വീട്ടിലാണോ? വയസ്സായിട്ടുള്ളതാണോ? ശരി. 68 ഒന്നും ഒരു വയസ്സൊന്നും അല്ല. പ്രായത്തിന്റേതായിട്ടുള്ള ആധിക്യങ്ങള് അല്ലേ, കുറച്ചൊക്കെ ആ സമയമാകുമ്പോ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമുക്ക് ഒരു പോസിറ്റീവായിട്ട് എനർജി കൊടുത്ത് മാറ്റിയെടുക്കാവുന്നല്ലേ ഉള്ളു. കുറെയൊക്കെ അവരെ മാനസികമായിട്ട് കുറെ നമ്മള് നല്ല വാക്കുകൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും തന്നെ ഒരു എനർജി ലെവല് കൂടും അല്ലേ. പിന്നെ അതൊന്നും കുഴപ്പമില്ല. അപ്പോ നമ്മളാൽ കഴിയുന്ന പോലെ നമ്മള് അച്ഛനമ്മമാരെയൊക്കെ നന്നായിട്ട് നോക്കുക എന്നുള്ളതാണ് അല്ലേ നമ്മുടെ കടമ. നോക്കാനൊക്കെ ആളില്ലേ അവിടെ? അപ്പൊ നിങ്ങൾ പോയിട്ട് നോക്കുവോ? അപ്പൊ മാറി മാറി നിക്കുവോ? ശരി. അപ്പൊ രണ്ടാളും കിടപ്പിലാണോ?
1: കിടപ്പില്. അമ്മക്ക് നടക്കാനൊന്നും കഴിയൂല. റൂമിന്റെ ഉള്ള കൂടെ.
0: ശരി. ഒക്കെ ശരിയാവും അല്ലേ, എല്ലാം ശരിയാവുന്നുള്ള ആ ഒരു ആത്മവിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടായാ മതി. എന്തായാലും സന്തോഷം
1: വിളിച്ചാൽ
0: നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, ശരി.

0: നിലമ്പൂർ സ്നേഹാലയം 32-ാം വയസ്സിലേക്ക്.
1: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
0: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
1: ഫോൺ 9895357069.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
4: നമുക്ക് ഒരു ശ്രോതാവുണ്ട്, ആരാണ് നോക്കാം. ഹലോ
5: ഹലോ
4: ഹലോ, നമസ്കാരം. മൈൻഡ് റീചാർജ് ആണ്. റേഡിയോയുടെ സൗണ്ട് ഒന്ന് കുറയ്ക്കോ. എങ്ങനെ ആണോ? പക്ഷെ എന്നാലും ഒരു ഒരു ശബ്ദം ഇങ്ങനെ മുഴങ്ങുന്നുണ്ട് ബാക്കില്. നമ്മൾ സംസാരിക്കുമ്പോ അത് ക്ലിയർ ആവില്ല. എവിടെയാണ് സ്ഥലം? എവിടെയാ? പേരെന്താണ്? പറഞ്ഞില്ല.
5: മലപ്പുറം കോടൂരാണ്.
4: മലപ്പുറം കോടൂര്. പേര്?
5: അയ്യപ്പൻ.
4: എന്താണ് പരിപാടി? എന്താണ്?
5: ഞങ്ങള് മാരേജ് ഗ്രൗണ്ട്.

0: നടത്തുന്നുണ്ട്.
1: മാരേജ് ബ്യൂറോ
0: ഇവിടെ എന്റെ മൂന്ന് പെണ്ണും ഒരു ആൺകുട്ടിയൊക്കെയുള്ളത്.
1: ഓ ശരി.
0: അപ്പൊ എന്റെ ചെറിയ മോള് മരിച്ചു
1: കോവിഡ് സമയത്ത്.
0: അപ്പൊ ഇവ രണ്ട് പെണ്ണും ഒരാണുണ്ട്, നാട്ടിലുണ്ട്, വീട്ടിൽ അമ്പലൊക്കെ ഉണ്ട്.
1: ഓ ശരി.
0: ശിവനും പാർവതിയും ശിവനും പാർവതി നാരങ്ങളൊക്കെ ഉള്ളതാണ്.
1: ഓ ഓ ഓ
0: ഇവിടെ അടിയിൽ വിഗ്രഹത്തതാണ്, അതായത് നേതിയുള്ള വീടാണ്, എന്റെ വീട് നേതിയുള്ള വീടാണ്.
1: ഓരോ വിശ്വാസങ്ങളല്ലേ, ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണല്ലോ.
0: പറഞ്ഞേ
1: പിന്നെ
0: ഓ
1: സുഖമായിട്ടിരിക്കും.
0: മറ്റേക്ക് വിളിച്ചിട്ടുണ്ട്
1: ചിത്രമഞ്ജരിയിലേക്ക.
0: അപ്പൊ ഇവിടെ എന്ത് വിചാരിച്ചാൽ സഹായിക്കും? എന്ത് നിങ്ങൾ തന്നെ വിചാരിച്ചോളൂ, എന്ത് നിങ്ങളെ മനസ്സിൽ എന്ത് വിചാരിച്ചാൽ സഹായിക്കും. കാരണം വിഗ്രഹ അടിയിൽ ഉണ്ടാവണ്ട്.
1: ഓരോ ആളുകളുടെയും ചിന്താഗതി പല രീതിയിലുള്ളതല്ലേ.
0: ഇവിടെ കറുപ്പ് കറുപ്പ് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾക്ക് മോലയുടെ അല്ല, ആരും ഇവിടെ വരും.
1: അപ്പോ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ പല രീതിയിലാണ് അതിനെ സമീപിക്കുക അല്ലേ, അതിലേക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട്. ചിലര് ഭക്തിയിലേക്ക് മുഴുകും, ചിലര് മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് മുഴുകും. പക്ഷെ രണ്ടും കൽപ്പിച്ച് നല്ല കാര്യങ്ങൾ ചെയ്തു പോകുന്നവരുണ്ട് അല്ലേ. നമ്മൾ അന്ധമായിട്ട് വിശ്വാസമില്ലാതെ
0: കുടുംബാചാരം വേറെ അമ്പലാണ്. അതായത് ഇത് ശിവനും പാർവതി ഉള്ള മരുമ്പിളെ ബ്രാഹ്മണന്മാര് പാർത്ത സ്ഥലമാണ് വീട്. അതിൽ അച്ഛൻ ആരാക്കര സ്ഥലമാണ്.
1: ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേകതകൾ ഉണ്ടാവൂലേ, എല്ലാത്തിനും ഓരോ കെട്ടുകഥകളും എല്ലാം പറയാനുണ്ടാവും.
0: നമ്മളെ ആർക്കും ഒരു ദോഷം ചെയ്തിട്ടില്ല, ഒരുപോലെ കാണാം.
1: നമ്മള്
0: എല്ലാ മതങ്ങളും ഒരുപോലെ കാണുള്ളൂ.
1: കാരണം മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ച് ഇടവേളകൾ മാത്രമാണുള്ളത് അല്ലേ. ഈ നിമിഷം എന്ത് സംഭവിക്കും എന്ന് നമുക്കോ നിങ്ങൾക്കോ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഉള്ള സമയം നമ്മൾ നല്ല രീതിയിൽ എല്ലാവരെയും നല്ല രീതിയിൽ കണ്ട് മനസ്സ് ശുദ്ധമായിരിക്കുക, എല്ലാവരെയും നല്ല രീതിയിൽ കാണുക, നല്ല രീതിയിൽ പെരുമാറുക, ആർക്കും ഒരു വിഷമം ഉണ്ടാവാത്ത രീതിയിലൊക്കെ മുന്നോട്ട് പോവുക, അത്രേ ഉള്ളൂ അല്ലേ. കാഴ്ചപ്പാടുകളും ഒക്കെ ഓരോ വ്യത്യസ്തമാണ്, ഒന്നും നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല ഓരോരുത്തരെയും അല്ലേ. ഇപ്പൊ എന്റെ ഇഷ്ടമായിരിക്കില്ല നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടമായിരിക്കില്ല എന്റെ ഇഷ്ടം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. പിന്നെ വേറെ എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത്? നമ്മുടെ ഇതിനിടയ്ക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു അവിടെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെയാണ്, ഇതിനിടയ്ക്ക് മഞ്ചേരി ആകാശവാണിയൊക്കെ കേൾക്കുവോ?
0: ഇവിടെ കല്ലുവളത്ത് ദേവി ഉണ്ടോ? ഇവിടെ കല്ലുവളത്ത് ദേവിന്ന് വിചാരിച്ചാൽ മതി, എന്തും സഹായിച്ചു കൊടുക്കും. ഞാനിപ്പോ ഞങ്ങൾ വലിപ്പത്തരം പറയല്ല, കാരണം ഞാൻ പറഞ്ഞ സംഗതി മുന്നേ പറഞ്ഞില്ല, അതാണ് സംഭവം. ശബരിമല ധർമ്മസ്ഥാപനം ഇവിടെ മാത്രമുള്ള ലോകത്ത് ഈ ഇന്ത്യക്ക് ശക്തിയുള്ള സ്ഥലം, ഞാൻ ഞങ്ങളുണ്ടാക്കി പറയല്ല.
1: പിന്നെ
0: അതായത് ഇപ്പൊ മോനപ്പ് ഉണ്ട്, അപ്പൊ ഇവിടെ അമേരിക്ക ഇവിടെ അറബി രാജ്യത്ത്

ആ നമ്മള് മഞ്ചേരി തന്നെ വീട്. എന്തായാലും നമുക്ക് നമ്മുടെ സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കൊരു പാട്ട് കേൾക്കാട്ടാ. അത് അങ്ങനെയൊന്നുമല്ല, ഇത് ചിത്രമഞ്ജരി പരിപാടിയല്ല, നമ്മളൊരു ആ ഇത് മൈൻഡ് റീചാർജ് ആണ്. അപ്പൊ നമ്മളൊരു പാട്ട് വെക്കും കേട്ടാ. ഓക്കെ.

0: ഇവർക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വയസ്സായവരോട് നല്ല അനുകമ്പ ഉള്ളവരാണ് എന്നാണ് ഇവർ പങ്കുവച്ചിരിക്കുന്നത്. അതുപോലെ സൗദാമിനി രവീന്ദ്രൻ വണ്ടൂരിൽ നിന്ന് എഴുതിയിരിക്കുന്നത്, നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ കേൾക്കാൻ ശ്രമിക്കണം. അവരുടെ മനസ്സിലെ പ്രയാസങ്ങൾ കേട്ട് എന്തെങ്കിലും രണ്ട് വാക്കുകൾ പറഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് എനർജി വളരെ വലുതായിരിക്കും. അതിലൂടെ നമുക്കും ഒരു ആത്മസംതൃപ്തി ലഭിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ല ഒരു കേൾവിക്കാരനായിരിക്കണം എന്നാണ് സൗദാമിനി രവീന്ദ്രൻ വണ്ടൂർ നടുവത്ത് പറഞ്ഞിരിക്കുന്നത്. വേറെ ഒരു സന്ദേശം കൂടി വന്നിരിക്കുന്നത് സരോജിനി മേലാറ്റൂർ ചോലക്കുളം എഴുതിയിരിക്കുന്നത്, സന്തോഷമുള്ള മനസ്സും സമാധാനമുള്ള ഹൃദയവും ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ്. അത് എല്ലാവർക്കും ലഭിക്കട്ടെ എന്നാണ് സരോജിനി ചോലക്കുളം എഴുതിയിരിക്കുന്നത്. അങ്ങനെ സന്ദേശങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മൾ ജീവിതത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനവും വളരെ നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നതായിരിക്കണം അല്ലേ. മറ്റുള്ളവർക്ക് മാക്സിമം നമ്മളാൽ കഴിയുന്ന പോലെയുള്ള സഹായങ്ങളും അനുഭൂതികളും പകർന്നു നൽകുമ്പോഴേ അവർക്കും അതൊരു പ്രചോദനമായി മുന്നോട്ട് നീങ്ങാൻ കഴിയുകയുള്ളൂ. മൈൻഡ് റീചാർജിൽ ഇന്ന് നിങ്ങളുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നത് ഞാൻ പ്രമീള ചോലക്കിൽ. സ്റ്റുഡിയോ സഹായം നൽകിയത് ടി വി രാജേന്ദ്രനാണ്. സാങ്കേതിക സഹായം നൽകിയത് ലിജേഷ് കിശേരി, ശ്രീതല വി പി എന്നിവർ.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: മൈൻഡ് റീചാർജ്.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: നമുക്ക് വാട്സപ്പ് വഴിയും ഒരുപാട് സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതില് സത്യഭാമ കേശവാനന്ദൻ എഴുതിയിരിക്കുന്നത് പുതിയ തലമുറയെക്കുറിച്ചാണ്.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ്എം മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 9 മണി കഴിഞ്ഞ് 20 മിനിറ്റ് 18 സെക്കൻഡ്.
1: എഫ്എം പ്രധാന വാർത്തകൾ.
0: ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ വെങ്കല മെഡൽ നേടിയ സീമ കാളിരമ്നയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. സ്ഥിരോത്സാഹത്തിന്റെയും സമർപ്പണത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും തെളിവാണ് ഈ നേട്ടമെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനം സംരക്ഷിക്കുന്നതിനും വികസിത് ഭാരത് ലക്ഷ്യ സാക്ഷാത്കാരത്തിനും ശക്തമായ നിയമങ്ങളും നടപടികളും അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ച ചങ്ങല ഫിഷറീസ് അധികൃതർ അഴിച്ചുമാറ്റുന്നതോടെയാണ് ട്രോളിംഗ് നിരോധനം അവസാനിക്കുക. ആകാശവാണി കണ്ണൂർ നിലയവും കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആന്റ് റിസോർച്ച് സെന്ററും ചേർന്ന് അവിടുന്ന് ഗാനം കേൾക്കാൻ എന്ന പേരിൽ എസ് ജാനകി അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നു. വൈകിട്ട് 3 കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. മലബാർ റിവർ ഫെസ്റ്റിവൽ അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ 12 എഡിഷൻ അല്പസമയത്തിനകം സി കെ കാസിം എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലയിലെ ഇരുവഴഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലുമാണ് മത്സരങ്ങൾ. സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷന്റെ കാസർകോട്ടെ നവീകരിച്ച ഷോറൂം കല്ലട്ര മാഹിൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് ഡയറക്ടർ അരുണാചലം സുകുമാർ അധ്യക്ഷത വഹിച്ചു. കർക്കിടക വാവ് ഉപലിക്ക് വിവിധ കേന്ദ്രങ്ങളിലെത്തുന്ന ഭക്തർക്ക് സുഗമമായി ബലിതർപ്പണം നടത്താൻ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതർ. കഴിഞ്ഞ വർഷം കൊല്ലം തിരുമുല്ല വാരത്തുണ്ടായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. കണ്ണൂരിൽ സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ സമരത്തിനിടെ മർദ്ദിച്ചുവെന്ന പരാതിയിൽ ആശുപത്രി സൂപ്രണ്ടിനെതിരെ പോലീസ് കേസെടുത്തു. കണ്ണൂർ കൊയിലി ആശുപത്രി സൂപ്രണ്ട് ഡോ ഗംഗാധരനെതിരെയാണ് കേസ്.

0: FM പ്രധാന വാർത്തകൾ.
1: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട്. കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
2: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
4: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
5: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകളും എന്നും രാവിലെ 8:15.
6: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര.
7: ട്രെയിൻ സമയം.
8: ട്രെയിൻ നമ്പർ 166-49. മംഗളൂരു കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് 9:28, 166-10 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59, 163-45 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 55 മിനിറ്റ് വൈകി 11:23 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 563-23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44, 163-26 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 566-10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
7: ട്രെയിൻ സമയം.
9: സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
10: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
9: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
11: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
12: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
11: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
12: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
11: ഫോൺ 9744555024.
13: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
14: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
8: നമസ്കാരം. നാട്ടുവൃത്താന്തം വായിക്കുന്നത് പ്രമീള ചോലക്കിൽ. മലപ്പുറം ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്ന ഹാപ്പി ഹോം പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ സർക്കാർ അംഗീകൃത ചിൽഡ്രൻസ് ഹോമുകളിലെ മാനേജർമാർ, സൈക്കോളജിസ്റ്റുകൾ, കൌൺസിലർമാർ എന്നിവർക്കായി ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ തയ്യാറാക്കുന്നതിനെക്കുറിച്ചുള്ള ഏകദിന പരിശീലന പരിപാടി രണ്ടത്തവണ ചിൽഡ്രൻസ് ഹോമിൽ സംഘടിപ്പിച്ചു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ സഹകരണത്തോടെയുമാണ് പരിപാടി പരിശീലനം സംഘടിപ്പിച്ചത്. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ശ്യാം ശങ്കർ SL ഉദ്ഘാടനം നിർവഹിച്ചു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ അരീക്കാടൻ ഉമ്മമാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ചിൽഡ്രൻസ് ഹോമുകളെ താമസ സ്ഥലങ്ങൾ മാത്രമല്ല സുരക്ഷിതവും സ്നേഹപൂർണവും അവകാശാധിഷ്ഠിതവുമായ വളർച്ചാ കേന്ദ്രങ്ങളാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഹാപ്പി ഹോം പദ്ധതി നടപ്പാക്കുന്നത്. ഓരോ കുട്ടിയുടെയും പ്രായം, കുടുംബ പശ്ചാത്തലം, വിദ്യാഭ്യാസം, ആരോഗ്യം, മാനസികാവസ്ഥ, പ്രത്യേക കഴിവുകൾ, ഭാവി സാധ്യതകൾ എന്നിവ വിലയിരുത്തി വ്യക്തിഗത പരിചരണവും പുനരധിവാസവും ഉറപ്പാക്കുന്നതിനുള്ള പ്രധാന ഉപകരണമാണ് ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ. ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം എല്ലാ സ്ഥാപനങ്ങളിലും ഓരോ കുട്ടിക്കും ICP തയ്യാറാക്കി കാലാനുസൃതമായി പുതുക്കേണ്ടത് നിർബന്ധമാണെന്നും പരിശീലനത്തിൽ വിശദീകരിച്ചു. എടക്കര മൂത്തേടം ഗ്രാമപഞ്ചായത്ത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ കർമ്മ പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ഹഫ്സത്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് VP അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു.
15: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
16: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
17: ശനിയും ഞായറും

0: രാവിലെ 7:50
1: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കുന്നംകുളം.
2: നിലമ്പൂർ സ്നേഹാലയം 32 വയസ്സിലേക്ക്.
3: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
2: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
3: ഫോൺ 9895357069.
4: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലും
5: 5-star ബി എൻ ക്യാപ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ എസ് യു വി.
4: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
5: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
7: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
8: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
9: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
10: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
11: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
12: ഇന്നത്തെ ഗാനം
11: എന്നും രാവിലെ 7:35.
12: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
11: എന്നും രാവിലെ 8:30.
12: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
13: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും രാവിലെ 8:10.
14: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
13: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
15: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
16: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
17: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
18: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ക്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
19: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
20: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
21: കാർഷിക വൃത്താന്തം
20: എന്നും രാവിലെ 6:30.
21: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
20: കണ്ടംകുളത്തെ പ്രസവരക്ഷ.
22: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 9:00 കഴിഞ്ഞ് 30:05.
23: മുൻചോറും മാപ്പിളപ്പാട്ടുകളിലൂടെ ഒരു യാത്ര.
24: മൈലാഞ്ചി മുഞ്ച്.
25: ഇന്നത്തെ മൈലാഞ്ചി മുഞ്ചിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം.

നമുക്കറിയാം മാപ്പിളപ്പാട്ടിലെ പ്രശസ്തരായ ഒരുപാട് പാട്ടുകാരുണ്ടായിരുന്നു. അതിൽ തിരുരങ്ങാടിയിലുള്ള എ വി മുഹമ്മദ്, അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ അദ്ദേഹം പാടി വെച്ചതിനു ശേഷം വീണ്ടും വീണ്ടും പലരും എടുത്തു പാടിയിട്ടുണ്ട്. നമുക്കറിയാം എം ജി ശ്രീകുമാർ, അദ്ദേഹവും ഒരുപാട് മാപ്പിളപ്പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ ഒരു മാപ്പിളപ്പാട്ട് ഗാന ശാഖയിലുള്ള എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഗാനം ആലപിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ജിന്നിൻ്റെ നാട്ടിലെ രാജാത്തി എന്ന് തുടങ്ങുന്ന ഒരു ഗാനം എം ജി സാറിനോടൊപ്പം എനിക്ക് പാടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ആ ഒരു സന്തോഷത്തോടൊപ്പം ഈ പാട്ടുകൂടി ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്.

നമ്മൾ പല എഴുത്തുകാരെയും നമ്മൾ പരിചയപ്പെടാറുണ്ട്. മാപ്പിളപ്പാട്ടിൽ അത്തരത്തിൽ ഒരുപാട് നല്ല എഴുത്തുകാർ നമ്മുടെ മുന്നിലൊക്കെ മുന്നിലും ശേഷം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പാട്ടെഴുത്തുകാരനാണ് പ്രിയപ്പെട്ട ബാപ്പു അവാർഡ്. അദ്ദേഹം നമുക്ക് സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതിയിട്ടുണ്ട്. ഇന്നോ ഞാനെൻ്റെ മുറ്റത്തൊരച്ചത്ത്, പുന്നാരിച്ചൊരു മുല്ല നട്ടു, അങ്ങനെ മനോഹരമായ ഒരുപാട് രചനകൾ. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്കൊരു പ്രത്യേക ഭംഗിയാണ് രചന വൈഭവം എന്ന് പറയുന്നത്. ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വയലാറിന് ചില സമയത്തൊക്കെ നമുക്ക് ഓർമ്മ വരാറുണ്ട്.

അദ്ദേഹത്തിന്റെ രചനകൾ. അദ്ദേഹത്തിന്റെ ഒരു മനോഹരമായ ഒരു രചന, ഒന്നല്ല മൂന്നാല് പാട്ടുകൾ എനിക്ക് പാടാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പാട്ടാണ് സൗജ എന്നത്, സൗജ എന്നുള്ള ഒരു ആൽബം. അത് ഖദീജ ബീവിയെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. പ്രവാചകന്റെ സൗജ പ്രിയങ്കരി ഖദീജ എന്ന് തുടങ്ങുന്നൊരു മനോഹരമായിട്ടുള്ള ഒരു ഗാനം. തീർച്ചയായിട്ടും നമുക്ക് ഖദീജ ബീവിയുടെ ആ ഒരു മഹത്വം എത്രമാത്രമാണെന്ന് വിളിച്ചോതുന്ന ഒരു പാട്ട്. വളരെ മനോഹരമായിട്ടുള്ള ഗാനമാണ് അത്. റൌഫ് തളിപ്പറമ്പാണ് അതിൻ്റെ സംഗീതം നിർവഹിച്ചിട്ടുള്ളത്. അൻവറമ്മനാണ് അത് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്.

0: നമ്മള് മാപ്പിളപ്പാട്ടുകളിൽ നേരത്തെ പറഞ്ഞു ഭക്തിഗാനങ്ങൾ, അതുപോലെ ഒരുപാട് പാട്ടുകളാണ്, ഭക്തിഗാനങ്ങളാണ് എനിക്കും കൂടുതൽ പാടാൻ കിട്ടാറുള്ളത്. അത്തരത്തിലൊരു മനോഹരമായൊരു പാട്ട് നബിയെ കുറിച്ചിട്ട്, റസൂലിനെ കുറിച്ചിട്ട് എനിക്ക് പാടാൻ ഒരു അവസരം കിട്ടി. നൌഷാദ് പാറഞ്ഞൂർ അദ്ദേഹമാണ് അതിൻ്റെ രചനയും സംഗീതവും അദ്ദേഹമാണ്. ചില ആളുകൾ അങ്ങനെയാണ്, നന്നായിട്ട് പാട്ട് എഴുതാനും നന്നായിട്ട് സംഗീതം കൊടുക്കാനും ചിലപ്പോൾ അപൂർവം ചിലർക്ക് നന്നായിട്ട് പാടാനും സാധിക്കാറുണ്ട്. നമ്മുടെ കൈതപ്രം സാറിനെ പോലെ അദ്ദേഹത്തിന് നമുക്കറിയാലോ നല്ല രചനകളാണ്, നല്ല സംഗീതമാണ്, നന്നായിട്ട് പാടുകയും ചെയ്യും, നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യും. അത് എന്താ പറയുക, ചില അപൂർവ ജന്മങ്ങൾ അങ്ങനെയാണ്. അപ്പം അതുപോലെയുള്ള ഒരു ആളാണ് ഈ നൌഷാദ് പറഞ്ഞു. അത്യാവശ്യം നന്നായിട്ട് പാടും എഴുതും. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായിട്ടുള്ളൊരു പാട്ടും എനിക്ക് പാടാൻ സാധിച്ചു. നല്ലൊരു ഗാനമാണ്, തീർച്ചയായിട്ടും മൈലാഞ്ചി മൊഞ്ചിൽ നിങ്ങൾക്കത് ഇഷ്ടാവും. നൌഷാദ് പറഞ്ഞൂരിൻ്റെ ആ ഒരു സോങ് എന്ന് പറയുന്നത്,
1: അലക്കടലിനക്കരെ പുണ്യമദീനയിലന്നു പിറന്നില്ല,
0: ആ ഒരു ഗാനമാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്കിഷ്ടാവും.

മഹാന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളെ കുറിച്ചിട്ടുള്ള പാട്ടുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അജ്മീർ ഖ്വാജ, അതുപോലെ തന്നെ മൊഹീദ്ദീൻ ഷേക്ക്, അത്തരത്തിലുള്ള ഒരുപാട് പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ സൂഫി സംഗീതങ്ങൾ, ആ ഒരു സൂഫി സംഗീതം എന്ന് പറയാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, ആ ഒരു ടൈപ്പിലുള്ള കുറെ പാട്ടുകൾ മാപ്പിളപ്പാട്ടിൽ വളരെ സജീവമായിട്ട് വരാറുണ്ട്. അജ്മീരിൽ വാഴും ഖ്വാജ എന്നുള്ള തുടങ്ങുന്ന പാട്ട്, അത്തരത്തിലുള്ള ഒരു പാട്ട് എനിക്കും പാടാൻ സാധിച്ചു.

ഗായിക ഫാരിഷ ഹുസൈനാണ് മൈലാഞ്ചി മുഞ്ചിൽ ഇന്ന് അതിഥിയായി എത്തിയത്. അവരുടെ ഫോൺ നമ്പർ 9995 795 978. ഫോൺ നമ്പർ ആവർത്തിക്കാം, 9995 795 978.

0: നിർവഹണം കെ പ്രതാപ് പോൾ, മുനീർ ആമയൂർ. സഹായം യു കൃഷ്ണപ്രസാദ്.
1: മൈലാഞ്ചി മുഞ്ച്.
0: മുഞ്ചൂറും മാപ്പിളപ്പാട്ടുകളിലൂടെ ഒരു യാത്ര.
1: മൈലാഞ്ചി മുഞ്ച്.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
2: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
4: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
4: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
5: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
6: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
7: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
6: രാവിലെ 8:23.
7: പ്രായോജകർ
6: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
7: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
8: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 9:00 കഴിഞ്ഞ് 55:35.
9: FM പ്രധാന വാർത്തകൾ.
8: പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലെ സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിക്കുന്നതിന് ഏകീകൃതവും ഏകോപിതവുമായ സംവിധാനം ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ മന്ത്രാലയങ്ങളുടെ നടപടികൾ അവലോകനം ചെയ്യുന്നതിന് ചേർന്ന കേന്ദ്രമന്ത്രിസഭാ സമിതിയുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പ്രധാനമന്ത്രി കിസാൻ സമ്പദ് യോജന രാജ്യത്ത് നടപ്പാക്കി വരികയാണെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ. PMKSYയ്ക്ക് കീഴിൽ പൂർത്തിയായ 1256 പദ്ധതികൾ 38 ലക്ഷത്തോളം കർഷകർക്ക് സഹായകരമായെന്നും കേന്ദ്രമന്ത്രി ലോക്സഭയെ അറിയിച്ചു. ഹമാസും മറ്റ് സായുധ ഗ്രൂപ്പുകളും പൂർണ്ണമായി നിരായുധീകരിക്കുന്നതിന് കരാറിൽ ബോർഡ് ഓഫ് പീസ് എത്തിയിട്ടുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഭീകരാക്രമണങ്ങൾക്ക് താവളമായി ഗാസ ഇനി ഉപയോഗിക്കപ്പെടില്ലെന്നും അതുവഴി ഇസ്രായേലിന് അർഹമായ സുരക്ഷ ലഭിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. രണ്ടുപേരെ കാണാതായി. മത്സ്യത്തൊഴിലാളി രാജീവനാണ് മരിച്ചത്. കാണാതായ രാധാകൃഷ്ണൻ, മകൻ ഗൌതം എന്നിവർക്കായി തെരച്ചിൽ തുടരുന്നു. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഗോഡൌണിൽ മരുന്നുകൾ വൻതോതിൽ വാങ്ങിക്കൂട്ടിയിട്ട് നശിപ്പിക്കുന്ന സംഭവത്തിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. പൊതുപണം പാഴാക്കിയവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി മുന്നറിയിപ്പ് നൽകി. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി അന്താരാഷ്ട്ര കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് കോടഞ്ചേരിയിൽ തുടക്കമായി. 6 വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമായി 200 താരങ്ങൾ മാറ്റുരയ്ക്കുന്നു. സംസ്ഥാന പട്ടികജാതി പട്ടികഗോത്രവർഗ കമ്മീഷൻ തിരുവനന്തപുരം ജില്ലാ അദാലത്തിൽ 138 പരാതികൾ തീർപ്പാക്കി. ആകെ 160

0: 3 പരാതികളാണ് ലഭിച്ചത്. ഗ്ലാസ്ഗോവിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്നലെ ഭാരദ്വഹനത്തിൽ ലവ്പ്രീത് സിംഗ് പുരുഷന്മാരുടെ 110 കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡലും സീമ കരോളിനങ് വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ വെങ്കല മെഡലും നേടി. വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ സീമ കാളിരമന വെങ്കല മെഡൽ നേടി.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 166 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59, 163:45 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 55 മിനിറ്റ് വൈകി 11:23 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 163:26 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 566:10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
3: സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
4: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
3: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്, ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
6: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
7: വാക്കും
6: പൊരുളും പ്രായോജകർ,
7: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം,
6: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം, ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
9: നേടാം.
10: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട് കാവ്യധാര, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
11: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 9 കഴിഞ്ഞ 59:58. ഇനി അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
12: സമയം 10 മണി. ഇപ്പോൾ സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നായ കരളിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഫാറ്റി ലിവർ. എന്നാൽ പലരും ഇത് തുടക്കത്തിലെ തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് വസ്തുത. ഫാറ്റി ലിവറിന്റെ കാരണങ്ങളെക്കുറിച്ചും പരിശോധനാ രീതിയെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ എ എസ് പ്രദീപ് കുമാർ.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. കരൾ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പാരമേറിയതും ആയ അവയവമാണ്. ആരോഗ്യമുള്ള കരളിൽ കൊഴുപ്പ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇല്ല. കരളിന് ഏകദേശം 500 ധർമ്മങ്ങൾ ഉണ്ട്. ഭക്ഷണവും മാലിന്യങ്ങളും സംസ്കരിക്കുക എന്നതാണ് ഒരു പ്രധാന ജോലി. ഈ പ്രക്രിയയിൽ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടും. അമിതമായി മദ്യപിക്കുകയോ അമിതമായി ഭക്ഷണം കഴിക്കുകയോ ചെയ്യുമ്പോൾ ശരീരം അധികമുള്ള ഗ്ലൂക്കോസിനെ കൊഴുപ്പാക്കി മാറ്റുന്നു. ഈ കൊഴുപ്പ് കരൾ കോശങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നു. കരളിൽ അമിതമായി കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ. സാധാരണയായി കരളിൽ ചെറിയ അളവിൽ കൊഴുപ്പുണ്ടാകാറുണ്ടെങ്കിലും കരളിന്റെ മൊത്തം ഭാരത്തിന്റെ 5 മുതൽ 10% കൂടുതൽ ആകുമ്പോഴാണ് അതിനെ ഫാറ്റി ലിവർ എന്ന് വിളിക്കുന്നത്. കാലക്രമേണ ഫാറ്റി ലിവർ ഫൈബ്രോസിസിനും തുടർന്ന്

സിറോസിസിനും കാരണമാകും. ഫാറ്റി ലിവർ പ്രധാനമായി രണ്ട് തരത്തിലുണ്ട്. 1980 വരെ മദ്യം മാത്രമായിരുന്നു കാരണമായി പരിഗണിച്ചിരുന്നത്. ഫാറ്റി ലിവർ രോഗത്തിന്റെ രണ്ട് പ്രധാന തരങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, അതായത് അമിതമായി മദ്യപിക്കുന്നത് മൂലം കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയാണിത്. രണ്ടാമത്തേത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, മദ്യപിക്കാത്തവരിലോ വളരെ കുറഞ്ഞ അളവിൽ മാത്രം മദ്യപിക്കുന്നവരിലോ കാണപ്പെടുന്ന അവസ്ഥയാണിത്. ഇന്നത്തെ കാലത്ത് ഈ രണ്ടാമത്തെ തരത്തിലാണ് കൂടുതൽ ആളുകളിലും കണ്ടുവരുന്നത്. മദ്യപാനം മാത്രമല്ല ഫാറ്റി ലിവറിന് കാരണം, മറ്റ് കാരണങ്ങളുമുണ്ട്. അമിതമായ മദ്യപാനം മൂലമാണ് മദ്യപാനം സംബന്ധിച്ച ഫാറ്റി ലിവർ രോഗം ഉണ്ടാകുന്നത്. എന്നാൽ മദ്യപിക്കാത്തവരിൽ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ പലതാണ്. അമിതഭാരം, പൊണ്ണത്തടി, വയറിന്റെ വണ്ണക്കൂടുതൽ, ദീർഘകാലമായുള്ള പ്രമേഹം അല്ലെങ്കിൽ ഇൻസുലിൻ പ്രതിരോധം, രക്തത്തിൽ ഉയർന്ന അളവിൽ കൊളസ്ട്രോൾ, പ്രത്യേകിച്ച് ഉയർന്ന അളവിൽ ട്രൈഗ്ലിസറൈഡുകൾ, ഇനി ഉയർന്ന രക്തസമ്മർദ്ദം, വ്യായാമമില്ലായ്മ, അനാരോഗ്യകരമായ ഭക്ഷണരീതി, ഹെപ്പറ്റൈറ്റിസ് എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. ഇതിനു പുറമെ സാധാരണമല്ലാത്ത ചില കാരണങ്ങളുമുണ്ട്. തൈറോയിഡിന്റെ കുറവ്, ചില മരുന്നുകൾ, PCOD, കുട്ടികളിൽ ജന്മനാ ഉള്ള ബിലിയറി അട്രീഷ്യ എന്ന രോഗം, കരളിൽ കോപ്പർ, അയൺ എന്നിവയുടെ നിക്ഷേപം എന്നിവയാണ് മറ്റ് ചെറിയ ചില കാരണങ്ങൾ. ഇതിനു പുറമെ ചില ഗർഭിണികൾക്കും ഗർഭകാലത്ത് ഫാറ്റി ലിവർ ഉണ്ടാകാം. മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവർക്കും ഫാറ്റി ലിവർ വരാൻ സാധ്യതയുണ്ടോ എന്ന് ചിലർക്ക് സംശയം ഉണ്ടാകാം. മെലിഞ്ഞവരാണെങ്കിൽ പോലും അവർക്ക് പേശികളുടെ അളവ് കുറവും കൊഴുപ്പിന്റെ അളവ് കൂടുതലുമാണെങ്കിൽ ഫാറ്റി ലിവർ വരാം. അല്ലെങ്കിൽ മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവർക്ക് മുകളിൽ പറഞ്ഞ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഫാറ്റി ലിവർ വരാം. ഇതിനു പുറമെ കുട്ടികൾക്കും ഫാറ്റി ലിവർ വരാൻ സാധ്യതയുണ്ട്. പൊണ്ണത്തടിയുള്ള കുട്ടികൾ, ധാരാളം അന്നജമടങ്ങിയ ഭക്ഷണം, മധുരപലഹാരങ്ങൾ മുതലായവ കഴിക്കുന്ന കുട്ടികൾ, ആവശ്യത്തിന് വ്യായാമം ചെയ്യാത്ത കുട്ടികൾ എന്നിവർക്ക് ഫാറ്റി ലിവർ വരാം. അല്ലെങ്കിൽ ജന്മനാ ഉള്ള ബിലിയറി അട്രീഷ്യ എന്ന രോഗമുണ്ടെങ്കിലും ഫാറ്റി ലിവർ വരാം. ഇത് വളരെ അപൂർവമായിട്ടുള്ളതാണ്. ഫാറ്റി ലിവറിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേജില് സിമ്പിൾ ഫാറ്റി ലിവർ ആണ്. കരൾ കോശങ്ങളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു. പക്ഷേ കരളിന്റെ കോശങ്ങൾക്ക് വീക്കമോ കേടുപാടുകളോ ഒന്നുമില്ല. പലപ്പോഴും ഈ സ്റ്റേജില് രോഗലക്ഷണങ്ങളോ ഒന്നും കാണില്ല. ജീവിതശൈലി മാറ്റങ്ങളുടെ സാധാരണയായി ഇത് ലിവർ പഴയപടിയാക്കാനും സാധിക്കും. രണ്ടാമത്തെ സ്റ്റേജില് സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. കരളിൽ കൊഴുപ്പടിയുകയും വീക്കം ഉണ്ടാകുകയും ചെയ്യും, അതായത് ഇൻഫ്ലമേഷൻ കൂടി ഉണ്ടാകും. അപ്പോഴേക്കും കരൾ കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ തുടങ്ങുന്നു. നേരിയ ലക്ഷണങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഈ സ്റ്റേജിലും നമുക്ക് ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ കരളിനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ സ്റ്റേജാണ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ദീർഘകാല വീക്കം കോശങ്ങളുടെ നശീകരണത്തിലേക്ക് നയിക്കുന്നു. ഇത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നീ മൂന്ന് സ്റ്റേജുകളിലുണ്ട്. കരൾ പ്രവർത്തനം ഇപ്പോഴും മിക്കവാറും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നേരത്തെ ചികിത്സിച്ചാൽ കേടുപാടുകൾ ഭാഗികമായെങ്കിലും നമുക്ക് പഴയപടിയാക്കാൻ സാധിക്കും. നാലാമത്തെ സ്റ്റേജാണ് സിറോസിസ്. ഇത് അവസാനത്തെ സ്റ്റേജാണ്. കരളിനുണ്ടാകുന്ന വലിയ തരത്തിലുള്ള സ്കാറിംഗ് ആണ് ഇതിന്റെ ലക്ഷണം. കരളിന്റെ ഘടനയും പ്രവർത്തനത്തെയും ഇത് ഗുരുതരമായി ബാധിക്കുകയും ലിവർ ചുരുങ്ങി വരികയും കോംപ്ലിക്കേഷനിലോട്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഇത് ചികിത്സിച്ചാൽ തന്നെയും നമുക്ക് തിരിച്ച് കരളിനെ പഴയ രീതിയിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റേജാണ്. ഇനി ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തുടക്കത്തിൽ ഫാറ്റി ലിവറിന് സാധാരണയായി യാതൊരുവിധ ലക്ഷണങ്ങളും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും മറ്റാവശ്യങ്ങൾക്കായി സ്കാനിങ് നടത്തുമ്പോഴാണ് ഇത് കണ്ടെത്തുന്നത്. എങ്കിലും ചിലരിൽ താഴെ പറയുന്ന ലക്ഷണങ്ങൾ കണ്ടേക്കാം. വയറിന്റെ വലത് ഭാഗത്ത് മുകളിലായി ഉണ്ടാകുന്ന അസ്വസ്ഥത അല്ലെങ്കിൽ ചെറിയ വേദന, കഠിനമായ ക്ഷീണവും തളർച്ചയും, വിശപ്പില്ലായ്മ, വയറ് നിറഞ്ഞ ഒരു തോന്നൽ, ഇതാണ് തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ. ഇനി ഗുരുതരമായ ഫാറ്റി ലിവർ രോഗമുള്ളപ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, മഞ്ഞപ്പിത്തമാണ് പ്രധാനം. കണ്ണുകളുടെയും ചർമ്മത്തിന്റെയും നിറം മഞ്ഞ നിറമാകും. മൂത്രത്തിന്റെ നിറം മഞ്ഞ നിറമാകും. വയറ് വീർത്തു വരും. വയറ്റിൽ വെള്ളം കെട്ടലുണ്ടാകും. കാലുകളിൽ നീര് വരും. രക്തം ഛർദ്ദിക്കും. മലം കറുത്തതായിട്ട് പോകും. രക്തസ്രാവ പ്രവണതകളും ഇതിനു പുറമെ ഉണ്ടാകാം. ഇനി എങ്ങനെയാണ് രോഗം നിർണയിക്കുന്നത്? ആദ്യം ആ വ്യക്തിയുമായി സംസാരിക്കുകയും

ദേഹപരിശോധന നടത്തുകയുമാണ് രോഗം നിർണയിക്കുന്നതിന് ആവശ്യം. തുടർന്ന് LFT, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അൾട്രാസൗണ്ട് സ്കാൻ, ഫൈബ്രോസ്കാൻ തുടങ്ങി ചില പരിശോധനകൾ ചെയ്യുന്നു. പിന്നീട് ഒഴിവാക്കാനാവാത്ത സാഹചര്യത്തിൽ കരൾ ബയോപ്സിയും ചെയ്യുന്നു. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചിലപ്പോൾ പലപ്പോഴും നോർമൽ ആയിരിക്കും. നോർമൽ ആയാലും ഫാറ്റി ലിവർ ഉണ്ടാകാം. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഫാറ്റി ലിവർ സ്ഥിരീകരിക്കാൻ സാധിക്കില്ല. അതിനാൽ LFT മാത്രം ആശ്രയിച്ച് രോഗമില്ലെന്ന് പറയാനും ആകില്ല. ഫാറ്റി ലിവർ കണ്ടുപിടിക്കാൻ അൾട്രാസൗണ്ട് സ്കാൻ ആവശ്യമാണ്. ഇപ്പോൾ ഇതിനേക്കാൾ പുതിയ തരത്തിലൊരു സ്കാൻ വന്നിട്ടുണ്ട്. അതാണ് ഫൈബ്രോസ്കാൻ എന്ന് പറയുന്നത്. ഫൈബ്രോസ്കാൻ ഫൈബ്രോസിസിനും അതിന്റെ തീവ്രതയും കണ്ടെത്താൻ സഹായിക്കും. മാത്രമല്ല സിറോസിസിന്റെ സ്ഥിതിയും മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഈ അൾട്രാസൗണ്ട് സ്കാനും ഫൈബ്രോസ്കാനും തമ്മിൽ ചെയ്യുന്നത് കൊണ്ടുള്ള കുറേ വ്യത്യാസങ്ങളും ഉണ്ട്. ഇപ്പോൾ ഫൈബ്രോസ്കാൻ ആണെങ്കിൽ അതിൽ എത്രത്തോളം ഫൈബ്രോസിസ് ഉണ്ട്, എത്രത്തോളം കൊഴുപ്പുണ്ട്, ലിവറിന് എത്രത്തോളം സ്റ്റിഫ്നെസ്സായി, അതല്ലെങ്കിൽ അത് കട്ടിയായി പോയി, എത്രത്തോളം ലിവർ സെൽസിന് വ്യത്യാസം വന്നു എന്നൊക്കെ അറിയാൻ സാധിക്കും. പക്ഷേ അൾട്രാസൗണ്ട് സ്കാനിലാണെങ്കിൽ ലിവറിൽ ഫാറ്റ് ഉണ്ടോ എന്ന് മാത്രമായിരിക്കും അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഫാറ്റി ലിവറിന്റെ ഗ്രേഡ് ആയിരിക്കും അൾട്രാസൗണ്ട് സ്കാനിൽ പറയപ്പെടുന്നത്, ഗ്രേഡ് 1, 2, 3 എന്നുള്ളത്. ഫൈബ്രോസ്കാനിൽ ഫൈബ്രോസ്കാനിന്റെ സ്റ്റേജും ഫാറ്റിന്റെ അളവും പ്രത്യേകം പറയുന്നു. അത് സ്റ്റേജ് 1, 2, 3, 4 എന്നുള്ള തരത്തിൽ അറിയാൻ സാധിക്കും. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴേക്കും സിവിയറും മോഡറേറ്റും തരത്തിലുള്ള ഫൈബ്രോസ് ആണെങ്കിൽ അറിയാൻ സാധിക്കും. പക്ഷേ ചെറിയ തരത്തിലുള്ള ഫൈബ്രോസ് ആണെങ്കിൽ അറിയാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ ഫൈബ്രോസ്കാനിൽ എല്ലാ തരത്തിലുള്ള ഫാറ്റി ലിവറുകളും അറിയാൻ സാധിക്കും. ഇനി ഫാറ്റി ലിവർ ചികിത്സിക്കാൻ മരുന്നുകളേക്കാൾ ജീവിതശൈലി മാറ്റമാണ് വേണ്ടത്. ശരീരം ഭാരം കുറയ്ക്കുകയാണ് പ്രധാനം. ശരീരഭാരം 7 മുതൽ 10% വരെ ഭാരം കുറച്ചാൽ കരളിലെ കൊഴുപ്പും അതുപോലെ കുറയും. ക്രമേണ ഭാരം കുറയ്ക്കുന്നതാണ് പെട്ടെന്ന് ഭാരം കുറയ്ക്കുന്നതിനേക്കാൾ നല്ലത്. ഭക്ഷണ ക്രമീകരണവും അത്യാവശ്യമാണ്. എണ്ണമയമുള്ളതും വറുത്തതുമായ ഭക്ഷണങ്ങൾ, മധുരം, മൈദ എന്നിവ കുറയ്ക്കുകയോ വേണ്ടെന്ന് വയ്ക്കുകയോ ചെയ്യേണ്ടതാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. വ്യായാമം എല്ലാ ദിവസവും ചെയ്യേണ്ടതുണ്ട്. കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടക്കുകയോ മറ്റ് വ്യായാമങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുക. ഭാരം കൂടുതലുള്ളവരാണെങ്കിൽ അത് 50 മിനിറ്റോ 1 മണിക്കൂറോ ആക്കി കൂട്ടേണ്ടതുണ്ട്. അത് മാത്രമല്ല കഠിന വ്യായാമവും വേണ്ടിവരും. ഉദാഹരണത്തിന് സൈക്ലിംഗ്, നീന്തൽ, ഭാരോദ്വഹനം, പിന്നെ മറ്റ് ജിംനാസ്റ്റിക്സ്, അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഭാരം കൂടി കുറയ്ക്കാൻ സാധിക്കും. മദ്യപാനം ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിനു പുറമെ ജീവിതശൈലി രോഗ നിയന്ത്രണവും വേണം. പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കുകയും ഇതിനോടൊപ്പം ചെയ്താൽ നമുക്ക് ഫാറ്റി ലിവർ നമുക്ക് നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഫാറ്റി ലിവർ മാറ്റാൻ എന്തെങ്കിലും മരുന്നുകൾ നിലവിൽ ലഭ്യമാണോ? ഫാറ്റി ലിവർ രോഗത്തെ ചികിത്സിക്കാൻ അംഗീകൃത മരുന്നുകളൊന്നും ഇല്ല. കൂടുതൽ പേർക്കും പ്രത്യേക മരുന്നിന്റെ ആവശ്യവുമില്ല. എന്നാൽ ചില രോഗികളിൽ വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചില പ്രത്യേക മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് അസുഖത്തിന്റെ തീവ്രത കുറയ്ക്കാനും കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും സാധിച്ചേക്കും. ജീവിതശൈലി മാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മദ്യപാനം മൂലമുള്ള ഫാറ്റി ലിവർ ഉള്ള ഒരാൾ മദ്യം പൂർണ്ണമായി ഒഴിവാക്കിയാൽ കരളിന് പഴയ അവസ്ഥയിലേക്ക് മടങ്ങാൻ സാധിക്കുമോ? മദ്യം മൂലമാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നതെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മദ്യം ഉപേക്ഷിക്കുക എന്നത് തന്നെയാണ്. ഇത് കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് കടക്കുന്നത് തടയാൻ സാധിക്കും. മദ്യപാനം നിർത്തുമ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ കുറവ് ഉണ്ടാകും. തുടർന്ന് കരൾ നിക്ഷേപിച്ചിരിക്കുന്ന കൊഴുപ്പിനെ ഗ്ലൂക്കോസാക്കി മാറ്റി രക്തത്തിലേക്ക് ഒഴുക്കിവിടും. അങ്ങനെ അടിഞ്ഞു കൂടിയ കൊഴുപ്പ് കുറേശ്ശെ കുറേശ്ശെ കുറയും. അതോടെ ഇൻഫ്ലമേഷനും ലിവറിന്റെ ഇൻഫ്ലമേഷനും കുറയും. നശിച്ചുകൊണ്ടിരിക്കുന്ന ലിവർ സെല്ലുകൾക്ക് പകരം പുതിയ സെല്ലുകൾ ഉണ്ടായി വരുന്നു. ഇപ്പൊ ലിവർ ഒരു സ്വയം പുനരുദ്ധരിക്കാൻ കഴിവുള്ള അവയവമായതുകൊണ്ട് ലിവറിന്റെ ഡാമേജ് വലിയൊരു രീതിയിൽ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ഇത് പ്രാഥമിക ഘട്ടത്തിലാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സിറോസിസ് ആയി കഴിഞ്ഞാൽ ഇത് പ്രയാസമാണ്. എത്ര സമയം കൊണ്ട് സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിക്കും? 2-4 ആഴ്ച കൊണ്ട് കൊഴുപ്പ് കുറയാൻ തുടങ്ങും. 6-8 ആഴ്ച കൊണ്ട്

നല്ല വ്യത്യാസം ഉണ്ടാകും. 3 മാസം മുതൽ 6 മാസം വരെ കൊണ്ട് അസുഖം പ്രാഥമിക ഘട്ടത്തിലാണെങ്കിൽ ലിവർ ഏകദേശം നോർമലായി മാറാം. ഫാറ്റി ലിവർ കരളിനെ മാത്രമല്ല മറ്റവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. കരളിൽ ഫാറ്റ് അടിയും പോലെ ശരീരത്തിലെ മറ്റവയവങ്ങളിലും ഫാറ്റ് അടിഞ്ഞുകൂടും. അതുകൊണ്ട് തന്നെ ഹൃദ്രോഗം, സ്ട്രോക്ക്, കിഡ്നി ഫെയിലുവർ

0: ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇവയാണ്. ഗർഭകാലത്ത് പുതുതായി ഉണ്ടാകുന്ന ഫാറ്റി ലിവർ അവസ്ഥയാണെങ്കിൽ ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്. അമ്മയ്ക്കും കുഞ്ഞിനും അപകടം സംഭവിക്കാം. നേരത്തെയുള്ള രോഗനിർണയവും ഉടനടിയുള്ള ആശുപത്രി പരിചരണവും അത്യാവശ്യമാണ്. ഫാറ്റി ലിവർ കൃത്യസമയത്ത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട്. ചികിത്സിക്കാതെ വിട്ടാൽ ചിലരിൽ കരളിൻ്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കാം. കരളിൽ ഫൈബ്രോസിസ്, സിറോസിസ് തുടങ്ങിയ കോംപ്ലിക്കേഷൻ ഉണ്ടാകും. കരളിൻ്റെ പ്രവർത്തനം ഇല്ലാതാകും. കരൾ ക്യാൻസറിനും സാധ്യത കൂടുതലാണ്. മറ്റ് ജീവിതശൈലി രോഗങ്ങളും വർദ്ധിക്കും. ഇനി പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ജീവിതശൈലിയിലുള്ള മാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആരോഗ്യകരമായ ഭക്ഷണരീതി, സ്ഥിരമായ വ്യായാമം, ശരീരഭാരം നിയന്ത്രിക്കുക, മദ്യപാനം ഒഴിവാക്കുക, പ്രമേഹവും കൊളസ്ട്രോളും നിയന്ത്രിക്കുക, അപകട സാധ്യതയുള്ളവർ വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുക എന്നിവയാണ് പ്രതിരോധ മാർഗങ്ങൾ. ഇനി ഫാറ്റി ലിവർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തി ജീവിതശൈലി മാറ്റങ്ങൾ സ്വീകരിച്ചാൽ മിക്കവാറും നിയന്ത്രിക്കാനും കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും കഴിയും. നേരത്തെയുള്ള രോഗനിർണയവും തുടർച്ചയായ ചികിത്സയും കരളിനെ ഗുരുതരമായ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു. പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ് 12 സെക്കൻഡ്.

0: അല്ല ഭാസ്കർ ഏട്ടാ, നിങ്ങളെ കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
1: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണം എന്നാ ആലോചിക്കുന്നത്.
0: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസൽ ഷിഫേന്ന് ചെയ്താ പോരെ.
1: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫേന്നോ?
0: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
1: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
1: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499-3299-299.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
4: എന്നും രാവിലെ 8:30.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
3: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ആരോഗ്യ ജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
5: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
6: ആയിഷ ഗർഭിണിയാണോലേ?
7: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
6: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
8: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
6: തന്നെയോ? അതേതായാലും നന്നായി.
8: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
6: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
9: 8078777710. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
11: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരൈ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
12: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
13: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
12: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
4: എന്നും രാവിലെ 7:00.

0: പൂർണ്ണ പരിശോധ ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 10 മണി കഴിഞ്ഞ് 18:29. ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് ഇസൈ മഴേ, തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 10:50 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 ചലച്ചിത്രഗാനങ്ങൾ. 12:00 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ചാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം, പച്ചക്കറി, വില നിലവാരം, ചലച്ചിത്രഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സ്ആപ്പ് വഴി ആവശ്യപ്പെട്ടത്. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം കുടത്തിലെ വിളക്ക്, രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 നാടകഗാനങ്ങൾ. 3:30 മൈലാഞ്ചി മഞ്ച് പുനഃപ്രക്ഷേപണം, അവതരിപ്പിക്കുന്നത് ഗായിക ഫാരിഷ ഹുസൈൻ. 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00 പോക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:20 രാമായണ പാരായണം, 6:50 വയലും വീടും. ഇപ്പോൾ കേട്ടത് ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
0: സാന്ത്വനത്തിന്റെ കരസ്പർശം. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ഇന്നത്തെ ഗാനം
0: എന്നും രാവിലെ 7:35.
3: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
0: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി. ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
0: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
3: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
5: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
6: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
5: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
6: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
7: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
8: ഭീമ ജ്വല്ലേഴ്സ്, TNC Appliance.
9: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
10: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഗാനമാധുരി. ശനിയാഴ്ച രാവിലെ 8:20.
11: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
12: സമയം 10 മണി കഴിഞ്ഞ് 22 മിനിറ്റ്.

ആദ്യഗാനം പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും ചേർന്ന ചിത്രം തങ്കമകൻ. സംഗീതം ഇളയരാജ.

0: വാഹനത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: അടുത്ത ഗാനം പാടിയത് യേശുദാസും മിസ് ജാനകിയും ചേർന്ന് ചിത്രം ആനന്ദരാഗം. സംഗീതം ഇളയരാജ.
3: മേഹങ്കറുക്കത് മഴ വരപ്പാക്കത് വീശിയടിക്കത് കാത്ത് കാത്ത്.
4: ഏൻ എടുത്തിട്ടെങ്ക പാട്ട് നല്ലാ ഇരിക്ക്, ഇന്നൊരു തരം പാടുങ്ങളേ.
5: അത് വന്ന് ഇന്ന് പാട്ട് എതുക്കും ഉങ്ങൾക്ക്?
4: പാട്ട് രൊമ്പ നല്ലാ ഇരിക്ക്, കേക്കണം പോലെ ആശയാ ഇരിക്ക്. പാടും നിന്നാ

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
1: നേടാം.
2: ചിത്രം ഉന്നയി വാഴ്ത്തി പാടുകരേൻ. പാടിയത് യേശുദാസും ജാനകിയും ചേർന്ന്. സംഗീതം ഇളയരാജ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇളയരാജയുടെ ഈണത്തിൽ യേശുദാസ് പാടിയ ഗാനം, ചിത്രം 3-ാം പിറവി.

0: ഉഷാറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
1: 5-star BN cap സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: ഇസൈമഴയിൽ ഇനി കേൾക്കാം എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം, ചിത്രം പുതു പുതു അർത്ഥങ്ങൾ. വാലിയുടെ വരികൾക്ക് ഈണം നൽകിയത് ഇളയരാജ.

ഇസൈമഴയിൽ അവസാനമായി അഗ്നി നക്ഷത്രം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം, വാലിയുടെ വരികൾക്ക് ഇളയരാജയുടെ ഈണം.

നിലമ്പൂർ നിയോജകമണ്ഡലം സമഗ്ര വികസന പദ്ധതിയായ വികാസ് വിഷൻ 2040 ഭാഗമായി ഗോത്രവർഗ വിഭാഗം ആളുകൾക്കുള്ള മെഗാ അദാലത്ത് മറ്റന്നാൾ നടക്കും. റേഷൻ കാർഡ്, ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് അക്കൌണ്ട്, വോട്ടർ ഐ ഡി തുടങ്ങി 9 സേവനങ്ങൾ പ്രസ്തുത മെഗാ അദാലത്ത് ക്യാമ്പിൽ വെച്ച് നൽകും. നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ്, റവന്യൂ വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഡയറ്റ് മലപ്പുറം, സംസ്ഥാന വനം വകുപ്പ്, കീസ്റ്റോൺ ഫൗണ്ടേഷൻ, മഹിളാ സമഖ്യ സൊസൈറ്റി, കുടുംബശ്രീ, ട്രൈബൽ ഇനീഷ്യേറ്റീവ് എന്നിവയുമായി സഹകരിച്ചാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത്.

0: FM പ്രധാന വാർത്തകൾ.
1: ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ വെള്ളി മെഡൽ നേടിയ ലവ്പ്രീത് സിംഗിനെയും വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ വെങ്കല മെഡൽ നേടിയ സീമ കാളിറാമിനെയും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. ഇവരുടെ നേട്ടങ്ങൾ രാജ്യത്തിന് അഭിമാനമാണെന്നും യുവതാരങ്ങൾക്ക് പ്രചോദനമാകുമെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. ഭൂട്ടാൻ രാജാവ് ജിഗ്മെ ഖേസർ നാംഗ്യൽ വാങ്ചുക് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുമായി കൂടിക്കാഴ്ച നടത്തി. ആസൂത്രണ ചർച്ചകളിൽ വിലയിരുത്തിയ ഉഭയകക്ഷി വികസന സഹകരണത്തിലെ പുരോഗതിയും ഇന്ത്യയും ഭൂട്ടാനും തമ്മിലെ വിവിധ സഹകരണ മേഖലകളും വിദേശകാര്യ സെക്രട്ടറി അദ്ദേഹത്തെ ധരിപ്പിച്ചു. സംസ്ഥാനത്തെ ആധാരമെഴുത്തുകാരുടെയും പകർപ്പെഴുത്തുകാരുടെയും സ്റ്റാമ്പ് വെണ്ടർമാരുടെയും ക്ഷേമനിധി അംഗങ്ങൾക്ക് ഓണക്കാല ഉത്സവ ബത്ത 6,000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. മന്ത്രി ഒ ജെ ജനീഷിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ആകാശവാണി കണ്ണൂർ നിലയവും കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററും ചേർന്ന് അവിടുന്ന് ഗാനം കേൾക്കാൻ എന്ന പേരിൽ എസ് ജാനകി അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നു. വൈകിട്ട് 3 കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. കോഴിക്കോട് അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ച കുഞ്ഞിനെ തിരികെ ലഭിക്കാനായി കാത്തിരുന്ന യുവതിക്ക് ഡി എൻ എ പരിശോധനാ ഫലം ലഭിച്ചു. ഡി എൻ എ പരിശോധന നടത്താൻ പണമില്ലാതെ വിഷമിച്ച യുവതിക്ക് സൌജന്യമായി പരിശോധന നടത്താൻ മന്ത്രി ബിന്ദുകൃഷ്ണ ഇടപെട്ടിരുന്നു. ട്രോളിംഗ് നിരോധനം ഇന്ന് അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ മത്സ്യത്തൊഴിലാളികൾ ഗൌരവമായി കാണണമെന്ന് ഫിഷറീസ് കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ നിർദ്ദേശിച്ചു. യാനങ്ങളിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ജീവൻ രക്ഷാ ഉപകരണങ്ങളും തിരിച്ചറിയൽ രേഖകളും കരുതണമെന്നും അവർ പറഞ്ഞു. പരാതിയുമായി ബന്ധപ്പെട്ട് വിളിച്ചുവരുത്തിയ ആളുടെ ഫോൺ വിട്ടു നൽകുന്നതിന് കൈക്കൂലി വാങ്ങിയ പോലീസുകാരന് സസ്പെൻഷൻ. പെരിന്തൽമണ്ണ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ എൻ എച്ച് ബീവിനെയാണ് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. 3 സ്വർണം, 10 വെള്ളി, 4 വെങ്കലവുമായി ഇന്ത്യ 10-ാം സ്ഥാനത്താണ്.

0: FM പ്രധാന വാർത്തകൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
2: എന്നും രാവിലെ 7 മണിക്ക്.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
4: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star BN ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
5: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
7: ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിൽ 1660 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 4:11 1660 തിരുവനന്തപുരം മംഗളൂരു ഏറനാട് എക്സ്പ്രസ് 11:33 1610 മംഗളൂരു ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 11:38 1635 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:17 11:45 1632 കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ് 11:48 1206 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് 12:05 എത്തിച്ചേരും. ട്രെയിൻ സമയം.
8: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
9: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
10: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
11: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
12: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
11: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
12: ഫോൺ 9744555-0424.
13: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
14: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
15: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
7: ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്തിലെ ചുണ്ടത്തുപുയിൽ GUP സ്കൂളിൽ ക്രിയേറ്റീവ് ലാബിന്റെ ഉദ്ഘാടനം ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീർ മേത്തലയിൽ നിർവഹിച്ചു. ചടങ്ങിന്റെ അധ്യക്ഷത ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടെസി സണ്ണി നിർവഹിച്ചു. യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ഉബൈദുള്ള എന്ന കുഞ്ഞാണി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈഫുദ്ദീൻ കണ്ണനാരി എന്നിവർ സംസാരിച്ചു. ഗ്രാമീണ മേഖലയിലെ തൊഴിലവസരങ്ങളും ഉപജീവന സാധ്യതകളും ശക്തിപ്പെടുത്തുന്നതിനായി നടപ്പിലാക്കുന്ന VBG റാംജി പദ്ധതിയുടെ താനൂർ ബ്ലോക്ക്തല പരിശീലനം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, അംഗങ്ങൾ, സെക്രട്ടറിമാർ, നിർവഹണ ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ എന്നിവർ പരിശീലനത്തിൽ പങ്കെടുത്തു. പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ, പ്രവർത്തനരീതി, ഗുണഭോക്തൃ തിരഞ്ഞെടുപ്പ്, പദ്ധതി നടപ്പാക്കൽ, നിരീക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നടത്തി. പരിശീലനം താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് പറപ്പൂത്തടം ഉദ്ഘാടനം ചെയ്തു.
15: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
16: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
17: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
18: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

0: ശരി.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
2: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
1: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
4: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായില്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
5: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
4: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫെന്ന് ചെയ്താ പോരെ.
5: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫെന്നോ?
4: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
5: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
6: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
5: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
6: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
8: കാർഷിക വൃത്താന്തം
7: എന്നും രാവിലെ 6:30.
8: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
7: കണ്ടംകുളത്തി പ്രസവരക്ഷ.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 11 മണി കഴിഞ്ഞ് 3:48. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയത് എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിൽ. വരികൾ ബിജു തിരുമല, സംഗീതം ജെറി അമൽദേവ്.

0: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: ഒ എൻ വിയുടെ വരികൾക്ക് എം പി ശ്രീനിവാസ് സംഗീതം നൽകി. യേശുദാസ് പാടിയത് ചിത്രം ചില്ല്.

0: ായം ചാലിച്ചു നിന്റെ ചിത്രം വരയ്ക്കുന്നു.
1: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.

0: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: വി മധുസൂദനൻ നായർ രചന നിർവഹിച്ച്, സംഗീതം നൽകി അദ്ദേഹം തന്നെ ആലപിച്ചത്. ചിത്രം ദൈവത്തിന്റെ വികൃതികൾ.

0: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80-ലധികം സ്മാർട്ട് ഫീച്ചറുകൾ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: ഉൾക്കടൽ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. വരികൾ ഒ എൻ വി, സംഗീതം എം ബി ശ്രീനിവാസൻ.
4: എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകുടി, നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു, വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
2: സമയം 11 മണി കഴിഞ്ഞ് 27:13. കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളാണ്. ഇനി യേശുദാസും ജാനകിയും പാടിയത്, ചിത്രം ഇണക്കിളി. വരികൾ പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

സമയം 11 മണി കഴിഞ്ഞ് 40 മിനിറ്റ് 56 സെക്കൻഡ്. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് സംഗീതം നൽകിയത് ശ്യാം.

0: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ
1: എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ 4,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി EMI സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ലവ് സ്റ്റോറി എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ഗാനരചന ചുരക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

ചലച്ചിത്രഗാനങ്ങളിൽ അവസാനമായി കൂടും തേടി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. എം ഡി രാജേന്ദ്രന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ജെറി അമൽദേവ്.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 7 സെക്കൻഡ്. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രശാന്തി.
1: FM പ്രധാന വാർത്തകൾ.
0: പൊതുപരീക്ഷാ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയത് പൊതുപരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യതയും സുതാര്യതയും സത്യസന്ധതയും ഉറപ്പാക്കുന്നതിന്റെ സുപ്രധാന ചുവടുവയ്പാണെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. സമയബന്ധിതമായ അന്വേഷണമടക്കം അതിവേഗ നടപടിക്രമങ്ങൾ ബിൽ വിഭാവനം ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ വ്യക്തമാക്കി. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1 ITR 2 പ്രകാരം ആദായനികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്ക് സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയുമടക്കം December 31 വരെ വൈകി റിട്ടേൺ സമർപ്പിക്കാം. കുടുംബശ്രീ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകൾ വഴി 16 മാസത്തിനിടെ 8547 പേർ കൌൺസിലിംഗിന് വിധേയരായി. പോലീസ് സ്റ്റേഷനുകളിൽ സഹായം തേടിയെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്രയമായാണ് സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകൾ സ്ഥാപിച്ചത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ച ചങ്ങല ഫിഷറീസ് അധികൃതർ അഴിച്ചുമാറ്റുന്നതോടെയാണ് ട്രോളിംഗ് നിരോധനം അവസാനിക്കുക. മോശം കാലാവസ്ഥയെ തുടർന്ന് 2 വിമാനങ്ങൾ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു. മാലിയിലേക്ക് പോകുന്ന ഇൻഡിഗോ വിമാനവും ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനവുമാണ് വഴിതിരിച്ചുവിട്ടത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നാളെ തിരുവനന്തപുരത്ത് സംസ്ഥാനതല അക്കാദമിക ശില്പശാല സംഘടിപ്പിക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബിൽ, കേരളത്തിലെ 4 വർഷ ബിരുദ പഠന സമ്പ്രദായം എന്നിവ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സൃഷ്ടിക്കുന്ന ഘടനാപരവും അക്കാദമികവുമായ മാറ്റങ്ങൾ ശില്പശാലയിൽ വിലയിരുത്തും. ഓണത്തെ വരവേൽക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനകളുടെ മുന്നോടിയായി സേഫ് ഓണം എന്ന പേരിൽ കോഴിക്കോട്ട് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കോഴിക്കോട് നോർത്ത് MLA അഡ്വക്കേറ്റ് കെ ജയന്ത് ഉദ്ഘാടനം ചെയ്തു.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 12076 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി 12-5 16605 മംഗലൂരു തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 12-8 16159 ചെന്നൈ മംഗലൂരു എക്സ്പ്രസ് 18 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
3: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
4: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്. ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ. ഒരു EMI ഫ്രീ.

0: ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫർ. കൂടാതെ എല്ലാ ഫിനാൻസ് പെർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 4:36. അല്പസമയത്തിനുള്ളിൽ കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
1: നേടാം. റയാൻസ് സോപ്പ് ആൻഡ് ഡിറ്റർജന്റ്സ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്പ് ആൻഡ് ഡിറ്റർജന്റ്സ്.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
4: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
3: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
7: ഫിനാൻസ് പർച്ചേസുകൾ ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്. ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, ഒരു EMI ഫ്രീ, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫർ. കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും.
6: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
8: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
9: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
8: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
9: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744550424.
10: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
11: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
12: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
11: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
14: എന്നും രാവിലെ 8:03.
13: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
14: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
1: നേടാം.
15: ഇശലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അൻവർ സാദത്തും സംഘവും പാടിയത്.

0: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15
1: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
3: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
2: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ
7: എയർ ഫ്രൈയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ 4,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഈസി EMI സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
6: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
9: കാർഷിക വൃത്താന്തം
8: എന്നും രാവിലെ 6:30.
9: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
8: കണ്ടംകുളത്തി പ്രസവരക്ഷ.
9: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ഇന്നത്തെ ഗാനം
9: എന്നും രാവിലെ 7:35.
8: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
10: PM ജയ് അബ് ഗരീബോ കേ ജയ് ബൻ ഗയി ഹേ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
1: രാവിലെ 8:23
2: പ്രായോജകർ
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
3: ABC ഓർത്തോപേഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപേഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
4: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
5: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744555024.
6: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
8: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പ്.

0: സാന്ത്വനത്തിന്റെ കരസ്പർശം.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
2: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
1: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
4: നേടാം.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
6: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
7: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
8: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
9: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
10: 5,000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
11: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC കൾ, TV കൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
10: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
11: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
12: പ്രിയമുള്ളവരെ, ഈശൽ സമാപിച്ചു.

കേൾക്കാം ജാലകം. കേരള കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 2025 ഡിസംബർ 31 വരെ പെൻഷൻ, കുടുംബസാന്ത്വന പെൻഷൻ ലഭിച്ച എല്ലാ ഗുണഭോക്താക്കളും സെപ്റ്റംബർ 30-നുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ ഫെയിൽ സർട്ടിഫിക്കറ്റും ലൈഫ് സർട്ടിഫിക്കറ്റും ക്ഷേമനിധി ബോർഡ് പാലക്കാട് ജില്ലാ ഓഫീസിൽ ഹാജരാക്കണമെന്ന് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ അറിയിച്ചു. ഇ ഗ്രാന്റ്സിന് അർഹതയുള്ള സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിൽ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. കുടുംബവാർഷിക വരുമാനം 2.50 ലക്ഷം രൂപയിൽ കുറവായിരിക്കണം. ജാതി വരുമാന സർട്ടിഫിക്കറ്റുകൾ, ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ബാധകമെങ്കിൽ മാത്രം, ഹോസ്റ്റലറാണെങ്കിൽ ഹോസ്റ്റൽ ഇന്റിമേറ്റ് സർട്ടിഫിക്കറ്റ്, സ്ഥാപന മേധാവി മുഖാന്തരം ഇ ഗ്രാന്റ് സൈറ്റിൽ ഇ ഡിസ്ട്രിക്ട് വാലിഡേഷൻ നടത്തി അപേക്ഷ ബന്ധപ്പെട്ട പട്ടികജാതി വികസന ഓഫീസുകളിൽ ഓൺലൈനായി സമർപ്പിക്കണം. അവസാന തീയതി 15 അടുത്ത മാസം. വിവരങ്ങൾ ബ്ലോക്ക്, നഗരസഭാ പട്ടികജാതി വികസന ഓഫീസുകളിൽ ലഭിക്കുമെന്ന് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പറുണ്ട്: 0491250505. നമ്പർ ആവർത്തിക്കാം: 0491250505.

മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ ധനസഹായമായി പ്രതിവർഷം 10,000 രൂപ വീതം അനുവദിക്കുന്ന വിഷൻ പദ്ധതിയിലേക്ക് SSLC തത്തുല്യ പരീക്ഷയിൽ ഇംഗ്ലീഷ്, കണക്ക്, സയൻസ് വിഷയങ്ങളിൽ A+ ഗ്രേഡിൽ കുറയാതെയും CBSE, ICSE 10-ാം ക്ലാസ് പരീക്ഷയിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ യഥാക്രമം A2, A ഗ്രേഡുകൾ നേടി വിജയിച്ച് +1 പഠനം നടത്തിവരുന്ന വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർക്ക് കുടുംബവാർഷിക വരുമാന പരിധി 6,00,000 രൂപയായിരിക്കണം. പട്ടികജാതി വികസന വകുപ്പ് ജില്ലയിൽ എംപാനൽ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിലായിരിക്കും പരിശീലനം നടത്തേണ്ടത്. അപേക്ഷകൾ അടുത്തമാസം 31 വരെ ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, പട്ടികജാതി വികസന ഓഫീസുകളിൽ നൽകേണ്ടതാണ്. ജാലകം സമാപിച്ചു.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിൽ ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത പ്രചാരണ പരിപാടിക്ക് മറ്റന്നാൾ തുടക്കമാകും. മുത്തങ്ങ സമരത്തിനിടെ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ മുഴുവൻ പ്രതികളെയും വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടു. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. തീരദേശത്ത് ഇനി പ്രതീക്ഷയുടെ ജാഗരക്കാലം. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിൽ ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. ജനങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യാനാണ് പാർലമെന്റ് അംഗങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നും സഭാ നടപടികളുമായി സഹകരിക്കണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. എന്നാൽ ബഹളം തുടർന്ന സാഹചര്യത്തിൽ സഭ നിർത്തിവെക്കുന്നതായും തിങ്കളാഴ്ച വീണ്ടും ചേരുമെന്നും സഭാധ്യക്ഷൻ അറിയിച്ചു. ലഹരിക്കെതിരായ നശാമുക്ത യുവാ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. പിഎം ശ്രീ വിഷയത്തിൽ കഴിഞ്ഞ സർക്കാർ ഏകപക്ഷീയമായി ഒപ്പുവച്ച കരാർ സൃഷ്ടിച്ച പ്രതിസന്ധി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാന സർക്കാരിന് കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ല. ഉപസമിതി അന്തിമ റിപ്പോർട്ട് ആയിട്ടില്ലെന്നും ഒരു തവണ കൂടി യോഗം ചേരുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ 4 പുതിയ പദ്ധതികൾക്ക് ഇന്ന് തുടക്കമാകും. സർവകലാശാല പ്രോ ചാൻസലർ കൂടിയായ മന്ത്രി കെ മുരളീധരൻ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിൽ ആദ്യമായി ആരംഭിക്കുന്ന എംഎസ്സി മെഡിക്കൽ ബയോ ഇൻഫർമാറ്റിക്സ് കോഴ്സ്, ക്യാമ്പസിലൊരുക്കിയ ഔഷധ സസ്യ ഉദ്യാനത്തിന്റെ സമർപ്പണം എന്നിവ പദ്ധതികളിൽ ഉൾപ്പെടുന്നു. 2003 മുത്തങ്ങ കേസിൽ പോലീസുകാരനായ വിനോദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി മറ്റൊരു പോലീസുകാരനായ അബ്ദുൾ സലാമിന് പരിക്കേറ്റ സംഭവത്തിൽ 4 പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി. ആദിവാസി ഗോത്രമഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള പ്രതികൾ കുറ്റക്കാരെന്നും കോടതി വിധിച്ചു. ശബരിമലയിലെ ആവശ്യങ്ങൾക്ക് പുറത്തുനിന്ന് നെയ്യ് വാങ്ങേണ്ടതില്ലെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. മിൽമയുടെ നെയ്യ് സംബന്ധിച്ച് പരാതികളൊന്നും ലഭിച്ചില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
1: മിൽമ തന്ന നെയ്യിൽ എന്തെങ്കിലും പോരായ്മ ഉള്ളതായിട്ടുള്ള ഒരു പരാതി എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല, ബോർഡിന്റെ ശ്രദ്ധയിലും പെട്ടിട്ടില്ല. നെയ്യ് വാങ്ങേണ്ടതില്ല പുറത്തുനിന്ന് എന്നൊരു തീരുമാനം ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. കാരണം ഇത്രയും നെയ്യ് വരുന്ന ശബരിമലയിൽ ഇനി നെയ്യ് വീണ്ടും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല എന്നൊരു യുക്തിസഹമായ ഒരു തീരുമാനം നേരത്തെ എടുത്തിരുന്നു. ഇത് കാരണം കൊണ്ട് എടുത്തതല്ല, ഇപ്പോൾ അത് ആ തീരുമാനം നല്ലതായെന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ്.
0: കണ്ണൂർ സൌത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം വന്ദേഭാരത് എക്സ്പ്രസിന് കല്ലെറിഞ്ഞ കേസിൽ ഒരാൾ അറസ്റ്റിൽ. കടലായി സ്വദേശി ലിനീഷാണ് അറസ്റ്റിലായത്. ഈ മാസം 21 തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന വന്ദേഭാരതിന് നേരെയാണ് കല്ലേറുണ്ടായത്. മോശം കാലാവസ്ഥയെ തുടർന്ന് 2 വിമാനങ്ങൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു. മാലേ കൊച്ചി ഇൻഡിഗോ വിമാനവും ബംഗളൂരു കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസുമാണ് വഴിതിരിച്ചുവിട്ടത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1 ITR 2 പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയുമടക്കം ഡിസംബർ 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. ഓണം ഖാദിമേളയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് ആദ്യ വിൽപ്പന നടത്തി നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ വി റിനീഷ അധ്യക്ഷയാവും. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ കീഴിലെ വിൽപ്പന കേന്ദ്രങ്ങളിൽ ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ പ്രത്യേക റിബേറ്റ് ലഭിക്കും. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഇന്ന് അവസാനിക്കും. നാളെയും മറ്റന്നാളും റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. ഓഗസ്റ്റ് മാസത്തെ റേഷൻ തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യും. ക്ലിനിക്കൽ ടോക്സിക്കോളജി മേഖലയിലെ ദേശീയ കോൺഫറൻസ് ടോക്സിക് 2026 മന്ത്രി ടി സിദ്ദിഖ് നാളെ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. ടോക്സിക്കോളജി, വിഷബാധ ചികിത്സ തുടങ്ങിയവയിലെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ ചർച്ച ചെയ്യുന്നതിന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആരോഗ്യ പരിപാലന രംഗത്തെ വിദഗ്ധർ പങ്കെടുക്കും.

0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നിരോധനം അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൌരവമായി കാണണമെന്ന് ഫിഷറീസ് കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീവിദ്യ നിർദ്ദേശിച്ചു.
2: ഈ കൊല്ലം ജില്ലയിൽ 750 യന്ത്രവൽകൃത യാനങ്ങളുണ്ട്. അവര് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കടലിലേക്ക് തിരിച്ചിറങ്ങുകയാണ്. മത്സ്യബന്ധനത്തിന് പോകുന്നവര് നിർബന്ധമായും ലൈഫ് ജാക്കറ്റ് പോലെയുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടതും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൌരവമായി കണക്കിലെടുത്ത് പോകേണ്ടതാണ്. കൂടാതെ ഐഡന്റിറ്റി കാർഡുകളും യാനങ്ങളുടെ രജിസ്ട്രേഷൻ ലൈസൻസ് സർട്ടിഫിക്കറ്റുകളും കരുതേണ്ടതാണ്.
0: കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന വെള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. മത്സ്യത്തൊഴിലാളി രാജീവനാണ് മരിച്ചത്. കാണാതായ രാധാകൃഷ്ണൻ, മകൻ ഗൌതം എന്നിവർക്കായി തെരച്ചിൽ തുടരുന്നു. 14 പേരാണ് വള്ളത്തിൽ ഉണ്ടായിരുന്നത്. അതേസമയം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം തകർന്ന് കാണാതായ മത്സ്യത്തൊഴിലാളി പള്ളിത്തോട്ടം സ്വദേശി റോയ്സണിന്റെ മൃതദേഹം കണ്ടെത്തി. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നയപരിഷ്കാരങ്ങൾ സംബന്ധിച്ച ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി നാളെ തിരുവനന്തപുരത്ത് സംസ്ഥാന ശില്പശാല സംഘടിപ്പിക്കും. ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, വിവിധ അധ്യാപക സാമൂഹ്യ സംഘടനകളുടെ സഹകരണത്തോടെയാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അധ്യക്ഷൻ സി രാമകൃഷ്ണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ദേശീയ വിദ്യാഭ്യാസ നയം, വികസിത ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബിൽ, കേരളത്തിലെ 4 വർഷ ബിരുദ പഠന സമ്പ്രദായം എന്നിവയെക്കുറിച്ച് ചർച്ച നടക്കും. പോലീസ് സ്റ്റേഷനുകളിൽ സഹായം തേടിയെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്രയമായി കുടുംബശ്രീ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകൾ. 16 മാസത്തിനിടെ 8547 പേരാണ് ഈ സെന്ററുകളുടെ കൌൺസിലിംഗിന് വിധേയരായത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഗാർഹിക പീഡനം, ലഹരി ഉപയോഗം, മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം തുടങ്ങി വിവിധ പ്രശ്നങ്ങൾക്കാണ് പോലീസ് സ്റ്റേഷനുകളിലെ സ്നേഹിത സഹായ കേന്ദ്രത്തിലൂടെ പരിഹാരം നൽകുന്നത്. പദ്ധതി തുടങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ പേർക്ക് സ്നേഹിതയുടെ സേവനം ലഭിച്ചത് തൃശൂർ ജില്ലയിലാണ്. കുടുംബശ്രീയുടെ കീഴിലുള്ള കമ്മ്യൂണിറ്റി കൌൺസിലർമാർക്കാണ് കൌൺസിലിംഗിന്റെ ചുമതല. ആഴ്ചയിൽ 2 ദിവസം വീതമാണ് സേവനം നൽകുന്നത്. കൌൺസിലിംഗിനെത്തുന്നവർക്ക് മാനസികാരോഗ്യ വിദഗ്ധന്റെ സേവനം ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനവും ഒരുക്കുന്നുണ്ട്.
0: ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ വിവിധ ബാങ്കുകളുടെ സഹകരണത്തോടെ കവരത്തി ദ്വീപിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് വിതരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മത്സ്യബന്ധന സഹകരണ സംഘങ്ങൾ, അനുബന്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വനിതാ സ്വയം സഹായ സംഘങ്ങൾ എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുത്തു. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങും. ഇതേ ഇനത്തിൽ രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിൽ കടന്നു. 3 സ്വർണം, 10 വെള്ളി, 4 വെങ്കലവുമായി ഇന്ത്യ 10ാം സ്ഥാനത്താണ്. 5 തവണ ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളായ ബ്രസീൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമുമായി സൌഹൃദ മത്സരം കളിക്കും. കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ 3 ഒക്ടോബർ മത്സരം. പിഎം ശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും യുഡിഎഫിൽ ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇക്കാര്യത്തിൽ കോൺഗ്രസിനും ലീഗിനും വെവ്വേറെ അഭിപ്രായമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. പിഎം ശ്രീയിൽ സബ് കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച ശേഷം കോൺഗ്രസും ലീഗും അഭിപ്രായം പറയുമെന്നും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഡിജിപി നിതിൻ അഗർവാൾ ഇന്ന് വിരമിക്കും. പേരൂർക്കട എസ്എപി പരേഡ് ഗ്രൌണ്ടിൽ നടന്ന വിടവാങ്ങൽ പരേഡിൽ അദ്ദേഹം അഭിവാദ്യം സ്വീകരിച്ചു. അഗ്നിശമന സേന ഡിജിപി പദവിയിൽ നിന്നാണ് അദ്ദേഹം വിരമിക്കുന്നത്. ആകാശവാണി കണ്ണൂർ നിലയവും കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആന്റ് റിസർച്ച് സെന്ററും ചേർന്ന് സംഘടിപ്പിക്കുന്ന എസ് ജാനകി അനുസ്മരണ പരിപാടി ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. അവിടുന്ന് ഗാനം കേൾക്കാൻ എന്ന പരിപാടിയിൽ എസ് ജാനകി പാടി അനശ്വരമാക്കിയ ഗാനങ്ങളുടെ അവതരണം ഉണ്ടാകും. 11ാമത് സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് കാസർഗോഡ് കാലിക്കടവിൽ ഇന്ന് തുടക്കമാകും. കാസർഗോഡ് ജില്ല ആദ്യമായാണ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. അടുത്ത മാസം 3 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിൽ ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത പ്രചാരണ പരിപാടിക്ക് മറ്റന്നാൾ തുടക്കമാകും. മുത്തങ്ങ സമരത്തിനിടെ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ മുഴുവൻ പ്രതികളെയും വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടു. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. തീരദേശത്ത് ഇനി പ്രതീക്ഷയുടെ ചാകരക്കാലം. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത.

0: കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി, സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
2: ഗർഭധാരണത്തിന് മുന്നോടിയായുള്ള ആരോഗ്യ പരിചരണം. സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രേഖ ആർ എം സംസാരിക്കുന്നു.
3: ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു തീരുമാനമാണ് ഗർഭധാരണം. ഗർഭം ധരിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തി ആരോഗ്യ വിദഗ്ധരെ സന്ദർശിക്കേണ്ടതാണ്. ആരോഗ്യമുള്ള അമ്മയാണ് ആരോഗ്യമുള്ള കുഞ്ഞിന് അടിസ്ഥാനം. ആരോഗ്യം എന്നാൽ അത് ശാരീരികവും മാനസികവും വൈകാരികവുമായ ഘടകങ്ങൾ ഉൾപ്പെടുന്നതാകുന്നു. പ്രീ കൺസെപ്ഷണൽ കെയർ അഥവാ ഗർഭധാരണത്തിനുള്ള മുൻകരുതൽ പരിചരണം എന്നാൽ ഒരു സ്ത്രീയുടെ ബയോകെമിക്കൽ, ബിഹേവിയറൽ, സോഷ്യൽ റിസ്കുകൾ തിരിച്ചറിയാനും പരിഷ്കരിക്കാനും ലക്ഷ്യമിടുന്ന ഒരു കൂട്ടം ഇടപെടലുകളാണ്. ആദ്യമായി ഗർഭം ധരിക്കാൻ തയ്യാറെടുക്കുന്നവരായാലും പിന്നീടുള്ള ഗർഭധാരണമായാലും എല്ലാ സ്ത്രീകളും പ്രീ കൺസെപ്ഷണൽ കെയർ ആൻഡ് കൌൺസിലിംഗിന് വിധേയരാകുന്നത് ഗർഭകാല സങ്കീർണതകൾ കുറയ്ക്കാനും നല്ല തയ്യാറെടുപ്പുകളോടെ ഗർഭം ധരിക്കാനും അതുവഴി നല്ല ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കാനും സഹായിക്കുന്നു. സ്ത്രീ ഒറ്റയ്ക്കല്ല, ദമ്പതികളായാണ് പ്രീ കൺസെപ്ഷണൽ കെയറിന് വിധേയരാകേണ്ടത്. ആദ്യമായി ഗർഭധാരണത്തിൽ വയസ്സിന്റെ പ്രാധാന്യം മനസ്സിലാക്കാം. പഠനങ്ങൾ കാണിക്കുന്നത് ഗർഭിണിയാകാനുള്ള ഒപ്റ്റിമം ഏജ് 20-നും 35-നും ഇടയ്ക്കാണെന്നാണ്. നേരത്തെയുള്ള ഗർഭധാരണത്തിനും വൈകിയുള്ള ഗർഭധാരണത്തിനും അതിന്റേതായ പ്രശ്നങ്ങളുണ്ട്. ടീനേജ് പ്രഗ്നൻസി അഥവാ 15 മുതൽ 19 വയസ്സിന് ഇടയിൽ ഗർഭം ധരിക്കുന്നവരിൽ വിളർച്ച, മാസം തികയാതെയുള്ള പ്രസവം, ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചക്കുറവ്, ഗർഭാവസ്ഥയിലെ ഉയർന്ന രക്തസമ്മർദ്ദം എന്നിങ്ങനെയുള്ള സങ്കീർണതകൾ കൂടുതലാണ്. ഇനി പ്രായമേറുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഒരു സ്ത്രീ ജനിക്കുമ്പോൾ ഒരു നിശ്ചിത നമ്പർ ഓഫ് അണ്ഡങ്ങളാണ് അണ്ടാശയത്തിൽ ഉണ്ടാവുക. പ്രായം കൂടുന്നതനുസരിച്ച് അണ്ഡങ്ങളുടെ എണ്ണം കുറയുകയും അണ്ഡങ്ങളുടെ ക്വാളിറ്റി നഷ്ടമാവുകയും ചെയ്യും. അതുകൊണ്ട് ഗർഭിണിയാകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. മാത്രമല്ല ഗർഭമലസാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതുകൂടാതെ പ്രഗ്നൻസി റിലേറ്റഡ് കോംപ്ലിക്കേഷനുകളായ മാസം തികയാതെയുള്ള പ്രസവം, ഗർഭസ്ഥ ശിശുവിലെ വളർച്ചക്കുറവ്, പ്രസവത്തോടുകൂടിയുള്ള ശിശുമരണം, മറുപിള ഗർഭപാത്രത്തിൽ താഴെയാകുന്ന അവസ്ഥ അഥവാ പ്ലാസന്റ പ്രീവിയ, ജനിതക വൈകല്യങ്ങൾ, ഗർഭാവസ്ഥയിലെ പ്രമേഹം, അതിരക്തസമ്മർദ്ദം, സിസേറിയൻ സെക്ഷൻ എന്നിവയുടെ സാധ്യത കൂടുതലാണ്. മാത്രമല്ല പ്രായമായ സ്ത്രീകൾ ഗർഭം ധരിക്കുമ്പോൾ മാതൃമരണ നിരക്കും കൂടുതലായി കാണാറുണ്ട്. പ്രായം കൂടുന്നോറും മറ്റു രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതും ഗർഭധാരണത്തിനെ പ്രതികൂലമായി ബാധിക്കാം. അമ്മയുടെ മാത്രമല്ല അച്ഛനാകാൻ പോകുന്ന വ്യക്തിയുടെ പ്രായവും പ്രധാനമാണ്. 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാരുടെ ബീജം ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളിൽ ജനിതക വൈകല്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ പറയുന്നു. അടുത്തതായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആഹാരക്രമമാണ്. പോഷകപ്രദമായ സമീകൃത ആഹാരം കഴിക്കുക എന്നത് ഏതൊരു വ്യക്തിയുടെയും പൊതു ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. മാത്രമല്ല നമ്മുടെ പോഷകക്കുറവുകൾ കണ്ടുപിടിച്ച് പരിഹരിക്കേണ്ട സമയം കൂടിയാണിത്. അയൺ ധാതു നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകമാണ്. ശരീരത്തിലെ അയൺ കുറയുന്നത് വിളർച്ചയായി പുറത്ത് പ്രകടമാകും. അയൺ ഡെഫിഷ്യൻസിയാണ് ഗർഭിണികളിൽ ഏറ്റവും അധികമായി കാണപ്പെടുന്ന പോഷകക്കുറവ്. ഇത് പ്രസവാനന്തര രക്തസ്രാവം മുതലായ സങ്കീർണതകൾക്ക് വഴിതെളിക്കും. ഇരുമ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളായ ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ചെറുമത്സ്യങ്ങൾ, മില്ലറ്റ് അഥവാ ചെറുധാന്യങ്ങൾ തുടങ്ങിയവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഒരു ആരോഗ്യ വിദഗ്ധനെ കണ്ട് അയൺ ഗുളികകൾ കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കി വേണമെങ്കിൽ അത് കഴിക്കുകയും വേണം. ഇതുപോലെ കാൽഷ്യം, വൈറ്റമിൻ ഡി തുടങ്ങിയവയുടെ പോഷകക്കുറവുകളും കണ്ടുപിടിച്ച് പരിഹരിക്കുന്നത് ആരോഗ്യകരമായ ഒരു ഗർഭകാലത്തിന് വഴിതെളിക്കും. ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ശരീരഭാരമാണ്. അമിതവണ്ണവും ഭാരക്കുറവും രണ്ടും ഗർഭകാല സങ്കീർണതകൾക്ക് കാരണമാകാം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അമിതവണ്ണം ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. അമിതവണ്ണം, വന്ധ്യത, അബോർഷൻസ്, ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രമേഹം, മാസം തികയാതെയുള്ള പ്രസവം, പ്രസവത്തോടെയുള്ള ശിശുമരണം, രക്താതിസമ്മർദ്ദം, ഞരമ്പുകളിൽ രക്തം കട്ടപിടിക്കൽ തുടങ്ങിയ സങ്കീർണതകൾക്ക് കാരണമാകാം. അതുപോലെ അമ്മയുടെ ഭാരക്കുറവും അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിനെയും പ്രതികൂലമായി ബാധിക്കാം. ഗർഭപൂർവ്വ സമയമാണ് നമ്മുടെ അനുയോജ്യമായ ശരീരഭാരത്തിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല സമയം. അമിതവണ്ണമുള്ള സ്ത്രീകൾ 5% മുതൽ 10% വരെ ശരീരഭാരം കുറച്ചാൽ തന്നെ ഗർഭിണിയാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നതായി കാണുന്നു. വ്യായാമവും ശരിയായ ഭക്ഷണരീതികളും പിന്തുടരുക എന്നതാണ് ഇതിനുള്ള വഴി. സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം 64 വയസ്സിൽ താഴെയുള്ള എല്ലാ വ്യക്തികളും ആഴ്ചയിൽ 150 മിനിറ്റ്, അതായത് ഒരു ദിവസം 30 മിനിറ്റ് വെച്ച് ആഴ്ചയിൽ 5 ദിവസം ഏതെങ്കിലും വ്യായാമങ്ങളിൽ ഏർപ്പെടണമെന്നാണ്. ഇത് ഗർഭിണിയാകാനുള്ള സാധ്യത കുറയ്ക്കുകയോ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാക്കുകയോ ഇല്ല. അമിതവണ്ണവും ഭാരക്കുറവുമുള്ള സ്ത്രീകൾ ഗർഭിണിയാകുന്നതിന് മുമ്പ് ഒരു ആരോഗ്യ വിദഗ്ധനെ കണ്ട് ആവശ്യമുള്ള

0: കുറ്റങ്ങളും ആരോഗ്യകരമായ ജീവിതശൈലിയും സ്വീകരിക്കുന്നത് ഒരു നല്ല ഗർഭകാലത്തിനും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന്റെ ജനനത്തിനും വഴിതെളിക്കും. ജീവിതശൈലിയിലെ മാറ്റങ്ങളെപ്പറ്റി പറയുമ്പോൾ പ്രധാനമായി എടുത്തു പറയേണ്ട ഒന്നാണ് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം, ഗർഭസ്ഥ ശിശുവിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, പുകവലി, മദ്യപാനം, ഡ്രഗ് അഡിക്ഷൻ. ഇത് സ്ത്രീയിലായാലും പുരുഷനിലായാലും അത് കുഞ്ഞിനെ ബാധിക്കും. പുകവലി സ്ത്രീയിലും പുരുഷനിലും മദ്യത ഉണ്ടാക്കാം. മാത്രമല്ല അബോർഷൻസ്, മാസം തികയാതെയുള്ള പ്രസവം, മറുപിള്ളയ്ക്കുള്ള പ്രശ്നങ്ങൾ, സഡൻ ഇൻഫന്റ് സിൻഡ്രോം എന്നിവയ്ക്ക് വഴിതെളിക്കും. മദ്യപാനം ഫീറ്റൽ ആൽക്കഹോൾ സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗുരുതരമായ ഒരു കൂട്ടം ജനിതക വൈകല്യങ്ങൾക്ക് കാരണമാണ്. റിക്രിയേഷണൽ ഡ്രഗ് അബ്യൂസ് കുഞ്ഞുങ്ങളിൽ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും. ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലുമുള്ള ദമ്പതികൾ ഗർഭധാരണത്തിന് തയ്യാറെടുക്കുന്നതിന് മുമ്പ് നിർബന്ധമായും വിദഗ്ധോപദേശം തേടുകയും അഡിക്ഷൻസിൽ നിന്ന് പുറത്തു വരികയും ചെയ്യേണ്ടതാണ്. വാക്സിനേഷൻസ് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കാവുന്ന പല പകർച്ചവ്യാധികൾക്കും പ്രതിരോധ കുത്തിവയ്പ്പോൾ അഥവാ വാക്സിനേഷൻ വഴി തടയാവുന്നതാണ്. ഉദാഹരണത്തിന് റുബെല്ല എന്ന വൈറസ് ഉണ്ടാക്കുന്ന പനി ഗർഭാവസ്ഥയിൽ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ അമ്മയ്ക്കുണ്ടായാൽ 85% ഗർഭസ്ഥ ശിശുക്കളും കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം വൈകല്യങ്ങളുമായിട്ടാവും ജനിക്കുക. ശ്രവണശേഷി നഷ്ടമാകുക, ഹൃദയവാൽവുകൾക്ക് തകരാറുണ്ടാകുക ഒക്കെ കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഈ അവസ്ഥയുടെ ചില ഭാഗങ്ങളാണ്. അതുപോലെ തന്നെയാണ് ചിക്കൻ പോക്സ് അഥവാ വാരിസെല്ല ഇൻഫെക്ഷൻസും. ഇവയെ പ്രതിരോധിക്കാൻ വളരെ ഫലപ്രദമായ വാക്സിനുകൾ ലഭ്യമാണ്. ഗർഭം ധരിക്കാൻ തയ്യാറെടുക്കുന്ന സ്ത്രീകൾ ഈ രോഗങ്ങൾക്കെതിരെയുള്ള തങ്ങളുടെ ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധ ശേഷി ടെസ്റ്റ് ചെയ്ത് ആവശ്യമെങ്കിൽ റുബെല്ല ചിക്കൻ പോക്സ് വാക്സിനുകൾ സ്വീകരിക്കേണ്ടതാണ്. വേറൊരു പ്രധാന കാര്യം, ഈ വാക്സിനുകൾ സ്വീകരിക്കുന്നവർ വാക്സിൻ സ്വീകരിച്ച് 1 മാസത്തിന് ശേഷം മാത്രമേ ഗർഭം ധരിക്കാൻ പാടുള്ളൂ. മറ്റൊരു പ്രധാന വാക്സിനാണ് ഇൻഫ്ലുവൻസ വാക്സിൻ അഥവാ ഫ്ലൂ വാക്സിൻ. ഒക്ടോബർ മുതൽ മെയ് വരെയുള്ള സമയത്തെ ഫ്ലൂ സീസൺ എന്ന് പറയപ്പെടുന്നു. സാധാരണയായി ഇൻഫ്ലുവൻസ പകർച്ചവ്യാധി കൂടുതലാകുന്ന സമയമാണിത്. ഈ സമയത്ത് ഗർഭം ധരിക്കാൻ തയ്യാറെടുക്കുന്ന സ്ത്രീകൾ ഫ്ലൂ വാക്സിൻ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. ഇത് ജനിക്കുന്ന കുഞ്ഞിനും ആദ്യമാസങ്ങളിൽ ഇൻഫ്ലുവൻസിൽ നിന്ന് സംരക്ഷണം നൽകുന്നതാണ്. COVID-19 പാൻഡമിക്കിന് ശേഷം എല്ലാ സ്ത്രീകളും ഗർഭം ധരിക്കുന്നതിന് മുമ്പ് കോവിഡ് വാക്സിനേഷൻ ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അഭികാമ്യമാണ്. ഗർഭിണിയാകാൻ തയ്യാറെടുക്കുന്ന എല്ലാ സ്ത്രീകളും 3 മാസം മുമ്പ് മുതൽ ഫോളിക് ആസിഡ് ഗുളികകൾ ദിവസം 1 വെച്ച് കഴിക്കേണ്ടതാണ്. കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് എന്ന ജനിതക വൈകല്യം തടയാനാണിത്. പഠനങ്ങൾ കാണിക്കുന്നത് ശരിയായ ഗർഭപൂർണ്ണ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ എടുക്കുന്ന സ്ത്രീകളിൽ ഇതിന്റെ റിസ്ക് വളരെയധികം കുറയുന്നുവെന്നാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രസവത്തിൽ ന്യൂറൽ ട്യൂബ് ഡിഫെക്ട് ഉള്ള കുഞ്ഞിന് ജന്മം നൽകിയ അമ്മമാർ നിർബന്ധമായും അടുത്ത ഗർഭധാരണത്തിന് മുമ്പ് പ്രീ കൺസെപ്ഷനൽ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ എടുത്തിരിക്കേണ്ടതാണ്. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട എന്നാൽ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് പല്ലുകളുടെയും മോണകളുടെയും വൃത്തിയും ആരോഗ്യവും. ഏതാണ്ട് 40% ഗർഭിണികളിൽ മോണസംബന്ധമായ രോഗങ്ങൾ കാണുന്നത്. മോണസംബന്ധമായ പ്രശ്നങ്ങൾ, മാസം തികയാതെയുള്ള പ്രസവം, ഗർഭാവസ്ഥയിലുണ്ടാകുന്ന അധിക രക്തസമ്മർദ്ദം, ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചക്കുറവ് എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട്. മാത്രമല്ല അമ്മയ്ക്ക് പല്ലുരോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ഭാവിയിൽ കുഞ്ഞുങ്ങൾക്കും വരാനുള്ള സാധ്യത അധികമാണ്. ഗർഭകാല പൂർവ്വ പരിചരണത്തിൽ ഉറപ്പാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അമ്മയുടെ പല്ലുകളുടെയും മോണകളുടെയും ശുചിത്വവും ആരോഗ്യവും. ഇനി മറ്റു രോഗങ്ങളുള്ള സ്ത്രീകൾ ഗർഭം ധരിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. പ്രമേഹമുള്ളവർ അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷം വേണം ഗർഭിണിയാകാൻ. അല്ലാത്ത പക്ഷം കുഞ്ഞിന് ഹൃദയവൈകല്യങ്ങൾ ഉൾപ്പെടെ പലതരം ബേർത്ത് ഡിഫെക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അതിരക്തസമ്മർദ്ദം, അപസ്മാരം എന്നിവയുള്ള സ്ത്രീകൾ കഴിക്കുന്ന ചില മരുന്നുകൾ ഗർഭസ്ഥ ശിശുവിനെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ളവർ ഗർഭിണിയാകാൻ തയ്യാറെടുക്കുമ്പോൾ ആരോഗ്യ വിദഗ്ധരെ കണ്ട് മരുന്നുകൾ സേഫ് ഡ്രഗ്സിലേക്ക് മാറ്റുകയും ആ ഡ്രഗ്സിൽ ഡിസീസ് കൺട്രോൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഗർഭിണിയാകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ് മാനസിക രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന രോഗികളും. അതിന്റേതായ ആരോഗ്യ വിദഗ്ധരുടെ ഉപദേശത്തിലും മേൽനോട്ടത്തിലുമാകണം ഗർഭധാരണവും ഗർഭകാല പരിചരണവും. കഴിഞ്ഞ ഗർഭധാരണത്തിൽ ഗർഭാവസ്ഥയിലോ പ്രസവ സമയത്തോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുള്ളവർ പിന്നീടുള്ള ഗർഭധാരണത്തിന് മുമ്പ് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ആവശ്യമായ ടെസ്റ്റുകളും മുന്നൊരുക്കങ്ങളും നടത്തുകയും വേണം. ലോകാരോഗ്യ സംഘടന 2 ഗർഭങ്ങൾക്കിടയിൽ നിർദ്ദേശിക്കുന്ന മിനിമം ഇന്റർവെൽ 2 വർഷമാണ്. 6 മാസത്തിൽ താഴെയും 5 വർഷത്തിന് മുകളിലുമുള്ള ഇന്റർപ്രഗ്നൻസി ഇന്റർവെൽസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ ഒരു അബോർഷൻ അല്ലെങ്കിൽ സ്റ്റിൽബർത്തിന് ശേഷം അടുത്ത ഗർഭധാരണം 6 മാസത്തിന് ശേഷം മതിയെന്നാണ് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്നത്. ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ട ആദ്യപടി ആരോഗ്യമുള്ള അമ്മയാണ്. മാതാപിതാക്കളാകാൻ തയ്യാറെടുക്കുന്ന ഓരോ ദമ്പതികളും ഗർഭകാല പൂർവ്വ പരിചരണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും പ്രീ കൺസെപ്ഷനൽ കെയർ ആൻഡ് കൌൺസിലിംഗിന് വിധേയരാകുകയും വേണം. ഗർഭകാലം ടെൻഷൻ രഹിതമാക്കാൻ ഈ മുന്നൊരുക്കം നമ്മളെ വളരെയധികം സഹായിക്കും. എല്ലാ ഗർഭധാരണവും പ്ലാൻഡ് പ്രഗ്നൻസീസ് ആക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം.
1: ഗർഭധാരണത്തിന് മുന്നോടിയായുള്ള ആരോഗ്യ പരിചരണം സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രേഖ RM സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 54 സെക്കൻഡും. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ക്യാമ്പയിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. ധീര ദേശാഭിമാനി ഷഹീദ ഉധം സിംഗിന്റെ 87th രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഒഡീഷയിൽ പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ഗുജറാത്തിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. നീറ്റ് പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയുമായി മുന്നോട്ടു പോകാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നു.
2: സൻസദ് ഭവൻ ഓ സൻസദ് പരിസർ കി പവിത്രത ബനി രഹനി ചിയേ മര്യാദ ബനി രഹനി ചിയേ ലേക്കിൻ ആപ്കോ ജനതാനെ ചുൻകർ ഭേജാ ഹൈ സൻസദ് മേ ചർച്ച സംവാദ് കേ ലിയേ आप सदन की पवित्रता को समाप्त कर रहे हैं, उसकी गरिमा को समाप्त कर रहे हैं. मैं आपसे पुनः आग्रह करता हूं कि आप अपनी अपनी सीट पे विराजें.
1: രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് നടന്നത്. പഞ്ചായത്തി രാജ് ഗ്രാമവികസന പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്ന് സഭയുടെ പരിഗണനയ്ക്ക് വന്നു. വ്യാജ വാർത്തകൾ തടയുന്നതുമായി ബന്ധപ്പെട്ട പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ രാജ്യസഭയിൽ പ്രസ്താവന നടത്തി. പ്രതിപക്ഷ ബഹളം തുടരുന്നതിനിടെ സഭ പിരിയുന്നതായി അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ അറിയിക്കുകയായിരുന്നു. ലോക്സഭയും രാജ്യസഭയും തിങ്കളാഴ്ചയാണ് ഇനി ചേരുക. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കിയത് പൊതുപരീക്ഷാ സംവിധാനത്തിന്റെ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന നീക്കമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സമയബന്ധിതമായ അന്വേഷണങ്ങൾ, അതിവേഗ കോടതികൾ, വേഗത്തിലുള്ള അപ്പീൽ സംവിധാനം എന്നിവ ബില്ലിലൂടെ ഉറപ്പാക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവാക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരീക്ഷാ ക്രമക്കേടുകളിൽ കർശന നടപടി ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്നലെയാണ് പാർലമെന്റ് പാസാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലും തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
3: ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമ രാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. 5,640 കോടി രൂപ ചെലവിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വിമാനത്താവളത്തിന് പ്രതിവർഷം 60 ലക്ഷം യാത്രക്കാർക്ക് സേവനം നൽകാനാകും. വിശാഖപട്ടണത്തെ സെമി കണ്ടക്ടർ പദ്ധതിയുടെയും കൊർണൂൽ പുനരുപയോഗ ഊർജ്ജ സോണിന്റെയും ശിലാസ്ഥാപനത്തിന് പുറമെ 1,880 കോടിയുടെ ദേശീയപാതാ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന അദ്ദേഹം മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. സ്വാമി വിവേകാനന്ദന്റെ 1892 മൈസൂർ സന്ദർശനത്തിന്റെ സ്മരണാർത്ഥമാണ് സാംസ്കാരിക കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവഭോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ രാജ്യമെമ്പാടുമുള്ള യുവതാ ക്യാമ്പയിന്റെ ഭാഗമാവും. രാജ്യത്തെ 10,000 കേന്ദ്രങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിൽ 1 കോടിയിലേറെ യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. മൈ ഭാരത് NSS അംഗങ്ങളും സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികളും വിവിധ സംഘടനകളും ക്യാമ്പയിനിൽ പങ്കുചേരും. അടുത്ത 100 ഞായറാഴ്ചകളിൽ ഇതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും. ദേശീയ കൈയെഴുത്തുപ്രതി, ഡിജിറ്റൈസേഷൻ യജ്ഞം, സർക്കാർ പദ്ധതി എന്നതിലുപരി ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം വരും തലമുറകൾക്കായി സംരക്ഷിക്കാനുള്ള ദേശീയ ദൌത്യമാണെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ കൈയെഴുത്തുപ്രതി ഡിജിറ്റൈസ്

0: സ്റ്റേഷൻ ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ ഭാരതം മിഷന് കീഴിൽ 1 കോടിയിലധികം കയ്യെഴുത്തു പ്രതികൾ കണ്ടെത്തുകയും പരിശോധിക്കുകയും ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. വിപ്ലവകാരിയായ സ്വാതന്ത്ര്യ സമര സേനാനി ഷഹീദ ഉധം സിംഗിന്റെ 87-ാം രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. 1919 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്കുള്ള മറുപടിയായി ബ്രിട്ടീഷ് പഞ്ചാബിലെ മുൻ ലഫ്റ്റനന്റ് ഗവർണർ മൈക്കിൾ ഒ ഡയറിനെ വെടിവെച്ചുകൊന്ന കുറ്റത്തിനാണ് ഉധം സിംഗിനെ 1940 ജൂലൈ 31 ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത്. അസാധാരണ ധീരതയും ത്യാഗവും നിറഞ്ഞ ഉധം സിംഗിന്റെ ജീവിതം രാജ്യത്തിന്റെ അഭിമാനവും പരമാധികാരവും സംരക്ഷിക്കാൻ എന്നും പ്രചോദനമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സ്വാതന്ത്ര്യത്തിനുവേണ്ടി പുഞ്ചിരിയോടെ തൂക്കുമരം ഭരിച്ച ധീര രക്തസാക്ഷി ഉധം സിംഗിന്റെ ജീവിതം ദൃഢനിശ്ചയത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും സമാനതകളില്ലാത്ത ഉദാഹരണമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഇന്ത്യയെ സ്വതന്ത്രമാക്കാനുള്ള ശ്രമങ്ങളിൽ ഉധം സിംഗ് കാണിച്ച ധൈര്യം ഇന്ത്യൻ ചരിത്രത്തിലെ മഹത്തായ അധ്യായമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 2003 മുത്തങ്ങ സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പോലീസ് കോൺസ്റ്റബിൾ വിനോദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട് വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി. മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനായ അബ്ദുൽ സലാമിന് പരിക്കേറ്റ സംഭവത്തിൽ 4 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു. ഒഡീഷയിൽ പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. മഹാനദിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വടക്കൻ ഒഡീഷയിലെ 100 കണക്കിന് ഗ്രാമങ്ങളും കൃഷിഭൂമികളും വെള്ളത്തിനടിയിലാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഗുജറാത്തിലും മൺസൂൺ ദുരിതം വിതയ്ക്കുകയാണ്. അഹമ്മദാബാദ്, ആനന്ദ്, സൂറത്ത്, നൌസാരി, വൽസാദ് ഉൾപ്പെടെ 13 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അഹമ്മദാബാദ്, നൌസാരി തുടങ്ങിയ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നിരോധനം അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൌരവമായി കാണണമെന്ന് ഫിഷറീസ് അധികൃതർ നിർദ്ദേശിച്ചു. നാളെ മുതൽ ഈ മാസം 7 വരെ നടക്കുന്ന ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയും അടക്കം December 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. പുരുഷന്മാരുടെ 110 കിലോഗ്രാം വിഭാഗത്തിൽ ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ ലവ്പ്രീത് സിംഗ് ഇന്നലെ വെള്ളി മെഡൽ നേടി. വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ സീമ കാലിരാംന വെങ്കല മെഡൽ സ്വന്തമാക്കി. ഇരുവരുടെയും മെഡൽ നേട്ടങ്ങൾ രാജ്യത്തിന് അഭിമാനം പകരുകയും എണ്ണമറ്റ യുവ കായിക താരങ്ങൾക്ക് പ്രചോദനമാകുകയും ചെയ്യുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദന സന്ദേശത്തിൽ പറഞ്ഞു. 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവുമായി പോയിന്റ് പട്ടികയിൽ നിലവിൽ 10-ാം സ്ഥാനത്താണ് ഇന്ത്യ. അത്ലറ്റിക്സിലും ബോക്സിംഗിലും ജൂഡോയിലും സൈക്ലിംഗിലും ഉൾപ്പെടെ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. 5 തവണ ഫിഫ ലോകകപ്പ് ചാമ്പ്യന്മാരായ ബ്രസീൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമുമായി കൊൽക്കത്തയിൽ അന്താരാഷ്ട്ര സൌഹൃദ മത്സരം കളിക്കുമെന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചു. October 3 കൊൽക്കത്തയിലെ സാൾട്ട്ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യയുടെയും ബ്രസീലിന്റെയും ദേശീയ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ചരിത്രത്തിലെ ആദ്യ മത്സരമായിരിക്കും ഇത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ക്യാമ്പയിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. ധീരദേശാഭിമാനി ഷഹീദ ഉധം സിംഗിന്റെ 87-ാം രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഒഡീഷയിൽ പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ഗുജറാത്തിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര

കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 1 മണി കഴിഞ്ഞ് 17 സെക്കൻഡ്. ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് പഴം, പച്ചക്കറി, വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ടത്. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക്, രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 നാടക ഗാനങ്ങൾ. 3:30 മൈലാഞ്ചി മുഞ്ച് പുനഃപ്രക്ഷേപണം. അവതരിപ്പിക്കുന്നത് ഗായിക ഫാരിഷ ഹുസൈൻ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. 5:00 തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:20 രാമായണ പാരായണം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

ഇപ്പോൾ മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം കേൾക്കാം. ചീരപ്പച്ച നാടൻ മൊത്തവില 25 രൂപ, ചില്ലറ വില 35 രൂപ. മറുനാടൻ മൊത്തവില 25 രൂപ, ചില്ലറ വില 35 രൂപ. ചീര ചുവപ്പ് നാടൻ 25-35, മറുനാടൻ 25-35. കുമ്പളങ്ങിയ നാടൻ 13-20, മറുനാടൻ 12-20. ഏത്തക്ക നാടൻ 54-60, മറുനാടൻ 54-60. പാളയംതോടൻ നാടൻ 24-30, മറുനാടൻ 25-35. റോബസ്റ്റ നാടൻ 25-35, മറുനാടൻ 35-45. പാവയ്ക്ക നാടൻ 40-50, മറുനാടൻ 36-45. ചുരയ്ക്ക നാടൻ 14-20, മറുനാടൻ 14-20. പയർ നാടൻ 55-65, മറുനാടൻ 40-50. വെള്ളരി നാടൻ 14-20, മറുനാടൻ 15-20. ചേന നാടൻ 35-45, മറുനാടൻ 35-45. മത്തൻ നാടൻ 13-20, മറുനാടൻ 12-20. പടവലം നാടൻ 25-35, മറുനാടൻ 25-35. ഇഞ്ചി നാടൻ 200-230. കോവയ്ക്ക നാടൻ 40-50. മരച്ചീനി നാടൻ 22-28. ഞാലിപ്പൂവൻ മറുനാടൻ മൊത്തവില 45 രൂപ, ചില്ലറ വില 55 രൂപ. പൂവൻ മറുനാടൻ 40-50. ബീട്രൂട്ട് മറുനാടൻ 45-55. വെണ്ടയ്ക്ക മറുനാടൻ 35-45. വഴുതന മറുനാടൻ 30-40. കത്തിരി ഉരുണ്ടത് മറുനാടൻ 25-35. ക്യാബേജ് മറുനാടൻ 26-35. ക്യാരറ്റ് മറുനാടൻ 60-70. ക്വാളിഫ്ലവർ മറുനാടൻ 35-45. കൊത്തമര മറുനാടൻ 30-40. ചേമ്പ് വലുത് മറുനാടൻ 60-70. ചേമ്പ് ചെറുത് മറുനാടൻ 35-45. മുരിങ്ങക്കായ മറുനാടൻ 55-65. ബീൻസ് മറുനാടൻ 50-60. പച്ചമുളക് മറുനാടൻ 40-50. കറിനാരങ്ങ മറുനാടൻ 70-80. ചെറുനാരങ്ങ മറുനാടൻ 1-3. മാങ്ങാ പച്ച മറുനാടൻ 50-60. സവാള മറുനാടൻ 30-34. ചെറിയുള്ളി മറുനാടൻ 60-70. ഉരുളക്കിഴങ്ങ് മറുനാടൻ 23-30. തക്കാളി മറുനാടൻ 17-20. അമരപ്പയർ മറുനാടൻ 60-70. ഇനി വാഴക്കുളം മാർക്കറ്റിലെ പൈനാപ്പിൾ വില. പൈനാപ്പിൾ പച്ച കർഷകന് ലഭിക്കുന്ന വില 44 രൂപ, മൊത്തവില 45 രൂപ. പൈനാപ്പിൾ പഴം കർഷകന് ലഭിക്കുന്ന വില 49, മൊത്തവില 50. നിങ്ങൾ ഇതുവരെ കേട്ടത് മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം.

സമയം ഒരു മണി കഴിഞ്ഞ് 4:45 ഇനി കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ നിങ്ങൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ടത്. വാട്സപ്പ് നമ്പർ പറയാം, 9:45 5:05:06:00.

വാട്സ്ആപ്പ് ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം കേൾക്കാം കരിമ്പൂച്ച എന്ന ചിത്രത്തിൽ യേശുദാസും പി സുശീലയും പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോയ്. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നത് ചെറുതുരുത്തിയിൽ നിന്ന് റസിയ.

0: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
3: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555024.
4: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കോമ്പൻ ഓഫർ
5: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC കൾ, TV കൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
4: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
5: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
6: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
7: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
1: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
8: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
1: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി ലാഭമഴ.
9: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
10: വാട്സ്ആപ്പ് ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി യേശുദാസ് സംഗീതം നൽകി ആലപിച്ച ഗാനം. ചിത്രം തീക്കനൽ. ഗാനരചന വയലാർ രാമവർമ്മ. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നു രാജേന്ദ്രകുമാർ, മഞ്ചേരി വെട്ടേക്കോട്.

0: സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
1: മൈ ജി ലാഭമഴ ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: അടുത്ത ഗാനം തോട്ടുപുറത്ത് നിന്ന് കെ പി രാമചന്ദ്രൻ, ഷീജ രാമചന്ദ്രൻ, അനന്തു കൃഷ്ണ, അനാമിക എന്നിവർ ആവശ്യപ്പെട്ടത്. ചിത്രം സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ്.

0: ഫ്രിഡ്ജ് വേണ്ടേ?
1: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
0: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: മീശമാധവൻ എന്ന ചിത്രത്തിൽ സുജാതയും ദേവാനന്ദും പാടിയ ഗാനം. ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നത് പൂളമണ്ണയിൽ നിന്നും മീനാക്ഷി, സന്തോഷ് വി കെ, പത്മാവതി, തങ്കമണി, അനാമിക ജിഷ്ണു, ശ്രീഷ്മ എന്നിവർ.

0: വാഹനത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
4: അതിനല്ലേ മൈച്ചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
3: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
4: മൈജി ലാഭമഴ,
3: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
5: കൈതപ്രം രചിച്ച് സംഗീതം നൽകിയ ഗാനത്തിന് ശബ്ദം നൽകിയത് ഭാവന. ചിത്രം കളിയാട്ടം. ഈ ഗാനത്തിന് സന്ദേശം അയച്ചിരിക്കുന്നു സത്യനാഥൻ, സിജി മൂച്ചിക്കുഴി, കിഴക്കുംപുറം.

0: ഗംഭീര ഓഫറുകളുമായി മൈ ജി ബ്രഹ്മാണ്ട സെയിൽ ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ.
1: ഗാഡ്ജറ്റ്സും അപ്ലയൻസസും വാങ്ങുമ്പോൾ 75% വരെ വിലക്കുറവ്.
0: ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്ത പ്രൊഡക്ടുകൾ വമ്പൻ വിലക്കുറവിൽ വാറന്റിയോടെ വാങ്ങാം.
1: മൈ ജി ബ്രഹ്മാണ്ട സെയിൽ, തിരഞ്ഞെടുത്ത മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മാത്രം.
2: ചിത്രം ഇതാ ഒരു ധിക്കാരി. ഗായകൻ യേശുദാസ്. ഗാനരചന പൂവച്ചൽ ഖാദർ. സംഗീതം എ ടി ഉമ്മർ. ഗാനം ആവശ്യപ്പെട്ടത് ടി അഷ്റഫ്, വെസ്റ്റ് കൈപ്പുറം.

0: ഗാഡ്ജറ്റ്സിനും അപ്ലയൻസസിനും 75% വരെ വിലക്കുറവുമായി മൈ ജി ബ്രഹ്മാണ്ട സെയിൽ ജൂലൈ 30, 31 ഓഗസ്റ്റ് 1, 2 തീയതികളിൽ.
1: ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്ത പ്രോഡക്റ്റുകൾ വമ്പൻ വിലക്കുറവിൽ വാറന്റിയോടെ വാങ്ങാനുള്ള അപൂർവ അവസരം.
0: മൈ ജി ബ്രഹ്മാണ്ട സെയിൽ തിരഞ്ഞെടുത്ത് മൈ ജി ഫ്യൂച്ചറുകളിൽ മാത്രം.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന്

0: നൂറ് രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, ടിഎൻസി അപ്ലൈ.
2: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിൽ ഒരു സൂപ്പർ സിനിമയും.
3: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും വൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
2: രസം നാലിരട്ടി.
3: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി വൈ ജി ലാഭമഴ.
4: വാട്സാപ്പ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 1 മണി കഴിഞ്ഞ് 35 മിനിറ്റും 36 സെക്കൻഡുമായിരിക്കുന്നു. ഇനി അക്ഷരങ്ങൾ എന്ന ചിത്രത്തിൽ എസ് പി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയ ഗാനമാണ്. ആവശ്യപ്പെട്ടത് ചാടിക്കല്ലിൽ നിന്ന് നിഷ ഗണേഷ്. ഗാനരചന ഒ എൻ വി, സംഗീതം ശ്യാം.
5: കറുത്ത തോണിക്കാരാ

0: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: എസ് ജാനകിയുടെ സ്വരം, ഗാനശില്പികൾ ബിച്ചു തിരുമല, ശ്യാം. ചിത്രം കള്ളിയങ്കാട്ട് നീലി. സന്ദേശം അയച്ചത് ഷൊർണൂരിൽ നിന്നും രാജൻ.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: രക്തം എന്ന ചിത്രത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം. ഗാനരചന ആർ കെ ദാമോദരൻ, സംഗീതം ജോൺസൺ. സന്ദേശം വായിച്ചിരിക്കുന്നത് ശ്രീനാഥ്, ചോലക്കുളം, മേലാറ്റൂർ.

0: ഗംഭീര ഓഫറുകളുമായി മൈജി ബ്രഹ്മാണ്ട സെയിൽ ജൂലൈ 30-31 ഓഗസ്റ്റ് 1-2 തീയതികളിൽ
1: ഗാഡ്ജറ്റ്സും അപ്ലയൻസസും വാങ്ങുമ്പോൾ 75% വരെ വിലക്കുറവ്.
0: ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്ത പ്രൊഡക്ടുകൾ വമ്പൻ വിലക്കുറവിൽ വാറന്റിയോടെ വാങ്ങാം.
1: മൈജി ബ്രഹ്മാണ്ട സെയിൽ, തിരഞ്ഞെടുത്ത മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മാത്രം.
2: വാട്സ്ആപ്പ് ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി റോക്ക് ആൻഡ് റോൾ എന്ന ചിത്രത്തിൽ ടിപ്പു, രഞ്ജിത്ത് എന്നിവർ പാടിയ ഗാനം. ഈ ഗാനത്തിനായി നമുക്ക് സന്ദേശം അയച്ചിരിക്കുന്നത് തിരുവേഗപ്പുറയിൽ നിന്ന് പുണ്യ.
3: സെക്സി

0: ഗാഡ്ജറ്റ്സിനും അപ്ലയൻസസിനും 75% വരെ വിലക്കുറവുമായി മൈ ജി ബ്രഹ്മാണ്ട സെയിൽ ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ.
1: ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്ത പ്രോഡക്റ്റുകൾ വമ്പൻ വിലക്കുറവിൽ വാറന്റിയോടെ വാങ്ങാനുള്ള അപൂർവ അവസരം.
0: മൈ ജി ബ്രഹ്മാണ്ട സെയിൽ തിരഞ്ഞെടുത്ത് മൈ ജി ഫ്യൂച്ചറുകളിൽ മാത്രം.

0: FM പ്രധാന വാർത്തകൾ.
1: വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിൽ ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. വിശാഖപട്ടണത്ത് 460 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തോടെ നടപ്പാക്കുന്ന ASIP സെമി കണ്ടക്ടർ പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടും. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന് കീഴിൽ അംഗീകാരം ലഭിച്ച ആന്ധ്രാപ്രദേശിലെ ആദ്യ സെമി കണ്ടക്ടർ നിർമ്മാണ കേന്ദ്രമാണിത്. സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയും തൊഴിലവസര സൃഷ്ടിയും കൈവരിക്കുന്നതിന് വിവിധ മേഖലകളിലെ ബന്ധങ്ങളും ഏകോപനവും അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി ഡോ മൻസൂഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ ആഗോള വ്യവസായ ബന്ധ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ കൈയെഴുത്തുപ്രതി ഡിജിറ്റലൈസേഷൻ യജ്ഞം ഗവൺമെന്റ് പദ്ധതി എന്നതിലുപരി ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം വരും തലമുറകൾക്കായി സംരക്ഷിക്കുന്ന ദേശീയ ദൌത്യമാണെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്. ന്യൂഡൽഹിയിൽ ദേശീയ കൈയെഴുത്തുപ്രതി ഡിജിറ്റലൈസേഷൻ ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ട്രക്കുകളിലും ലോറികളിലും GPS ട്രാക്കിംഗ് സംവിധാനം നിർബന്ധമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഇതോടെ പാടശേഖരം മുതൽ റേഷൻ കടകൾ വരെ ധാന്യനീക്കം സമ്പൂർണമായും ഗവൺമെന്റ് നിരീക്ഷണത്തിലാവുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി അവസാനിക്കുമെങ്കിലും ബോട്ടുകൾ കടലിൽ പോകരുതെന്ന് ഫിഷറീസ് അധികൃതർ. കാലാവസ്ഥാ മുന്നറിയിപ്പിനെ തുടർന്നാണ് നിർദ്ദേശം. ശബരിമലയിലെ ആവശ്യങ്ങൾക്ക് പുറത്തുനിന്ന് നെയ് വാങ്ങേണ്ടതില്ലെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. മിൽമയുടെ നെയ് സംബന്ധിച്ച് പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 5 തവണ ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളായ ബ്രസീൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമുമായി സൌഹൃദ മത്സരത്തിന് ഇറങ്ങും. കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ 3 ഒക്ടോബറിനാണ് മത്സരം.
0: FM പ്രധാന വാർത്തകൾ.
2: മഴയും ചായയും പിന്നെ OTTയിലൊരു സൂപ്പർ സിനിമയും.
3: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
2: രസം 4 ഇരട്ടി.
3: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
4: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
5: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
6: ഇപ്പോൾ കണ്ണങ്കുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷയെടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
6: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555024.
7: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1205, കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 219, 16324 മംഗളൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് 234, 16650 കന്യാകുമാരി മംഗളൂരു പരശുരാം എക്സ്പ്രസ് 255, 22609 മംഗളൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് 259 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 254 എത്തിച്ചേരും.
7: ട്രെയിൻ സമയം.
3: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
8: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ? വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
3: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി ലാഭമഴ.
8: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 40 സെക്കൻഡും. ഇനി അല്പസമയത്തിനകം മിഡ് ഡേ ന്യൂസ്.

കുടത്തിലെ വിളക്ക്, എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം, അവസാന ഭാഗം. ശബ്ദം നൽകുന്നവർ എം കെ ഗോപാലകൃഷ്ണൻ, പി സി സോമൻ, ശ്രീകല, അരുൺ നായർ, വിനയൻ, മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ.

0: കുടത്തിലെ വിളക്ക് അവസാന ഭാഗം.
1: അമ്മേ, ഇതാമേ പ്രസാദം.
2: അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ മോളെ.
1: അച്ഛൻ ചന്തമുക്കി നിൽക്കുന്നെന്ന് ചേട്ടൻ പറഞ്ഞു.
2: നീ അവനെ കണ്ടോ?
1: ചേട്ടൻ അമ്പലത്തിൽ വന്നിരുന്നു.
2: അവനെവിടെ?
1: ഇങ്ങോട്ട് പോന്നല്ലോ, അമ്മ കണ്ടില്ലേ?
2: ഇല്ലല്ലോ.
3: കുടിക്കാൻ എന്തോന്നാ ഉള്ളത്?
2: ജീരകവെള്ളം കാണും, എടുത്തോണ്ട് വരാം.
1: രാഘവനെ കണ്ടു അച്ഛ.
3: നിന്നോട് ആര് പറഞ്ഞു ഞാൻ ആ മൂധേവിയെ തിരക്കിയാ പോയതെന്ന്? എന്റെ പട്ടി പോകും ആ കുരുത്തം കെട്ടവനെ അന്വേഷിച്ച്.
1: ഞാൻ വിചാരിച്ചു അച്ഛൻ അവനെ തിരക്കി പോയതാണെന്ന്. അവൻ വന്നുവെന്ന് അച്ഛൻ രണ്ടു മൂന്ന് പ്രാവശ്യം ചോദിച്ചല്ലോ.
3: ചോദിച്ചിരിക്കാം, എന്നുവെച്ച്?
1: അച്ഛൻ പുറത്തു പോകാൻ നേരത്ത് തന്നെത്താൻ പറയുന്നതും കേട്ടു അവനെ കണ്ടുപിടിക്കണമെന്ന്.
3: ഞാൻ അങ്ങനെ പറഞ്ഞോ? ഒരുപക്ഷെ പറഞ്ഞിരിക്കാം. എന്നുവെച്ച് ഞാനങ്ങ് തിരക്കാൻ പോയിക്കളയുമോ ആ കഴിവേറിയെ? അവനെ കണ്ടില്ലെങ്കിൽ എനിക്കെന്താ ചെയ്തം?
1: ചേട്ടൻ കേട്ടെന്ന് പറയുകയും ചെയ്തു അച്ഛൻ ചന്തമുക്കിൽ വെച്ച് ചിലരോടൊക്കെ രാഘവനെ കണ്ടുവെന്ന് ചോദിക്കുന്നത്.
3: അവനപ്പോഴവിടെ ഉണ്ടായിരുന്നു?
1: ഉണ്ടായിരുന്നു.
3: അല്ല, ഒരുപക്ഷെ ചോദിച്ചെങ്കിൽ തന്നെ അതവനെ കാണണമെന്ന് വെച്ചാണോ? ഷടാ, കാണുന്നവരോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കണമല്ലോ എന്ന് കരുതി ചോദിച്ചിരിക്കും. അടേ അടേ, നീ അമ്പലത്തിൽ നിന്ന് വന്നതല്ലേ? ആ, അകത്ത് പോ, അകത്ത് പോ.
2: ദാ വെള്ളം. പിള്ളച്ചേട്ടൻ വന്നിരുന്നു.
4: എന്നിട്ട്?
2: അല്പം മുമ്പ് പോയതേ ഉള്ളൂ.
4: വിശേഷിച്ചു വല്ലതും പറഞ്ഞോ?
2: ഇതുവരെ നമ്മൾ ചേട്ടനുമായി സംസാരിച്ചിട്ടില്ലാത്തതല്ല.
4: അതെന്തെന്നാ അങ്ങനെ?
2: നമ്മുടെ ചരിത്രം.
4: ഓഹോ, ഒന്നും വിടാതെ?
2: ഒരു മറയുമില്ലാതെ.
4: ഇപ്പോഴത് പറയാൻ കാരണം?
2: ആവശ്യപ്പെട്ടിട്ട്.
4: എന്നിട്ട്?
2: പിള്ളച്ചേട്ടന് വല്ലാതെ ഹൃദയം നൊന്തു. ഒരായുഷ്കാലം മുഴുവൻ ചേട്ടനെ അറിയിക്കാതെ ഒളിച്ചു വെച്ചല്ലോ എന്നോർത്ത്.
4: എന്നോടാണ് ചോദിച്ചെങ്കിൽ ഞാൻ പറയുകയില്ലായിരുന്നു.
2: അതെന്താ?
4: ഈ പ്രായമായിട്ടും എനിക്കത് പറയാൻ പേടിയ. ഒരേ പ്രായം, ഒരേ തരം, പ്രാണസ്നേഹിതൻ. പക്ഷേ ആ മനുഷ്യനേക്ക് അച്ഛനോ ചേട്ടനോ അമ്മാവനോ എല്ലാം കൂടിയാണ് പാർവതി. അകത്തുപോ, ഞാനിവിടെ തനിച്ചൊന്നിരിക്കട്ടെ കുറച്ചു നേരം.

0: ചന്ദ്ര, ഇപ്പോഴെങ്ങാണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്? കാലിൽ മരുന്ന് തേച്ച പോലെ ഉടനെ ഇനി എങ്ങോട്ടാ?
1: ഇപ്പൊ പോകുന്നത് തിരിച്ചു വരാനല്ല.
0: വരാതെ പിന്നെ?
1: ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോവുകയാണ്.
0: ആരേ ഈ ഞങ്ങള്?
1: ഞാനും മാധവിയും.
0: പോകുന്ന പോലെ എങ്ങോട്ട്? അതും ആ കൊച്ചിനെയും കൊണ്ട്?
1: അതെനിക്ക് നിശ്ചയമില്ല. ഇവിടെ ഇനി താമസിക്കുന്നില്ല എന്ന് മാത്രം നിശ്ചയിച്ചു.
0: എന്തൊന്ന്? മുഴുഭ്രാന്തിൽ തന്നെ ചെന്നെത്തിയോ നീയെ? ഒരിക്കൽ പറയും ജോലി കളഞ്ഞു വിളിച്ചെന്ന്, പിന്നൊരിക്കൽ പറയും വീട് വിട്ടു പോണെന്ന്.
1: എല്ലാവർക്കും ആശ്വാസമാണ് ഞങ്ങൾ ഇവിടുന്ന് പോയാൽ. പോകുന്ന ഞങ്ങൾക്കും നിൽക്കുന്ന നിങ്ങൾക്കും. ഞങ്ങളിവിടെ ഉണ്ടായാൽ ആർക്കും കാണില്ല സ്വസ്ഥത.
0: ഞങ്ങളും നിങ്ങളും അവിടെ വരെ ചെന്നെത്തി സ്വസ്ഥത ആർക്കും കാണൂല അത്രേ. ആർക്കാശ്വാസമെന്ന്? അതെടാ, എല്ലാം സ്വസ്ഥമാകും ഒന്നോടെ. ഞങ്ങളെയും കൊന്ന് ഈ വീടും കത്തിച്ച് ആ ചാമ്പലും കൊണ്ടുപോയാൽ.
1: ദേഹവും മനസ്സും ഇളക്കിയത് കൊണ്ട് വിശേഷമില്ല അച്ഛാ. മാറ്റമില്ല എന്റെ തീരുമാനത്തിന്. അതുകൊണ്ട് ശാന്തനായി ഞങ്ങളെ യാത്രയാക്കണം. ഇത് സംഭവിച്ചേ തീരൂ. പൊട്ടിച്ചുകൂടാത്ത പൊട്ടിച്ചിട്ട് ഏച്ചു കെട്ടിയാൽ ഉറക്കില്ല.
0: നിനക്കോ തല തിരിഞ്ഞു. അതും പോരാഞ്ഞിട്ട് ആ സാധു പെൺകുട്ടിയെ കൂടി ചുറ്റിക്കണോ നിനക്ക്? അവൾ സ്വമേധയാ സമ്മതിച്ചോ വരാൻ? ഇല്ല, അവൾ ഒരിക്കലും സമ്മതിക്കുകയില്ല.
1: അവൾ ഒരുങ്ങിക്കഴിഞ്ഞു. കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്ത കഴുതയാണോ അവൾ? ആ, ഇവിടം വിടും മുമ്പ് അമ്പലത്തിൽ പോകണമെന്ന് അവൾ ആഗ്രഹിച്ചു. അതും കഴിഞ്ഞാണ് ഇപ്പൊ വന്നത്.
0: ഒരു യുവാവിന്റെ ഭാവി അപകടത്തിലായാൽ എങ്ങനെയും രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ നീ ഒന്നോർത്തു, ഒരു പെൺകുട്ടിയുടെ ഭാവി തകരാറിലായാൽ പിന്നെ നീക്കു പോക്കില്ല. അവൾക്കാണെങ്കിൽ വളരെ നല്ലൊരു വിവാഹാലോചന വന്നിരിക്കുക. അപ്പോഴാ ആ ജീവിതം നീ തകർക്കാൻ പോകുന്നത്.
1: ഞാൻ അച്ഛന്റെ മകനാണെങ്കിലും ഒരു ജീവിതം തകർക്കില്ല അച്ഛാ. നിങ്ങൾ ഉണ്ടാക്കുന്ന വിവാഹം കൊണ്ട് എന്റെ പെങ്ങൾ നന്നാവണ്ട. അല്ലെങ്കിൽ എന്താ?

0: ജീവിതം തകർന്ന ഒരുത്തിയുടെ മകളല്ലേ അവൾ. അവൾ എന്തിനു തകർച്ചയെ പേടിക്കണം?
1: ചന്ദ്ര മോനെ, നീ അവളെയെങ്കിലും വിട്ടുതരില്ലേ?
0: ഞങ്ങൾ രണ്ടുപേരും ഒരേ വയറ്റിൽ പിറന്നവരാണ്. ഞങ്ങൾക്ക് ഒരേ അനുഭവം, ഒരേ കടമ, ഒരേ വിധി.
1: ചന്ദ്ര,
0: അച്ഛൻ ഇന്ന് എന്നെ വിളിക്കുമ്പോ തൊണ്ടയിടറുന്നു, കണ്ണീരും വരുന്നു. എന്റെ അമ്മയുടെ കരച്ചിലും വീർപ്പും മുട്ടലും കണ്ടിട്ട് അലിവില്ലാതെ മുഖം തിരിച്ചപ്പോ കണ്ട സ്ത്രീകളുടെ കിണിയിൽ ചെന്ന് വീണപ്പോ അപ്പൊ ഓർക്കണമായിരുന്നു മക്കളെയും വീടിനെയും പറ്റി.
1: മോനെ, നീ എന്നെ എന്തും പറഞ്ഞു, ഞാൻ കേൾക്കും. കേൾക്കേണ്ടവന, ഒരിക്കലും ഒരു തെറ്റ് ചെയ്തു, ശരിയാ, മരണം വരെ ഞാൻ അനുഭവിക്കണം അതിന്റെ ശിക്ഷ. പക്ഷേ ആ പരമനിർദോഷിയെ പറ്റി ഒരക്ഷരം പൊല്ലാത്തത് പറഞ്ഞാൽ നിന്റെ നാക്ക് പൊഴുത്തു പോകും, പിന്നെ ആയുസ്സിൽ ഗതി കിട്ടൂല.
0: എനിക്കും എന്റെ പെങ്ങൾക്കും എന്തു വേണം സംഭവിക്കട്ടെ, അതോർത്ത് ആരും ദുഃഖിക്കണ്ട. മാധവി, മാധവി.
1: മോളെ.
2: അച്ഛാ.
1: മോളെ, നീ ഞങ്ങളെ വിട്ടുപോവുകയാണ്?
2: ചേട്ടനെ എങ്ങനെ ഒറ്റ കേക്കു അച്ഛാ? അമ്മേ, ഞങ്ങളെ വെറുക്കരുതേ അമ്മേ.
3: ഈ ജന്മത്തോ എന്റെ മോളെ.
0: ഞങ്ങൾ പോകുന്നു, ചെയ്ത ഉപകാരത്തിന് നന്ദി.
3: മോനെ ചന്ദ്ര, ഞാൻ എന്തും സഹിക്കും, സഹിച്ചതിനതിരില്ല. പക്ഷേ ഇത് വേണമായിരുന്നു മോനെ, എന്റെ അടുത്ത് ഈ പിച്ചക്കാരന്റെ വാക്ക്.
2: അയ്യോ അമ്മേ.
3: പോകുഞ്ഞേ, തളരാതെ, നടക്കേണ്ടത് നടക്കട്ടെ. പോ.

0: പാർവതി മതിയായില്ലേ, മതിയായില്ലേ പാർവതി?
1: നമ്മൾ ആരാതെ തീരുമാനിക്കാൻ?
0: ഓ, നിന്ന നിലയ്ക്ക് ഈ ഭൂമി വളർന്ന് അങ്ങ് താണിരുന്നെങ്കിൽ.
1: കഥയിലാണങ്ങനെ, ഇത് ജീവിതമാണ്.
0: അറിഞ്ഞോ കേശ?
2: കണ്ടു.
0: പിന്നിങ്ങോട്ട് പോന്നത്
2: ഒന്നിച്ചു മുങ്ങിച്ചാവാൻ. രാഘവൻ ഇനിയും വന്നില്ലേ?
1: വരും, ഒരിക്കൽ, ഒരിക്കൽ മാത്രം.
0: ഏ, വരുമോ? അവൻ എന്ന് വരും?
1: എന്റെ കണ്ണടയുന്നേ അന്ന്.
0: അന്ന് അന്ന് ആരെ കാണാം? ആർക്ക് കാണാം?
2: ഞാൻ കൊണ്ടുവരും അവനെ. എങ്ങനെയും എവിടുന്ന്?
1: പാഴ്വേലയ്ക്ക് മെനക്കെടരുത്. അവൻ പറഞ്ഞാൽ പറഞ്ഞത് തന്നെ. ചേട്ടൻ, മറ്റൊന്ന് ചെയ്യാമോ?
2: പറയൂ പാർവതി, ഞാനെന്തു വേണം?
1: എനിക്ക് എനിക്ക് ഒരു ജോലി തരുമോ ചേട്ടാ? ഇനി എന്തുണ്ടെനിക്ക് ചെയ്യാൻ? എത്താൻ ഒരു കടവിനിയുണ്ടോ? തുഴയേണ്ട വഴി നിശ്ചയമുണ്ടോ? തുഴയും തോളിൽ ചാരി വഞ്ചിയിൽ അങ്ങനെ തനിച്ചു കുത്തിയിരിക്കും. തണുത്ത പാതിരാത്രിയിൽ അന്തമറ്റ ശൂന്യതയെ നോക്കി
0: ചെയ്ത ജോലിക്ക് കിട്ടിയ കൂലി കൊണ്ട് തൃപ്തിയായില്ലേ പാർവതി?
1: കൂലി ആരാണ് ആശിച്ചത്?
2: നീ ഒന്നോർത്ത് ആശ്വസിക്കൂ പാർവതി. നീ തനിച്ചല്ല വഞ്ചിയിൽ, രണ്ടുപേരും കൂടിയുണ്ട്. നിന്നോടൊത്ത് ഭീഷ്മവ്രതമെടുത്ത എന്റെ ഗോവിന്ദനും നിങ്ങളെ ആ വഞ്ചിയിലെത്തിച്ച ഭാഗ്യം കെട്ട ഞാനും.
1: വേണ്ട, വേണ്ട, മറ്റാരും അതിൽ കയറരുത്. എനിക്കുള്ളതാണ്, എനിക്ക് മാത്രം.

കുടത്തിലെ വിളക്ക് എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഗോവിന്ദപിള്ള, എം കെ ഗോപാലകൃഷ്ണൻ, കേശവപിള്ള, പി സി സോമൻ, പാർവതിയമ്മ ശ്രീകല, ചന്ദ്രൻ അരുൺ നായർ, രാഘവൻ വിനയൻ, മാധവി മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. റേഡിയോ രൂപാന്തരം

എസ് രാധാകൃഷ്ണൻ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം.

0: സമയം 2 മണി കഴിഞ്ഞ് 26 മിനിറ്റും 50 സെക്കൻഡും. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് എല്ലാ ഗുണഭോക്താക്കളും സെപ്റ്റംബർ 30 മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ബോർഡ് ചെയർമാൻ അറിയിച്ചു. ഫോൺ നമ്പറുണ്ട്: 0491-250-2835.
1: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടൊരു സൂപ്പർ സിനിമയും.
2: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈജി ലാഭമഴ ഓഫറിലാണെങ്കിലോ?
1: രസം നാലിരട്ടി.
2: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈജി ലാഭമഴ.
3: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ
4: എയർ ഫ്രൈയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ 4000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി EMI സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
3: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
5: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
0: സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ്, അംഗീകൃത, അൺ എയ്ഡഡ്, CBSE, ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OEC വിഭാഗക്കാരായ വിദ്യാർത്ഥികൾക്കും 6 ലക്ഷം വരുമാന പരിധിക്ക് വിധേയമായി OEC വിഭാഗങ്ങളുടേതിന് സമാനമായ വിദ്യാഭ്യാസ ആനുകൂല്യം അനുവദിച്ചിട്ടുള്ള OBCH വിഭാഗക്കാരായ വിദ്യാർത്ഥികൾക്കും പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന അനുവദിക്കുന്ന പ്രീ മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അടുത്ത മാസം 10 വരെ ദീർഘിപ്പിച്ചു. വിശദവിവരങ്ങൾ www.egrants.kerala.gov.in ലഭിക്കും. ഫോൺ നമ്പർ 0495-237786. നമ്പർ ഒരിക്കൽ കൂടി: 0495-237786.
3: അയ്യായിരം വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
6: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
3: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
6: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
7: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി ലാഭമഴ.
8: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
9: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
10: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്. ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, ഒരു EMI ഫ്രീ, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും.
9: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
11: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
2: അതിനല്ലേ മൈജി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
11: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
2: മൈജി ലാഭമഴ,
11: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
0: പ്രിയമുള്ളവരെ, സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റും 25 സെക്കൻഡും. ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം. ഗാനരചന ഗംഗയ്യ, അമരൻ സംഗീതം വിദ്യാസാഗർ.

0: ഗംഭീര ഓഫറുകളുമായി മൈ ജി ബ്രഹ്മാണ്ട സെയിൽ ജൂലൈ 30-31 ഓഗസ്റ്റ് 1-2 തീയതികളിൽ
1: ഗാഡ്ജറ്റ്സും അപ്ലയൻസസും വാങ്ങുമ്പോൾ 75% വരെ വിലക്കുറവ്.
0: ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്ത പ്രൊഡക്ടുകൾ വമ്പൻ വിലക്കുറവിൽ വാറന്റിയോടെ വാങ്ങാം.
1: മൈ ജി ബ്രഹ്മാണ്ട സെയിൽ, തിരഞ്ഞെടുത്ത മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മാത്രം.
2: ഗാഡ്ജറ്റ്സിനും അപ്ലയൻസസിനും 75% വരെ വിലക്കുറവുമായി മൈ ജി ബ്രഹ്മാണ്ട സെയിൽ ജൂലൈ 30-31 ഓഗസ്റ്റ് 1-2 തീയതികളിൽ
3: ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്ത പ്രോഡക്ടുകൾ വമ്പൻ വിലക്കുറവിൽ വാറന്റിയോടെ വാങ്ങാനുള്ള അപൂർവ അവസരം.
2: മൈ ജി ബ്രഹ്മാണ്ട സെയിൽ, തിരഞ്ഞെടുത്ത മൈ ജി ഫ്യൂച്ചറുകളിൽ മാത്രം.
4: പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് എന്ന ചിത്രത്തിൽ ഫ്രാങ്കോ പാടിയതാണ് അടുത്തതായി ചലച്ചിത്ര ഗാനങ്ങളിൽ. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: ഗംഭീര ഓഫറുകളുമായി മൈജി ബ്രഹ്മാണ്ട സെയിൽ ജൂലൈ 30-31 ഓഗസ്റ്റ് 1-2 തീയതികളിൽ.
1: ഗാഡ്ജറ്റ്സും അപ്ലയൻസസും വാങ്ങുമ്പോൾ 75% വരെ വിലക്കുറവ്.
0: ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്ത പ്രൊഡക്ടുകൾ വമ്പൻ വിലക്കുറവിൽ വാറന്റിയോടെ വാങ്ങാം.
1: മൈജി ബ്രഹ്മാണ്ട സെയിൽ, തിരഞ്ഞെടുത്ത മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മാത്രം.
2: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
3: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
2: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555-0424.
4: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
5: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
4: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
5: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
6: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
7: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 സീറ്റർ ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് ഓപ്ഷൻസ്.

0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ് ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
2: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
3: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
2: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
3: മൈജി ലാഭമഴ,
2: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
4: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
5: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
6: ഗംഭീര ഓഫറുകളുമായി മൈജി ബ്രഹ്മാണ്ഡ സെയിൽ ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ.
7: ഗാഡ്ജറ്റ്സും അപ്ലയൻസസും വാങ്ങുമ്പോൾ 75% വരെ വിലക്കുറവ്.
6: ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്ത പ്രൊഡക്ടുകൾ വമ്പൻ വിലക്കുറവിൽ വാറന്റിയോടെ വാങ്ങാം.
7: മൈജി ബ്രഹ്മാണ്ഡ സെയിൽ, തിരഞ്ഞെടുത്ത മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മാത്രം.
8: ഉറുമി എന്ന ചിത്രത്തിൽ മഞ്ജരി പാടിയ ഗാനമാണ് ഇനി. ഗാനരചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല.
1: ഗാഡ്ജറ്റ്സിനും അപ്ലയൻസസിനും 75% വരെ വിലക്കുറവുമായി മൈ ജി ബ്രഹ്മാണ്ട സെയിൽ ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ.
2: ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്ത പ്രോഡക്റ്റുകൾ വമ്പൻ വിലക്കുറവിൽ വാറന്റിയോടെ വാങ്ങാനുള്ള അപൂർവ അവസരം.
1: മൈ ജി ബ്രഹ്മാണ്ട സെയിൽ തിരഞ്ഞെടുത്ത് മൈ ജി ഫ്യൂച്ചറുകളിൽ മാത്രം.
3: ഗംഭീര ഓഫറുകളുമായി മൈ ജി ബ്രഹ്മാണ്ട സെയിൽ ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ.
4: ഗാഡ്ജറ്റ്സും അപ്ലയൻസസും വാങ്ങുമ്പോൾ 75% വരെ വിലക്കുറവ്.
3: ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്ത പ്രൊഡക്റ്റുകൾ വമ്പൻ വിലക്കുറവിൽ വാറന്റിയോടെ വാങ്ങാം.
4: മൈ ജി ബ്രഹ്മാണ്ട സെയിൽ തിരഞ്ഞെടുത്ത മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മാത്രം.
5: പ്രിയമുള്ളവരെ, ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റും 25 സെക്കൻഡും.

0: ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3:00 നാടകഗാനങ്ങൾ, 3:30 മൈലാഞ്ചി മുഞ്ച് പുനഃപ്രക്ഷേപണം, അവതരിപ്പിക്കുന്നത് ഗായിക ഫാരിഷ ഹുസൈൻ. 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, തുടർന്ന് 4:00. 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:20 രാമായണ പാരായണം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം.
1: അയ്യായിരം വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
2: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
1: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
2: പെട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.
3: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
4: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
3: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
4: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
5: കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
7: കാർഷിക വൃത്താന്തം
6: എന്നും രാവിലെ 6:30.
7: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
6: കണ്ടംകുളത്തി പ്രസവരക്ഷ.
7: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും രാവിലെ 8:10.
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്റ്,
7: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 6:10 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നൌഷാദ് പൂഞ്ച. 6:15 രാമായണ പാരായണം. 6:25 ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ്, കൊണ്ടോട്ടി, ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, പെരിന്തൽമണ്ണ, വിപണി. 6:55 FM ശുഭദിനം, ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. 7:05 ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം, റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ, മധുരം ഗീതം. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യജാലകം. സൈനസൈറ്റിസ് ലക്ഷണങ്ങളും ചികിത്സയും. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഇ മുഹമ്മദ് അഫ്സൽ സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി, നോവൽ വായന. ഒ ചന്ദുമേനോൻ എഴുതിയ നോവൽ ഇന്ദുലേഖ. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ.

7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. സോറിയാസിസ് ചികിത്സ ആയുർവേദത്തിൽ. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നവാസ് എ ടി സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കാവ്യധാര. 4:00 നാരായണ മേനോന്റെ ദൈവഗതി എന്ന കവിത. ആലാപനം സതീശൻ നമ്പൂതിരി. 7:50 സൈമൺ സായ് ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. 8:05 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കരിയർ ടിപ്സ്. മത്സര

പരീക്ഷാ പരിശീലകനും ചെമ്മങ്കടവ് പി എം എസ് എ എം എ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ മുജീബ് റഹ്മാൻ എം കെ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. 8:20 സേവന വാർത്തകൾ. തുടർന്ന് മേലേപുരയ്ക്കൽ ഹോസ്പിറ്റൽ കൊടുങ്ങല്ലൂർ ഗാനമാധുരി. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. 8:30 ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ പരിപാടി. 9:20 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 9:30 മുഖാമുഖം. 9:55 ഇന്നത്തെ പരിപാടികൾ, എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 യുവവാണി.

10:30 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് കഥാനേരം, പി വത്സലയുടെ കാലാൾ കാവലാൾ, അവതരണം ടി വി രാജേന്ദ്രൻ, തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 ഹലോ യൂത്ത്. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 2:15 തുടർനാടകം, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 3:00 കോട്ടയ്ക്കൽ പറപ്പൂർ സ്വദേശി മുഹമ്മദുമായി ജയൻ മുത്തേരി നടത്തുന്ന അഭിമുഖം. 3:30 ചലച്ചിത്രഗാനങ്ങൾ, 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:20 രാമായണ പാരായണം. 6:10 കാസർകോട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
2: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ് യു വി.
1: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ ഐ പി ഒ പി ചികിത്സകൾ.
5: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.

0: FM പ്രധാന വാർത്തകൾ.
1: നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവ ക്യാമ്പയിനിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. അന്താരാഷ്ട്ര മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി നാളെ മുതൽ ഒരാഴ്ചകാലം കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം രാജ്യം

0: ലോകമെമ്പാടും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും. മുത്തങ്ങ സമരത്തിനിടെ പോലീസ് കോൺസ്റ്റബിൾ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ മുഴുവൻ പ്രതികളെയും വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്നും 9 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഉയർത്തും. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. പ്രതീക്ഷയോടെ മത്സ്യത്തൊഴിലാളികൾ. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇന്നിറങ്ങും. സീനിയർ വനിതകൾക്കായുള്ള സിചെം ട്രോഫിയിൽ കേരളം ചാമ്പ്യന്മാർ. ഫൈനലിൽ ഹിമാചൽ പ്രദേശിനെ 48 റൺസിന് തോൽപ്പിച്ചാണ് കേരളം കപ്പുയർത്തിയത്.
1: എഫ്എം പ്രധാന വാർത്തകൾ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
2: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
4: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
5: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
6: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
7: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
8: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
9: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
10: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
9: രാവിലെ 8:23.
10: പ്രായോജകർ
9: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
10: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
11: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ
12: എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ 4,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി EMI സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
11: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
10: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
13: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
14: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
15: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്. ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ. ഒരു EMI ഫ്രീ. ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫർ. കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും.
14: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
16: ഗംഭീര ഓഫറുകളുമായി മൈജി ബ്രഹ്മാണ്ട സെയിൽ. ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ
17: ഗാഡ്ജറ്റ്സും അപ്ലയൻസസും വാങ്ങുമ്പോൾ 75% വരെ വിലക്കുറവ്.
16: ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്ത പ്രൊഡക്ടുകൾ വമ്പൻ വിലക്കുറവിൽ വാറന്റിയോടെ വാങ്ങാം.
17: മൈജി ബ്രഹ്മാണ്ട സെയിൽ, തിരഞ്ഞെടുത്ത മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മാത്രം.
18: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1, 6, 3, 4, 6. തിരുവനന്തപുരം ലോകമാന്യതിലക് നേത്രാവതി എക്സ്പ്രസ് 4:18, 1, 6, 6, 1, 1. പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, 1, 6, 3, 0, 6. കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1, 6, 3, 2, 5. നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 എത്തിച്ചേരും.
18: ട്രെയിൻ സമയം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 27 സെക്കൻഡ്. കേൾക്കാം നാടകഗാനങ്ങൾ.

0: ഗാഡ്ജറ്റ്സിനും അപ്ലയൻസസിനും 75% വരെ വിലക്കുറവുമായി മൈ ജി ബ്രഹ്മാണ്ട സെയിൽ ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ.
1: ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്ത പ്രോഡക്റ്റുകൾ വമ്പൻ വിലക്കുറവിൽ വാറന്റിയോടെ വാങ്ങാനുള്ള അപൂർവ അവസരം.
0: മൈ ജി ബ്രഹ്മാണ്ട സെയിൽ തിരഞ്ഞെടുത്ത് മൈ ജി ഫ്യൂച്ചറുകളിൽ മാത്രം.
2: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ
3: എയർ ഫ്രൈയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ 4000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി EMI സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിൽ ഒരു സൂപ്പർ സിനിമയും.
5: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ?
4: രസം 4 ഇരട്ടി.
5: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.
6: നാടകഗാനങ്ങളിൽ ഇനി കേൾക്കാം PV പ്രേമലത പാടിയത്. രചന ഏഴുമംഗലം കരുണാകരൻ നായർ, സംഗീതം SN കോയ, നാടകം ചീപ്പ് അവറാൻ.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ? വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ
4: എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ 4000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഈസി EMIയിൽ സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
3: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
2: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
5: കെ സുലോചന പാടിയത് നാടകം മൂലധനം. ഗാനരചന വയലാർ, സംഗീതം കെ രാഘവൻ.

0: ഗംഭീര ഓഫറുകളുമായി മൈജി ബ്രഹ്മാണ്ട സെയിൽ ജൂലൈ 30-31 ഓഗസ്റ്റ് 1-2 തീയതികളിൽ.
1: ഗാഡ്ജറ്റ്സും അപ്ലയൻസസും വാങ്ങുമ്പോൾ 75% വരെ വിലക്കുറവ്.
0: ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്ത പ്രൊഡക്ടുകൾ വമ്പൻ വിലക്കുറവിൽ വാറന്റിയോടെ വാങ്ങാം.
1: മൈജി ബ്രഹ്മാണ്ട സെയിൽ, തിരഞ്ഞെടുത്ത മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മാത്രം.
2: 5000 വിജയികളുമായി പെട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
3: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
2: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
3: പെട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
0: ഗാഡ്ജറ്റ്സിനും അപ്ലയൻസസിനും 75% വരെ വിലക്കുറവുമായി മൈജി ബ്രഹ്മാണ്ട സെയിൽ ജൂലൈ 30-31 ഓഗസ്റ്റ് 1-2 തീയതികളിൽ.
1: ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്ത പ്രോഡക്ടുകൾ വമ്പൻ വിലക്കുറവിൽ വാറന്റിയോടെ വാങ്ങാനുള്ള അപൂർവ അവസരം.
0: മൈജി ബ്രഹ്മാണ്ട സെയിൽ, തിരഞ്ഞെടുത്ത മൈജി മൈജി ഫ്യൂച്ചറുകളിൽ മാത്രം.
4: എൽ പി ആർ വർമ്മ സംഗീതം നൽകി. പാടിയ ഗാനം നാടകം മനുഷ്യൻ, ഗാനരചന വയലാർ.

0: ഗംഭീര ഓഫറുകളുമായി മൾജി ബ്രഹ്മാണ്ട സെയിൽ ജൂലൈ 30-31 ഓഗസ്റ്റ് 1-2 തീയതികളിൽ
1: ഗാഡ്ജറ്റ്സും അപ്ലയൻസസും വാങ്ങുമ്പോൾ 75% വരെ വിലക്കുറവ്.
0: ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്ത പ്രൊഡക്ടുകൾ വമ്പൻ വിലക്കുറവിൽ വാറന്റിയോടെ വാങ്ങാം.
1: മൈജി ബ്രഹ്മാണ്ട സെയിൽ, തിരഞ്ഞെടുത്ത മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മാത്രം.
2: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
0: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്. ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, ഒരു EMI ഫ്രീ, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: ഗാഡ്ജറ്റ്സിനും അപ്ലയൻസസിനും 75% വരെ വിലക്കുറവുമായി മൈ ജി ബ്രഹ്മാണ്ട സെയിൽ ജൂലൈ 30-31 ഓഗസ്റ്റ് 1-2 തീയതികളിൽ.
1: ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്ത പ്രോഡക്ടുകൾ വമ്പൻ വിലക്കുറവിൽ വാറന്റിയോടെ വാങ്ങാനുള്ള അപൂർവ അവസരം.
0: മൈ ജി ബ്രഹ്മാണ്ട സെയിൽ, തിരഞ്ഞെടുത്ത മൈ ജി ഫ്യൂച്ചറുകളിൽ മാത്രം.
3: നാടകഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി യേശുദാസ് പാടിയ ഗാനം, നാടകം രക്തപുഷ്പം. ഗാനരചന ഫൗസ്റ്റിൻ കപ്പൂച്ചിൻ, സംഗീതം MK അർജുനൻ.

0: വേണ്ടേന്നോ? എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: സിയോ ആൻഡോ പാടിയ ഗാനം നാടകം ആദാമിന്റെ സന്തതികൾ.

0: പരിഭവവും പരിദേവനവും ഉയർന്നില്ല ത്യാഗത്തിൻ പൊന്നുള്ളി ദീപമാ.
1: ഗംഭീര ഓഫറുകളുമായി മൾജി ബ്രഹ്മാണ്ട സെയിൽ ജൂലൈ 30-31 ഓഗസ്റ്റ് 1-2 തീയതികളിൽ.
2: ഗാഡ്ജറ്റ്സും അപ്ലയൻസസും വാങ്ങുമ്പോൾ 75% വരെ വിലക്കുറവ്.
1: ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്ത പ്രൊഡക്ടുകൾ വമ്പൻ വിലക്കുറവിൽ വാറന്റിയോടെ വാങ്ങാം.
2: മൈജി ബ്രഹ്മാണ്ട സെയിൽ, തിരഞ്ഞെടുത്ത മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മാത്രം.
3: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
4: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ഗംഭീര ഓഫറുകളുമായി മൈജി ബ്രഹ്മാണ്ട സെയിൽ ജൂലൈ 30-31 ഓഗസ്റ്റ് 1-2 തീയതികളിൽ.
3: ഗാഡ്ജറ്റ്സും അപ്ലയൻസസും വാങ്ങുമ്പോൾ 75% വരെ വിലക്കുറവ്.
2: ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്ത പ്രൊഡക്ടുകൾ വമ്പൻ വിലക്കുറവിൽ വാറന്റിയോടെ വാങ്ങാം.
3: മൈജി ബ്രഹ്മാണ്ട സെയിൽ, തിരഞ്ഞെടുത്ത മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മാത്രം.
4: ദേവരാജൻ സംഗീതം നൽകി പാടിയ ഗാനം നാടകം കാക്കപ്പൊന്ന്. ഗാനരചന ONV കുറുപ്പ്.

0: ഗാഡ്ജറ്റ്സിനും അപ്ലയൻസസിനും 75% വരെ വിലക്കുറവുമായി മൈ ജി ബ്രഹ്മാണ്ട സെയിൽ ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ.
1: ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്ത പ്രോഡക്റ്റുകൾ വമ്പൻ വിലക്കുറവിൽ വാറന്റിയോടെ വാങ്ങാനുള്ള അപൂർവ അവസരം.
0: മൈ ജി ബ്രഹ്മാണ്ട സെയിൽ തിരഞ്ഞെടുത്ത് മൈ ജി ഫ്യൂച്ചറുകളിൽ മാത്രം.
2: ഗംഭീര ഓഫറുകളുമായി മൈ ജി ബ്രഹ്മാണ്ട സെയിൽ ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ.
3: ഗാഡ്ജറ്റ്സും അപ്ലയൻസസും വാങ്ങുമ്പോൾ 75% വരെ വിലക്കുറവ്.
2: ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്ത പ്രൊഡക്ടുകൾ വമ്പൻ വിലക്കുറവിൽ വാറന്റിയോടെ വാങ്ങാം.
3: മൈ ജി ബ്രഹ്മാണ്ട സെയിൽ തിരഞ്ഞെടുത്ത മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മാത്രം.
4: അൾത്താര എന്ന നാടകത്തിൽ കവിയൂർ പൊന്നമ്മ പാടിയതാണ് ഇനി.

0: പ്രിയമുള്ളവരെ, നാടകഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 3 കഴിഞ്ഞ് 30:58.
1: മൈലാഞ്ചി മുഞ്ച്.
2: മുഞ്ചൂറും മാപ്പിളപ്പാട്ടുകളിലൂടെ ഒരു യാത്ര.
1: മൈലാഞ്ചി മുഞ്ച്. ഇന്നത്തെ മൈലാഞ്ചി മുഞ്ചിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം.

നമുക്കറിയാം മാപ്പിളപ്പാട്ടിലെ പ്രശസ്തരായ ഒരുപാട് പാട്ടുകാരുണ്ടായിരുന്നു. അതിൽ തിരുരങ്ങാടിയിലുള്ള എ വി മുഹമ്മദ്, അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ അദ്ദേഹം പാടി വെച്ചതിന് ശേഷം വീണ്ടും വീണ്ടും പലരും എടുത്തു പാടിയിട്ടുണ്ട്. നമുക്കറിയാം എം ജി ശ്രീകുമാർ, അദ്ദേഹവും ഒരുപാട് മാപ്പിളപ്പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ ഒരു മാപ്പിളപ്പാട്ട് ഗാനശാഖയിലുള്ള എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഗാനം ആലപിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ജിന്നിൻ്റെ നാട്ടിലെ രാജാത്തി എന്ന് തുടങ്ങുന്ന ഒരു ഗാനം എം ജി സാറിനോടൊപ്പം എനിക്ക് പാടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ആ ഒരു സന്തോഷത്തോടൊപ്പം ഈ പാട്ടുകൂടി ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്.

നമ്മൾ പല എഴുത്തുകാരെയും നമ്മൾ പരിചയപ്പെടാറുണ്ട്. മാപ്പിളപ്പാട്ടിൽ അത്തരത്തിൽ ഒരുപാട് നല്ല എഴുത്തുകാർ നമ്മുടെ മുന്നിലൊക്കെ മുന്നിലും ശേഷം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പാട്ടെഴുത്തുകാരനാണ് പ്രിയപ്പെട്ട ബാപ്പു വാവാട്. അദ്ദേഹം നമുക്ക് സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതിയിട്ടുണ്ട്. ഇന്നോ ഞാനെൻ്റെ മുറ്റത്തൊരറ്റത്ത് പുഞ്ഞാരിച്ചൊരു മുല്ല നട്ടു, അങ്ങനെ മനോഹരമായ ഒരുപാട് രചനകൾ. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്കൊരു പ്രത്യേക ഭംഗിയാണ് രചന വൈഭവം എന്ന് പറയുന്നത്. ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വയലാറിന് ചില സമയത്തൊക്കെ നമുക്ക് ഓർമ്മ വരാറുണ്ട് അദ്ദേഹത്തിൻ്റെ രചനകൾ. അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായൊരു രചന, ഒന്നല്ല മൂന്നാല് പാട്ടുകൾ എനിക്ക് പാടാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടാണ് സൗജ എന്നുള്ള ഒരു ആൽബം. അത് ഖദീജ ബീവിയെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. പ്രവാചകന്റെ സൗജ പ്രിയങ്കരി ഖദീജ എന്ന് തുടങ്ങുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനം. തീർച്ചയായിട്ടും നമുക്ക് ഖദീജ ബീവിയുടെ ആ ഒരു മഹത്വം എത്രമാത്രമാണെന്ന് വിളിച്ചോതുന്ന ഒരു പാട്ട്. വളരെ മനോഹരമായിട്ടുള്ള ഗാനമാണ് അത്. റൌഫ് തളിപ്പറമ്പാണ് അതിൻ്റെ സംഗീതം നിർവഹിച്ചിട്ടുള്ളത്. അൻവറമ്മനാണ് അത് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്.

മാപ്പിളപ്പാട്ടുകളിൽ നേരത്തെ പറഞ്ഞു ഭക്തിഗാനങ്ങൾ, അതുപോലെ ഒരുപാട് പാട്ടുകളാണ്, ഭക്തിഗാനങ്ങളാണ് എനിക്കും കൂടുതൽ പാടാൻ കിട്ടാറുള്ളത്. അത്തരത്തിലൊരു മനോഹരമായൊരു പാട്ട് നബിയെ കുറിച്ചിട്ട്, റസൂലിനെ കുറിച്ചിട്ട് എനിക്ക് പാടാൻ ഒരു അവസരം കിട്ടി. നൌഷാദ് പാറഞ്ഞൂർ അദ്ദേഹമാണ്, അതിൻ്റെ രചനയും സംഗീതവും അദ്ദേഹമാണ്. ചില ആളുകൾ അങ്ങനെയാണ്, നന്നായിട്ട് പാട്ട് എഴുതാനും നന്നായിട്ട് സംഗീതം കൊടുക്കാനും, ചിലപ്പോൾ അപൂർവം ചിലർക്ക് നന്നായിട്ട് പാടാനും സാധിക്കാറുണ്ട്. നമ്മുടെ കൈതപ്രം സാറിനെ പോലെ അദ്ദേഹത്തിന് നമുക്കറിയാലോ നല്ല രചനകളാണ്, നല്ല സംഗീതമാണ്, നന്നായിട്ട് പാടുകയും ചെയ്യും, നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യും. അത് എന്താ പറയുക, ചില അപൂർവ ജന്മങ്ങൾ അങ്ങനെയാണ്. അപ്പം അതുപോലെയുള്ള ഒരു ആളാണ് ഈ നൌഷാദ് പറഞ്ഞൂർ. അത്യാവശ്യം നന്നായിട്ട് പാടും എഴുതും. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായിട്ടുള്ളൊരു പാട്ടും എനിക്ക് പാടാൻ സാധിച്ചു. നല്ലൊരു ഗാനമാണ്, തീർച്ചയായിട്ടും മൈലാഞ്ചി മുഞ്ചിൽ നിങ്ങൾക്കത് ഇഷ്ടാവും. നൌഷാദ് പറഞ്ഞൂരിൻ്റെ ആ ഒരു സോങ് എന്ന് പറയുന്നത്, അലക്കടലിനക്കരി പുണ്യമദീനയിലന്നു പിറന്നില്ല, ആ ഒരു ഗാനമാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്കിഷ്ടാവും.

മഹാന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളെ കുറിച്ചിട്ടുള്ള പാട്ടുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അജ്മീർ ഖ്വാജ, അതുപോലെ തന്നെ മൊഹീദ്ദീൻ ഷെയ്ഖ്, അത്തരത്തിലുള്ള ഒരുപാട് പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ സൂഫി സംഗീതങ്ങൾ, ആ ഒരു സൂഫി സംഗീതം എന്ന് പറയാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, ആ ഒരു ടൈപ്പിലുള്ള കുറേ പാട്ടുകൾ മാപ്പിളപ്പാട്ടിൽ വളരെ സജീവമായിട്ട് വരാറുണ്ട്. അജ്മീരിൽ വാഴും ഖ്വാജ എന്നുള്ള തുടങ്ങുന്ന പാട്ട്, അത്തരത്തിലുള്ള ഒരു പാട്ട് എനിക്കും പാടാൻ സാധിച്ചു.

ഗായിക ഫാരിഷ ഹുസൈനാണ് മൈലാഞ്ചി മുഞ്ചിൽ ഇന്ന് അതിഥിയായി എത്തിയത്. അവരുടെ ഫോൺ നമ്പർ 9995795978. ഫോൺ നമ്പർ ആവർത്തിക്കാം, 9995795978.

0: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഇന്നത്തെ ഗാനം
4: എന്നും രാവിലെ 7:35.
5: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
6: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
4: എന്നും രാവിലെ 7
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
4: എന്നും രാവിലെ 8:30.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
7: FM പ്രധാന വാർത്തകൾ.

0: നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ഉയർന്ന നിലവാരമുള്ളതും താങ്ങാനാവുന്ന വിലയുള്ളതുമായ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാൻ ആഗോളതലത്തിൽ ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മാൽദ്വീപ്സിന്റെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ ഫവാരയും ഇന്ത്യയുടെ യുപിഐയും സംയോജിച്ചുകൊണ്ടുള്ള രാജ്യാന്തര പണമിടപാടുകൾക്ക് തുടക്കമായി. ഇന്ത്യയിലേക്ക് തത്സമയം പണമയക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് ധനകാര്യമന്ത്രാലയം. അന്താരാഷ്ട്ര മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി നാളെ മുതൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം രാജ്യമെമ്പാടും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും. മുത്തങ്ങ സമരത്തിനിടെ പോലീസ് കോൺസ്റ്റബിൾ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ മുഴുവൻ പ്രതികളെയും വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടു. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ഹർദിൻ സുരക്ഷിത് വ്യവസായ സൌഹൃദ ലൈസൻസിംഗ്, അൺരജിസ്ട്രേഡ് ഫാക്ടറികളുടെ രജിസ്ട്രേഷൻ എന്നീ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ തിങ്കളാഴ്ച കൊല്ലത്ത് നിർവഹിക്കും. 31st കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ വിവിധ വിഭാഗങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിനായി സിനിമകളുടെ എൻട്രികൾ ക്ഷണിച്ചു. നാളെ രാവിലെ 10 മുതൽ IFFK.in എന്ന വെബ്സൈറ്റ് മുഖേന എൻട്രികൾ സമർപ്പിക്കാം. അവസാന തീയതി സെപ്റ്റംബർ 10. നിപ ബാധിച്ച് മെഡിക്കൽ കോളേജ് ICU ചികിത്സയിലായിരുന്ന രോഗിയെ റൂമിലേക്ക് മാറ്റി. 43-കാരനായ ഫറൂഖ് സ്വദേശി ജൂൺ 9 മുതൽ വെന്റിലേറ്ററിലായിരുന്നു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്നും 9 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.
1: FM പ്രധാന വാർത്തകൾ.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
5: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരുമ്പയിൽ ഹോസ്പിറ്റലിലും.
6: സാന്ത്വനത്തിന്റെ കരസ്പർശം.
7: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1634 തിരുവനന്തപുരം ലോകമാന്യതിലക് നേത്രാവതി എക്സ്പ്രസ് 4:18, 1661 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, 1630 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50, 1608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1635 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 എത്തിച്ചേരും.
7: ട്രെയിൻ സമയം.
8: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
9: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്. ആരോഗ്യജാലകം ചൊവ്വാ, വ്യാഴം, ശനി രാവിലെ 7:10.
10: മെഡിസപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 4:42.

വനവും വന്യജീവികളെയും സാംസ്കാരിക പൈതൃകങ്ങളെയും സംരക്ഷിക്കുന്നതിനിടയിൽ ജീവൻ വെടിയേണ്ടി വന്ന വനപാലകരെ ആദരിക്കുന്നതിനുള്ള ദിനമാണ് ഇന്ന്. അവരുടെ സേവനങ്ങളെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ നാലുമണിപ്പൂക്കൾ ആരംഭിക്കാം.

0: വിരൽത്തുമ്പിൽ വിവരങ്ങൾ ലഭ്യമാകുന്ന ഈ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറിന്റെ വേഗത കുറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും അക്ഷമരാണ്. ഇതിനൊരു പരിഹാരവുമായി ഇന്നത്തെ 4 മണിപ്പൂക്കളിൽ മുനീർ ആമയൂർ.
1: കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത് അല്പം സ്ലോ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? മുമ്പ് പ്രവർത്തിച്ചിരുന്നത് പോലെ അത്ര വേഗത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലേ? എങ്കിൽ അതിന് ഒരു കാരണം ചിലപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ടെമ്പററി ഫോൾഡർ നിറഞ്ഞതാവാം. ഈ ടെമ്പററി ഫോൾഡറിലെ ഫയലുകൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ആ സ്പേസ് ഖാലിയാക്കി കഴിഞ്ഞാൽ വേഗത കൂടുകയും ചെയ്യും. ഇതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം: വിൻഡോസ് ബട്ടണും ആർ ബട്ടണും ഒരുമിച്ച് അമർത്തണം. വിൻഡോസ് പ്ലസ് ആർ, ഇത് റൺ കമാൻഡാണ്. അപ്പോൾ റൺ ഡയലോഗ് ബോക്സ് അവിടെ പ്രത്യക്ഷപ്പെടും. ഇതിനകത്ത് TEMP ടെംപ് എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ അടിക്കണം. ഈ സമയത്ത് ടെമ്പററി ഫോൾഡർ ഓപ്പൺ ആകും. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൺട്രോൾ എ അടിച്ച് മുഴുവൻ ഫയലുകളെയും സെലക്ട് ചെയ്ത് ഡിലീറ്റ് അടിക്കാം. ഈ രൂപത്തിൽ ചെയ്താൽ ടെമ്പററി ഫയൽസ് മുഴുവൻ ക്ലിയർ ആവും, കമ്പ്യൂട്ടറിന്റെ വേഗത കൂടുകയും ചെയ്യും. ഒരിക്കൽ കൂടി പറയാം: വിൻഡോസ് പ്ലസ് ആർ അമർത്തുക, ശേഷം TEMP ടെംപ് എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ അമർത്തുക. അതിനുശേഷം ആ ഫോൾഡറിലെ മുഴുവൻ ഫയലുകളും സെലക്ട് ചെയ്ത്

0: ഡിലീറ്റ് അടിക്കുക.
1: എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
2: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
3: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
2: വേണ്ടേന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
3: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
5: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
4: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
7: നേടാം.
3: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
2: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
3: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
2: മൈജി ലാഭമഴ,
3: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
8: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
9: RBI പറയുന്നു,
10: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
11: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, ദൃഷ്ടി.
12: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
13: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
14: 5,000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
15: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
14: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
15: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
16: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
17: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് ഓപ്ഷൻസ്,
18: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
19: ഗംഭീര ഓഫറുകളുമായി മൈജി ബ്രഹ്മാണ്ട സെയിൽ, ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ.
0: ഗാഡ്ജറ്റ്സും അപ്ലയൻസസും വാങ്ങുമ്പോൾ 75% വരെ വിലക്കുറവ്.
19: ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്ത പ്രൊഡക്ടുകൾ വമ്പൻ വിലക്കുറവിൽ വാറന്റിയോടെ വാങ്ങാം.
0: മൈജി ബ്രഹ്മാണ്ട സെയിൽ, തിരഞ്ഞെടുത്ത മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മാത്രം.
4: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
10: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണം എന്നാ ആലോചിക്കുന്നത്.
4: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫയെന്ന് ചെയ്താ പോരെ.
10: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫയെന്നോ?
4: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
10: ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
1: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
10: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
1: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332
2: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകളം. എന്നും രാവിലെ 8:15.
13: 15 സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.

0: മോർണിംഗ് വാക്കിന് പോകുമ്പോഴും വൈകിട്ടുള്ള അയൽപ്പക്ക സന്ദർശനമായാലും വഴിയിൽ തെരുവുനായയെ കണ്ടാലോ? പേടി വരുന്ന വഴി അറിയില്ല അല്ലേ? കടി കിട്ടിയവർക്കറിയാം അതിന്റെ വിഷമാവസ്ഥ. ഇതിനെക്കുറിച്ച് കൂടുതൽ കേട്ടാലോ?
1: ഈ രാജ്യത്ത് മനുഷ്യജീവനുകളെക്കാൾ വില കൽപ്പിക്കുന്ന ജീവിയാണോ ഇത്? പലപ്പോഴും രാജ്യത്തെ പല കോടതികൾക്കും

പൊതുജനത്തിനും തെരുവ് നായ്ക്കളെപ്പറ്റി ചോദിക്കേണ്ടി വന്നിട്ടുള്ള ചോദ്യമാണിത്. എങ്ങനെ ചോദിക്കാതിരിക്കും? കേരളത്തിൽ തന്നെ കഴിഞ്ഞ 5 വർഷത്തിനിടെ 15 ലക്ഷത്തിലധികം ആളുകൾക്കാണ് തെരുവ് നായ്ക്കളുടെ കടിയേറ്റത്. 122 പേർ പേവിഷബാധയേറ്റ് മരിച്ചു എന്നാണ് കണക്ക്. 221,379 പേർക്ക് 2021 കടിയേറ്റിരുന്നപ്പോൾ 2025 ഇത് 369,722 വർദ്ധിച്ചു. 2021 11 മരണസംഖ്യ 2025 33. റാബീസ് അഥവാ പേവിഷബാധ ഏറ്റവും ഭയാനകമായ ഒരസുഖവും മരണകാരണവുമാണ്. പേവിഷബാധയേറ്റുള്ള മരണസംഖ്യ വർദ്ധിക്കുന്നതും അലഞ്ഞു തിരിയുന്ന തെരുവ് നായ്ക്കളുടെ എണ്ണത്തിലുള്ള വർദ്ധനയും ഏറ്റവും അപമാനകരമായ ഒരു കാര്യമാണ്. അതിനപ്പുറം ജീവിതവൃത്തിക്കായി തെരുവിലൂടെ നടന്നു തന്നെ പോകേണ്ടി വരുന്ന സാധാരണക്കാരന്റെ പേടി സ്വപ്നമായി തെരുവ് നായ്ക്കളുടെ ആക്രമണം മാറുന്നു എന്നതാണ് വസ്തുത. ഈ ആക്രമണം നേരിടുന്നതിൽ ഭൂരിഭാഗവും കുട്ടികളും പ്രായമേറിയവരുമാണ്. തെരുവ് നായ്ക്കൾ കൈയടക്കിയ പൊതുനിരത്തുകളിലൂടെ എന്ത് ധൈര്യത്തിലാണ് കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂളിൽ അയക്കേണ്ടത്? ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പകലന്തിയോളം പണിയെടുക്കുന്ന സാധാരണക്കാരൻ എന്തു ധൈര്യത്തിലാണ് യാത്ര ചെയ്യേണ്ടത്? കൂടാതെ ഉപജീവനത്തിനായി വളർത്തുന്ന കോഴികളെയും താറാവിനെയും കന്നുകാലികളെയും തെരുവ് നായ്ക്കളുടെ ആക്രമണങ്ങൾ മൂലം നഷ്ടപ്പെട്ട കർഷകരുണ്ട്. സാധാരണക്കാരന്റെ ജീവനെയും ജീവിതത്തെയും ബാധിക്കുന്ന ഈ നിർണായക വിഷയത്തിൽ ABC നിയമത്തിന്റെ പേരും പറഞ്ഞ് കൈകഴുകുകയായിരുന്നില്ലേ അധികൃതർ? ഈ നിയമപ്രകാരം തെരുവ് നായ്ക്കളെ കൊല്ലാൻ പാടില്ല. അവയെ പിടികൂടി വന്ധ്യംകരിച്ച് പിടിച്ചയിടത്ത് തന്നെ കൊണ്ടുവിടണം. തെരുവ് നായ്ക്കളുടെ എണ്ണത്തിൽ രാജ്യത്തുടനീളമുണ്ടായ ഭയാനകമായ വർധന തന്നെയാണ് എത്ര പരാജയമായിരുന്നു ABC പദ്ധതി എന്നതിന്റെ നേർസാക്ഷ്യം. പൊറുതിമുട്ടിയ സാധാരണക്കാർക്ക് ആശ്വാസമേകിക്കൊണ്ടാണ് ഇക്കഴിഞ്ഞ May 19 അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാമെന്നും മറ്റുള്ളവയെ തെരുവിൽ നിന്നും നീക്കി സംരക്ഷിക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടത്. എന്നാൽ വിധി നടപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതിയുണ്ടായിരുന്നില്ല. അത് പരിഗണിച്ചുകൊണ്ട് അപകടകാരികളായ തെരുവ് നായ്ക്കൾക്ക് ദയാവധം നൽകുന്നതിനായി സർക്കാർ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നു. ഇതിനുള്ള വിശദമായ മാർഗരേഖയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉടൻ പുറത്തിറക്കും. സുപ്രീംകോടതി തന്നെ നിർദ്ദേശിച്ചതുപോലെ നായ്ക്കളെ തെരുവിലലയാൻ വിടാതെ സംരക്ഷണം ഉറപ്പാക്കാനുള്ള ഷെൽട്ടറുകൾ തുടങ്ങുന്നതിനും വിശദമായ മാർഗരേഖയും അടിയന്തര നടപടികളും ആവശ്യമുണ്ട്. അക്രമകാരികളല്ലാത്ത നായ്ക്കളെ ദയാവധത്തിന്റെ മറവിൽ ഉന്മൂലനം ചെയ്യാതെ സംരക്ഷിക്കുകയോ ജന്തുസ്നേഹികൾക്ക് അവയെ ദത്തെടുത്ത് വളർത്താനോ ഉള്ള സംവിധാനം കൂടി ഉറപ്പാക്കേണ്ടതുണ്ട്. പ്രകൃതിക്കൊരു സന്തുലനമുണ്ട്. അതിന്റെ താളം തെറ്റിക്കുന്ന നടപടികൾ മറ്റു ജന്തുവിഭാഗങ്ങൾക്ക് അപകടമാകാം. അതൊഴിവാക്കേണ്ടതും ജന്തുജാലങ്ങളോട് സ്നേഹമുള്ളവരുടെ എല്ലാം കടമയാണ്. ഈ പ്രകൃതിയിൽ പരസ്പരം ഭീഷണിയാകാതെ സമാധാനപരമായി നമുക്ക് സഹവർത്തിക്കാം.

0: ഗാഡറ്റ്സിനും അപ്ലയൻസസിനും 75% വരെ വിലക്കുറവുമായി മൈ ജി ബ്രഹ്മാണ്ട സെയിൽ ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ
1: ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്ത പ്രോഡക്റ്റുകൾ വമ്പൻ വിലക്കുറവിൽ വാറന്റിയോടെ വാങ്ങാനുള്ള അപൂർവ അവസരം.
0: മൈ ജി ബ്രഹ്മാണ്ട സെയിൽ തിരഞ്ഞെടുത്ത് മൈ ജി ഫ്യൂച്ചറുകളിൽ മാത്രം.
2: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
4: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
5: മഴയും ചായയും പിന്നെ OTT ഒരു സൂപ്പർ സിനിമയും.
6: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കിലേ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
5: രസം നാലിരട്ടി.
6: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈജി ലാഭമഴ.
7: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
9: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
6: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
10: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
6: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ.
11: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
12: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപൂർ. എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
6: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
11: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
6: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
13: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
14: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
15: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
16: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
15: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: ഗംഭീര ഓഫറുകളുമായി മൈ ജി ബ്രഹ്മാണ്ട സെയിൽ ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ.
11: ഗാഡ്ജറ്റ്സും അപ്ലയൻസസും വാങ്ങുമ്പോൾ 75% വരെ വിലക്കുറവ്.
0: ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്ത പ്രൊഡക്ടുകൾ വമ്പൻ വിലക്കുറവിൽ വാറന്റിയോടെ വാങ്ങാം.
11: മൈ ജി ബ്രഹ്മാണ്ട സെയിൽ തിരഞ്ഞെടുത്ത മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മാത്രം.
17: ഒന്ന് കറങ്ങാൻ പോയാലോ? കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാവരും റെഡി. പക്ഷേ ഇവിടെ

0: ഇറങ്ങിയാലോ? വിശദമാക്കുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഇ എൻ ടി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഇ മുഹമ്മദ് അഫ്സൽ.
1: ഒരുപാട് ആളുകളെ അലട്ടുന്ന ഒരു ബുദ്ധിമുട്ടാണ് വിട്ടുമാറാത്ത തലകറക്കം, അല്ലെങ്കിൽ ഇടക്കിടക്ക് വരുന്ന തലകറക്കം. തലകറക്കത്തെ ഒരു രോഗമായിട്ടല്ല, രോഗലക്ഷണമായിട്ടാണ് പരിഗണിക്കേണ്ടത്. ഏത് പ്രായത്തിൽപ്പെട്ട ആളുകൾക്കും തലകറക്കം വരാറുണ്ട്. എന്നാൽ മധ്യവയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. പ്രായം കൂടുന്തോറും തലകറക്കം വരാനുള്ള സാധ്യത വർദ്ധിക്കാറുണ്ട്. എന്താണ് തലകറക്കത്തിന് കാരണം? നമ്മുടെ ശരീരത്തിന്റെ സന്തുലനാവസ്ഥ അഥവാ ബാലൻസ് നിലനിർത്തുന്നതിന് വിവിധ ഇന്ദ്രിയങ്ങളുടെ ഏകോപനം ആവശ്യമാണ്. കണ്ണ്, ആന്തരികർണത്തിലെ ലാബിരിന്ത്, കാൽപാദങ്ങൾ, സന്ധികൾ, കഴുത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ തലച്ചോറ് വിശകലനം ചെയ്താണ് ശരീരത്തിന്റെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നത്. ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും തകരാറ് സംഭവിക്കുന്നത് ഈ ഏകോപന പ്രക്രിയ തടസ്സപ്പെടുത്തുകയും തലകറക്കമുണ്ടാവുകയും ചെയ്യും. ഇതുമാത്രമല്ല, ചെവിയിലെ അണുബാധ, ആന്തരികർണത്തിലെ നീർക്കെട്ട് അഥവാ മീനിയസ് ഡിസീസ്, നട്ടെല്ലിന്റെ തേയ്മാനം, രക്തക്കുറവ്, രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനങ്ങൾ, രക്തത്തിലെ ഷുഗറിന്റെ അളവ് താഴുന്നത്, തൈറോയ്ഡ് ഹോർമോണിന്റെ അളവിലുള്ള വ്യത്യാസം, മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത്, തലച്ചോറിലെ രക്തയോട്ടത്തിന്റെ കുറവ്, തലച്ചോറിലെ മുഴകൾ എന്നിവ മൂലയും തലകറക്കം വരാം. അപൂർവമായെങ്കിലും തലകറക്കം സ്ട്രോക്കിന്റെ സൂചനയുമാവാം. തലകറക്കം പലർക്കും പല രീതിയിലാണ് അനുഭവപ്പെടുന്നത്. ചുറ്റുമുള്ള വസ്തുക്കൾ കറങ്ങുന്നതോ അല്ലെങ്കിൽ സ്വയം കറങ്ങുന്നതോ പോലെ തോന്നുന്നതാണ് ശരിയായ തലകറക്കം. എന്നാൽ ചിലർക്ക് ഇരുന്നിട്ട് എണീക്കുമ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നും, അല്ലെങ്കിൽ വീഴാൻ പോകുന്നത് പോലെ തോന്നും. ഇതിനെ ഗിഡിനെസ് എന്നാണ് പറയുക. തലകറക്കത്തിന് ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കാരണം BPPV അതായത് ബീനൈൻ പരോക്സിസിമൽ പൊസിഷൻ വെർട്ടിഗോ എന്ന അസുഖമാണ്. നമ്മുടെ ആന്തരികകരണത്തിലെ ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള കനാലുകൾ, യൂട്രിക്കൽ, സാക്യൂൾ എന്നിവയിലെ ചില സൂക്ഷ്മ കണികകൾക്ക് സ്ഥാനചലനം സംഭവിക്കുമ്പോഴാണ് ഇതുണ്ടാവുന്നത്. ഈ അവസ്ഥയിൽ തലയുടെ ചലനത്തിനനുസരിച്ച് ഇടവിട്ടുള്ള തലകറക്കമുണ്ടാകും. തലകറക്കത്തിന് കൃത്യമായ രോഗനിർണയവും ചികിത്സയും നടത്തേണ്ടതാണ്, അല്ലെങ്കിൽ ഇത് ദൈനംദിന ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. മാത്രമല്ല അപ്രതീക്ഷിത വീഴ്ചകളും അതുമൂലം മറ്റ് അപകടങ്ങളും ഉണ്ടാവും. തലകറക്കത്തിന് കാരണമായ അസുഖങ്ങളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് BPP എന്ന അസുഖമാണെങ്കിലും മറ്റ് അസുഖങ്ങളില്ല എന്ന് നാം സ്ഥിരീകരിക്കേണ്ടതാണ്. ഇതിനുവേണ്ടി ENT ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമെങ്കിൽ ഫിസീഷ്യനെയോ കാർഡിയോളജിസ്റ്റിനെയോ ന്യൂറോളജിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്യേണ്ടതായി വരുന്നു. BPP എന്ന അസുഖത്തിന് വ്യായാമ ചികിത്സയാണ് എപ്പോഴും ഉത്തമം. എന്നാൽ ലക്ഷണങ്ങൾ ശമിപ്പിക്കുന്നതിനായി പൊതുവിൽ തലകറക്കത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഉപയോഗിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ഒരിക്കൽ തലകറക്കം വന്നാൽ പിന്നീട് വരുന്ന ഒഴിവാക്കാൻ ചില മുൻകരുതലുകൾ ചെയ്യാവുന്നതാണ്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന ലളിതമായ വ്യായാമങ്ങൾ ചെയ്യുക, രണ്ടോ അതിലധികമോ തലയിണകളിൽ തല ചെറുതായി ഉയർത്തി ഉറങ്ങുക, കിടക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് എഴുന്നേൽക്കുന്നതിന് പകരം ഒരു മിനിറ്റോളം കട്ടിലിൽ ഇരിക്കുക, സാധനങ്ങൾ എടുക്കാൻ കുനിയുന്നതോ അല്ലെങ്കിൽ പെട്ടെന്ന് മുകളിലേക്ക് നോക്കുന്നതോ ഒഴിവാക്കുക, തലയുടെ നീക്കം ശ്രദ്ധാപൂർവമാക്കുക. ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് വീണ്ടും തലകറക്കം വരുന്നത് തടയാവുന്നതാണ്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ഗാഡ്ജറ്റ്സിനും അപ്ലയൻസസിനും 75% വരെ വിലക്കുറവുമായി മൈ ജി ബ്രഹ്മാണ്ട സെയിൽ July 30, 31, August 1, 2 തീയതികളിൽ.
6: ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്ത പ്രോഡക്റ്റുകൾ വമ്പൻ വിലക്കുറവിൽ വാറന്റിയോടെ വാങ്ങാനുള്ള അപൂർവ അവസരം.
5: മൈ ജി ബ്രഹ്മാണ്ട സെയിൽ, തിരഞ്ഞെടുത്ത് മൈ ജി ഫ്യൂച്ചറുകളിൽ മാത്രം.
7: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
8: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടെ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
7: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35.
8: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
5: ഗംഭീര ഓഫറുകളുമായി മൈജി ബ്രഹ്മാണ്ഡ സെയിൽ July 30, 31, August 1, 2 തീയതികളിൽ.
6: ഗാഡ്ജറ്റ്സും അപ്ലയൻസസും വാങ്ങുമ്പോൾ 75% വരെ വിലക്കുറവ്.
5: ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്ത പ്രൊഡക്ടുകൾ വമ്പൻ വിലക്കുറവിൽ വാറന്റിയോടെ വാങ്ങാം.
6: മൈജി ബ്രഹ്മാണ്ഡ സെയിൽ, തിരഞ്ഞെടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മാത്രം.
9: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം, ഒപ്പം ഗോൾഡ് കോയിൻസ്.

0: ശതമാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
1: നേടാം.
2: ഗാഡ്ജറ്റ്സിനും അപ്ലയൻസസിനും 75% വരെ വിലക്കുറവുമായി മൈ ജി ബ്രഹ്മാണ്ട സെയിൽ ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ.
3: ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്ത പ്രോഡക്റ്റുകൾ വമ്പൻ വിലക്കുറവിൽ വാറന്റിയോടെ വാങ്ങാനുള്ള അപൂർവ അവസരം.
2: മൈ ജി ബ്രഹ്മാണ്ട സെയിൽ തിരഞ്ഞെടുത്ത് മൈ ജി ഫ്യൂച്ചറുകളിൽ മാത്രം.

0: നാലുമണിപ്പൂക്കളിൽ ഇനി കാർഷിക വാർത്തകൾ കേൾക്കാം.
1: കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന സുരക്ഷിത ഭക്ഷണം നമ്മുടെ അവകാശം എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ആഗസ്റ്റ് 17 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് HTTPS:// CELKA

0: eu.in/elearning/reg.php എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ആഗസ്റ്റ് 27 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കില്ല. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ പറഞ്ഞ ലിങ്കിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ആഗസ്റ്റ് 17 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0487243856 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. ആവർത്തിക്കാം, 0487243856. കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കാൻ തുടങ്ങി. സംസ്ഥാനത്ത് കാർഷിക മേഖലയിലെ തൊഴിലാളി ക്ഷാമവും വർദ്ധിച്ചുവരുന്ന തൊഴിൽ ചെലവും പരിഗണിച്ച് കാർഷിക പ്രവർത്തനങ്ങൾ കൂടുതൽ യന്ത്രവൽക്കരിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ സ്മാം പദ്ധതിയുടെ ഭാഗമായി കസ്റ്റം ഹയറിംഗ് സെന്റർ, ഫാം മെഷീനറി ബാങ്ക് എന്നീ പദ്ധതികളിലേക്കുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കും. കേന്ദ്ര സർക്കാരിന്റെ അഗ്രി മെഷീനറി പോർട്ടലായ agrimissionary.nic.in വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് സമീപത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടാം. വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ അടുത്ത മാസം 4 പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 8089076698 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 8089076698. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി, അതായത് വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം, ഖാരിഫ് 2026 സീസണ് അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലായ https://pmfby.gov.in സന്ദർശിക്കുകയോ അല്ലെങ്കിൽ 1800425-7064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ ചെയ്യാം. ആവർത്തിക്കാം, https://pmfby.gov.in, 1800425-7064. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി പരിശോധിച്ച് പ്രീമിയം തുക, ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത്, വിളയുടെ പേര് എന്നിവ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കണം.
1: ഗംഭീര ഓഫറുകളുമായി മൈജി ബ്രഹ്മാണ്ഡ സെയിൽ ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ.
2: ഗാഡ്ജറ്റ്സും അപ്ലയൻസസും വാങ്ങുമ്പോൾ 75% വരെ വിലക്കുറവ്.
1: ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്ത പ്രൊഡക്ടുകൾ വമ്പൻ വിലക്കുറവിൽ വാറന്റിയോടെ വാങ്ങാം.
2: മൈജി ബ്രഹ്മാണ്ഡ സെയിൽ, തിരഞ്ഞെടുത്ത മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മാത്രം.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
3: രാവിലെ 8:23.
4: പ്രായോജകർ
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
5: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
6: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
5: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
6: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
7: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
8: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
7: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
8: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
6: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
5: അതിനല്ലേ മൈജി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
6: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
5: മൈജി ലാഭമഴ,
6: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
9: ആയിഷ ഗർഭിണിയാണോലേ?
10: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
9: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
11: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
9: തന്നെയോ? അതേതായാലും നന്നായി.
11: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
12: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
13: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി. ആയുരാരോഗ്യം.

0: ഗുണവിജ്ഞാന വിഭാഗം മേധാവിയുമായ ഡോക്ടർ എൻ മനോജ് കുമാർ.
1: മഴക്കാലമാകുന്നതോടെ സൂര്യന്റെ സഞ്ചാരഗതി ഉത്തരായണത്തിൽ നിന്ന് ദക്ഷിണായനത്തിലെത്തുന്നു. വെയിൽ മാറി മഴയെത്തുന്നു. ഋതുക്കളിൽ വർഷഋതുവിന്റെ വരവായി. സാമാന്യമായി തന്നെ മഴക്കാലം ദേഹബലം കുറയുന്ന, രോഗാതുരത വർദ്ധിക്കുന്ന കാലമാണ്. ജലത്തിന്റെയും വായുവിന്റെയും അന്തരീക്ഷത്തിന്റെയും ദുഷ്ടികൾ പ്രകടം. കർക്കടകം എന്ന വാക്കിൽ തന്നെ ഞെണ്ടിന്റെ സ്വഭാവത്തോടുകൂടിയത് എന്ന അർത്ഥം ഒളിപ്പിച്ച് വച്ചിരിക്കുന്നു. കാലഘട്ടത്തിന്റെ പ്രത്യേകത അനുസരിച്ച് പല രോഗങ്ങളും പിടിമുറുക്കാനുള്ള സാധ്യതകളെയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. കർക്കിടകം ദുർഘടമാകുന്നത് ഇങ്ങനെയൊക്കെ തന്നെ. പലതരം പനികൾ, ശ്വസന സംബന്ധങ്ങളായ അസുഖങ്ങൾ, പലതരം അലർജികൾ, വയറിളക്കങ്ങൾ, ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയൊക്കെയും ഈ കാലത്ത് സാധാരണമാണ്. വൃത്തി കുറഞ്ഞ പരിസരങ്ങളും കെട്ടിക്കിടക്കുന്ന വെള്ളവുമൊക്കെ രോഗസാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. ആഹാര രീതികളിലും ശീലങ്ങളിലും വന്ന മാറ്റവും ഇവിടെ അനുകൂലമായി പ്രവർത്തിക്കാം. അസ്ഥാനത്തും അനവസരത്തിനുമുള്ള ആഹാരങ്ങൾ, ജങ്ക് ഫുഡുകൾ എന്ന ഓമന പേരിലെ ഭക്ഷണ വൈവിധ്യത്തോടുള്ള ആസക്തി എന്നിവയും രോഗാതുരത വർദ്ധിപ്പിക്കുന്നു. ഹിതവും മിതവുമായ ഭക്ഷണശീലങ്ങളാണ് ആരോഗ്യത്തിന്റെ അടിസ്ഥാനമെന്ന് ഏവർക്കും അറിയാമെങ്കിലും ഭക്ഷണം കാണുമ്പോൾ ഇതെല്ലാം മറക്കുക സ്വാഭാവികം. ഒരു കാര്യം എല്ലായ്പ്പോഴും ഓർക്കുക, ദഹനശക്തിയെ ക്രമീകരിച്ചു കൊണ്ടുപോകുന്ന ഭക്ഷണങ്ങൾ സമയത്ത് മാത്രം കഴിക്കുന്നതാണ് ആരോഗ്യദായകം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. ചുക്ക് ചതച്ചിട്ടോ ജീരകമിട്ടോ വെള്ളം തിളപ്പിച്ചാറ്റി കുടിക്കാം. അമിതമായി വെള്ളം കുടിക്കാതെയും ഇരിക്കാം. വൃത്തിയോടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ചെറു ചൂടോടെ ഉപയോഗിക്കാൻ ശ്രമിക്കാം. തണുത്തതും ഫ്രിഡ്ജിൽ വെച്ചതുമായ ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കാം. എരിവിന്റെയും മസാലയുടെയും എണ്ണപ്പലഹാരങ്ങളുടെയും ബേക്കറി പലഹാരങ്ങളുടെയും തൈരിന്റെയും മറ്റും ഉപയോഗം നന്നേ കുറയ്ക്കുക. സാമാന്യമായി തന്നെ ദഹനശക്തി അല്പം കുറഞ്ഞിരിക്കുന്ന മഴക്കാലത്ത് ദഹനപ്രശ്നങ്ങൾ വരാതെ നോക്കുക എന്നതാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം. പ്രാദേശികമായി ലഭിക്കുന്ന ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. താള്, തകര, മത്തൻ, കുമ്പളം, ചേന, തഴുതാമ തുടങ്ങിയവയുടെയൊക്കെ ഇലകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇവയുടെ ലഭ്യതയും ഉപയോഗശീലങ്ങളും താളും തകരയും മുമ്മാസം എന്ന ചൊല്ലിലേക്ക് വരെ എത്തിയിട്ടുണ്ടല്ലോ. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള 3 മാസക്കാലമായി ഇതിനെ കാണാം. ആരോഗ്യകരമായി ഇവയെ പ്രയോജനപ്പെടുത്താം. അതിലൂടെ ജീവകങ്ങളും മാംസ്യവും നാരുകളുമൊക്കെ ആവശ്യത്തിന് ലഭ്യമാക്കാം. സുഖമായ ശോധന ലഭ്യമാക്കാനും ഇവയ്ക്കാവും എന്ന് പറയേണ്ടതില്ലല്ലോ. ധാന്യങ്ങളായി നെല്ലരിയോ ഗോതമ്പോ ഉപയോഗിക്കാം. മഴക്കാലത്ത് പൊതുവെ കണ്ടുവരുന്ന പേശിവേദനകൾക്കും മറ്റും ഒരു ചെറിയ പ്രതിരോധമായി പ്രോട്ടീൻ അടങ്ങിയ ചെറുപയർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ആഹാരം ഔഷധമായി പ്രവർത്തിക്കുമെന്ന് ആഹാരോഹി വരൌഷധം എന്ന പരാമർശത്തിലൂടെ ആയുർവേദം ഊന്നിപ്പറയുന്നുമുണ്ട്. ഓർക്കുക, ചിട്ടയായ ആഹാരം ഔഷധത്തിന്റെ കൂടി ഫലം നൽകും.
2: ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
4: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ. ഗംഭീര ഓഫറുകളുമായി മൾജി ബ്രഹ്മാണ്ഡ സെയിൽ ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ.
5: ഗാഡ്ജറ്റ്സും അപ്ലയൻസസും വാങ്ങുമ്പോൾ 75% വരെ വിലക്കുറവ്.
4: ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്ത പ്രൊഡക്ടുകൾ വമ്പൻ വിലക്കുറവിൽ വാറന്റിയോടെ വാങ്ങാം.
5: മൈജി ബ്രഹ്മാണ്ഡ സെയിൽ, തിരഞ്ഞെടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മാത്രം.
6: കുരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
8: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
9: സാന്ത്വനത്തിന്റെ കരസ്പർശം.
4: ഗാഡ്ജറ്റ്സിനും അപ്ലയൻസസിനും 75% വരെ വിലക്കുറവുമായി മൈ ജി ബ്രഹ്മാണ്ഡ സെയിൽ ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ.
5: ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്ത പ്രോഡക്ടുകൾ വമ്പൻ വിലക്കുറവിൽ വാറന്റിയോടെ വാങ്ങാനുള്ള അപൂർവ അവസരം.
4: മൈ ജി ബ്രഹ്മാണ്ഡ സെയിൽ, തിരഞ്ഞെടുത്ത മൈ ജി ഫ്യൂച്ചറുകളിൽ മാത്രം.
10: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
11: നേടാം.
12: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
13: ഫിനാൻസ് പർച്ചേസുകൾ ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്. ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ. ഒരു EMI ഫ്രീ. ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫർ. കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും.
12: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
14: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
15: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന

ഇടയ്ക്കൊന്ന് ശരീരവും മനസ്സും റീചാർജ് ചെയ്യുന്നത് നല്ലതല്ലേ? ഓട്ടപ്പാച്ചിലിനിടയിൽ മറന്നുപോകുന്ന സർവ്വസാധാരണമായ ഒരു കാര്യമാണിത്. കർക്കിടകമാസം ഇതിന് പറ്റിയ സമയമാണ്. വിശദമാക്കുന്നു കോട്ടയ്ക്കൽ VPSV ആയുർവേദ കോളേജിലെ വൈസ് പ്രിൻസിപ്പലും ദ്രവ്യ

0: ഫീറ്റൽ മെഡിസിൻ വിഭാഗം,
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
0: കാർഷിക വൃത്താന്തം
1: എന്നും രാവിലെ 6:30.
0: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
1: കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: ഗംഭീര ഓഫറുകളുമായി മൾജി ബ്രഹ്മാണ്ഡ സെയിൽ ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ.
3: ഗാഡ്ജറ്റ്സും അപ്ലയൻസസും വാങ്ങുമ്പോൾ 75% വരെ വിലക്കുറവ്.
2: ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്ത പ്രൊഡക്ടുകൾ വമ്പൻ വിലക്കുറവിൽ വാറന്റിയോടെ വാങ്ങാം.
3: മൈജി ബ്രഹ്മാണ്ഡ സെയിൽ, തിരഞ്ഞെടുത്ത മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മാത്രം.
4: ഒരു നാണയത്തിന്റെ ഇരുവശവും പോലെയാണ് മനസ്സിലെ നന്മയും തിന്മയും. പി വി മോഹനൻ മണ്ണഴിയുടെ സത്വാക്കുകളിലേക്ക് എനിക്ക് ആതോർക്കാം.
5: കനേഡിയൻ സാഹിത്യകാരി മാർഗരറ്റ് അറ്റ്വുഡ് മേക്കിംഗ് പോയ്സൺ എന്ന പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട്. കുട്ടിക്കാലത്ത് ഒരിക്കൽ എഴുത്തുകാരിയും സഹോദരനും കൂടി വിഷമുണ്ടാക്കാൻ ശ്രമിച്ചു. വിഷം നിറഞ്ഞതെന്ന് വിചാരിച്ച വസ്തുക്കളെല്ലാം അതിനായി അവർ വിനിയോഗിച്ചു. പക്ഷേ ആ വിഷം എന്തു ചെയ്യണമെന്ന് അവർക്കറിയില്ലായിരുന്നു. വിഷം കൊടുത്ത് കൊല്ലാൻ മാത്രം അവർക്കൊന്നിനോടും ദേഷ്യവുമില്ല. ഒടുവിൽ വിഷം ആർക്കും ശല്യമാകാത്ത തരത്തിൽ വലിച്ചെറിഞ്ഞു കളയുകയാണ് അവർ. ഈ കഥയിൽ പറയുന്നത് പോലെയാണ് നമ്മളിൽ പലരുടെയും അവസ്ഥ. മനസ്സിൽ വിഷവും അമൃതും ഒരേപോലെ സൂക്ഷിക്കുന്നവരാണ് മനുഷ്യർ. ഇതിൽ ഏത് പുറത്തെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതം. നമ്മുടെ മനസ്സും മനസ്സിലെ നന്മയും നമ്മുടെ കർമ്മങ്ങളെ ശുദ്ധമായി നിലനിർത്തുന്നു. മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കരുത് നമ്മുടെ മനോഭാവം രൂപപ്പെടുത്തേണ്ടത്. അവർ നമ്മളോട് എങ്ങനെ പെരുമാറിയാലും അവരോട് നമ്മൾ നന്നായി പെരുമാറുകയാണ് ചെയ്യേണ്ടത്. അവരിൽ നിന്നുണ്ടാകുന്ന മോശം പ്രവൃത്തിയും പെരുമാറ്റവും അവരുടെ സംസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കരുതി സമാധാനിക്കുകയും തെറ്റായ രീതിയിൽ പെരുമാറിയവരോട് പോലും വിദ്വേഷം പ്രകടിപ്പിക്കാതെ മോശം പ്രതികരണങ്ങൾ നമ്മളിൽ നിന്നും പുറത്തേക്ക് വരാതെ ശ്രദ്ധിക്കുകയും ചെയ്യുക. ജീവിതയാത്രയിൽ ഒപ്പമുള്ള എല്ലാവരോടും അവരുടെ പങ്കിന് നന്ദി പറയുക. നമ്മൾ സ്വന്തം മൂല്യം തിരിച്ചറിയുകയും ആത്മാഭിമാനത്തോടെ തുടരുകയും ചെയ്യുക. നമ്മളോട് ഏറ്റവും മോശമായി പ്രവർത്തിച്ചവരോട് നന്ദിയുണ്ടാകുന്നത് നമ്മുടെ സ്വന്തം വളർച്ചയ്ക്കും സഹിഷ്ണുതയ്ക്കുമുള്ള ശക്തമായ ഒരു ഉപകരണമാണ്. അവരുടെ പ്രവൃത്തികളെ ഒരു പഠനാവസരമായി കാണുകയും നമ്മുടെ സ്വഭാവം ശക്തിപ്പെടുത്താനായി ഉപയോഗിക്കുകയും ചെയ്യുക. ജീവിതം നൽകുന്ന പാഠങ്ങൾ തിരിച്ചറിയുകയും സ്വന്തം ശക്തിയിൽ ശ്രദ്ധിക്കുകയും സ്വയം കരുണ കാണിക്കുകയും ചെയ്യുക. നമ്മളിൽ മറഞ്ഞുകിടക്കുന്ന നന്മയെ കണ്ടെത്തി പുറത്തെടുക്കാൻ മറ്റുള്ളവരുടെ മനോഭാവം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നിടത്താണ് നമ്മുടെ വിജയം. ജീവിതത്തിലെ പോസിറ്റീവായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ലോകപ്രശസ്ത ശില്പി മൈക്കലാഞ്ചലോയുടെ വിശ്വപ്രസിദ്ധമായ വെണ്ണക്കൽ ശില്പമാണ് പിയത്ത. ഈ ശില്പം തീർക്കുമ്പോൾ മൈക്കലാഞ്ചലോയ്ക്ക് 24 വയസ്സേ പ്രായമുള്ളൂ. കുരിശിൽ നിന്നിറങ്ങിയ യേശുവിന്റെ തിരുശരീരം അമ്മ മറിയത്തിന്റെ മടിത്തട്ടിൽ രക്തരേഖകൾ പടർന്ന ലില്ലിപ്പൂവ് പോലെ വാടിക്കിടക്കുകയാണ്. പീഠാനുഭവങ്ങൾ ഏറ്റുവാങ്ങിയ യേശുവിന്റെ ദേഹത്തിൽ പാതി കൂമ്പിയ കണ്ണുകൾ അപ്പോഴും പ്രാർത്ഥനാ നിർഭരമായിരുന്നു. പിതാവേ, നീ എന്നെ ഈ നിലയിലെത്തിച്ചവരോട് പൊറുക്കണമേ എന്ന കണ്ണുകൾ പറയുന്നു. തന്റെ മരണത്തിന് കാരണമായവരോട് പോലും കാണിക്കുന്ന സ്നേഹവും കാരുണ്യവുമാണ് യേശുവിന്റെ പാതി കൂമ്പിയ കണ്ണുകളിൽ നിറഞ്ഞു നിന്നത്. അത് കല്ലിലെ കവിതയാക്കി നമുക്ക് തരികയാണ് മൈക്കലാഞ്ചലോ ചെയ്തത്. എന്നാൽ ആധുനിക കാലത്തിന്റെ ലഹരിമൂത്ത കാട്ടാളത്തത്തിന്റെ പ്രതിനിധിയായ ലാസ്ലോ ടോത്ത് എന്ന ചെറുപ്പക്കാരൻ ചുറ്റികയാൽ ആ ശില്പഭംഗിയെ തച്ചുടയ്ക്കുന്നു. ജഡമായ ശിലയെ മൈക്കലാഞ്ചലോ തന്റെ കരവിരുതിനാൽ തേജസ്സുറ്റതാക്കിയപ്പോൾ ആധുനിക കാലത്തിന്റെ ലഹരി വിഴുങ്ങിയ ഭ്രാന്ത് ചുറ്റികയാൽ അതിനെ തച്ചുടയ്ക്കുന്നു. എല്ലാം നശിപ്പിക്കാൻ ഒരു നിമിഷം മതി, പക്ഷേ നന്മകൾ പടുത്തുയർത്താൻ ഒരായുസ് മുഴുവൻ വേണ്ടിവരും. അത് വിസ്മരിക്കാതിരിക്കുക. മാപ്പ് നൽകുകൻ പ്രിയ മൈക്കലാഞ്ചലോ, മാപ്പ് മാപ്പിവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിവിയില്ല എന്നാണ് തൻ്റെ കവിതയിലൂടെ കവി ONV കുറുപ്പ് ആ ലോകോത്തര കലാകാരന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിക്കുന്നത്. ഹൃദയത്തിൽ നന്മയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ തുറന്നു പ്രകടിപ്പിക്കാനാവൂ. ലോകപ്രശസ്ത കലാകാരൻ ലിയോനാർഡോ ഡാവിഞ്ചി പറഞ്ഞതുപോലെ, ദ നോബ്ലസ്റ്റ് പ്ലഷർ ഈസ് ദ ജോയ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് നമ്മളെ തന്നെ

0: മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പരമാനന്ദകരമാവും. അവനവൻ്റെ കഴിവുകളെ അറിയുക, അവനവൻ്റെ പരിമിതികളെ അറിയുക, ജീവിതം സുന്ദരമാവും. ലോകത്തെ നോക്കി ഹൃദ്യമായി ഒന്ന് പുഞ്ചിരിച്ചോളൂ.
1: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
2: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
3: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.

0: സമയം 4 മണി കഴിഞ്ഞ് 55 മിനിറ്റ്.
1: FM പ്രധാന വാർത്തകൾ.
0: നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ഉയർന്ന നിലവാരമുള്ളതും താങ്ങാനാവുന്ന വിലയുള്ളതുമായ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാൻ ആഗോളതലത്തിൽ ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മാൽദ്വീപ്സിന്റെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ ഫവാരയും ഇന്ത്യയുടെ യുപിഐയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള രാജ്യാന്തര പണമിടപാടുകൾക്ക് തുടക്കമായി. ഇന്ത്യയിലേക്ക് തത്സമയം പണമയക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് ധനകാര്യ മന്ത്രാലയം. അന്താരാഷ്ട്ര മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി നാളെ മുതൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം രാജ്യമെമ്പാടും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും. മുത്തങ്ങ സമരത്തിനിടെ പോലീസ് കോൺസ്റ്റബിൾ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ മുഴുവൻ പ്രതികളെയും വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടു. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ഹർദിൻ സുരക്ഷിത്, വ്യവസായ സൌഹൃദ ലൈസൻസിംഗ്, അൺരജിസ്റ്റേർഡ് ഫാക്ടറികളുടെ രജിസ്ട്രേഷൻ എന്നീ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ തിങ്കളാഴ്ച കൊല്ലത്ത് നിർവഹിക്കും. 31st കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ വിവിധ വിഭാഗങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിനായി സിനിമകളുടെ എൻട്രികൾ ക്ഷണിച്ചു. നാളെ രാവിലെ 10 മണി മുതൽ IFFK.in എന്ന വെബ്സൈറ്റ് മുഖേന എൻട്രികൾ സമർപ്പിക്കാം. അവസാന തീയതി September 10. നിപ ബാധിച്ച് മെഡിക്കൽ കോളേജ് ICU ചികിത്സയിലായിരുന്ന രോഗിയെ റൂമിലേക്ക് മാറ്റി. 43-കാരനായ ഫറൂഖ് സ്വദേശി June 9 മുതൽ വെന്റിലേറ്ററിലായിരുന്നു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്നും 9 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1608, കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, 5:00 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5:00, 8:00 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:00 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ

0: എത്തിച്ചേരും.
1: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: നാട്ടുവൃത്താന്തം വായിക്കുന്നത് പ്രശാന്തി. ഗ്രാമീണ മേഖലയിലെ തൊഴിലവസരങ്ങളും ഉപജീവന സാധ്യതകളും ശക്തിപ്പെടുത്തുന്നതിനായി നടപ്പിലാക്കുന്ന വി ബി ജി റാംജി പദ്ധതിയുടെ താനൂർ ബ്ലോക്ക് തല പരിശീലനം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, അംഗങ്ങൾ, സെക്രട്ടറിമാർ, നിർവഹണ ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ പരിശീലനത്തിൽ പങ്കെടുത്തു. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് പറപ്പൂതടം ഉദ്ഘാടനം ചെയ്തു. താനാളൂർ പഞ്ചായത്തിൽ കൃഷിവകുപ്പിന്റെ ആത്മാ പദ്ധതിയിൽ മലപ്പുറം ജില്ലയ്ക്കകത്തെ പരിശീലന പരിപാടിയിൽ തേനീച്ച കൃഷി എന്ന വിഷയത്തിൽ രണ്ട് ദിവസത്തെ പരിശീലന പരിപാടി കൃഷിഭവൻ സംഘടിപ്പിച്ചു. ഹോർട്ടികോർപ്പിൽ നിന്നുമുള്ള റിസോഴ്സ് പേഴ്സൺ പന്തളം സേതു ക്ലാസ് നയിച്ചു.
1: വികസന വാർത്തകൾ.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ 59:33. ഇനി 5 മണിക്ക് കേൾക്കാം തിരുവനന്തപുരം റിലേ പരിപാടികൾ.

0: ആകാശവാണി, സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പാഠം. അധ്യാപിക സ്മിത എസ് പി, വിദ്യാർത്ഥികൾ ചൈതന്യ മോഹൻ, അർപ്പിത ഡി.
1: നമസ്തേ ബിച്ചു.
2: നമസ്തേ അധ്യാപിക ജീ.
1: ആപ് സബ് കൈസേ ഹോ?
2: ഹം ടീക് ഹേ.
1: ടീക് ഹേ ബിച്ചു, പിച്ചലി കക്ഷാ മേ ഹംനെ ക്യാ ക്യാ പഠാ യാദ് ഹേ?
2: ഹാ ജീ
1: ജീ. ചൈതന്യ ആപ് ബതായേ.
2: പിച്ചലി കക്ഷാ മേ അമൃതലാൽ ബേഗട്ട് ദ്വാരാ രചിത് റെയിൻ ബസേരി നാമക് ഏക് യാത്രാ വൃത്താന്ത് കാ ബാക്കി ചാർ അനുച്ഛേദ് പഠാ.
1: ठीक है, अभी उसमें एक सवाल है, इस पानी से किसानों को भारी नुकसान हो रहा है, क्यों? अर्पिता बताइए.
3: बारिश के कारण खेत में रखे हुई सोयाबीन बीख गया, जिससे फसल खराब हो गई और उन्हें नुकसान हुआ.
1: ठीक है बच्चों, पढ़ भाग के और देख लीजिए बच्चों. थोड़ी देर के बाद वह उठकर बाहर चला गया, लेकिन जल्दी की वापस आया. दरवाजे पर खड़ा होकर गुर्राया, कौन हो तुम लोग? यहाँ कैसे घूम आए हो? निरीह से दिखने वाले इस आदमी ने एकाएक विकराल रूप धारण कर लिया. अब वह बेहद गुस्से में था. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറയുകയായിരുന്നു, അദ്ദേഹം ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വല്ലവിധേനെ ഒന്ന് ഉറങ്ങാനായിട്ട് നോക്കി. കുറച്ച് കഴിഞ്ഞ് ഒന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കാലിന് താഴെ ഒരു വ്യക്തി ഇരിക്കുകയും അദ്ദേഹം പുതപ്പൊന്നും യൂസ് ചെയ്തിട്ടില്ല, എന്തൊക്കെ പിച്ചുമ്പേയും പറയുന്നുണ്ട്, രാമായണത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു പാഗൽ വ്യക്തിയാണോ എന്ന് സംശയിച്ചാണ് ഓദർ അവിടെ കിടന്നത്. തൊടി തീർക്കിയ ബാദ് ബഹു ഉട്ടുക്കർ ബാഹർ ചലാകയ, കുറച്ച് കഴിഞ്ഞ് എണീറ്റ് അദ്ദേഹം പുറത്തേക്ക് പോയി. ലേക്കൻ എന്നാൽ ജൽദി ഹി വാപ്പസ് ആയ, അപ്പൊ തന്നെ പോയതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അതേപോലെ തിരിച്ചു വന്നു. ദർവാസെ പർ ഖട, ആ കഥകിന്റെ അവിടെ തന്നെ നിന്നു. എന്നിട്ട് ഗുരായ ഷൗട്ട് ചെയ്തു, കോൺ ഹേ തും ലോക്, നിങ്ങൾ ആരാണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ ആരായാലും പേടിച്ചു പോകില്ലേ അങ്ങനെ ചോദിക്കുമ്പോൾ? നേരത്തെ തന്നെ വേഗട്ടിന് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് ഒരു പാഗൽ ആത്മീയാണോ എന്ന്. യഹാ കൈസേ ഗുംനെ ഖുസ് അയേഹോ, ഇവിടെ എങ്ങനെ കറങ്ങി തിരിഞ്ഞ് എത്തിച്ചേർന്നു, നിങ്ങൾ ആരാണ്? നിരീഹസേ ദിക്നേ വാല, ഈ സാത്മീനെ ഏകായേക വിക്രാൾ രൂപ ധാരൺ കർലിയ, കുറച്ചു മുമ്പേ വളരെ നിരീഹ മതിലും ഇന്നസെൻസ്, വളരെ ഇന്നസെൻസ് ആയിട്ട് ധരിയൊന്നുമില്ലാതെ അയ്യോ കഷ്ടം പാവം എന്ന് പറഞ്ഞ് നോക്കിയിരുന്ന ആളാണ് ഇപ്പോൾ ഒറ്റയടിക്ക് നിമിഷ നേരം കൊണ്ട് എന്തായി മാറി? വിക്രാൾ, ഭീകരമായ രൂപം ധരിച്ചു അദ്ദേഹം. എന്നിട്ട് വളരെ ദേഷ്യത്തോടുകൂടിയാണ് അവരോട് ഇത് ചോദിച്ചിരിക്കുന്നത്. യഹാ കൈസേ ഖുസ് ആയേ ഹോ തും കോൻഹേ തും ലോക് എന്ന് ചോദിച്ചു. പാപ വഹ ബഹദ് ഗുസ്സേ.

0: മെന്തി ഇപ്പം വളരെ എക്സ്ട്രീംലി ആംഗ്രിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പം ഓരോ മിനിറ്റ് ഇടപെട്ട് അദ്ദേഹത്തിന്റെ മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവര് സത്യത്തിൽ പറഞ്ഞാൽ ഇവര് പേടിച്ചു പോയി. അതാണ് ഇപ്പൊ തോടി ദേർക്കെ ബാദ് വഹ ഉഡ്കർ ബാഹർ ചെല്ലാ ഗയാ ലേക്കിൻ ജൽദി ഹി വാപസ് ആയ ദർവാസെ പർ ഖഡാ ഹോകർ ഗുരായ കോൺ ഹേ തും ലോഗ് യഹാൻ കൈസേ ഖുസ് ആയേ ഹോ നിരീഖ് സേ ദിഖ്നേ വാലേ ഇസ് ആദ്മി ജൽദി സേ ജൽദി ഏകാഏക് വിക്രാൽ റൂപ് ധാരൻ കർ ലിയ ഔർ അബ് വഹ ബേഹദ് ഗുസ്സേ മേ താ. സമജ് മേ ആ ഗയാ ബച്ചോ?
1: ഹാ ജി
0: ജി. ചൈതന്യ പഠിയേ.
1: തോടി ദേർക്കേ ബാദ് വഹ ഉഡ്കർ ബാഹർ ചലാ ഗയാ ലേക്കിൻ ജൽദി ഹി വാപസ് ആയാ ദർവാസെ പർ ഖഡാ ഹോകർ ഗുരായ കോൺ ഹോ തും ലോഗ് യഹാം കൈസേ ഗുസ് ആയേ ഹോ നിരാഗ് സേ ദിഖ്നെ വാലേ ഇസ് ആദ്മി നേ ഏകാഏക് വിക്രാൽ റൂപ് ധാരൺ കർ ലിയ അബ് വഹ് ബേഹദ് ഗുസ്സേ മേം ദാ.
0: ഠീക് ഹൈ ശബാഷ് ചൈതന്യ. ആഗെ ദേഖ് ലീജിയേ ബച്ചോ. ഹംനേ കോയി ജവാബ് നഹി ദിയ വഹ സോർ സേ ചീകാ ഹം ലോഗ് ഗുഡ് ബൈഠേ മേനെ കഹാ ജിൻഹോനെ ഇഹ് മന്ദർ ബൻവായാ ഹെ ഉൻഹോനെ ഹമേം ഇഹ് ടഹരായാ ഹെ ദേഖിയേ ഇഹ് ദരി ഔർ ഇഹ് ബാൾട്ടി ഭി ഉൻഹോനെ ഹി ദി. ശരാർത്ഥത്തിൽ അദ്ദേഹം ഞെട്ടിപ്പോയി. നമ്മളാണെങ്കിലും വളരെയധികം പേടിച്ചു. അതായത് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലം, അവിടെ എങ്ങും വേറെ ആൾക്കാരില്ല, കാലാവസ്ഥ അതിനേക്കാളും മോശം. അപ്പോഴാണ് ഒരു പാഗൽ ജയ്സെ ആദ്മി ഇങ്ങനെ വന്ന് ചോദിക്കുന്നത്. അപ്പൊ ഹംനെ കോയി ജവാബ് നഹീദിയ നമ്മളൊന്നും മിണ്ടിയില്ല. അദ്ദേഹവും ചോട്ടോ വളരെയധികം പേടിച്ചുപോയി. അഹ് സോർസിച്ചീക്ക് അവൻ പിന്നെ അലറുകയാണ്. ഹം ലോ ഗുഡ് ബൈട്ടെ അവർ എണീറ്റ് അവിടെ ഇരുന്നു. മേനെ കഹാ ജിൻഹോനെ യാ മന്ദർ ബൻവായാ ഹെ ആരാണോ ഈ അമ്പലത്തിന്റെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരെ ഉൻഹോനെ ഹമേം യഹാൻ ടഹരായ തേക്കിയെ നോക്കൂ നിങ്ങൾ നോക്കൂ യെസ് തരി അവരേഹം ബാൾട്ടി ഭി ഉൻഹോനെ ഹീദി രണ്ടോ ഈ കമ്പിളിയും ഈ ബക്കറ്റും ഒക്കെ അവരാണ് നമുക്ക് തന്നത്. ടീക്കെ സംശയം ആകിയാ ബച്ചു യെസ് ചോട്ട് അനുജി.
1: ഹാ ജി
0: ജി. അർപ്പിത ആ പഠിയേ.
1: ഹംനെ കോയി ജവാബ് നഹീം ദിയ വഹ സോർ സേ ചീക്ക ഹം ലോഗ് ഉഡ് ബൈട്ടെ മൈനെ കഹാ ജിൻഹോനെ യഹ മന്ദിർ ബൻവായാ ഹെ ഉൻഹോനെ ഹമേം യഹാം ടഹരായാ ഹെ ദേക്കിയേ യഹ ദരി ഓർ യഹ ബാൽട്ടി ഭി ഉൻഹോനെ ഹീ ദി ഹെ.
0: ठीक है समझ अर्पिता. अब आगे देख लीजिए बच्चों. लेकिन वह पागल जो था उल जलूल बकने लगा, अपने आप को CID इंस्पेक्टर बताने लगा. क्या समझते हो मैं सादे भेष में रहकर चोरों का पता लगता हूँ. उसके सवाल बेसिर पैर के थे. जवाब ना देते तो चाबुक से मारने की धमकी देता, इसलिए मैं कोई ना कोई जवाब देता रहा. वह लगातार चीखता चिल्लाता रहा, ബീച്ച് ബീച്ച് മേ ഹവാസേ ഐസെ ഹാത്ത് കുമാത്ത മാനോ ഹാത്ത് മേ കോടാ ഹോ ജബ് ഉസ്കി നാരാസ്ഗി ബഡി ജാത്തി തബ് ഉസ്കാ ചെഹരാ ക്രോധ് സേ വികൃത ഹോ ഉഠ്താ മേനെ അപ്നേ ആപ്കോ കഭി ഇത്നാ അസഹായ അനുഭവ് നഹീ കിയാ ഥാ ലാൽചാർ ഹം ഉസ്കി ഹൗസ് സഹതേ ഥേ പാസ് പഡോസ് മേ കൈ ഘർ ഥേ ഹമാരി സഹായത കേ ലിയേ ക്യോ കോയി ആ നഹീ രഹാ ക്യാ കോയി സമജ്താ നഹീ കി ഹമാരേ സാത്ത് ക്യാ ഹോ രഹാ ഹേ ഐസാ ലഗ്താ താ മാനോ ഈ രാത് കഫി കഥം ഹി നഹി ഹോഗി. ഓരോ മിനിറ്റ് മിനിറ്റ് വെച്ചും അദ്ദേഹം ഇവർക്ക് ടെൻഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. ലേക്കിൻ വഹ പാഗൽ ജോധ അദ്ദേഹത്തിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പിന്നെ അതൊരെണ്ണം മനസ്സിലായി. ഊൽ ജലൂൽ ഇപ്പഴ ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പിനെ ആപ്കോ CIDS ഇൻസ്പെക്ടർ ബത്താനേ ലഗ ഒരു പോലീസ് മുറിയിൽ അദ്ദേഹം ചോദിക്കുവാണ്. ക്യാ സമജ്തേഹോ എന്ത് മനസ്സിലായി എന്നറിയില്ല. മേം സാധാ ഫേഷ് മേ രഹകർ സാധേ ഫേഷ് എന്ന് വെച്ചാൽ ഒരു സാധാരണ ഡ്രസ് ഇട്ടിട്ട് രഹകർ ചോരോം കാ പതാ ലഗ്താ ഹോം അതായത് കള്ളന്മാർ ചോരോന്ന് വെച്ചാലും കള്ളന്മാരെ തിരിച്ചറിയാൻ വന്നതാണോ. ഉസ്കെ സവാൽ ബേസിർ പയർക്കേത്തി അദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യൻ എല്ലാം ഒരു ക്ലിയർ ഇല്ല, അതായത് ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിൽ, ഒരു സുഖമില്ലാത്ത രീതിയിൽ, ഒരു ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല അദ്ദേഹം ചോദിക്കുന്നത്. ജവാബ് ഞാൻ ദേത്തേതോ ഉത്തരം കൊടുത്തില്ലെങ്കിൽ ചാബൂക്സെ മാറിനേക്ക് ധമക്കി ദേത്ത ചാട്ടവാറ് കൊണ്ട് അടിക്കും എന്നാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇസ്ലിയെ മെയിം കോയിനാ കോയി ജവാബ് ദേത്താദേഹ അതുകൊണ്ട് അദ്ദേഹം ഒന്നും പറഞ്ഞതുമില്ല. കൂടുതൽ അദ്ദേഹത്തോടൊന്നും തർക്കിക്കാനോ ആൻസർ പറയാനോ പോയില്ല. പഹ ലഗാത്താർ ചീക്ത ചില്ലാത്ത രഹ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അലറി വിളിക്കുന്നുണ്ട്. ബീച്ച് ബീച്ച് മെയിം ഹവാമെ ഐസ ഹാത് കുമാത്ത ഇടയ്ക്കിടയ്ക്ക് വെറുതെ കൈകൊണ്ട് ഇങ്ങനെ വായുവിലേക്ക് ഇങ്ങനെ കൈ വീശുന്നുണ്ട്. മാനോ ഹാത്തോമേ കോടാ ഹോക ചിലപ്പോ ചാട്ടവാറ കോട മത്ലബ് ചാട്ടവാർ ചാട്ടവാർ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാകും. ജബ് ഉസ്കി നാരാസ്ഗി ബഡ് ഗൈ അപ്പം ഒരു മിനിറ്റ് കൂടുന്തോറും അദ്ദേഹത്തിന്റെ ദേഷ്യം ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. തബ് ഉസ്കാ ചെഹര ക്രോധ സേ വികൃത ഹോകയ ഇപ്പം ദേഷ്യം കൊണ്ട് അദ്ദേഹത്തിന്റെ മുഖമൊക്കെ ആകെ വികൃതമായിരിക്കുകയാണ് അല്ലെ. മെയിനെ അപ്പനെ ആപ്കോ കഫി ഇത്തിന അസഹായ അനുഭവം നഹീം കിയ ഞാൻ സ്വന്തമായിട്ട് ഇതിനു മുമ്പ് ഇത്രയും ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. ലാച്ചാർ നിവൃത്തിയില്ലാതെ ഹമ്മൂസ്കി ഹൗസ് ഔത്തേത്തെ അദ്ദേഹത്തിന്റെ ഭീഷണി സഹിക്കുകയാണ്. വേറൊന്നും ചെയ്യാൻ വയ്യ. അപ്പൊ നമ്മൾ എപ്പോഴും പേടിക്കേണ്ട ഒരു കാര്യമാണ്, പാഗലാത്മി. അതായത് അവർ നോർമലി അല്ലല്ലോ പെരുമാറുന്നത്. അപ്പൊ അതുകൊണ്ട് അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ ആ ഒരു അസുഖത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അവരിങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഇവർക്ക് നിവൃത്തിയില്ലാതെ അദ്ദേഹത്തിന്റെ ഭീഷണിക്കും അദ്ദേഹത്തിന്റെ വളരെ ധമക്കിയ ആവാസവും കാ സവാൽ

0: का जवाब देने के लिए कोशिश किया, मगर ज्यादा तो जवाब नहीं दिया। पास पड़ोस में कई घर थे, അടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്. ഹമാരി സഹായതാക്കിയിലേക്കോ നീ ആയതാ? ആരും വന്നിട്ടില്ല. ഇത്രയും പ്രശ്നങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുന്നു, ഉറച്ച് സംസാരിക്കുന്നു, അലറുന്നു, എല്ലാം ചെയ്തിട്ടും ആരും തന്നെ എത്തിയിട്ടില്ല. ക്യാ കോയി സമസ്ത നഹീങ്കി ഹമാരെ സാത്ത് ക്യാ ഹോ രഹാ ഹെ, നമുക്കിവിടെ എന്താണ് സംഭവിക്കുന്നത് ആർക്കൊന്നും മനസ്സിലായില്ലേ. ഐസാ ലഗ്താ ഥാ മാനോ യഹ് രാത് കഫി ഖതം ഹി നഹീം ഹോങ്കി, എനിക്ക് തോന്നുന്നത് യഹ് രാത്ത് ഈ രാത്രി ഒരിക്കലും തീരുകയില്ലേ, ഇതിനൊരു എൻഡ് ഇല്ലേ, അതുപോലെ അദ്ദേഹത്തിന് തോന്നുകയാണ് ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് രാവിലെ ആയെങ്കിൽ എന്നാണ് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഒരു വേവലാതി. ठीक है, समझ में आ गया बच्चों?
1: हाँ जी,
0: आगे देख लीजिए बच्चों. तभी उसका ध्यान कोने में रखे हमारे सामान की ओर गया. ഇസ്മേ ക്യാഹെ, മുച്ചി ഇസ്കി തലാശി ലീനിച്ച് ഹോഗി. അപ്പൊ അല്ലെങ്കിൽ അദ്ദേഹം ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ വേഷം സ്വയം ധാരണ ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോ ഇനി അടുത്ത ശ്രദ്ധ അവരുടെ സാധനങ്ങൾ. തപി ഉസ്കാ ധ്യാൻ കോനേമേ രഖേ, ആ കോർണറിൽ വെച്ചിട്ടുള്ള അവരുടെ സാധനങ്ങളിലേക്കായി. ഇസ്മേ ക്യാഹെ, ഇതിലെന്താണ്? മുച്ചി ഇൻസ്കി തലാശി ലീനി ഹോഗി, എനിക്ക് ഒന്ന് സെർച്ച് ചെയ്യണമല്ലോ. ഐ വോണ്ട് ടു സെർച്ച് ദിസ് ബാഗ്. അപ്പോ ഉടനെ അദ്ദേഹം ചാടി വീണു. മുച്ചി ചിന്താ ഹോയി, അദ്ദേഹത്തിന് ആകെ ടെൻഷനായി. ഉസ്മേ സബ്ജി കാട്ടിനൊക്കെ ചാക്കു പീതി, അപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് ആ സഞ്ചിക്കകത്ത് എന്തുണ്ട്. സബ്ജി കട്ട് ചെയ്യുന്ന ചാക്കു കത്തി ഉണ്ട് അതിനകത്ത്. കഹീം വഹ ഉസ്കെ ഹാത്ത് ലഗ് ഗയാത്തോ മേരെ ഫീത്തർ ഭൈക്ക് ഏക്ക് ഹിലോര ഹി ഊട്ടി. അപ്പൊ തന്നെ അദ്ദേഹത്തിന് പേടി കൊണ്ട് അദ്ദേഹം വിറയ്ക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിന് നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. അപ്പൊ ആ ബാഗ് അദ്ദേഹം സെർച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് ഇവര് ഭക്ഷണം കഴിക്കാനായിട്ട് ഇവരുടെ ആവശ്യങ്ങൾക്ക് വെച്ചിരുന്ന ആ പച്ചക്കറി കട്ട് ചെയ്യാനുള്ള കത്തി അതിനകത്തുണ്ട്. അതെടുത്തിട്ട് ഇനി അയാൾ എന്തെങ്കിലും ചെയ്യുമോ? മേരെ ഭീത്തർ ഭൈക്കി ഈ കിലോർ സീ ഊട്ടി ഉസ്നെ ഹമാരെ പീട്ടു ഖോല ഏ കേക്ക് ചീസ് നിഗാൽക്കർ പേങ്കിനി ലഗ. അപ്പൊ അദ്ദേഹം എന്തേന്ന് അറിയാമോ? ആ ബോക്സ് തുറന്നു. ഏ കേക്ക് ചീസ് ഓരോ സാധനങ്ങൾ നിക്കാൽക്കർ പേങ്കിനി ലഗ എടുത്ത് എറിയാൻ തുടങ്ങി. മേന്തം സാധേ ഉസ്കി ഹർ ഗതിവിധി കൊതിക്താര, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവര് ഉണ്ടാതിരുന്ന അദ്ദേഹത്തിന്റെ എല്ലാ പ്രവൃത്തികളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡെറ്റോൾക്ക് ശീശി ഫർഷ് പ്രദേമാരി, ഡെറ്റോളിന്റെ ഒരു കുപ്പി ഉണ്ടായിരുന്നു ബോട്ടില്, അത് നിലത്തേക്ക് എറിഞ്ഞു. ഏക്കേക്ക് ചീസ് നിഗാൽക്കർ ഫേങ്കുതിയ, അങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് എറിയുകയാണ്. യഹാൻ തക്കി ചാക്കൂപ്പി ഫേങ്കുതിയ, പക്ഷെ ഭാഗ്യ രക്ഷപ്പെട്ടു, ചാക്കു എടുത്തെറിഞ്ഞതേ ഉള്ളൂ, കത്തി വെച്ചിട്ടൊന്നും അഭ്യാസങ്ങളൊന്നും കാണിച്ചില്ല. അന്തമേ ദോ തീൻ കിതാബെ നികലി, അവസാനം രണ്ട് പുസ്തകം അതിൽ നിന്ന് കിട്ടി. കിതാബെ ഉസ്നെ ഖോൽക്കർ ദേഖി, പുസ്തകം അദ്ദേഹം തുറന്നു നോക്കി. ഫിർ ജോം കീത്യവും വാപ്പസ് രഖിതി, എന്താന്നറിയില്ല, അതുപോലെ തന്നെ തിരിച്ച് ആ ബാഗിനുള്ളിൽ വെച്ചു. ഹമാരി ഓർ മൂട്ട്കർ ചോട്ടുസെ ബോല ഓട്ടീസ്വരനെയും. അപ്പൊ ഉടനെ തിരിഞ്ഞു, ബുക്ക് കിട്ടി. ബുക്ക് കിട്ടിയതും ആ ബുക്ക് അദ്ദേഹം എറിയുന്നില്ല. ബുക്ക് തിരിച്ച സഞ്ചിക്കാത്തതിനെ സൂക്ഷിച്ചിട്ട് ചോട്ടുവിന് നേരെ തിരിഞ്ഞിട്ട് ചോട്ടുവിനോട് ചോദിച്ചു, നിന്റെ പേരെന്താണെന്ന്. ചോട്ടുവിനെ സഹമത്തെ ഹുയെ കഹ മുച്ച അംഗ്രേസിനെ ഹിയാത്തി. ഇപ്പൊ ചോട്ടു എന്താണ് പറഞ്ഞത്? ഇപ്പൊ വാട്സ് യുവർ നെയിം എന്ന് ഇംഗ്ലീഷിലാണ് ചോദിച്ചത്. അപ്പൊ ചോട്ടു പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. ചോട്ടുവിന് മനസ്സിലായി ഇംഗ്ലീഷിലാണ് ചോദിച്ചതെന്ന്. ചോട്ടു ഉടനെ പറയുകയാണ്, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, മുജുസേ പൂച്ച തും ക്യാ കർത്തേ ഹോ, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് എന്നോട് ചോദിക്കുകയും ചോട്ടുവിനോട് പേര് ചോദിക്കുകയും ചെയ്തു. ആ ബാഗിലുള്ള എല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞു, പക്ഷെ പുസ്തകം മാത്രം എടുത്തിട്ട് എന്ത് ചെയ്തില്ല, നോക്കിയിട്ട് അതുപോലെ തിരിച്ച് ബാഗിനുള്ളിൽ സൂക്ഷിച്ചു. സംശയമാകിയാ?
1: ഹാ ജി
0: ജി. അർപ്പിത പടിയെ.
1: തബി ഉസ്കാ ധ്യാൻ കോനേ മേ രഖേ ഹമാരി സാമാൻ കീ ഓർ ഗയാ ഇസ്മിം ക്യാ ഹേ മുചെ ഇസ്കി തലാശി ലേനി ഹോഗി മുചെ ചിന്ത ഹോയി ഉസ്മിം സബ്ജി കാട്ടനെ കാ ചാക്കു ഭീ താ കഹീം വഹ ഉസ്കെ ഹാത്ത് ലഗ് ഗയാ തോ മേരെ ഭീതർ ബൈ കി ഏക്ക് किलोर से हुटी.
0: ठीक है, सब अर्पिता, बाकी चैतन्य आप पढ़िए.
2: हाँ जी. उसने हमारा पिट्टू खोला, एक एक चीज निकाल कर फेंकने लगा. मैं दम साध दे उसकी हर गतिविधि को देखता रहा. डेटोल की शीशी फर्श पर दे मारी, एक एक चीज निकाल कर फेंक दी, यहाँ तक की चाकू भी फेंक दिया. अंत में दो तीन किताबों निकाली, किताबें उसने घोल कर देखी, फिर ज्योम की त्योम वापस रख दी. हमारी ओर मुड़कर छोटू से बोला, व्हाट इज योर नेम? छोटू ने सहमदे हुए कहा, मुझे अंग्रेजी नहीं आती. मुझसे पूछा, तुम क्या करते हो?
0: ठीक है, सब आशा पिता, सब आशा दिन्या. अभी इस भाग में दो सवाल है. पहला ए है, ऐसा लगता था मानो यह रात कभी खत्म ही नहीं होगी. लेखक को क्यों ऐसा लगता था? क्यों ऐसा लगता था? रात में पागल आदमी उन्हें लगातार डरता है और धमकाया रहा. उन्हें किसी की मदद नहीं मिली और वह असहाय महसूस कर रही थे, जिससे बड़ा लंबी लग रही थी. അപ്പൊ ആ രാത്രി വളരെ വലിയ രാത്രിയായിട്ട് ഔദർന് തോന്നി. എന്തുകൊണ്ടാണ് പാഗൽ ആത്മി ഇവിടെ വന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്? അപ്പം ഈ രാത്രി ഇത്രയും പെട്ടെന്ന് തീരണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പക്ഷെ

0: ആ രാത്രി തീരുന്നില്ല. അതുകൊണ്ടാണ് രാത്രമേ പാഗലാത്മി ഉൻഹെ ലഗാത്താർ ഡർത്താ ഹെ ഔർ ധംകായ രഹ ഉൻഹേം കിസിക്ക് മദത് നഹീ മിലി, ആരുടെയും സഹായം അവിടെ ലഭിച്ചില്ല. വഹ അസഹായ മഹസൂസ് കാർ രഹേ തേ, അല്ലെ, നിസ്സഹായനായിട്ട് അവിടെ നിന്നുപോയി അദ്ദേഹവും ചൂട്ടു. ജിസ് സേ ബഹുത് ലംബി ലഗ് രഹി തി ജി പഹല സവാൽ കാ ഉത്തർ ചൈതന്യ പഠിയേ.
1: ഹാ ജി, രാത്മീ പാഗൽ ആത്മി ഉൻഹേം ലഗാത്താർ ഡരാതാ ഓർ ധംകാതാ രഹ ഉൻഹേം കിസി കി മദത് നഹീ മിലി ഓർ വ അസഹ് മഹസൂസ് കർ രഹേ ദേ ജിസസേ രാത് ബഹുത് ലംബി ലഗ് രഹി ദി.
0: ഠീക് ഹൈ സബാഷ് ചൈതന്യ. അഗല സവാൽ യേ ഹൈ കിതാബേ ഉസ്നെ ഖോൽ കർ ദേഖി ഫിർ ജോംഗി ദ്യോ വാപസ് രഖ് ദി യഹാം അപരിചിത വ്യക്തി കാ കോൺ സാ മനോഭാവ പ്രകട ഹോത്താ ഹെ. അദ്ദേഹം ബാഗെല്ലാം തുറന്ന് സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു, പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ പുസ്തകങ്ങൾ കിട്ടിയപ്പോൾ അദ്ദേഹം ഒന്നും ചെയ്തില്ല. അപ്പൊ ഇതിൽ നമുക്ക് ഈ അപരിചിത വ്യക്തിയുടെ ഏത് മനോഭാവമാണ് നമുക്ക് പ്രകടമാകുന്നത്? അതിൽ നമുക്ക് ആൻസർ, അപരിചിത വ്യക്തി പുസ്തകവും കാ ആധാർ കാരണേ വാലാഥ, അപ്പൊ ആ അപരിചിത വ്യക്തി പുസ്തകത്തെ ആദരിക്കുന്ന മാനിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിട്ടും പുസ്തകങ്ങൾ കിട്ടിയപ്പോൾ അദ്ദേഹം വലിച്ചെറിയാതിരുന്നത്. ഇപ്പൊ കിതാബേം ഉസ്നെ ഖോൽക്കർ ദേഖീം ഫിർ ജോംകീത്യവും വാപ്പസ് രഖ്ദി യഹാം അപരിചിത വ്യക്തി കാ കൗൺസാ മനോഭാവ പ്രകട ഹെ. സുഷ്മയാകിയാ ബച്ചു ജി അർപ്പിത ഉത്തർ ബത്തായി.
2: ഉസ് അപരിചിത് വ്യക്തി പുസ്തകവും കാ ആദർ കർനേ വാലാ ഥാ
0: ഇസ്ലിയെ കിതാബും ഉസ്നെ ഖോൽക്കർ ദേഖി ഔർ ഫിർ ജോംകീത്യവും വാപ്പസ് രഖ്ദി. സുഷ്മയാകിയാ ബച്ചു
2: ഹാ ജി
0: ജി. ആജ് കാ കക്ഷ ഇധർ സമാപ്ത ഹോ ഗയാ.
2: ധന്യവാദ് അധ്യാപിക ജി.
0: ധന്യവാദ് ബച്ചു.
3: ഡിജി ലോക്കറിൽ അക്കൗണ്ട് തുറക്കാൻ ഒരൊറ്റ തിരിച്ചറിയൽ രേഖ മാത്രം മതി, ആധാർ കാർഡ്. ആധാർ നമ്പർ ഉപയോഗിച്ച് ലളിതമായ ഘട്ടങ്ങളിലൂടെ നിങ്ങൾക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് തുറക്കാം. മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ എല്ലാ രേഖകളും സൗജന്യമായി ഡിജിറ്റലായി സൂക്ഷിക്കാൻ ഇന്ന് തന്നെ ഡിജി ലോക്കർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക.
4: ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കളിക്കളം എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാൽ പാടിയത്, കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: രാമായണ പാരായണം 15-ാം ദിവസം.
1: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
0: ജടായുസ്തുതി, കബന്ധഗതി, കബന്ധസ്തുതി, ശബരിയാശ്രമ പ്രവേശം എന്നീ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ഡോക്ടർ കെ. ഓമനക്കുട്ടി.

0: വെള്ളിത്തിര എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഷിബു ചക്രവർത്തിയുടെ ഗാനരചന, അൽഫോൺസിന്റെ സംഗീതം. സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ഖുർആൻ പാരായണം ചെയ്യുന്നത് ഉമറുൽ ഫറൂഖ് മൗലവി പോരുവഴി.
2: സൂറത്തുൽ ബക്കറ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനെ കൊണ്ട് വിശ്വസിക്കുന്നവർക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ അള്ളാഹു വെച്ചിട്ടുണ്ട്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ. ഈ പരിശുദ്ധ ഗ്രന്ഥം മുത്തഖീങ്ങൾക്കൊരു മാർഗദർശനമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വ യുഖീമൂന സ്സലാത്ത വ മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഒരു കൂട്ടരാണ് അവരെങ്ങനെയുള്ളവരാണെന്നറിയുമോ? അള്ളാഹുവിന്റെ അദർശ്യമായ കാര്യങ്ങളെക്കൊണ്ട് വിശ്വസിക്കുന്നവരും അവന്റെ 5 നേരം നമസ്കാരം നിലനിർത്തുന്നവർക്കും അവർക്ക് അള്ളാഹു പ്രദാനം ചെയ്തിൽ നിന്നും അഥവാ അള്ളാഹു ഔദാര്യമായി നൽകിയ സമ്പത്തിൽ നിന്നും അവർ ദാനധർമ്മം ചെയ്യുന്നവരുമാണ്. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബലിക വബിൽ ആഖിറത്തിഹിം യൂഖിനൂൻ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനെ കൊണ്ട് യഥാവണ്ണം വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ മുത്തഖീങ്ങളെന്ന് സൂറത്തുൽ ബക്കറയിലൂടെ അള്ളാഹു പ്രതിപാദിക്കുന്നുണ്ട്.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അനുഗ്രഹങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനെക്കുറിച്ച് അറിഞ്ഞും അതനുസരിച്ച് ജീവിക്കുവാനും അത് മാർഗദർശിനിയായി നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് ജീവിക്കാൻ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബി യാ റസൂലല്ലാഹ്.
1: ഖുർആൻ പാരായണം ചെയ്തത് ഉമറുൽ ഫറൂഖ് മൗലവി പോരുവഴി. സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി ഇപ്പോൾ ഇന്ന് നാളെയുമായി ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 വാദ്യസംഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി, 8:00 സാഹിത്യവേദി, 8:15 ടുഡേ ഇൻ പാർലമെന്റ്, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഇംഗ്ലീഷ് പരിപാടി, 9:45 മൊഴിയാം ഒരു കഥ, തകഴി എഴുതിയ കഥ വെള്ളപ്പൊക്കത്തിൽ, 10:00 ചലച്ചിത്രഗാനങ്ങൾ, 11:00 സുഭാഷിതം എൻ ആനന്ദവല്ലിയമ്മ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം, 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഫാദർ സുശീൽ വർഗീസ്. 6:00 ഉഷമലരി, MP അപ്പനെഴുതിയ പരിപൂർണത എന്ന കവിത ആലാപനം മുട്ടറ BN രവീന്ദ്രൻ. 6:15 അധ്യാത്മ രാമായണ പാരായണം. 16-ാം ദിവസം 6:25 ഉദയഗീതം കേസ് ചിത്രപാടിയത്. 6:30 പ്രഭാത് ഫേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പുരുൾ, പ്രൊഫസർ വി മധുസൂദനൻ നായർ അവതരിപ്പിച്ചത്. 7:05 പുലർവട്ടം, കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിലിന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 96-ാം ഭാഗം, 8:35 സ്മൃതി മധുരം, 8:45 സംഗീത സരണി, വയലിൻ പാഠം പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ, പഠിക്കുന്നത് PV അതുൽകൃഷ്ണ, 9:00 ചലച്ചിത്രഗാനങ്ങൾ, 10:00 നേർവഴി, 10:15 തമിഴ് ചൊൽമാലൈ. ഗാനകേരളി, 11:30 ചലച്ചിത്രഗാനങ്ങൾ, 12:15 ഏകതാര ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. ലോക ശ്വാസകോശാർബുദ ദിനത്തോടനുബന്ധിച്ച് വിവിധ തരം ക്യാൻസറുകളെക്കുറിച്ച് ഡോക്ടർ ജയകൃഷ്ണൻ R സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1:00 രഞ്ജിനി, 2:15 തുടർ നാടകം ഇരുട്ടിന്റെ ആത്മാവ് 1-ാം ഭാഗം, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 3:00 കൂട്ടുകാരി വിജയത്തിന്റെ രുചിക്കൂട്ട്, സംരംഭകയായ നജിയ ഇർഷാദുമായി അഭിമുഖം. ചലച്ചിത്രഗാനങ്ങൾ, 4:00 വെള്ളി വെളിച്ചം, 4:30 ചലച്ചിത്രഗാനങ്ങൾ, 4:45 പാട്ടുകളം, സി ശ്രീധരക്കുറുപ്പും സംഘവും അവതരിപ്പിക്കുന്ന തമ്പുരാൻ പാട്ട്, 5:00 സംസ്കൃതം പരിപാടി, 5:15

15 ചലച്ചിത്ര ഗാനങ്ങൾ, 5:20 അധ്യാത്മ രാമായണ പാരായണം 16 ദിവസം, 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി, 5:40 ചലച്ചിത്ര ഗാനം, 5:45 ഭക്തിഗാനങ്ങൾ രവിശങ്കർ പാടിയത്, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാസർകോട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, വിളകളിൽ ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ വിൽസൺ ഡിയുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോളവില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി മ്യൂസിക് ടൈം, 8:00 നാടകം കുഞ്ഞമ്മയും കൂട്ടുകാരും അവസാന ഭാഗം, 8:15 ദിസ് വീക്ക് ഇൻ പാർലമെന്റ്, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്തകൾ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 കായിക ലോകം, ഇന്ത്യൻ ബോക്സിംഗ് ടീം മുൻ പരിശീലകൻ ഡോക്ടർ സി വി ബിജുലാലുമായുള്ള അഭിമുഖം 1 ഭാഗം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടി, ചിന്മയ സിസ്റ്റേഴ്സായ ഉമയും രാധികയും അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, 11:00 സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ, 11:15 മുതൽ രാവിലെ 5:48 വരെ എഫ് എം ഗോൾഡ് ഡെലിയറിലെ. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.5 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ സമാപിക്കുന്നു.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. NPS അഥവാ നാഷണൽ പെൻഷൻ സിസ്റ്റം, ഈ പദ്ധതിയെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എൻ.
1: സ്വമേധയാ ഉള്ള ഒരു വിരമിക്കൽ സേവിംഗ് സ്കീമാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം. ഇത് ഗുണഭോക്താക്കൾക്ക് ഭാവി സമ്പാദ്യത്തിലേക്ക് ഒരു നിശ്ചിത സംഭാവന നൽകാനും അതുവഴി പെൻഷൻ ഉറപ്പാക്കാനുമുള്ള അവസരം നൽകുന്നു. വ്യക്തികളുടെ വിരമിക്കലിലും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന മാർക്കറ്റ് ലിങ്ക്ഡ് സംഭാവനാ പദ്ധതിയാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം. വ്യത്യസ്ത ഉപഭോക്തൃ വിഭാഗങ്ങളെ ആശ്രയിച്ച് വ്യത്യസ്ത മോഡലുകളാണ് NPS വിഭാവനം ചെയ്യുന്നത്. ഒന്ന്, ധനകാര്യ മന്ത്രാലയത്തിന്റെ 2023 ഡിസംബർ 22 വിജ്ഞാപന പ്രകാരം 2004 ജനുവരി 1 അതിനുശേഷമോ സർവീസിൽ ചേർന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് NPS നിർബന്ധമാണ്. സായുധ സേനയിലുള്ളവർ ഒഴികെ പ്രസ്തുത തീയതി മുതൽ സർവീസിൽ പ്രവേശിച്ച കേന്ദ്ര സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഇത് ബാധകമാണ്. ബന്ധപ്പെട്ട സംസ്ഥാനമോ കേന്ദ്രഭരണ പ്രദേശമോ തിരഞ്ഞെടുത്താൽ മറ്റിടങ്ങളിലെ സർക്കാർ ജീവനക്കാർക്കും NPSന്റെ ഭാഗമാകാം. 2, കോർപ്പറേറ്റുകൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും തങ്ങളുടെ ജീവനക്കാർക്കായി NPS സ്വീകരിക്കാവുന്നതാണ്. ഒപ്പം തൊഴിൽ നിയമങ്ങൾക്ക് അനുസൃതമായി NPS അക്കൌണ്ടിലേക്ക് സംഭാവനകൾ നൽകാനും കഴിയും. 3, 18-70 പ്രായമുള്ള വിദേശത്ത് താമസിക്കുന്നവർ ഉൾപ്പെടെ എല്ലാ ഇന്ത്യൻ പൌരന്മാർക്കും NPS വോളണ്ടറി മോഡൽ ലഭ്യമാണ്. 2023 ഏപ്രിൽ 30 വരെ ആകെ 6,35,43,268 പേരാണ് NPS പദ്ധതിയുടെ ഭാഗമായത്. NPSന്റെ ഗുണങ്ങൾ. കുറഞ്ഞ ചിലവ് NPSന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നാണ്. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ചിലവുള്ള പെൻഷൻ പദ്ധതിയായി NPS കണക്കാക്കപ്പെടുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ചാർജുകളും ഫണ്ട് മാനേജ്മെന്റ് ഫീസും NPSന് താരതമ്യേന വളരെ കുറവാണ്. ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലൂടെയും പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു POP ഒരു അക്കൌണ്ട് തുറന്നോ റിട്ടയർമെന്റ് അക്കൌണ്ട് നമ്പർ നേടി ഏതൊരാൾക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാം. വഴക്കം പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷതയാണ്. ഈ പദ്ധതി മികച്ച വരുമാനം ലഭിക്കുന്നതിന് അപേക്ഷകന് സ്വയം നിക്ഷേപ ഓപ്ഷനും പെൻഷൻ ഫണ്ടും തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഓട്ടോ ചോയ്സും തിരഞ്ഞെടുക്കാൻ ഈ പദ്ധതി അവസരം നൽകുന്നു. അപേക്ഷകന് രാജ്യത്ത് എവിടെ നിന്നും തങ്ങളുടെ അക്കൗണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയും. കൂടാതെ അപേക്ഷകൻ

0: രജിസ്റ്റർ ചെയ്തിട്ടുള്ള പി ഒ പി എസ് പി ബ്രാഞ്ച് പരിഗണിക്കാതെ തന്നെ അപേക്ഷകർ ജോലി നഗരം മാറിയാലും ഏത് പി ഒ പി എസ് പികൾ വഴിയും അക്കൗണ്ട് കൈകാര്യം ചെയ്യാനും ഗുണഭോക്താവിന് എൻ പി എസ് മോഡലുകൾ മാറ്റാവുന്നതുമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കും എൻ പി എസിന്റെ ഗുണഭോക്താക്കളാകാം. എൻ പി എസ് വാത്സല്യ പി എഫ് ആർ ഡി എ നിയന്ത്രിക്കുന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതി തന്നെയാണ് എൻ പി എസ് വാത്സല്യ. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കാണ് ഈ പദ്ധതിയിൽ ചേരാനാവുക. പെൻഷൻ സുരക്ഷ സാർവത്രികമാകുന്ന ഒരു സമൂഹത്തെ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയും കുട്ടികളുടെ സാമ്പത്തിക ശാക്തീകരണം ഉറപ്പാക്കാനുമാണ് എൻ പി എസ് വാത്സല്യ എന്ന നവീനമായ പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. 18 വയസ്സിന് താഴെയുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഈ പദ്ധതിയിൽ ചേരാം. അക്കൗണ്ട് തുറക്കാനുള്ള കുറഞ്ഞ സംഭാവന 1000 രൂപയാണെങ്കിൽ പരമാവധി സംഭാവന നൽകാവുന്ന തുകയ്ക്ക് പരിധിയില്ല. കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്നതോടെ സാധാരണ എൻ പി എസ് അക്കൗണ്ടിലേക്ക് എൻ പി എസ് വാത്സല്യ മാറ്റുകയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇതിൽ നിന്ന് പിന്മാറാനും 18 വയസ്സ് പൂർത്തിയാകുന്നതോടെ അവസരമുണ്ട്.
1: എൻ പി എസ് അഥവാ നാഷണൽ പെൻഷൻ സിസ്റ്റം ഈ പദ്ധതിയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഷാദ് എൻ. പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ.
3: ദിസ് ഇസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ ശഗുൻ ചോപ്ര. The Union Cabinet has approved the Pradhan Mantri Surya Sarovar Yojana for development of floating solar photovoltaic projects with energy storage systems. Addressing media in New Delhi after the Union Cabinet meeting today, Information and Broadcasting Minister Ashwini Vaishnav said that the scheme has been approved with a total outlay of 5,070 crore rupees. He said the scheme envisages the development of 5,000 megawatt of floating solar photovoltaic projects with co-located energy storage systems having a minimum storage capacity of 2 hours, totaling 10,000 megawatt.
4: सोलर कैपेसिटी पर कैपिटा के हिसाब से देखें तो वर्ल्ड हाईएस्ट देश में लगी है. वाटर बॉडीज हैं, डैम्स हो, लेक्स हो, कैनाल्स हो, उन सब का उपयोग करके जो सोलर पावर जनरेशन कैपेसिटी क्रिएट करना है उसका अप्रूवल लिया गया है आज. 102 गीगावाट यानी 1,00,000 मेगावाट की कैपेसिटी पोटेंशियल है भारत में. टोटल 5,000 मेगावाट फ्लोटिंग सोलर पीवी फोटोवोल्टेक कैपेसिटी भारत में क्रिएट की जाएगी. 5 साल की स्कीम है. 1 crore per megawatt का इसका सपोर्ट दिया जाएगा स्कीम में. प्रोजेक्ट्स विल बी सिलेक्टेड थ्रू टैरिफ बेस्ड कॉम्पिटेटिव बिडिंग. 10 million tons ऑफ CO2 एमिशंस को ये प्रिवेंट करेगा.
3: The Union Cabinet has given its nod to the National Offshore Exploration Scheme Samudra Manthan with an approved outlay of 84,084 crore rupees for implementation up to financial year 2030-31. Mr. Vaishnav said the scheme encompasses a comprehensive set of interventions across the offshore exploration value chain. The Union Cabinet has also given its approval to the continuation of the Pradhan Mantri Kisan Samman Nidhi scheme from 2026-27 to 2030-31. Mr. Vaishnav said a total financial outlay of 3.15 lakh crore rupees has been approved for the scheme during the period of 5 years. Mr. Vaishnav said the approval reiterates the government's commitment that the prosperity of farmers forms the foundation of the nation's prosperity. The Union Cabinet has also approved an expanded Khelo India scheme and enhanced assistance to national sports federations with a combined outlay of 36,441 crore rupees for the period 2026-27 to 2030-31. Both houses of parliament have been adjourned for the day following opposition uproar over several issues, including alleged police action during students' protests over the NEET issue. When the Lok Sabha met after the first adjournment at 12 noon, the presiding officer, Dilip Saikia, took up the Registration of Births and Deaths Amendment Bill 2026 for consideration and passage. Minister of State for Home Nityanand Rai moved the bill amid opposition uproar. The bill was passed in the House amid ruckus without any discussion. Meanwhile, Parliamentary Affairs Minister Kiran Rijiju criticised the opposition for not participating in the discussion. A Delhi court today sentenced former Aam Aadmi Party councillor Tahir Hussain and 4 others to life imprisonment for the murder of Intelligence Bureau

0: ഇതുവരെ കേട്ടത് വാദ്യസംഗീതം.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 6:50 വയലും വീടും പരിപാടിയിൽ കാലാവസ്ഥാ വ്യതിയാനവും കൃഷിയും ഈ വിഷയത്തിൽ ഡോക്ടർ അജിത് കുമാർ ബിയുമായുള്ള അഭിമുഖം കേൾക്കാം. രാത്രി 8 മണിക്ക് സാഹിത്യവേദിയിൽ പുനലൂർ ചന്ദ്രശേഖരൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ, വിട പറയും നേരം, ഒറ്റമുറിയിലെ ജാലകം, ലതാ സതീഷ് എഴുതി അവതരിപ്പിച്ച കവിത വാർദ്ധക്യം. രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ കോസ്മിക് കലണ്ടർ KJ ബീനാമോൾ സംസാരിക്കുന്നു. രാത്രി 9:30 ഇംഗ്ലീഷ് പരിപാടിയിൽ ദ പവർ ഓഫ് റിഫ്ലക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ എ ഡിവൈഡഡ് സിന്തറ്റിക് വേൾഡ് ഡോക്ടർ ഗംഗ എസ് ധനേഷ് സംസാരിക്കുന്നു. രാത്രി 9:45 മൊഴിയാമൊരു കഥയിൽ തകഴി എഴുതിയ കഥ വെള്ളപ്പൊക്കത്തിൽ

നാളെ രാവിലെ 8:45 സംഗീത സരണിയിൽ വയലിൻ പാഠം. പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ, പഠിക്കുന്നത് PV അതുൽകൃഷ്ണ. രാവിലെ 10:15 തമിഴ് ചൊൽമാലൈ പരിപാടിയിൽ ചേർക്കൈ നുണ്ണറിവ്, വരലാറും വാഴ്വിയലും ജ്യോതിമണി എം നടത്തുന്ന പ്രഭാഷണം, സുരേഷ് കുമാർ എഴുതി അവതരിപ്പിക്കുന്ന ചെറുകഥ, ജപമാലൈ, തുടർന്ന് തിരൈപ്പൂക്കൾ. രാവിലെ 11:00 ഗാനകേരളി മലയാള വാഗ്ഗേയകാരന്മാരുടെ കൃതികൾ കാണിച്ചുകൊണ്ടുള്ള പരിപാടി, MD രാമനാഥൻ കൃതികൾ 1-ാം അധ്യായം. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ലോക ശ്വാസകോശാർബുദ ദിനത്തോടനുബന്ധിച്ച് വിവിധതരം ക്യാൻസറുകളെക്കുറിച്ച് ഡോക്ടർ ജയകൃഷ്ണൻ R സംസാരിക്കുന്നു. നാളെ 2:15 തുടർനാടകം ഇരുട്ടിന്റെ ആത്മാവ് 1-ാം ഭാഗം, രചന MT വാസുദേവൻ നായർ, സംവിധാനം ഉമാബാലൻ, റേഡിയോ രൂപാന്തരം KR ഇന്ദിര, അവതരണം ആകാശവാണി തൃശൂർ നിലയം, ശബ്ദം നൽകിയവർ ശ്രീമൂലനഗരം പൊന്നൻ, സുധവർമ്മ, KK അരവിന്ദാക്ഷൻ, മാസ്റ്റർ സാഗർ, സിന്ധു, TT.

വൈകുന്നേരം 4:45 പാട്ടുകളത്തിൽ സി ശ്രീധരക്കുറുപ്പും സംഘവും അവതരിപ്പിക്കുന്ന തമ്പുരാൻ പാട്ട്. നാളെ വൈകുന്നേരം 6:50 കിസാൻ വാണി. വിളകളിൽ ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ വിൽസൺ ഡിയുമായി അഭിമുഖം. നാളെ രാത്രി 8 നാടകം കുഞ്ഞമ്മയും കൂട്ടുകാരും അവസാന ഭാഗം. ഉറൂബ് എഴുതിയ നോവലിന്റെ റേഡിയോ രൂപം, റേഡിയോ ആവിഷ്കാരം സംവിധാനം എസ് ചന്ദ്രിക, നിർവഹണം എം രാജീവ് കുമാർ. ശബ്ദം നൽകിയവർ അണ്ടൂർക്കോണം മുബാറക്, രവി കെ പപ്പാട്, കെ എസ് ആനന്ദൻ, എം വി ശശികുമാർ, മണികണ്ഠൻ മടവൂർ, എം എസ് രാഗേഷ്, ഭരതന്നൂർ ശാന്ത, എൻ സുനിത, പന്തളം രാധാമണി, ഒ ശ്രീധരി. നാളെ 9:15 കായിക ലോകം പരിപാടിയിൽ ഇന്ത്യൻ ബോക്സിംഗ് ടീം മുൻ

0: ഇനി അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ.
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഹി ജാഹ. ആദൌ മുഖ്യാഃ വാർത്താഃ. ലോകസഭായാം ജന്മ മൃത്യോഃ പഞ്ജീകരണ സംശോധന വിധേയകഃ സർവസമ്മത്യാ പാരിതംഗതഃ. വിവിധാൻ വിഷയാൻ ആശ്രിത്യ പ്രതിപക്ഷസ്യ ഉഗ്ര പ്രതിരോധ കലകലേന സംസദഃ ഉഭയ സദനെ സ്ഥഗിതേ. പ്രധാനമന്ത്രിണഃ ആപത്തിജനക സാമഗ്രി പ്രസാരാത് മെറ്റാ ഇന്ത്യ അധികാരിണാം വിരുദ്ധ്യ ഹൈദരാബാദ് ആരക്ഷിഭിഃ പ്രാഥമികീ പഞ്ജീകൃത. വിരോധ പ്രദർശനെ ആഹതാനാം ദില്ലി ആരക്ഷിണാം പരിജനൈഃ ന്യായയാചന കൃത. ആരക്ഷിണാം സുരക്ഷാ സംവർദ്ധനായ ച പ്രശാസനം നിവേദിതം. പാക് അധികൃത ജമ്മു കശ്മീരെ പ്രദർശനകാരിണാമുപരി നൃശംസ അത്യാചാരഃ സംവൃത്തഃ പ്രദർശനകാരിണഃ ച നിഹതാഃ. അപി ച ഒഡിസാരാജ്യേ ജലപ്ലാവനസ്യ സ്ഥിതിഃ അദ്യാപി അതീവ ഗംഭീരാ ചിന്താസ്പദാ ച വർത്തതേ. ത്രയോദശ ജനപദാനാം ഖണ്ഡേഷു പ്രായഃ അഷ്ടലക്ഷ ജനാഃ അസ്മാദ് ആപ്ലവാത് ഭൃശം പ്രഭാവിതാഃ. അഥ വാർത്താഃ വിശദീകൃത്യ. NEFT വിഷയമധികൃത്യ ഛാത്രാണാം വിരോധ പ്രദർശനാവധൌ ആരക്ഷിബലൈഃ കൃതം കാര്യാചരണം സമേത്യ അന്യാൻ വിഷയാനാദായ പ്രതിപക്ഷസ്യ ഭീഷണ കോലാഹലാനന്തരം സംസദഃ ഉഭയോഃ സദനയോഃ കാര്യജാതം അദ്യയാവത് സ്ഥഗിതം. പ്രഥമ സ്ഥഗനാനന്തരം യദാ മധ്യാഹ്നെ ദ്വാദശവാദനെ ലോകസഭായാഃ ഉപവേശനം പുനഃ സമാരബ്ധം തദാ പീഠാസീനഃ ദിലീപ് സൈക്കിയ ജന്മ മൃത്യു സംശോധന വിധേയകം വിംശതി ഷഡ് വിംശതി വിചാരണാർത്ഥം പാരണാർത്ഥം ച ഗൃഹീതവാൻ. ഗൃഹരാജ്യമന്ത്രി നിത്യാനന്ദരായഃ പ്രതിപക്ഷസ്യ കോലാഹലാഭ്യന്തരേ എവ വിധേയകം സംസദ് പട്ടലെ ഉപസ്ഥാപിതവാൻ. ഏഷഃ വിധേയകഃ ചർച്ചാം വിനൈവ കോലാഹലാഭ്യന്തരേ എവ സദനെ പാരിതഃ. അത്രാന്തരെ സംസദീയ കാര്യമന്ത്രി കിരൻ റിജിജു ചർച്ചയാം ഭാഗം ന ഗ്രഹീതും പ്രതിപക്ഷസ്യ കട്വാലോചനാം അകരോത്. മന്ത്രി പ്രോക്തവാൻ യത് മയാ കോൺഗ്രസ് പ്രമുഖ പ്രതിപക്ഷേഭ്യഃ അസ്യ ഗുരുത്തര വിധേയകസ്യ വിചാരണായ പുനഃ പുനഃ സാഗ്രഹം നിവേദിതമാസീത്. രാജ്യസഭാ അപി ആഗാമി സോമവാസരം യാവത് സ്ഥഗിതാ. പ്രാതഃ ഏകാദശവാദനെ യദാ രാജ്യസഭായാഃ ഉപവേശനം സമവേതം തദാ അനേകൈഃ കേന്ദ്രീയമന്ത്രിഭിഃ പത്രാണി സംസദ് പട്ടലെ ഉപസ്ഥാപിതാനി. തദനന്തരം പീഠാസീനേന സഭാപതിനാ സിപി രാധാകൃഷ്ണൻ വര്യേണ ശൂന്യകാലഃ പ്രാരബ്ധഃ യസ്മിൻ സദസ്യാഃ ആത്യൈകാൻ ലോകഹിതവിഷയാൻ സംസദ് പട്ടലെ ഉപസ്ഥാപയന്. കിന്തു പ്രതിപക്ഷസ്യ സദസ്യാഃ സ്വകീയ യാചനാഃ ആദായ ഉച്ചൈഃ ഉദ്ഘോഷണൈഃ സഹ വിരോധ പ്രദർശനം പ്രാരബ്ധവന്തഃ. സദനെ അവിരാമ കോലാഹലെ ജാതേ സതി സഭാപതിഃ സദനസ്യ കാര്യാചരണം സ്ഥഗിതവാൻ. ഹൈദരാബാദ് നഗരസ്യ സൈബർ ആരക്ഷിഭിഃ ഫേസ്ബുക് ഇൻസ്റ്റഗ്രാം പട്ടലയോഃ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ വിരുദ്ധ്യ ആക്ഷേപാർഹ സാമഗ്ര്യാഃ പ്രസാരാത് മെറ്റാ ഇന്ത്യ അധികാരിണാം വിരുദ്ധം പ്രാഥമികീ പഞ്ജീകൃത. ഭാരതീയ ജനതാദളസ്യ സാമാജികാന്തർജാലീയ വിഭാഗസ്യ പരിവാദം ആധാരീകൃത്യ ഏതത് അഭവത്.

0: ഭാവാത് പ്രഭാവിതാഹ അഭവൻ. പ്രശാസനസ്യ അധികാരിണഃ ആപദ്രക്ഷണ സഹായതാ കാര്യാണി നിരീക്ഷണം ച സംപ്രതി തീവ്രഗത്യാ സഞ്ചാലയന്തി. ഝാർഖണ്ഡ് രാജ്യസ്യ ഭാജപേതി ദലസ്യ സാംസദാഃ അദ്യ സംസദ് ഭവനസ്യ മഹാത്മഗാന്ധി പ്രതിമായാഃ പുരതഃ കഥിതസ്യ JPSC ഗോപ്യതാഭംഗ പരീക്ഷാപത്ര പ്രകരണേ CBI അന്വേഷണം യാചിതവന്തഃ. ഝാർഖണ്ഡ് രാജ്യേ JMM നേതൃത്വസ്യ സർവകാരസ്യ നേതൃത്വേ JPSC അനധികൃത പരീക്ഷാപത്ര പ്രകാശനേന സഹൈവ അനേകാഃ പരീക്ഷാപത്ര പ്രകാശന ഘടനാഃ സൂചിതാഃ ഇതി കേന്ദ്രീയ മഹിളാ ബാല വികാസ മന്ത്രിണ തഥാ കോഡർമ മണ്ഡലസ്യ ഭാജപാ സദസ്യാഃ ഉക്തവതി ഇതി വാർത്താഃ.
1: ആകാശവാണി, സമയം 6:30. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. ഫ്ലോട്ടിംഗ് സോളാർ മേഖലയിൽ പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജന നടപ്പാക്കാനും മന്ത്രിസഭയുടെ അനുമതി. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. നീറ്റ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. പ്രതീക്ഷയോടെ മത്സ്യത്തൊഴിലാളികൾ. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. 2026-27 മുതൽ 2030-31 വരെയുള്ള കാലയളവിൽ പദ്ധതിക്കായി 3.15 ലക്ഷം കോടി രൂപ അനുവദിക്കാനും മന്ത്രിസഭ അനുമതി നൽകി. ജലോപരിതലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സൌരോർജ്ജ ഉൽപാദനവുമായി ബന്ധപ്പെട്ട ഫ്ളോട്ടിംഗ് സോളാർ മേഖലയുടെ വികസനം ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജന 5,070 കോടി രൂപ ചെലവിൽ ആരംഭിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തീരമേഖലയുമായി ബന്ധപ്പെട്ട ഊർജ്ജ സാധ്യതകൾ ലക്ഷ്യമിട്ടുള്ള സമുദ്രമന്ഥൻ ദേശീയ ഓഫ് ഷോർ എക്സ്പ്ലോറേഷൻ പദ്ധതിക്കും അംഗീകാരമായി. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം 84,084 കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഖേലോ ഇന്ത്യ പദ്ധതി വിപുലീകരിക്കുന്നതിനും ദേശീയ സ്പോർട്സ് ഫെഡറേഷനുകൾക്ക് കൂടുതൽ സഹായം അനുവദിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു. നീറ്റ് പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയുമായി മുന്നോട്ടു പോകാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് നടന്നത്. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേസുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സമർപ്പിച്ച കത്തുകൾ മുഖ്യമന്ത്രി തനിക്ക് കൈമാറിയതായും തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതില്ലെന്ന് ഡി ജി പിക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പുനർജനി പദ്ധതി

0: മായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ക്ലീൻചിറ്റ് നൽകിയത് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. പി എം ശ്രീ പദ്ധതിയിൽ സബ് കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനുശേഷം യു ഡി എഫ് നിലപാട് അറിയിക്കാമെന്ന് മന്ത്രി കെ എം ഷാജി. പി എം ശ്രീ പദ്ധതിയിൽ മുൻ സർക്കാർ ഒപ്പുവച്ചു എന്നത് യാഥാർത്ഥ്യമാണെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ ആർ സുഗതന് അവധി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിഷേധത്തിനിടെ ആർ സുഗതന് ആറുമാസത്തെ അവധി അനുവദിച്ചതായി മേയർ അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
1: ആർ സുഗതനെ അയോഗ്യനാക്കണം എന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷം പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ചത്. കോടതി ഉത്തരവ് പ്രകാരമാണ് ആർ സുഗതന് അവധി നൽകിയതെന്നും 51 അംഗങ്ങൾ അവധി അപേക്ഷയെ പിന്തുണച്ചതായും മേയർ വി വി രാജേഷ് അറിയിച്ചു. സ്വതന്ത്ര കൌൺസിലർ സുധീഷാണ് ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. എന്നാൽ അപേക്ഷ വോട്ടിനിടണമെന്നായിരുന്നു എൽ ഡി എഫ് യു ഡി എഫ് അംഗങ്ങളുടെ ആവശ്യം. അതേസമയം പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ മേയർ വി വി രാജേഷ് അജണ്ടകൾ പാസാക്കി യോഗം അവസാനിപ്പിക്കുകയായിരുന്നു.
0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഓണം ഉത്സവ ബത്തയായി 8500 രൂപയും പെൻഷൻകാർക്ക് 3750 രൂപയും അനുവദിച്ച് സംസ്ഥാന സർക്കാർ. മുൻവർഷത്തേക്കാൾ 1000 രൂപ വീതമാണ് ഇക്കുറി വർദ്ധിപ്പിച്ചത്. ഇതിനായി 26,47,00,000 രൂപ അനുവദിച്ചു. നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസിയുവിൽ ചികിത്സയിലായിരുന്ന വ്യക്തിയെ ഇന്ന് റൂമിലേക്ക് മാറ്റി. 43-കാരനായ ഫറോക്ക് സ്വദേശിക്ക് ജൂൺ 10 നിപ സ്ഥിരീകരിച്ചത്. നാളുകൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം ബോധം വീണ്ടെടുത്ത ഇദ്ദേഹത്തിന് ഇപ്പോൾ സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും കഴിയുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. യന്ത്രവൽകൃത ബോട്ടുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനത്തിന് മത്സ്യത്തൊഴിലാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. കാലാവസ്ഥ അനുകൂലമായാൽ കുറച്ചുനാളായി അനുഭവപ്പെടുന്ന മീൻ ലഭ്യതക്കുറവ് പരിഹരിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് തീരദേശ മേഖല. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: 52 ദിവസം നീണ്ട വറുതിക്കാലം അവസാനിച്ചതോടെ വലിയ ആവേശത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. ഇടവേളയ്ക്ക് ശേഷം ബോട്ടുകൾ വീണ്ടും കടലിലേക്ക് ഇറങ്ങുന്നതോടെ തീരദേശത്തെ പുതിയ പ്രതീക്ഷകളാണ് ഉണരുന്നത്. വലിയ തുക മുടക്കി ബോട്ടുകൾ പെയിന്റടിച്ച് അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയാക്കി. ഈ നിരോധന സമയത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് വിലക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ പ്രതീക്ഷിച്ച മീൻവരവ് ഉണ്ടായിരുന്നില്ല. കാലാവസ്ഥ അനുകൂലമായതിനാൽ ഇനി മീൻ ചാകര ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യമേഖല.
0: കേരളത്തിൽ ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെയും കന്യാകുമാരി തീരത്ത് നാളെ പുലർച്ചെ വരെയും കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കാണാതായ 2 മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിലിന് പ്രതികൂല കാലാവസ്ഥ പ്രതിബന്ധമായി. തിരുവനന്തപുരത്ത് നിന്നുള്ള മുങ്ങൽ വിദഗ്ധർ തിരച്ചിലിനിറങ്ങിയെങ്കിലും പ്രക്ഷുബ്ധമായ കടലിന്റെ അടിത്തട്ടിൽ കാഴ്ച അസാധ്യമായതിനാൽ തിരച്ചിൽ തുടരാനായില്ല. ജില്ലാ ഭരണകൂടത്തിന്റെ അഭ്യർത്ഥന പ്രകാരം കൊച്ചിയിൽ നിന്ന് നാവികസേനയുടെ ഹെലികോപ്റ്റർ എത്തി നിരീക്ഷണം നടത്തി. 31st കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്കായി ചലച്ചിത്ര അക്കാദമി എൻട്രികൾ ക്ഷണിച്ചു. ഓഗസ്റ്റ് 1 രാവിലെ 10 മുതൽ IFFK.in എന്ന വെബ്സൈറ്റ് മുഖേന സെപ്റ്റംബർ 10 വരെ എൻട്രികൾ സമർപ്പിക്കാം. 2025 സെപ്റ്റംബർ 1 2026 ഓഗസ്റ്റ് 31 ഇടയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ചിത്രങ്ങളാണ് പരിഗണിക്കുക. 2026 ഡിസംബർ 11 മുതൽ 18 വരെയാണ് 31st IFFK അരങ്ങേറുക. കോഴിക്കോട് ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ ആഭിമുഖ്യത്തിൽ ഹിന്ദി സാഹിത്യ സാമ്രാട്ടായിരുന്ന മുൻഷി പ്രേംചന്ദിന്റെ 137th ജന്മദിനാചരണം മീൻചന്ത ഹിന്ദി കോളേജിൽ നടന്നു. സഭ ഭരണസമിതി അംഗം ഗോപി ചെറുവണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രഭാഷാവേദി, കേരള ഹിന്ദി പരിഷത്ത് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ബോക്സിംഗിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം പ്രീതി പവാറും പുരുഷന്മാരുടെ 80 കിലോഗ്രാം വിഭാഗത്തിൽ അങ്കുഷും ഫൈനലിൽ പ്രവേശിച്ചു. ജൂഡോ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഹർഷ് സിംഗും വനിതാ വിഭാഗത്തിൽ അസ്മിത ഡേയും സെമി ഫൈനലിൽ കടന്നു. അത്ലറ്റിക്സ് 4x400 റിലേയിൽ ടി കെ വിശാൽ, അൻസ ബാബു,

0: രാജേഷ്, രമേശ്, രശ്ദീപ് കൌർ ടീം ഫൈനലിൽ പ്രവേശിച്ചു. പോയിന്റ് പട്ടികയിൽ നിലവിൽ 10-ാം സ്ഥാനത്താണ് ഇന്ത്യ. ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്രയുൾപ്പെടെ 3 ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. ഫ്ളോട്ടിംഗ് സോളാർ മേഖലയിൽ പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജന നടപ്പാക്കാനും മന്ത്രിസഭയുടെ അനുമതി. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. നീറ്റ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. പ്രതീക്ഷയോടെ മത്സ്യത്തൊഴിലാളികൾ. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താവീക്ഷണം. ഹർ ഘർ തിരംഗ, തിളങ്ങട്ടെ ത്രിവർണം, ഉയരട്ടെ അഭിമാനവും ഐക്യവും, വാനോളം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം ആമിന നജുമ. ഒരു രാഷ്ട്രത്തിന്റെ ദേശീയ പതാക ഉയർന്നു പാറുമ്പോൾ അവിടെ പ്രതിഫലിക്കുന്നത് ആ രാജ്യത്തിന്റെ കരുത്തും അഭിമാനവുമാണ്. നമ്മുടെ ദേശീയ പതാക കോടിക്കണക്കിന് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ മന്ത്രധ്വനിയും വിഭജിക്കാനാവാത്ത ഐക്യത്തിന്റെ ഊർജ്ജവും രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിന്റെ തിളക്കമാർന്ന പ്രതിബിംബവുമാണ്. വാനിൽ പറക്കുന്ന ഓരോ നിമിഷത്തിലും അത് ഓരോ പൌരന്റെയും ഹൃദയത്തിൽ ദേശസ്നേഹത്തിന്റെ തീജ്വാല പടർത്തുകയും നാടിനോടുള്ള കടമകളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ദേശീയ പതാകയെ ആദരിക്കുകയും അതിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നത് ഓരോ പൌരന്റെയും കടമയാണ്. ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ രാജ്യസ്നേഹം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ 2022 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രമുഖ ദേശീയ പ്രചാരണ പരിപാടിയാണ് ഹർ ഘർ തിരംഗ. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതിനായി തിരംഗയെ വീടുകളിലേക്ക് കൊണ്ടുവരാനും അഭിമാനത്തോടെ ഉയർത്താനും ഓരോ ഇന്ത്യക്കാരനെയും ക്ഷണിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ആരംഭിച്ച ഈ മഹനീയ ദേശീയ യജ്ഞത്തിലൂടെ ദേശീയ പതാക വെറുമൊരു ഔദ്യോഗിക പ്രതീകം മാത്രമല്ല, മറിച്ച് ഓരോ പൌരന്റെയും ജീവിതത്തോടും ചിന്തകളോടും അത്രമേൽ ചേർന്ന് നിൽക്കുന്ന ഒന്നാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഓരോ ഇന്ത്യൻ പൌരനും സ്വന്തം വീടുകളിൽ ദേശീയ പതാക ഉയർത്തി രാജ്യത്തോടുള്ള സ്നേഹവും ആദരവും ഇതിലൂടെ പ്രകടമാക്കുകയാണ്. മതം, ഭാഷ, സംസ്കാരം എന്നിവയ്ക്ക് അതീതമായി ജനങ്ങളെ ഒരൊറ്റ രാഷ്ട്രമെന്ന ബോധത്തോടെ ഒരുമിപ്പിക്കാനും ഈ പരിപാടിക്ക് കഴിയുന്നു. സ്വാതന്ത്ര്യദിനത്തിലും മറ്റ് ദേശീയ ആഘോഷങ്ങളിലും ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും ദേശീയ മൂല്യങ്ങളെ ആദരിക്കുന്ന മനോഭാവം വളർത്തുന്നതിനും ഇത് സഹായകമാണ്. പതാക ഉയർത്തുന്നതിന്റെ നിയമങ്ങളും ബഹുമാനിക്കേണ്ട രീതികളും ദേശീയ ചിഹ്നങ്ങളെക്കുറിച്ചുള്ള അവബോധവും സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നതും പ്രധാനമാണ്. കോടിക്കണക്കിന് വീടുകളിലും സ്ഥാപനങ്ങളിലും പതാക ഉയർന്നത് ജനങ്ങളിൽ അഭിമാനവും ആവേശവും ഉണർത്തി. സോഷ്യൽ മീഡിയയിലെ സെൽഫി വിത്ത് തിരംഗ ക്യാമ്പയിൻ വഴി ഡിജിറ്റൽ തലത്തിൽ യുവാക്കളെ കൂടുതൽ ആകർഷിക്കാനും സാധിച്ചു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഹർ ഘർ തിരംഗ പ്രചാരണം രാജ്യത്തെ ജനങ്ങളെ ഒന്നാകെ വലിയൊരാവേശത്തോടെ ഒന്നിച്ചു ചേർത്തുവെന്ന് മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ത്രിവർണ പതാകയുടെ ആഘോഷം എല്ലാ വീട്ടിലും എല്ലാ തെരുവുകളിലും ദൃശ്യമാണ്. ഈ വർഷവും ഹർ ഘർ തിരംഗ യജ്ഞം വൻ ആവേശത്തോടെ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം തികഞ്ഞ ആദരവോടെയും അഭിമാനത്തോടെയും നമ്മുടെ വീടുകളിൽ ത്രിവർണ പതാക വാനോളമുയർത്താം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ സ്വാതന്ത്ര്യദിനം എന്ന മഹത്തായ ഉത്സവവും നാം ആഘോഷിക്കും. ഓഗസ്റ്റ് 15 ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ദിവസമാണ്. ഭാരതമാതാവിന്റെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ വീരന്മാരെ ഓർമ്മിക്കേണ്ട ദിവസമാണിത്. അവരുടെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഫലമായി ഇന്ന് നമ്മുടെ കൈകളിൽ ത്രിവർണ പതാകയുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ആദർശങ്ങൾ ഈ ത്രിവർണ പതാക ഉൾക്കൊള്ളുന്നുവെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ദേശീയ പതാക രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെയും പരമാധികാരത്തിന്റെയും പ്രതീകമാണ്. അതിനാൽ തിരംഗ ഉയർത്തുന്നതിലൂടെ പൌരന്മാർക്ക് രാജ്യത്തോടുള്ള സ്നേഹവും ഉത്തരവാദിത്ത ബോധവും കൂടുതൽ ശക്തമാകുന്നു. ഒരു പതാക ഉയർത്തുന്നതിനുമപ്പുറം ദേശസ്നേഹവും പൌരബോധവും ഐക്യവും വാനോളമുയർത്തുന്ന ജനകീയ വികാരമാണ് ഹർ ഘർ തിരംഗ. ഈ പ്രചാരണത്തിലൂടെ ദേശീയ പതാകയുമായുള്ള ജനങ്ങളുടെ ആത്മബന്ധം വളർത്താനും ദേശീയ ഐക്യം ശക്തി

പ്പെടുത്താനുമാണ് സർക്കാർ ശ്രമിക്കുന്നത്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും സ്കൂളുകൾ, കോളേജുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ മുൻവർഷങ്ങളിൽ ഹർ ഘർ തിരംഗ പരിപാടി വിപുലമായാണ് നടപ്പിലാക്കിയത്. നിരവധി ആളുകൾ ദേശീയ പതാക വീടുകളിൽ ഉയർത്തുകയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചിത്രങ്ങൾ പങ്കുവച്ച് ഈ പ്രചാരണത്തിന് പിന്തുണ നൽകുകയും ചെയ്തു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ക്യാമ്പയിന് രാജ്യമെമ്പാടും വൻ ജനപങ്കാളിത്തമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരങ്ങളും ഗ്രാമങ്ങളും മുതൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും പ്രതിരോധ സേനകളും സ്വയം സഹായ സംഘങ്ങളും വരെ ഇതിന്റെ ഭാഗമാകുന്നു. ദേശസ്നേഹ സന്ദേശം ഓരോ വീട്ടിലും എത്തിക്കാൻ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ, റെയിൽവേ, സിവിൽ ഏവിയേഷൻ, വിവിധ സായുധ സേനകൾ എന്നിവയുടെ സജീവ പിന്തുണയുണ്ട്. തിരംഗ എല്ലാവരിലേക്കും എളുപ്പത്തിൽ എത്തിക്കുന്നതിനായി വൻതോതിൽ പതാകകൾ നിർമ്മിക്കുന്നതിൽ സ്വയം സഹായ സംഘങ്ങൾ പ്രധാന പങ്കാണ് വഹിച്ചത്. വർദ്ധിച്ച ജനപങ്കാളിത്തത്തോടെ അതിവിപുലമായ പരിപാടികളാണ് ഈ വർഷത്തെ ആഘോഷ പരിപാടികളിൽ ഒരുക്കിയിട്ടുള്ളത്. ഓഗസ്റ്റ് 9 മുതൽ 17 വരെ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തി ഹർ ഘർ തിരംഗയിൽ പങ്കാളികളാകാം. ദേശീയ പതാക വീട്ടിൽ ഉയർത്തുന്നത് തിരംഗയുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ മാത്രമല്ല രാഷ്ട്രനിർമ്മാണത്തോടുള്ള നമ്മുടെ കൂട്ടായ പ്രതിബദ്ധതയുടെ പ്രതീകം കൂടിയായി മാറുന്നു. പതാക ഉയർത്തുന്നതിനൊപ്പം ജനങ്ങൾക്ക് പതാകയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനും സർട്ടിഫിക്കറ്റ് നേടാനുമുള്ള അവസരവുമുണ്ട്. ഒരു രാജ്യം ഒരു സ്വരം എന്ന ആശയത്തിൽ വന്ദേമാതരം മനസ്സിലുണർത്തി അഭിമാനത്തോടെ ത്രിവർണ പതാക ഉയർത്തുന്ന പ്രൌഢോജ്വലമായ ഫോട്ടോകളും സെൽഫികളും ഹർ ഘർ തിരംഗ .com ൽ പൌരന്മാർക്ക് പങ്കിടാവുന്നതാണ്. തിരംഗ ബൈക്ക് റാലിയിലും തിരംഗ സൈക്കിൾ റാലിയിലും പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കും. സമൂഹത്തിന്റെ എല്ലാ തുറകളിലുമുള്ള പൌരന്മാരെ ഉൾപ്പെടുത്തി ഇത് ഒരു ജനകേന്ദ്രീകൃത പ്രസ്ഥാനമായി മാറുമ്പോൾ രാഷ്ട്രത്തിന്റെ കരുത്തും മഹത്വവുമാണ് തെളിഞ്ഞുകാണുന്നത്. ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെയും 79-ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെയും ഭാഗമായി കേന്ദ്ര യുവജനകാര്യ വകുപ്പ് മൈ ഭാരത് പോർട്ടൽ വഴി സംഘടിപ്പിക്കുന്ന നാഷണൽ ഫ്ളാഗ് ഓഫ് ഇന്ത്യ ക്വിസ് പുരോഗമിക്കുന്നു. ഓഗസ്റ്റ് 15 വരെ ഈ ക്വിസിൽ പങ്കെടുക്കാം. ഇന്ത്യയുടെ ദേശീയ പതാകയെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കൂടുതൽ അറിയാൻ രാജ്യത്തെ യുവജനങ്ങൾക്ക് ഇതൊരു മികച്ച അവസരമാണ്. ദേശീയ പതാകയുടെ ചരിത്രവും പ്രാധാന്യവും മനസ്സിലാക്കുന്നതിനൊപ്പം യുവാക്കളിൽ ദേശസ്നേഹവും ഭരണഘടനാ മൂല്യങ്ങളും വളർത്താനും മൈ ഭാരത് പ്ലാറ്റ്ഫോമുമായുള്ള പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ഈ സംരംഭം സഹായിക്കുന്നു. മൈ ഭാരത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. 10 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കേണ്ട 20 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് ക്വിസിലുള്ളത്. ഭാഷണി സംവിധാനം വഴി പോർട്ടലിൽ ലഭ്യമായ ഏതു ഭാഷയിലും ഉത്തരങ്ങൾ നൽകാവുന്നതാണ്. ദേശീയ പതാകയുടെ ചരിത്രവും വികാസവും രൂപകൽപ്പന ചെയ്ത പ്രമുഖരുടെ സംഭാവനകൾ, ഭരണഘടനാ വ്യവസ്ഥകൾ, ഫ്ളാഗ് കോഡ്, മറ്റ് ദേശീയ ചിഹ്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ക്വിസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും ക്വിസിൽ പങ്കെടുക്കാം. വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ഈ സർട്ടിഫിക്കറ്റും ലഭിക്കും. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ യുവാക്കളിൽ ദേശസ്നേഹവും ഉത്തരവാദിത്തമുള്ള പൌരബോധവും വളർത്താനാണ് മൈ ഭാരത് ഈ ക്വിസിലൂടെ ലക്ഷ്യമിടുന്നത്. ദേശീയ പതാകയുടെ പ്രാധാന്യം ആഘോഷിക്കുന്ന ഈ വിജ്ഞാനപ്രദമായ പരിപാടിയിൽ പങ്കാളികളാകാൻ രാജ്യത്തുടനീളമുള്ള യുവാക്കളെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ക്ഷണിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര ചരിത്രം ഓർമ്മിക്കാനും സ്വാതന്ത്ര്യസമര സേനാനികളുടെ ത്യാഗങ്ങളെ ആദരിക്കാനും രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം മനസ്സിലാക്കാനും ഹർ ഘർ തിരംഗ ഓരോ പൌരനും പ്രചോദനം നൽകുന്നു. ദേശീയ പതാകയെ ബഹുമാനിക്കുകയും അതിന്റെ മാന്യത കാത്തുസൂക്ഷിക്കുകയും ചെയ്യേണ്ടത് ഓരോ ഇന്ത്യക്കാരന്റെയും കടമയാണ്. ദേശീയ പതാക ഉയർത്തുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിച്ച് കേന്ദ്ര സർക്കാർ ഇന്ത്യൻ ഫ്ളാഗ് കോഡ് പുറത്തിറക്കിയിട്ടുണ്ട്. ഹർ ഘർ തിരംഗ ദേശീയ ഐക്യവും ദേശസ്നേഹവും വളർത്തുന്ന ഒരു സുപ്രധാന ജനകീയ പ്രചാരണമാണ്. രാജ്യത്തിന്റെ അഭിമാനമായ ത്രിവർണ പതാകയെ ആദരിക്കുകയും ഇന്ത്യയുടെ ഐക്യവും വൈവിധ്യവും ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നതിൽ ഈ പരിപാടിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ദേശീയ പതാകയുമായുള്ള നമ്മുടെ ബന്ധം ഔദ്യോഗിക തലങ്ങളിൽ മാത്രം ഒതുങ്ങാതെ വ്യക്തിപരമായി മാറണമെന്ന ആശയത്തിൽ നിന്നാണ് ഈ സംരംഭത്തിന്റെ തുടക്കം. പൌരന്മാരിൽ രാജ്യസ്നേഹവും ഒരുമയും ഉത്തരവാദിത്തവും വളർത്തിയെടുക്കുന്ന ശക്തമായൊരു ജനകീയ പ്രസ്ഥാനമാണിത്. ദേശീയ പതാകയെ ആദരിക്കുകയും ദേശീയ മൂല്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യേണ്ടത് ഓരോ ഇന്ത്യക്കാരന്റെയും കടമയാണ്. ഹർ ഘർ തിരംഗ എന്ന മുന്നേറ്റത്തിലൂടെ പുതിയ തലമുറയ്ക്ക് ദേശീയ പതാകയുടെ ഗൌരവവും രാജ്യത്തിനായി ജീവൻ വെടിഞ്ഞ വീരന്മാരുടെ ത്യാഗവും ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പതാക വീട്ടിൽ ഉയർത്തുന്നതിലൂടെ പതാകയോടുള്ള വ്യക്തിപരമായ അടുപ്പത്തോടൊപ്പം രാഷ്ട്രനിർമ്മാണത്തിനായുള്ള കൂട്ടായ പങ്കാളിത്തവും പ്രകടമാക്കപ്പെടുന്നു. ജനങ്ങളിൽ ദേശസ്നേഹവും ദേശീയ പതാകയെക്കുറിച്ചുള്ള അവബോധവും വളർത്താനും ഇത് ലക്ഷ്യമിടുന്നു. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ് ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടിയുടെ നോഡൽ മന്ത്രാലയം. കഴിഞ്ഞ 4 വർഷത്തെ സജീവ പങ്കാളിത്തത്തിലൂടെ ഹർ ഘർ തിരംഗ മാതൃകാപരമായ ഒരു വലിയ ജനകീയ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും ഓർമ്മപ്പെടുത്തലുകൾ, സാംസ്കാരിക പൈതൃകത്തിന്റെ ആഘോഷങ്ങൾ, ദേശീയ നേതാക്കൾക്കുള്ള ആദരം എന്നിവയിലൂടെയെല്ലാം നമ്മുടെ ദേശസ്നേഹം മനോഹരമായി പ്രകടിപ്പിക്കപ്പെടുന്നു. ഹർ ഘർ തിരംഗ ക്യാമ്പയിനെ നെഞ്ചേറ്റി രാഷ്ട്രീയ, സാമൂഹ്യ, കലാ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വീടുകളിൽ ആവേശപൂർവ്വം

ത്രിവർണ പതാക ഉയർത്തും. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള രാജ്യത്തിന്റെ നേട്ടങ്ങളിലും പുരോഗതിയിലും പങ്കാളികളാകുമ്പോൾ ഓരോ പൌരന്റെയും ഹൃദയം ദേശസ്നേഹം കൊണ്ട് നിറയുകയാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ഹർ ഘർ തിരംഗ. തിളങ്ങട്ടെ ത്രിവർണം, ഉയരട്ടെ അഭിമാനവും ഐക്യവും, വാനോളം.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേണം.

0: നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ, ചെറിയ കണ്ണുകൊണ്ട് വലിയ മനുഷ്യരെ കാണാം, പക്ഷേ വലിയ മനസ്സുണ്ടെങ്കിലേ ചെറിയ മനുഷ്യരെ കാണാനാവൂ. ഈ നല്ല വാക്കോടുകൂടി ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, എത്രമാത്രം ഉയരവും വണ്ണവും എത്തിയാൽ റബ്ബർ മരങ്ങളിൽ ടാപ്പിംഗ് ആരംഭിക്കാം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. കാലാവസ്ഥാ വ്യതിയാനവും കൃഷിയും എന്നതാണ് ഇന്നീ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. ലോകമെമ്പാടുമുള്ള കൃഷിക്ക് കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്ന അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം കൃഷിയിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. ഇന്നത്തെ കാലാവസ്ഥാ സവിശേഷതകൾ മുൻപത്തെ പോലെയല്ല, വളരെയധികം വ്യത്യാസമുണ്ട്. പണ്ടുകാലത്ത് ഓരോ കൃഷിയും കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് മാറിമറിഞ്ഞ കാലാവസ്ഥയിൽ അതൊന്നും പ്രാവർത്തികമല്ല. കാലാവസ്ഥാ വ്യതിയാനവും കൃഷിയും എങ്ങനെ ക്രോഡീകരിച്ചു കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രി മെറ്റീരിയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അജിത് കുമാർ ബി.
1: കാലാവസ്ഥ വ്യതിയാനവും കൃഷിയെയും പറ്റി പറയുന്നതിന് മുമ്പ് എന്താണ് അന്തരീക്ഷാവസ്ഥ, കാലാവസ്ഥ വ്യതിയാനം, കാലാവസ്ഥ വ്യത്യാസം എന്നത് നോക്കാം. അന്തരീക്ഷാവസ്ഥ. അന്തരീക്ഷാവസ്ഥ എന്നത് ഒരു പ്രത്യേക സ്ഥലത്തെ താപനില, മഴ, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷത്തിന്റെ ഹ്രസ്വകാല അവസ്ഥകളെ സൂചിപ്പിക്കുന്നു. എന്നാൽ കാലാവസ്ഥ ഒരു പ്രദേശത്തെ ദീർഘകാല പാറ്റേണുകളും അന്തരീക്ഷാവസ്ഥയുടെ ശരാശരിയും വിവരിക്കുന്നു. ആഗോളം അല്ലെങ്കിൽ പ്രാദേശിക കാലാവസ്ഥ പാറ്റേണുകളിലെ ദീർഘകാല മാറ്റങ്ങളെയാണ് കാലാവസ്ഥ വ്യതിയാനം സൂചിപ്പിക്കുന്നത്. എന്നാൽ കാലാവസ്ഥ വ്യത്യാസം എന്നത് ഹ്രസ്വകാലത്തേക്കുള്ള മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. ഇത് എൽനിനോ ലാൽനിനോ പോലുള്ള പ്രകൃതിയാൽ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങൾ ആകാം. കാലാവസ്ഥ വ്യതിയാനം താപനിലയിലെ ഉയർച്ച, സമുദ്രനിരപ്പിന്റെ ഉയർച്ച, കാലാവസ്ഥ പാറ്റേണുകളുടെ മാറ്റം, ജൈവ വൈവിധ്യത്തിലുള്ള ഭീഷണി തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു. ഹരിതഗൃഹ വാതകങ്ങളുടെ നിയന്ത്രണാതീതമായ വർദ്ധനവ് ആഗോള താപനത്തിന് കാരണമാകുകയും അതുവഴി സമുദ്രനിരപ്പ് ഉയരുകയും ചെയ്യുന്നു. 2022 IPCC 6th മൂല്യനിർണയ റിപ്പോർട്ട് അനുസരിച്ച് കാലാവസ്ഥ വ്യതിയാനം വിളകളുടെ വിളവിലും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിലും പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കിയതായി കാണപ്പെടുന്നു. ഇതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് മനുഷ്യനിർമ്മിത പ്രവർത്തനങ്ങളായ വനനശീകരണം, ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കൽ, കന്നുകാലി വളർത്തൽ തുടങ്ങിയവ വൻതോതിൽ ഹരിതഗൃഹ വാതകങ്ങൾ സൃഷ്ടിക്കുന്നു. കാലാവസ്ഥ വ്യതിയാനം മൂലമുണ്ടാകുന്ന കാലവർഷക്രമത്തിൽ മാറ്റം ഉപജീവനത്തിന്റെയും ആവാസ വ്യവസ്ഥയെയും വളരെയധികം ബാധിക്കുന്നു. അമിതമായ മഴയുടെ കാലഘട്ടങ്ങൾ കടുത്ത വെള്ളപ്പൊക്കത്തിലേക്ക് നയിക്കുന്നു. കൂടാതെ കാലവർഷത്തിൽ ഉണ്ടാകുന്ന കുറവോ കാലതാമസമോ വരൾച്ചയ്ക്ക് നയിക്കാം. ഇത് കൃഷിയെയും ജലസ്രോതസ്സുകളെയും ദൈനംദിന ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. കേരളത്തിലെ താപനില കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ക്രമാതീതമായി

ഉയരുകയാണ്. പ്രത്യേകിച്ച് ജാനുവരി മുതൽ ഏപ്രിൽ വരെ സംസ്ഥാനത്ത് തീവ്രമായ ചൂട് അനുഭവപ്പെടുന്നു. കേരളത്തിൽ മാർച്ച് മാസം പലപ്പോഴും വർഷത്തിലെ ഏറ്റവും ചൂടേറിയ മാസമായി ആണ് കണ്ടുവരുന്നത്. കൂടാതെ വായു താപനില ഏറ്റവും ഉയർന്ന താപനില മാർച്ചിലോ ഏപ്രിലോ ആയിരിക്കും. നൂറ്റാണ്ടിന്റെ മധ്യമത്തോടെ, അതായത് 2050 ഇപ്പോൾ നിരീക്ഷിച്ച താപനിലയേക്കാൾ കുറഞ്ഞത് 1 ഡിഗ്രി വാർഷിക ശരാശരി വർദ്ധനവ് നമുക്ക് പ്രതീക്ഷിക്കാം. 2 മണിക്കൂർ കൊണ്ട് 5 സെന്റിമീറ്റർ അഥവാ 50 മില്ലിമീറ്റർ മഴയാണെങ്കിൽ പോലും കേരളം പോലുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കുക. ഇത്തരം മഴയാണ് മിനി ക്ലൗഡ് ബേസ്റ്റ് അഥവാ ലഘു മേഘസ്ഫോടനം എന്ന് പറയുന്നത്. സഹ്യപർവ്വതത്തിന്റെ ചരിവും ജനസാന്ദ്രതയും ഇത്തരം സന്ദർഭങ്ങളിൽ അപകടങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് വീണ്ടും കാണുന്ന ഒരു പ്രതിഭാസമാണ് മിന്നൽ ചുഴലി അഥവാ ഗസ്റ്റ് നാഡോ. ഹ്രസ്വകാല മൈക്രോ സ്കെയിൽ ചുഴലിക്കാറ്റുകളുടെ ആവൃത്തിയും തീവ്രതയും കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ വീശിയടിച്ച ഈ കാലാവസ്ഥ സംഭവങ്ങൾ കുറച്ച് സെക്കൻഡ് അല്ലെങ്കിൽ 1 മുതൽ 2 മിനിറ്റ് വരെ നീണ്ടു നിൽക്കും. ഇത് പ്രാദേശികവൽക്കരിച്ചതിനാൽ കാലാവസ്ഥ ഏജൻസികളുടെ റഡാറുകൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല. മൺസൂൺ കാലത്തെ ഇത്തരം കാലാവസ്ഥ സംഭവങ്ങളുടെ കുതിച്ചുചാട്ടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് വിശദമായ അഭിപ്രായം പറയുന്നതിന് മുമ്പ്, വീഡിയോ ദൃശ്യങ്ങൾ പോലുള്ള ലഭ്യമായ മെറ്റീരിയലുകളെ അടിസ്ഥാനമാക്കി ആഴത്തിലുള്ള വിശകലനത്തിന് പോകേണ്ടതുണ്ട്. ചുഴലിക്കാറ്റുകളെ അപേക്ഷിച്ച് താരതമ്യേന കുറഞ്ഞ തീവ്രതയുള്ള വിഭാഗത്തിലാണ് ഗസ്റ്റ് നാഡകൾ ഉൾപ്പെടുന്നത്. താപനിലയിലെ വർധനവ് ഗസ്റ്റ് നാഡയുടെ എണ്ണത്തിൽ വർധനവ് കാരണമാക്കി. മിന്നൽ ചുഴലി കൃഷിയിടങ്ങളിൽ നാശം വിതയ്ക്കുകയും നിരവധി വാഴകളും കവുങ്ങുകൾ ഉൾപ്പെടെയുള്ള മരങ്ങളും രൂക്ഷമായി നശിച്ചുകൊണ്ടിരിക്കുന്നു. അന്തരീക്ഷത്തിലെ ആർദ്രത. കാലാവസ്ഥാ വ്യതിയാനം അന്തരീക്ഷത്തിലെ ആർദ്രതയെ സാരമായി ബാധിക്കുന്നു. ആഗോള താപനില ഉയരുമ്പോൾ ഈർപ്പം നിലനിർത്തുവാനുള്ള അന്തരീക്ഷത്തിന്റെ ശേഷി വർദ്ധിക്കുന്നു. ഇത് പല പ്രദേശങ്ങളിലും ഉയർന്ന ആർദ്രതയ്ക്ക് കാരണമാകുന്നു. കുറഞ്ഞ താപനില കുറയുന്നതും ആർദ്രത കൂടുന്നതും മിക്ക വിളകളിലെയും രോഗ കീട ആക്രമണം ത്വരിതപ്പെടുത്തുന്നു. വർഷക്കാലത്ത് ആർദ്രത കൂടിയ സാഹചര്യങ്ങളിൽ വിളകൾ കുമിൾ രോഗങ്ങളുടെ സാധ്യത കൂടുന്നു. അതുപോലെ ഉയർന്ന ആർദ്രത നെല്ലിൽ മുഞ്ഞയുടെ ആക്രമണത്തിന് കാരണമാകുന്നു. കാലാവസ്ഥ വ്യതിയാനം കൃഷിയെ സ്വാധീനിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ നെൽകൃഷിയെ സാരമായി ബാധിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാന പഠനങ്ങളിൽ വിളകളുടെ കാലാവസ്ഥ വിള വളർച്ച മാതൃക ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. വ്യത്യസ്ത കാലാവസ്ഥ വ്യതിയാന സാഹചര്യങ്ങളിൽ ഹ്രസ്വകാല ഇനങ്ങളായ ജ്യോതിക്കും ഇടത്തരം ഇനമായ ജയയിലും നെല്ലുൽപാദനത്തിൽ കുറവുള്ളതായി കണ്ടെത്തലുകൾ വെളിപ്പെടുത്തുന്നു. ഭാവിയിലെ അനുകരണങ്ങളിൽ വൈകി നടീലുകളെ അപേക്ഷിച്ച് ആദ്യകാല നടീലുകളിൽ കൂടുതൽ വിളവ് കുറയുന്നു. പുഞ്ചകൃഷി വൈകാൻ സാധ്യത ഉള്ളതിനാൽ ഹ്രസ്വകാല നെല്ലിനമാണ് നല്ലത്. അതുപോലെ ചൂട് കൂടുന്നത് കാരണം നെല്ലിലെ ഉൽപാദനക്ഷമത കുറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പുഞ്ചകാലത്ത് നെല്ലിന് പകരം ഇതര വിളകളായ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതും നല്ലതാണ്. നെൽച്ചെടി പൂവിടുന്ന സമയത്ത് താപനിലയിലെ വർധനവ് വിപരീതമായി ബാധിക്കുന്നു. ഇത് നെല്ലിന്റെ ഉൽപാദനത്തിനെ ബാധിക്കുന്നു. പ്രത്യേകിച്ച് കതിര് വരുന്ന സമയം മുതൽ മൂപ്പെത്തുന്ന പരുവം വരെ താപനിലയിലെ വർധനവ് വിളവിൽ ഗണ്യമായ കുറവുണ്ടാക്കുന്നു. സാധാരണ കാലയളവിൽ June 5-June 20 നടീൽ സമയത്ത് ഉയർന്ന വിളവ് ലഭിച്ചു. എന്നാൽ ഭാവിയിൽ ഉയർന്ന വിളവ് പ്രതീക്ഷിക്കുന്നത് July 5, July 20, August 5 നടീലുകളിലാണ്. അതിനാൽ ഭാവിയിൽ കേരളത്തിലെ നെൽകൃഷിയുടെ നടീൽ തീയതി മാറാൻ സാധ്യതയുണ്ട്. അന്തരീക്ഷ ചൂട് കൂടുമ്പോൾ നെല്ലിന്റെ ഗുണമേന്മ കുറയുന്നു. അന്നജം, മാംസ്യം, കൊഴുപ്പ് എന്നിവ കുറയുന്നതായി കാണുന്നു. അന്തരീക്ഷ ചൂട് കൂടുമ്പോൾ നെല്ലിന്റെ വളർച്ചാഘട്ടങ്ങളുടെ ദൈർഘ്യം കുറയുന്നു. മാറി വരുന്ന മഴയുടെ ക്രമം നെല്ലിന്റെ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. നെല്ലിൽ കതിരിടുന്ന സമയത്തും കതിര് നിരക്കുന്ന സമയങ്ങളിലും രാത്രിയിലും പുലർക്കാലങ്ങളിലുമുള്ള മഴ നെല്ലിനെ കാര്യമായി ബാധിക്കുന്നു. കതിര് നിരക്കുന്ന സമയങ്ങളിൽ പെയ്യുന്ന ശക്തമായ മഴ നെൽക്കതിരുകൾ ചാഞ്ഞു വീഴുന്നതിന് ഇടയാക്കുന്നു. ഇതിനായി ഉമ, പ്രത്യാശ, ജയതി, ആതിര, ഗൗരി, വൈറ്റില 6, 7, 8, ഏഴോം, നീരജ, തുലോം എന്നീ ഇനങ്ങൾ കൃഷിക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനം കീടങ്ങളെയും രോഗങ്ങളെയും ബാധിക്കുന്നു.
കനത്ത മഴയും വെള്ളപ്പൊക്കവും അന്തരീക്ഷ ആർദ്ര

0: ശ്രദ്ധ ഉയർത്തുന്നു. ഇത് ഇലപ്പുള്ളി, ബ്ലൈറ്റ് തുടങ്ങിയ കുമിൾ രോഗങ്ങളുടെ വ്യാപനത്തെ അനുകൂലിക്കുന്നു. അതേസമയം വരണ്ട കാലാവസ്ഥ മുഞ്ഞ, വെള്ളീച്ച തുടങ്ങിയ കീടങ്ങളെയും ചൂർണ പൂപ്പു രോഗവ്യാപനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഈ കാലാവസ്ഥ പ്രേരിത മാറ്റങ്ങൾ വിളവ് കുറയ്ക്കുന്നതിനും കാർഷിക നഷ്ടങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കും. ഈ ആഘാതങ്ങൾ ലഘൂകരിക്കുന്നതിന് പരിസ്ഥിതിയോട് ഇണങ്ങിച്ചേർന്ന വിള പരിപാലനം അവലംബിക്കാവുന്നതാണ്. കാലാവസ്ഥ വ്യതിയാനം കൃഷിയിൽ വരുത്തുന്ന പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിൽ ഇടവിള കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇടവിള കൃഷി എന്നാൽ രണ്ടോ അതിലധികമോ വിള ഇനങ്ങൾ അടുത്തടുത്തായി വളർത്തുന്ന സമ്പ്രദായമാണ്. വിള ഇനങ്ങളെ വൈവിധ്യവത്കരിക്കുന്നതിലൂടെ പൂർണമായുള്ള കൃഷിനാശവും അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടവും കർഷകർക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നു. ഉദാഹരണമായി, റബ്ബർ തോട്ടങ്ങൾ കർഷകർക്ക് വാഴ, പൈനാപ്പിൾ, ഇഞ്ചി, മഞ്ഞൾ എന്നിവ ഇടവിളയായി കൃഷി ചെയ്യാം. അതുപോലെ തെങ്ങിൻ തോട്ടങ്ങളിൽ വാഴ, പയറിനങ്ങൾ, കപ്പ, കൊക്കോ തുടങ്ങിയവയും നടാം. മാറുന്ന കാലാവസ്ഥ ഉയർത്തുന്ന വെല്ലുവിളികളുമായി പൊരുത്തപ്പെടാൻ കഴിവുള്ള കൂടുതൽ സുസ്ഥിരവും പ്രതിരോധ ശേഷിയുമുള്ളതുമായ കാർഷിക വിളകളെ ഇടവിളയായി വളർത്താം. കാലാവസ്ഥ വ്യതിയാനം പലപ്പോഴും ക്രമരഹിതമായ മഴ പെയ്യുന്നതിലേക്കും നീണ്ടു നിൽക്കുന്ന വരൾച്ചയിലേക്കും നയിക്കുന്നു. പുതയിടുന്നത് ബാഷ്പീകരണം കുറയ്ക്കുന്നതിനും മണ്ണിലെ ഈർപ്പം നിലനിർത്താനും സഹായിക്കുന്നു. വരണ്ട കാലാവസ്ഥയിലും വിളകൾക്ക് വേണ്ട മണ്ണിലെ ഈർപ്പം ഉണ്ടെന്ന് ഉറപ്പാക്കാനും ജലദൗർബല്യമുള്ള സാഹചര്യങ്ങളിൽ വിളകളുടെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും നിലനിർത്തുന്നതിന് ഇത് നിർണായകമാണ്. വൈക്കോൽ, പച്ചില, ഉണങ്ങിയ തെങ്ങോല തുടങ്ങിയവ വിളകളിൽ പുതിയിടാനായി ഉപയോഗിക്കാം. കാലാവസ്ഥ അറിഞ്ഞ് വിള ഇറക്കുക എന്ന് പറയാറുണ്ട്. അതിൽ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ വളരെ അധികം പ്രാധാന്യം നൽകുന്നു. കാലാവസ്ഥ പ്രവചനം വഴി ഒരു പരിധിവരെ വിള നഷ്ടം ഒഴിവാക്കാം. ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പിൽ നിന്നും കിട്ടുന്നത് മധ്യകാലാടിസ്ഥാനത്തിലുള്ള പ്രവചനമാണ്. വരും ദിവസങ്ങളിലെ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ കേരള കാർഷിക സർവകലാശാലയിലെ കാർഷിക കാലാവസ്ഥ പഠന വിഭാഗം തയ്യാറാക്കുന്ന കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിനുകൾ എല്ലാ ആഴ്ചയിലും ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ തയ്യാറാക്കുന്നു. ഈ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിനുകൾ പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത്. കഴിഞ്ഞ ആഴ്ചയിലെ അന്തരീക്ഷ സ്ഥിതിയെ പറ്റിയുള്ള ലഘുവിവരണവും വരും ദിവസങ്ങളിലെ കാലാവസ്ഥ പ്രവചനവും അതിനെ അടിസ്ഥാനമാക്കി കൃഷിയിലും മൃഗസംരക്ഷണത്തിലും കൈക്കൊള്ളേണ്ട നടപടികളെ കുറിച്ച് നിർദ്ദേശങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കാലാവസ്ഥയ്ക്കനുസരിച്ച് കൃഷിയിടങ്ങളിൽ പുതയിടൽ നടത്തുക, കാറ്റിന്റെ വേഗതയനുസരിച്ച് വാഴത്തോട്ടങ്ങളിൽ ഊന്നു നൽകുക, കൃഷിയിടങ്ങളിൽ ജലസേചനം തുടങ്ങേണ്ട സമയം, നിർത്തേണ്ട സമയം, കൂടാതെ നെല്ല്, തെങ്ങ്, വാഴ, ജാതി, കുരുമുളക്, പച്ചക്കറികൾ മുതലായ പ്രധാനപ്പെട്ട കാർഷിക വിളകളിൽ കാലാവസ്ഥയ്ക്കനുസൃതമായി കണ്ടുവരുന്ന രോഗങ്ങളും കീടങ്ങളും അവയുടെ പ്രതിവിധികളും ഇതിൽ കൊടുക്കാറുണ്ട്.
1: കാലാവസ്ഥാ വ്യതിയാനം കൃഷിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ഇതുവരെ പറഞ്ഞു തന്നത് തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രി മെറ്റീരിയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അജിത് കുമാർ ബി.

0: ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ്, ശ്രദ്ധിക്കൂ.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. നെല്ലിന് പോളരോഗം വന്നാൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പോളരോഗത്തിന്റെ ലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് മുകളിലായി ഇലപ്പോളകളിൽ പൊള്ളിയ പോലുള്ള കറുത്ത പാടുകൾ കാണാം. ഈ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് സ്യൂഡോമോണാസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഈ രോഗം വന്നതിനു ശേഷമുള്ള നിയന്ത്രണത്തിനായി കോണ്ടോഫ് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിക്കുക. ജാതിക്ക് ഇലകൊഴിച്ചിലും കറയൊലിപ്പും

0: ഏത് ചീയലും ഒക്കെ വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ജാതിയുടെ ഇലക്കൊഴിച്ചിൽ, കരയൊലിപ്പ്, വേര് ചീയൽ എന്നിവയ്ക്കെതിരെ ഇലകളിൽ 1% ബോർഡോ മിശ്രിതം തളിക്കുക. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ചെമ്പ് കലർന്ന കുമിൾനാശിനികളിൽ ഒന്ന്, അതായത് കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ, മരത്തിന് ചുറ്റും തടമെടുത്ത് മരം 1 ന് 10 മുതൽ 20 ലിറ്റർ വരെ എന്ന തോതിൽ മണ്ണിലൊഴിച്ചു കൊടുക്കുക. തായ്തടിയിൽ കരയൊലിക്കുന്ന ഭാഗത്ത് ബോർഡോ കുഴമ്പ് അല്ലെങ്കിൽ ഹെക്സാകോണാസോൾ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ പുരട്ടി മഴ കൊള്ളാതെ സൂക്ഷിക്കുക. ഇഞ്ചിക്ക് പ്രധാനമായും കാണുന്ന ഒരു രോഗമാണ് മൂടുചീയൽ. ഇത് വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇഞ്ചിയുടെ മൂടുചീയൽ രോഗത്തിന് ഇഞ്ചിത്തടത്തിൽ കാണുന്ന അഴുകിയ മൂട് പിഴുതെടുത്ത് നീക്കം ചെയ്യുക. 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം ട്രൈക്കോഡെർമ അല്ലെങ്കിൽ സ്യൂഡോമോണാസ് കൾച്ചർ ഏതെങ്കിലും ഒന്ന് തടത്തിൽ ഒഴിച്ചു കൊടുക്കുക. പച്ചക്കറികളിൽ എപ്പോഴും കാണുന്നതാണ് കീടരോഗബാധകൾ. വിവിധ ഘട്ടങ്ങളിലായി പലതരം കീടരോഗങ്ങൾ കാണാൻ സാധിക്കും. ഇതിന് എന്താണ് പ്രതിവിധിയെന്ന് നോക്കാം. പച്ചക്കറികളിൽ വിവിധ ഘട്ടങ്ങളിൽ കാണുന്ന മുഞ്ഞയ്ക്കെതിരെ 2% വീര്യമുള്ള വേപ്പെണ്ണ എമൽഷൻ തളിക്കുക, അല്ലെങ്കിൽ വെർട്ടിസീലിയം ലെക്കാനി എന്ന മിത്രക്കുമിൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 10 ദിവസം ഇടവിട്ട് കൊടുക്കുക. രോഗം രൂക്ഷമാണെങ്കിൽ 3 മില്ലി ഇമിഡാക്ലോപ്രിഡ് അല്ലെങ്കിൽ 2 ഗ്രാം തയാമെതോക്സാം 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുക. ഇലത്തീനിപ്പുഴുവിന്റെ ആക്രമണം കണ്ടു തുടങ്ങിയാൽ അവയെ നിയന്ത്രിക്കാനായി ബിവേറിയ എന്ന കുമിൾ കൾച്ചർ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുക. പച്ചക്കറികളിൽ മൊസൈക്ക് രോഗം കാണുകയാണെങ്കിൽ കേടുവന്ന ചുവടുകൾ പിഴുതെടുത്ത് നശിപ്പിക്കണം. രോഗം പരത്തുന്ന വെള്ളീച്ച, തുള്ളൻ മുതലായ കീടങ്ങളെ വേപ്പധിഷ്ഠിത കീടനാശിനികൾ 4 മുതൽ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ തളിച്ച് നിയന്ത്രിക്കുക. രോഗം ബാധിച്ച ചെടികളും മറ്റ് ആതിഥേയ സസ്യങ്ങളും വേരോടെ പിഴുത് നശിപ്പിക്കണം. സ്യൂഡോമോണസ്, ട്രൈക്കോഡെർമ, ബിവേറിയ തുടങ്ങിയ ജീവാണു കുമിൾനാശിനികൾ മണ്ണുത്തിയിലുള്ള സെയിൽസ് സെന്റർ, വെള്ളാനിക്കരയിലെ സെൻട്രൽ നഴ്സറി, ഹോർട്ടിക്കൾച്ചർ കോളേജിലെ BCCP യൂണിറ്റ്, കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: റബ്ബർ മരങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? റബ്ബർ മരത്തിൽ ആദ്യ വെട്ടുചാൽ ഏതു വശത്ത് തുറക്കണമെന്നതിന് പ്രത്യേക നിബന്ധനകളില്ലെങ്കിലും മരങ്ങൾ നിൽക്കുന്ന വരികൾക്ക് സമാന്തരമായിരുന്നാൽ ടാപ്പിംഗിന് സൌകര്യപ്രദമായിരിക്കും. ഒട്ടുബന്ധത്തിൽ നിന്ന് 125 സെന്റിമീറ്റർ ഉയരത്തിലാണ് വെട്ടുചാൽ തുറക്കേണ്ടത്. ടാപ്പിംഗ് തുടങ്ങുന്നതിനു മുൻപ് മരങ്ങളിൽ വെട്ടുചാലും മാർഗരേഖകളും ശരിയായ ഉയരത്തിലും ചെരിവിലും അടയാളപ്പെടുത്തണം. ഇതിനായി 125 സെന്റിമീറ്റർ ഉയരം അടയാളപ്പെടുത്തിയ കനം കുറഞ്ഞ ഒരു റീപ്പർ, വണ്ണമളക്കുന്നതിനുള്ള ടേപ്പ്, ടെംപ്ലേറ്റ്, വരക്കത്തി എന്നിവ ആവശ്യമുണ്ട്. ആദ്യം റീപ്പർ ഉപയോഗിച്ച് ഒട്ടുബന്ധത്തിൽ നിന്ന് 125 സെന്റിമീറ്റർ ഉയരം മരത്തിൽ അടയാളപ്പെടുത്തണം. ഈ അടയാളത്തിൽ റീപ്പർ വെച്ച് താഴേക്ക് ഒട്ടുബന്ധം വരെ ലംബമായി വരക്കത്തി ഉപയോഗിച്ച് ഒരു വര വരയ്ക്കണം. മുൻകാനയ്ക്ക് ആധാരം ഈ വരയാണ്. ഇനി മരത്തെ നെടുനീളത്തിൽ 2 തുല്യഭാഗങ്ങളായി തിരിക്കണം. ഇതിനായി മരത്തിൽ നേരത്തെ 125 സെന്റിമീറ്റർ ഉയരമടയാളപ്പെടുത്തിയ ഭാഗത്തെ വണ്ണം അളന്ന് പകുതി വണ്ണം കണക്കാക്കി മറുവശത്ത് മുൻകാന വരയ്ക്ക് എതിർവശത്തായി ഒരടയാളമിടണം. അതുപോലെ മരത്തിന്റെ ഒട്ടുബന്ധത്തിന് മുകളിലും മരത്തിന്റെ വണ്ണമളന്ന് മറുവശത്ത് പകുതി വണ്ണമടയാളപ്പെടുത്തുക. ഇനി മുകളിലും താഴെയുമുള്ള ഈ അടയാളങ്ങളെ റീപ്പർ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചുകൊണ്ട് ലംബമായി ഒരു വര വരയ്ക്കണം. ഈ വര ടാപ്പിംഗ് തുടങ്ങേണ്ട ഉയരത്തിൽ നിന്ന് ഏകദേശം 30 സെന്റിമീറ്റർ അധികം മുകളിലേക്ക് നീട്ടി വരയ്ക്കണം. ഈ വരയാണ് പിൻകാനയ്ക്ക് ആധാരം. വെട്ടുചാലിന്റെ ചെരിവ് കൃത്യമായി നിർണയിക്കുന്നതിന് 30 ഡിഗ്രി ചെരിവുള്ള ടെംപ്ലേറ്റും മാർഗരേഖകൾ വരയ്ക്കുന്നതിനായി മുനയുള്ള ഒരു വരക്കത്തിയും ഉപയോഗിക്കാം. 125 സെന്റിമീറ്റർ ഉയരത്തിൽ ടെംപ്ലേറ്റിന്റെ ചെരിഞ്ഞ കുറിയ വശം മുൻകാനയോട് ചേർത്ത് വെച്ച ശേഷം ഇടത് മുകളിലേക്ക് മരത്തിൽ ചേർത്ത് പിടിച്ച് പിൻകാന വരെ എത്തിക്കുക. ഈ നിലയിൽ ടെംപ്ലേറ്റ് ഉറപ്പിച്ചു പിടിച്ച് പിൻകാനയിൽ എത്തുന്നതുവരെയുള്ള ദൂരത്തിൽ ടെംപ്ലേറ്റിന്റെ നേടിയ 2 അരികുകളിൽ കൂടിയും നടുക്കുള്ള 3 പുഴികളിൽ കൂടിയും ഇടതുവശം ഉയർന്നും വലതുവശം താഴ്ന്നും നിശ്ചിത ചെരിവിൽ

5 വരകൾ മരത്തിൽ അടയാളപ്പെടുത്തണം. ഇതിൽ ഏറ്റവും മുകളിലത്തെ വരയിലൂടെയാണ് വെട്ടുചാൽ തുറക്കേണ്ടത്. അതിന് താഴെയുള്ള വരകളെ ഗൈഡ് ലൈൻസ് അഥവാ മാർഗരേഖകൾ എന്ന് പറയുന്നു. ഈ വരകൾക്ക് സമാന്തരമായി വേണം എപ്പോഴും വെട്ടുചാൽ നിലനിർത്താൻ. മാർഗരേഖകളുമായി ഒത്തുനോക്കുമ്പോൾ വെട്ടുചാലിന്റെ ചെരിവ്, പട്ടയുടെ വിനിയോഗം എന്നിവ മനസ്സിലാക്കുന്നതിന് സാധിക്കുന്നു. ഓരോ വർഷവും മരങ്ങളിൽ മാർഗരേഖകൾ അടയാളപ്പെടുത്തിയ ശേഷം വേണം വീണ്ടും ടാപ്പിംഗ് തുടങ്ങാൻ.

0: നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ. കൃഷിയോടൊപ്പം പശുപാലനം, ആടുമേയ്ക്കൽ, കോഴിവളർത്തൽ എന്നിവയും ഗ്രാമീണ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയാണ്. കർഷകരുടെയും ഗ്രാമവാസികളുടെയും വരുമാനം ഉറപ്പിക്കുകയും പോഷക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ അഥവാ NLM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കന്നുകാലി വളർത്തലിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കൂടാതെ ചെറുകിട കർഷകരുടെയും സ്ത്രീകളുടെയും വരുമാനം മെച്ചപ്പെടുത്തുക എന്നതാണ്. പ്രത്യേകിച്ച് ആട്, ചെമ്മരിയാട്, പന്നി, കോഴി തുടങ്ങിയ മേഖലകളിലാണ് ഈ പദ്ധതി കൂടുതൽ ഊന്നൽ നൽകുന്നത്. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി മൃഗസംരക്ഷണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും സാമ്പത്തിക സഹായവും സബ്സിഡിയും ലഭ്യമാണ്. മെച്ചപ്പെട്ട ഇനങ്ങൾ, തീറ്റ വികസനം, മൃഗാരോഗ്യ പരിപാലനം, പരിശീലനം എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ രോഗപ്രതിരോധ ശേഷിയുള്ള ഉൽപാദനക്ഷമത കൂടിയ കന്നുകാലികളെ വളർത്താൻ സാധിക്കുന്നു. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷത സ്വയം തൊഴിൽ പ്രോത്സാഹനമാണ്. യുവാക്കൾക്കും വനിതകൾക്കും മൃഗസംരക്ഷണ മേഖലയിലൂടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഗ്രാമീണ മേഖലയിൽ സ്ഥിരവരുമാനം ഉറപ്പാക്കുന്നതിനും കുടിയേറ്റം കുറയ്ക്കുന്നതിനും NLM പ്രധാന പങ്കുവഹിക്കുന്നു. നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന, കർഷക ജീവിതം മെച്ചപ്പെടുത്തുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. കൃഷിയോടൊപ്പം മൃഗസംരക്ഷണവും വരുമാനത്തിന്റെ ഉറവിടമാക്കി മാറ്റുന്നതിലൂടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് നാടിനെ നയിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം ഏകദേശം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു: എത്രമാത്രം ഉയരവും വണ്ണവും എത്തിയാൽ റബ്ബർ മരങ്ങളിൽ ടാപ്പിംഗ് ആരംഭിക്കാം? ഉത്തരം: ഒട്ടുബന്ധത്തിൽ നിന്ന് 125 സെന്റിമീറ്റർ ഉയരത്തിൽ 50 സെന്റിമീറ്റർ വണ്ണമെത്തിയാൽ റബ്ബർ മരങ്ങളിൽ ടാപ്പിംഗ് ആരംഭിക്കാം. വണ്ണം കുറഞ്ഞ മരങ്ങളിൽ ടാപ്പ് ചെയ്താൽ ഉൽപാദനം കുറവായിരിക്കും. മാത്രമല്ല, ഇവയിൽ കുറ്റമറ്റ രീതിയിൽ ടാപ്പിംഗ് നടത്താൻ പ്രയാസമായതുകൊണ്ട് പുതുപ്പട്ട ശരിയായി വളരുകയുമില്ല. ഒരു തോട്ടത്തിലെ 70% മരങ്ങൾ ആവശ്യത്തിന് വണ്ണമെത്തിയാൽ ടാപ്പിംഗ് തുടങ്ങാം. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വിജ്ഞാനദായകമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
2: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
3: വയലും വീടും സമാപിക്കുന്നു.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. മിത്രനികേതന്റെ 70-ാം വാർഷികത്തോടനുബന്ധിച്ച് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ വെള്ളനാട് മിത്രനികേതൻ ക്യാമ്പസിൽ മിത്ര അഗ്രിഫെസ്റ്റ് 2026 എന്ന പേരിൽ 3 ദിവസത്തെ കാർഷിക പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. 2026 ഓഗസ്റ്റ് 18 വൈകുന്നേരം 3 മണിക്ക് വെള്ളനാട് മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. സാങ്കേതിക വിദ്യയും സംരംഭകത്വവും സംയോജിപ്പിച്ച് കാർഷിക മേഖലയിലെ പുതിയ അവസരങ്ങൾ യുവജനങ്ങൾക്കും കർഷകർക്കും പരിചയപ്പെടുത്തുകയും കൃഷിയെ മികച്ച തൊഴിലായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ മേളയുടെ പ്രധാന ലക്ഷ്യം. കൃഷി, മൃഗസംരക്ഷണം, കാർഷിക സംരംഭകത്വം, നൂതന കാർഷിക സാങ്കേതിക വിദ്യകൾ എന്നിവയിലെ ഏറ്റവും പുതിയ മാതൃകകളും സാധ്യതകളും പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വേദിയായിരിക്കും ഈ അഗ്രിഫെസ്റ്റ്. കൂടുതൽ വിവരങ്ങൾക്ക് 8281114470 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് കേര പദ്ധതിയുടെ ഭാഗമായി റബ്ബർ പുനരുജ്ജീവനം എന്ന വിഷയത്തിൽ കർഷകർക്കായി സൌജന്യ ശാസ്ത്രീയ പരിശീലനം സംഘടിപ്പിക്കുന്നു. പഴയ മരങ്ങൾ വെട്ടിമാറ്റി ഉയർന്ന ഉൽപാദനക്ഷമതയും കാലാവസ്ഥ അതിജീവിത ക്ഷമതയുള്ള പുതിയ തൈകൾ നടുന്നതിന് പരമാവധി 2 ഹെക്ടറിന് 75,000 രൂപ വരെ റബ്ബർ പുനർനടീലിന് ധനസഹായം നൽകുന്നു. പോളിഹൌസ്, കാലാവസ്ഥാ സംരക്ഷണ ഷെഡ്, ഫെർട്ടിഗേഷൻ, സ്പ്രിംഗ്ലർ, ജലസേചനം തുടങ്ങിയവയ്ക്ക് അംഗീകൃത നഴ്സറികൾ ഉൾപ്പെടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി 50% സബ്സിഡി നിരക്കിൽ പരമാവധി 6 ലക്ഷം രൂപ വരെ ധനസഹായം നൽകുന്നു. വ്യക്തിഗത കർഷകർക്ക് 2 ഹെക്ടറിന് 150,000 രൂപ വരെ ധനസഹായം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9188303159 മറ്റൊരു നമ്പർ 9037824086 എന്നീ നമ്പറുകൾ ബന്ധപ്പെടാം. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി മാറനല്ലൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷകരെ ആദരിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. 10 വിവിധ വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. കൃഷി മുഖ്യ ഉപജീവന മാർഗമായി സ്വീകരിച്ചിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. 5 വർഷത്തിനുള്ളിൽ അവാർഡ് ലഭിച്ചവരെ പരിഗണിക്കുന്നതല്ല. വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ ആഗസ്റ്റ് 4 മുമ്പായി കൃഷിഭവനിൽ നൽകണം. അടുക്കളത്തോട്ടങ്ങളിൽ വിഷരഹിതവും പോഷക സമൃദ്ധവുമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ പുത്തൻ ആശയവുമായി കേരള കാർഷിക സർവകലാശാല. അടുക്കളത്തോട്ടങ്ങളിലോ സ്ഥലപരിമിതിയുള്ളവർക്ക് ടെറസിലോ ഫ്ളാറ്റുകളിലോ 5 ചട്ടികളിലായി വളർത്താവുന്ന പഞ്ചകം എന്ന ലളിതമായ അടുക്കളത്തോട്ട ആശയത്തിന് സർവകലാശാല തുടക്കമിട്ടു. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മുരിങ്ങ, പപ്പായ, മുളക്, കറിവേപ്പ്, കുറ്റിപ്പയർ എന്നീ 5 പ്രധാന വിളകളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വിഷരഹിതവും പോഷക സമൃദ്ധവുമായ പച്ചക്കറികൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ കുടുംബങ്ങളെ പ്രാപ്തരാക്കുകയാണ് കാർഷിക സർവകലാശാല ലക്ഷ്യമിടുന്നത്. കേരളത്തിലുടനീളം സുസ്ഥിരവും സ്വയം പര്യാപ്തവുമായ അടുക്കളത്തോട്ടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പ്രായോഗിക ചുവടുവയ്പ്പാണ് ഇതെന്ന് പദ്ധതി വിശദീകരിച്ചുകൊണ്ട് കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ടി സജിത റാണി പറഞ്ഞു. കർഷക ദിനത്തോടനുബന്ധിച്ച് പെരിങ്ങമല കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷകരെ ആദരിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ജൈവകൃഷി അവലംബിക്കുന്നവർ, മികച്ച വനിതാ കർഷക, മികച്ച വിദ്യാർത്ഥി കർഷകൻ, മുതിർന്ന കർഷക, കർഷകൻ, മികച്ച ക്ഷീര കർഷകൻ തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ട കർഷകരെ ആദരിക്കുന്നു. അപേക്ഷകൾ ഓഗസ്റ്റ് 3 വൈകിട്ട് 5 മുമ്പ് പെരിങ്ങമല കൃഷിഭവനിൽ എത്തിക്കണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,600 രൂപ, ആലപ്പുഴ 24,800 രൂപ, ചെങ്ങന്നൂർ 26,000 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 16,700 രൂപ, ചങ്ങനാശ്ശേരി 3,200 രൂപ, എറണാകുളം 16,900 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,400 രൂപ, കട്ടപ്പന 3,100 രൂപ. കുരുമുളക് അൺഗാർബിൾഡ്, നെടുമങ്ങാട് 65,000 രൂപ, പുത്തൂർ 69,500 രൂപ, പാല 67,000 രൂപ. ചുക്കു ക്വിന്റലിന് കൊച്ചി 32,500 രൂപ. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് കൊല്ലം 81,400 രൂപ. ഇതോടെ കാർഷിക

0: ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. സമുദ്ര പര്യവേക്ഷണങ്ങൾക്കായി 84,000 കോടിയിലധികം രൂപയുടെ സമുദ്രമന്ഥൻ പദ്ധതിക്കും അനുമതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. നീതി വിഷയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. വൻകിട നിക്ഷേപങ്ങളിലെ പലിശ നിരക്കുകൾ സംബന്ധിച്ച പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് റിസർവ് ബാങ്ക്. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ബോക്സിംഗിൽ വനിതകളിലെ 54 കിലോഗ്രാം വിഭാഗത്തിൽ പ്രീതി പവാർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. അടൽ ഇന്നൊവേഷൻ മിഷന്റെ ഭാഗമായ ഇന്നോവേറ്റർമാരുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സംവദിച്ചു. പ്രാദേശികാനുഭവം, വ്യക്തിഗത സർഗാത്മകത എന്നിവ ഉൾപ്പെടുന്ന അടിസ്ഥാന തലത്തിലെ നൂതന ആശയങ്ങൾ സാമൂഹിക ഉന്നമനത്തിന് ഗുണകരമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. വിശാഖപട്ടണത്തെ സെമി കണ്ടക്ടർ പദ്ധതിയുടെയും കുർണൂൾ പുനരുപയോഗ ഊർജ്ജ സോണിന്റെയും ശിലാസ്ഥാപനത്തിന് പുറമെ 1,880 കോടിയുടെ ദേശീയപാത പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന പ്രധാനമന്ത്രി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ഊർജ്ജ സംഭരണ സംവിധാനമുള്ള ഫ്ലോട്ടിംഗ് സോളാർ ഫോട്ടോ വോൾട്ടൈക് പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പദ്ധതിയുടെ ഭാഗമായി അടുത്ത 5 വർഷത്തിൽ 5,000 മെഗാവാട്ട് ശേഷിയുള്ള ഫ്ലോട്ടിംഗ് സോളാറുകൾ സ്ഥാപിക്കും. സമുദ്ര പര്യവേക്ഷണങ്ങൾക്കായി 84,000 കോടിയിലധികം രൂപയുടെ സമുദ്രമന്ഥൻ പദ്ധതിക്കും അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി 2030-31 വരെ തുടരുന്നതിന് അംഗീകാരം നൽകി. കൂടാതെ കായിക വികസനത്തിനായി ഖേലോ ഇന്ത്യ പദ്ധതിയുടെ വിപുലീകരണത്തിനും തീരുമാനമായതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു.
2: कम्प्लीट एक कॉम्प्रिहेंसिव व्यू लिया जाएगा. स्टेडियम हो, इंफ्रास्ट्रक्चर हो, ट्रेनिंग का प्रोग्राम हो, न्यूट्रिशन प्रोग्राम हो, मेंटोरशिप हो, उन सब के ऊपर एक बहुत केयरफुली क्राफ्टेड प्रोग्राम बनाया गया है. 29,000 करोड़ रुपीज की ये स्कीम है 5 ईयर्स के लिए और ये सीधा वीव इन करेगी ओलंपिक, पैरा ओलंपिक और आगे कॉमनवेल्थ गेम्स को होस्ट करने वाले हैं 2030 में भारत में, उन सब के साथ ये वीव इन करेगी.
1: നീതി പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടിയുൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയുമായി മുന്നോട്ടു പോകാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് നടന്നത്. ഇരുസഭകളും തിങ്കളാഴ്ച ഇനി ചേരും. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാവുന്ന യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. അടുത്ത 100 ഞായറാഴ്ചകളിൽ ഇതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും. മാൽദ്വീപ്സിന്റെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ ഫവാരയും ഇന്ത്യയുടെ UPIയും സംയോജിപ്പിച്ചുള്ള രാജ്യാന്തര പണമിടപാടുകൾക്ക് തുടക്കമായി. ഇതിലൂടെ മാൽദ്വീപ്സിൽ നിന്നും ഇന്ത്യയിലേക്ക് തത്സമയം പണമയക്കാൻ സാധിക്കും. കൂടാതെ മാൽദ്വീപ്സ് കറൻസിയായ റുഫിയ UPI വഴി ഇന്ത്യൻ രൂപയിൽ നേരിട്ട് ക്രെഡിറ്റ് ചെയ്യാനും കഴിയുമെന്നും ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. പൌരകേന്ദ്രീകൃതമായ നഗരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരാസൂത്രണത്തിൽ മന്ത്രാലയത്തിന്റെ സംരംഭങ്ങൾ നിർമ്മിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. നഗരാസൂത്രണം സംബന്ധിച്ച പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി സൌഹൃദവും സാമ്പത്തിക ഉണർവുള്ള നഗരങ്ങൾ നിർമ്മിക്കുന്നത് പൌരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ

0: സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വൻകിട നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകൾ സംബന്ധിച്ച പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് റിസർവ് ബാങ്ക്. പുതുക്കിയ നിർദ്ദേശപ്രകാരം വൻ നിക്ഷേപങ്ങൾ ഉൾപ്പെടെ എല്ലാ നിക്ഷേപങ്ങളുടെയും പലിശ നിരക്കുകൾ ബാങ്കുകൾ വെബ്സൈറ്റുകളിൽ മുൻകൂട്ടി പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. ഈ നിരക്ക് പ്രകാരം മാത്രമേ പലിശ നൽകാനും പാടുള്ളൂ. പുതുക്കിയ നിർദ്ദേശങ്ങൾ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഉയർന്ന നിലവാരമുള്ളതും താങ്ങാനാവുന്ന വിലയുള്ളതുമായ മരുന്നുകളെ ലഭ്യത ഉറപ്പാക്കാൻ ആഗോളതലത്തിൽ ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഗോള ഡ്രഗ്സ് റെഗുലേറ്ററി കോൺക്ലേവ് ആഗോള ഫാർമസ്യൂട്ടിക്കൽ ഇന്നവേഷൻ ഹബ് എന്ന നിലയിൽ രാജ്യത്തിന്റെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നാളെ മുതൽ രാജ്യവ്യാപകമായി ലോക മുലയൂട്ടൽ വാരം ആചരിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. വിശദാംശങ്ങളിലേക്ക്.
2: ജനിച്ച് 1 മണിക്കൂറിനുള്ളിൽ തന്നെ കുഞ്ഞിന് മുലപ്പാൽ നൽകണം. ആദ്യത്തെ 6 മാസം വെള്ളമോ മറ്റ് ആഹാരങ്ങളോ നൽകാതെ സമ്പൂർണമായി മുലയൂട്ടണമെന്നും കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം നിർദ്ദേശിക്കുന്നു. 6 മാസത്തിനുശേഷം പോഷകസമൃദ്ധമായ മറ്റ് ആഹാരങ്ങൾക്കൊപ്പം 2 വയസ്സുവരെയോ അതിൽ കൂടുതലോ മുലയൂട്ടൽ തുടരാം. ഇത് കുഞ്ഞിന് പൂർണ്ണ ആരോഗ്യം നൽകുന്നതിനൊപ്പം അമ്മമാർക്ക് സ്തനാർബുദം, അണ്ടാശയ അർബുദം, ടൈപ്പ് 2 പ്രമേഹം, പ്രസവാനന്തര വിഷാദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും. എല്ലാ അമ്മമാർക്കും മുലയൂട്ടാനുള്ള സാഹചര്യമൊരുക്കാൻ ആരോഗ്യ പ്രവർത്തകരും സമൂഹവും മുന്നോട്ട് വരണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഗുജറാത്തിലും മധ്യ മഹാരാഷ്ട്രയിലും ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഡൽഹി, കർണാടക, മാഹി, പഞ്ചാബ്, വടക്കു കിഴക്കൻ ഇന്ത്യ എന്നിവിടങ്ങളിലും ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെയും കന്യാകുമാരി തീരത്ത് നാളെ പുലർച്ചെ വരെയും കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഒഡീഷയിൽ പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. മഹാനദിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് വടക്കൻ ഒഡീഷയിലെ 100 കണക്കിന് ഗ്രാമങ്ങളും കൃഷിഭൂമികളും വെള്ളത്തിനടിയിലാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഗുജറാത്തിലും മൺസൂൺ ദുരിതം വിതയ്ക്കുകയാണ്. 13 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ബോക്സിംഗിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം പ്രീതി പവാർ ഫൈനലിൽ പ്രവേശിച്ചു. നാളെ നടക്കുന്ന ഫൈനലിൽ കാനഡയുടെ സ്കാർലറ്റ് ഡെൽഡാഗോയാണ് പ്രീതിയുടെ എതിരാളി. ഭാരോദ്ധഹനത്തിൽ വെള്ളി മെഡൽ നേടിയ ലവ്പ്രീത് സിംഗിനെയും ഡിസ്കസ് ത്രോയിൽ വെങ്കലം നേടിയ സീമ കാളിറാമിനെയും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവുമായി പോയിന്റ് പട്ടികയിൽ നിലവിൽ 10ാം സ്ഥാനത്താണ് ഇന്ത്യ. തെക്കൻ ലബനനിൽ നിരവധി ഭൂഗർഭ തുരങ്കങ്ങൾ തകർത്തതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. ഹിസ്ബുള്ള സംഘം ആക്രമണങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന പ്രധാന കേന്ദ്രമായി ഈ തുരങ്ക ശൃംഖല പ്രവർത്തിച്ചിരുന്നതായി IDF അവകാശപ്പെട്ടു. മഹാരാഷ്ട്രയിലെ ഭീവണ്ടിയിൽ ഇന്നലെ രാത്രി നാല് നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 9 പേർ മരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. സമുദ്ര പര്യവേക്ഷണങ്ങൾക്കായി 84,000 കോടിയിലധികം രൂപയുടെ സമുദ്രമന്ഥൻ പദ്ധതിക്കും അനുമതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. നീതി വിഷയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ 2 സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. വൻകിട നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകൾ സംബന്ധിച്ച പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് റിസർവ് ബാങ്ക്. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ

0: 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ബോക്സിംഗിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ പ്രീതി പവാർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി, സമയം 7:35.
2: യുവവാണി.

0: റേഡിയോ ഗൈഡ് മത്സര പരീക്ഷകൾക്ക് ഒരു വഴികാട്ടി.
1: ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് അഥവാ ഗേറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ സമാരംഭിക്കുകയാണ്. ഈ വർഷം പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചില പ്രധാന മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതൽ വിഷയ സംയോജനങ്ങൾ, 2 പേപ്പർ കോമ്പിനേഷൻസ് തിരഞ്ഞെടുക്കാനുള്ള അവസരവും വിവിധ ബിരുദ കോഴ്സുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് ലഭ്യമായ വിശാലമായ അർഹതയും ഗേറ്റിലെ കൂടുതൽ ഇൻക്ലൂസീവ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഉന്നത പഠനം, ഗവേഷണം, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലവസരങ്ങൾ എന്നിവ ലക്ഷ്യമിടുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും ബിരുദധാരികളും എല്ലാ വർഷവും ഈ ദേശീയതല പരീക്ഷ എഴുതുന്നു. എന്താണ് ഗേറ്റ് പരീക്ഷ? ആർക്കെല്ലാം അപേക്ഷിക്കാം? പരീക്ഷയുടെ ഘടന എന്താണ്? ഗേറ്റ് സ്കോർ ലഭിച്ചാൽ ലഭിക്കുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയങ്ങളെക്കുറിച്ച് ISRIയിലെ സീനിയർ ശാസ്ത്രജ്ഞനായിരുന്ന എസ് രാധാകൃഷ്ണനുമായുള്ള അഭിമുഖം കേൾക്കാം.
2: എഞ്ചിനീയറിംഗ് ബിരുദത്തിന് ശേഷം അടുത്തതായി എന്ത് എന്നൊരു ചോദ്യം പൂർത്തിയാക്കുന്ന പലർക്കും ഉണ്ടാവാം. അവിടെയാണ് ഒരുപാട് സാധ്യതകളുമായിട്ട് ഗേറ്റ് എന്ന പരീക്ഷ, അതായത് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് എന്ന പരീക്ഷ കടന്നു വരുന്നത്. ഈ പരീക്ഷയെക്കുറിച്ചും അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് യുവവാണിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ എന്നോടൊപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് കേരള സ്റ്റേറ്റ് സെൻറ്റർ മുൻ ചെയർമാനും അധ്യാപകനും ISRIയിലെ സീനിയർ സയൻറ്റിസ്റ്റുമായിരുന്ന പ്രൊഫസർ എസ് രാധാകൃഷ്ണൻ ഇവിടെയുണ്ട്. സ്വാഗതം. നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ ഒരുപാട് സാധ്യതകളും ഒരുപാട് അവസരങ്ങളും തുറന്നു തരുന്ന ഒരു മേഖലയാണ് ഗേറ്റ് എന്ന പരീക്ഷ. എന്താണ് ഈ ഗേറ്റ് എന്ന പരീക്ഷ, അല്ലെങ്കിൽ ആരാണ് നടത്തുന്നത്, ഇതൊന്ന് വിശദീകരിക്കാമോ?
3: അതായത് ഗേറ്റ് എന്ന് പറഞ്ഞ എക്സാം ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന എഞ്ചിനീയറിംഗിനാണ്. അത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് മാത്രമാണെന്നാല് നേരത്തെ ഉണ്ടായിരുന്ന കോൺസെപ്റ്റ്. അതായത് 1984 തുടങ്ങിയ പരീക്ഷയാണിത്. അതിനുശേഷം ഓരോ IITയിലും NITയിലൊക്കെ അതർ ദാൻ എഞ്ചിനീയറിംഗ് മാത്സ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ തുടങ്ങി. എഞ്ചിനീയറിംഗ് അല്ലാത്തവർക്കും എഴുതാം, ലൈക്ക് ഫിസിക്സ്, കെമിസ്ട്രി, PhD ഒക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി NITയിലും IITയിലും ഒക്കെ തുടങ്ങി. ഈ എക്സാം നടത്തുന്നത് 7 IITയും ഒരു IAS, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരും ചേർന്നിട്ടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഒരെണ്ണേ ഉള്ളൂ നമ്മുടെ ഇന്ത്യയിലെ, അത് ബാംഗ്ലൂരിലാണ്. IIT ഒരുപാടുണ്ടെങ്കിലും 7 IIT, പഴയ 7 IIT അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. IIT ബോംബെ, IIT ഡൽഹി, IIT കാൺപൂർ, IIT ഖരഗ്പൂർ, IIT റൂർക്കി, IIT ചെന്നൈ. ഓരോ സോൺ, ഇപ്പം കേരള സോൺ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ സദർ ഡിസ്ട്രിക്ട്സിലെ IIT മദ്രാസ് ആണ് നടത്തുന്നത്. നോർത്തേൺ കാലിക്കറ്റ്, കണ്ണൂരൊക്കെ നടത്തുന്നത് IIC ബാംഗ്ലൂരാണ്. അത് അവർ നെറ്റിലിട്ടിട്ടുണ്ട്, ഏതെല്ലാം സെന്റർ സെലക്ട് ചെയ്യുന്നു ആ പർട്ടിക്കുലർ IIT IAS ആണ് ഇതിനെ നടത്തുന്നതിനുള്ള ഉത്തരവാദിത്തം.
2: ഓരോ വർഷം മാറി മാറി
3: വരും. ഈ 7 IITയിലും IAS ചേർന്ന് 8 പേരും മാറി മാറി സൈക്ലിക് ഓർഡറിൽ മാറും.
2: അതായത് നമ്മുടെ രാജ്യത്ത് ഉള്ള എഞ്ചിനീയറിംഗ് മേഖല, ടെക്നോളജി മേഖലയിലെ ഏറ്റവും ഉന്നതമായ സ്ഥാപനങ്ങളാണ് ഈ പരീക്ഷ നടത്തുന്നത്. അവിടങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് ആണ് പ്രാമുഖ്യവും. പക്ഷെ അതല്ലാതെ എന്തൊക്കെ തരം അവസരങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് ഗേറ്റ് പരീക്ഷ മുന്നോട്ട് വയ്ക്കുന്നത്?
3: ഗേറ്റ് പരീക്ഷ ഇപ്പം നമ്മൾ IIT പറഞ്ഞാലും NIT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതായത് പഴയ REC റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്ന 41 NITs ഉണ്ട് ഇപ്പോൾ. അവിടെയും ഇപ്പോൾ MTech ഈ ഗേറ്റ് സ്കോറാണ് എടുക്കുന്നത്. ഈ ഗേറ്റ് സ്കോർ വാങ്ങിച്ചിട്ട് അവിടെ ജോയിൻ ചെയ്തുള്ള അഡ്വാൻറ്റേജസ് 2. ഒന്ന് വന്ന് നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും, പ്ലസ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റിനുള്ള പ്രോബബിലിറ്റീസ് ഹൈ ഈ IITയും NITയിൽ. അല്ലാതെ MTech എവിടെ വേണമെങ്കിലും പഠിക്കാം, ഗേറ്റ് ഇല്ലാതെയും പഠിക്കാം പ്രൈവറ്റ് കോളേജിൽ. പക്ഷേ ഇവിടെ പഠിക്കുന്നുള്ള അഡ്വാൻറ്റേജ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ആണ് എയിം സ്റ്റുഡൻസിനൊക്കെ, കാരണം നല്ല ശമ്പളം കിട്ടുന്ന ഗവൺമെന്റ് ജോബ് കിട്ടാനുള്ള പ്രോബബിലിറ്റീസ് ഹൈ. പിന്നെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് തന്നെ ഇപ്പം 10-30 പബ്ലിക് അണ്ടർടേക്കിങ്സ് അവർ ഗേറ്റ് സ്കോർ വെച്ചാണ് എംപ്ലോയ്മെന്റ് കൊടുക്കുന്നത്. കാരണം അവർക്ക് പ്രത്യേക ടെസ്റ്റോ അതിനു വേണ്ടിയുള്ള മെനക്കെടേണ്ട കാര്യമില്ല. ഈ സ്കോർ എടുത്തു കഴിഞ്ഞാൽ അവർ ആരെല്ലാം അപ്ലൈ ചെയ്യുന്നു, ആ ഗേറ്റ് സ്കോർ ഇസ് വെൽ പ്ലാൻഡ് ആൻഡ് വെൽ ഡിസൈൻഡ് ആണ്. ഇതുവരെ 38 ഒരു കംപ്ലയിന്റ് വരാതെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു എക്സാമാണ്. അപ്പം ആർക്ക് വേണമെങ്കിൽ അതിന് ചൂസ് ചെയ്യുന്നത് വളരെ എളുപ്പം, കംപ്ലയിന്റ് വരില്ല. അപ്പം അതുകൊണ്ടാണ് PSU ഒക്കെ ഗേറ്റ് സ്കോർ വെച്ചിട്ട് എംപ്ലോയ്മെന്റ് കൊടുക്കുന്നത്. നല്ല സാലറി കിട്ടും, മോർ ദാൻ 1 lakh സാലറിയാണ് ഈ PSUയിലൊക്കെ. പിന്നെ ഗവൺമെന്റ് ഫെസിലിറ്റീസ് ആസ് യു ഓൾ നോ, എല്ലാ ഫെസിലിറ്റിയും കിട്ടും.
2: അതായത് ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസം മാത്രമല്ല,
3: തൊഴിലുമാണ് ആക്ച്വലി. MTechനേക്കാളും അട്രാക്ഷൻ തൊഴിലാണ്. കാരണം MTech പഠിക്കുമ്പോൾ സ്കോളർഷിപ്പ് 12,500 കിട്ടുന്നെങ്കിലും PSUയിലൊക്കെ MTech അത്ര ഇമ്പോർട്ടന്റ്.

0: പക്ഷേ അതേ സമയത്ത് ഇതേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നാളെ NITയിലോ IITയിലോ ടീച്ചറായിട്ട് പോകാനോ പ്രൊഫസറായിട്ട് കിട്ടാനൊക്കെ MSc യും PhDയും മസ്റ്റാണ്. സോ അത് നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ച്. ഇപ്പം എനിക്ക് പാഷൻ ടീച്ചിങ് ആണെങ്കിൽ ഞാൻ പോയി ഒരു PSc യിൽ വർക്ക് ചെയ്ത് ഐ വിൽ നോട്ട് ബി ഷൈനിങ്. ഡെഫിനറ്റ് ആയിട്ട് ഐ വിൽ ചൂസ് എം ടെക് ആൻഡ് ദെൻ PhD, ദെൻ ഐ വിൽ ജോയിൻ NIT ആർ IIT IIC.
1: അല്ലെങ്കിൽ തന്നെ റിസർച്ച് മേഖലയിലേക്ക് പോകേണ്ടവർക്ക് ഇത് വളരെ ആവശ്യം
0: പ്ലസ് അത് അവർക്ക് പഠിച്ചുകൊണ്ടിരിക്കാനാണ് ആഗ്രഹം. PSU അങ്ങനെയല്ല, PSU നിങ്ങൾ എങ്ങനെ ജോലി ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ് അവരതുകൊണ്ട് അവന് MTech PhD ഒന്നും അത്ര. ഇപ്പം ഈവൻ ഫോർ ISR, ഫോർ എക്സാമ്പിൾ, സ്വന്തമായിട്ട് ഞങ്ങൾക്ക് R&D ഉണ്ടെങ്കിലും PhD എടുത്താലേ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. ഗേറ്റിൽ സ്കോർ വെച്ച് എടുത്തോണ്ടിരിക്കും.
1: സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഈ MTech എന്ന് പറയുന്നത് മസ്റ്റ് അല്ല, ജോലി അറിയാമോ ഇല്ല എന്നുള്ളതാണ്.
0: എക്സാക്ട്ലി.
1: പക്ഷെ അതേസമയം തന്നെ ഇന്ന് ഒരുപാട് പേർ ബിടെക് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിലൊരു എഡ്ജ് ഉണ്ടാവുക, ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാവുക വളരെ
0: ഡെഫിനറ്റ്ലി. നമ്മൾ സൊസൈറ്റിയിലായാലും എവിടെ ആയാലും ഓഫീസിലായാലും ശരി, ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ വിൽ ബി ഡെഫിനറ്റ്ലി കൺസിഡേർഡ് ആസ് എ. നമ്മളിപ്പോൾ പണ്ട് പറഞ്ഞ പോലെ പണ്ട് SLC മതിയായിരുന്നു എന്തിനും, ഇപ്പം ഒരു ഡിഗ്രി ഇല്ലെങ്കിൽ എവിടെയും ജോലി കിട്ടത്തില്ല. അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കിട്ടുമ്പോൾ നമ്മുടെ മെച്യൂരിറ്റി ലെവൽ, തിങ്കിങ് ലെവൽ, അനലിറ്റിക്കൽ ലെവൽ എല്ലാം മാറും.
1: തീർച്ചയായിട്ടും.
0: ഇപ്പം ബിടെക് എങ്ങനെങ്കിലും പാസ്സായാൽ എഞ്ചിനീയറിംഗ് കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേർ ഉദ്ദേശിക്കുന്ന ജോലി കിട്ടിയെന്നുള്ള, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെയായിരുന്നു, ജോലി ഗ്യാരണ്ടീഡാണ്. പിന്നെ എത്ര മാർക്ക് കിട്ടിയാലും ആരും ശ്രദ്ധിക്കത്തില്ല. പക്ഷേ ഇപ്പം അത് പോരാ, ഈ കോമ്പറ്റീവ് എക്സാംസ് എഴുതിയാലേ നന്നായിട്ട് പഠിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം, എന്നാലേ ഇതുപോലത്തെ ഫീൽഡിൽ ഇറങ്ങാനും. അതിനൊരു MTech കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന ഒരു എംപ്ലോയർ ആണെങ്കിൽ ഞാൻ നോക്കുന്ന എൻ്റെ മെച്യൂരിറ്റി ലെവൽ, തിങ്കിങ് ലെവൽ വിൽ ബി ഡിഫറെന്റ്.
1: തീർച്ചയായിട്ടും.
0: അതാണ് ഈ ക്വാളിഫിക്കേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ്.
1: മാത്രമല്ല എനിക്ക് തോന്നുന്നത് ബിടെക്കിൽ പഠിക്കുന്ന പോലെ അല്ലല്ലോ നമ്മൾ PG ലെവലിലേക്ക് പോകുമ്പോഴത്തേക്കും വ്യത്യാസങ്ങളില്ല.
0: വ്യത്യാസങ്ങൾ പ്രസന്റേഷൻ, പ്രോജക്ട് വർക്ക് വിൽ ബി ഡിഫറെന്റ്. എല്ലാം സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അപ്പോൾ അതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോജക്ട് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണം. ടീം വർക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മെനി പ്ലേസസ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്.
1: അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു MTech വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ഗേറ്റ് എഴുതുന്നത്. അതിനുശേഷം ഇപ്പോൾ PhD എഞ്ചിനീയറിംഗ് വിഷയങ്ങളിലോ ഒക്കെ PhD ചെയ്യണം എന്നുള്ളവർക്ക് അതിനും
0: ഗേറ്റ് സ്കോർ വെച്ച് തന്നെയാണ് PhD എടുക്കുന്നത്. ഇതിനകത്ത് തന്നെ ഈ 29 സബ്ജക്ട് ഞാൻ പറഞ്ഞത് ചിലതൊക്കെ MTech + PhD കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. 5 കൊല്ലമായിട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതേ സ്റ്റഡി. അപ്പോൾ PhD കിട്ടും, MTech കിട്ടും, രണ്ടാമത് സെലക്ഷൻ പോകുന്നു. അങ്ങനെ ചില ബ്രാഞ്ചസിന് അവർ വെച്ചിട്ടുണ്ട് ചില IIT. അത് അങ്ങനെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ അടുത്ത PhD MTech തീർത്തിട്ട് അടുത്ത PhD, അവിടെയും സ്കോർ ഉണ്ടെങ്കിലാണ് അവർ കൊടുക്കുള്ളൂ. അല്ലാതെ ഒരു IIC IIT എടുക്കില്ല.
1: മാത്രമല്ല PhD ചെയ്യുന്നതിന് സൈഫൻ കിട്ടണമെങ്കിലും ഈ ഗേറ്റ് സ്കോർ.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും നല്ല സൈഫൻ്റ് കൊടുക്കുന്നുണ്ട്. 12,500 രൂപ MTech കൊടുക്കുന്നു. PhD ആദ്യത്തെ 2 വർഷം 31,500 രൂപ കൊടുക്കുന്നു. 3rd വർഷം 35,000 കൊടുക്കുന്നു. കാരണം പ്രോജക്റ്റിനൊക്കെ ഒരുപാട് ചിലവ് വരുന്നു. ഇതെല്ലാം പെർ മന്താണ്, നോട്ട് ഫോർ ഇയർ.
1: അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സംസ്ഥാനങ്ങളിലായാലും സർക്കാരിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഇപ്പോൾ നമ്മുടെ ഇവിടെ CET അടക്കമുള്ള കോളേജുകളിൽ അവിടെയും MTech കോഴ്സുകളുണ്ട്. അവിടെയും പ്രവേശനത്തിന് ഗേറ്റ് തന്നെയല്ലേ മാനദണ്ഡമാകുന്നത്?
0: CET ഇപ്പം അങ്ങനെ നിർബന്ധമില്ല. കാരണം അവർ നിർബന്ധിക്കുന്നില്ല. കാരണം ചില ബ്രാഞ്ചിനൊക്കെ ആളിനെ കിട്ടും. ഒരുപാട് MTech തന്നെ സീറ്റുകൾ, ദർ ആർ നമ്പർ ഓഫ് ബ്രാഞ്ചസ്.
1: അതെ.
0: അപ്പോൾ അതനുസരിച്ച് ചില ബ്രാഞ്ചിന് അവർ സ്കോർ ഡെഫിനറ്റായിട്ട് കൺസിഡർ ചെയ്യും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ്. കാരണം അവർക്ക് എളുപ്പമല്ലേ കംപ്ലൈന്റ് ഇല്ലാതെ ഒരു സ്റ്റുഡൻസിന് കൊടുക്കാം. അല്ലെങ്കിലും ചില ബ്രാഞ്ചിന് ആൾ കിട്ടാതെ വരുമ്പോൾ അപ്ലിക്കേഷൻ വാങ്ങിച്ച് എന്തെങ്കിലും മിനിമം ടെസ്റ്റ് നടത്തി എടുക്കാറുണ്ട്. ദർ ഇസ് നോ ലിമിറ്റ്. നമ്പർ ഓഫ് ടൈംസ് എഴുതുന്നതിനും ലിമിറ്റ് ഇല്ല.
1: അപ്പർ ഏജ് ലിമിറ്റ് ഉണ്ടോ?
0: ഇല്ല.
1: അത് തന്നെ വലിയൊരു
0: വലിയ കാരണം. ടെക്നോളജി എന്ന് പറയുമ്പോഴേ നിങ്ങൾ ഗ്യാപ്പ് വിട്ടു കഴിഞ്ഞാൽ പഠിത്തം പോകും.
1: അതെ അതെ.
0: ഈ നമ്മളെ മാത്സ് ഒക്കെ അങ്ങനെയാണ്, കുറെ കാലം ചെയ്യാതിരുന്ന മാത്സ് മറന്നു പോകും. അതുകൊണ്ട് അവർക്ക് അറിയാം, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നവർക്ക് ഇത് എഴുതുള്ളൂ. ഉള്ളി തിങ്ങി അവർ എന്ത് ഉദ്ദേശിക്കുന്നു വെച്ചാൽ ചില കുറച്ച് ദിവസം ജോലിക്ക് പോയിട്ട് MTech പഠിക്കണമെന്ന് തോന്നും. അപ്പോൾ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇത് എഴുതണം. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ടെക്നിക്കൽ ഫീൽഡിൽ ഇരുന്നാലേ ഈ എക്സാം എഴുതാൻ പറ്റുള്ളൂ.
1: പഠിക്കുന്ന സമയം തൊട്ടേ കുട്ടികൾക്ക് ശരിക്കും ഗേറ്റ് പരീക്ഷ എഴുതാവുന്നതാണ്.
0: തേർഡ് ഇയർ മുതൽ.
1: അതെ, തേർഡ് ഇയർ മുതൽ. അതായത് പ്രീ ഫൈനൽ ഇയർ മുതൽ.
0: പ്രീ ഫൈനൽ ഇയർ.
1: അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ തയ്യാറെടുപ്പ് എങ്ങനെയാവണം?
0: തയ്യാറെടുപ്പ് നമ്മൾ ഈ എക്സാമിന് അവർ സിലബസ് തന്നിട്ടുണ്ട്. ഓരോ സ്ട്രീമിനും അവർ സിലബസ് തന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കോളേജിൽ പഠിച്ച സിലബസ് തന്നെ. പക്ഷേ എഞ്ചിനീയറിംഗ് കോളേജ് എക്സാം എഴുതുന്ന പോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, കുറച്ച് ട്വിസ്റ്റ് ചെയ്തും ഒക്കെ ചോദിക്കും. അതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ അതിനെ ടാക്കിൾ ചെയ്യാം, ഒരു പ്രോബ്ലത്തിനെയോ ഒരു സ്റ്റേറ്റ്മെന്റിനെയോ. അതുകൊണ്ട് അത് തറവായിട്ട് ഫണ്ടമെന്റൽസ് അറിഞ്ഞേ പറ്റുള്ളൂ. ഫണ്ടമെന്റൽസ് ആണ് ആക്ച്വലി മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ റൈറ്റിംഗ് ദ ഗേറ്റ്. ചിലരൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്താലും ഫണ്ടമെന്റൽസിൽ ചിലപ്പം കാണാതെ പഠിച്ച് ഇവിടെ അതൊന്നും പറ്റില്ല. മഗപ്പ് എന്നുള്ള പരിപാടിക്ക് സ്ഥാനമില്ല. കാരണം മഗപ്പ് ചെയ്ത് ഈ പരീക്ഷ എഴുതാൻ പറ്റില്ല. ഓൺലി ബൈ ഹാർഡ് വർക്ക്, പ്രാക്ടീസ്. വീക്കിലി ഒരു 10 hours എങ്കിലും ഇതിനു വേണ്ടി ചിലവാക്കണം. എന്നാലേ കുറച്ചൊക്കെ നമുക്ക് അടുപ്പിക്കാൻ പറ്റില്ല. അതേ സമയത്ത് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു 6 months ഇതിനു വേണ്ടി മെനക്കെട്ടാൽ ഡെഫിനറ്റ് ആയിട്ട് ഇത് കിട്ടാനുള്ള ചാൻസസ് ആർ ബ്രൈറ്റ്.
1: അപ്പോൾ ഇതിനോട് ചേർത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അതായത് ഈ പരീക്ഷയുടെ പാറ്റേൺ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻസ് അതെങ്ങനെയാണ്?
0: കണ്ടൻസ് അതായത് ഇപ്പം എങ്ങനെ വെച്ചാൽ അവർ 100 marks എക്സാമിനേഷൻ, 3 hours ഇംഗ്ലീഷിലാണ്, ഇംഗ്ലീഷ് സബ്ജക്ട് ഇംഗ്ലീഷ് തന്നെയാണ്. അതിന് 15 marks അവർ ആദ്യം ആപ്റ്റിറ്റ്യൂഡ്

0: ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സിമ്പിളാണ്, പക്ഷേ ഡയറക്റ്റ് ആയിരിക്കില്ല, അത് വളരെ കെയർഫുള്ളായിട്ട് ആൻസർ ചെയ്യണം. പക്ഷേ സിമ്പിളാണ്, പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രാക്ടീസ് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അത് 15 മാർക്ക് ഡെഫിനറ്റ് ആയിട്ട് എഞ്ചിനീയേഴ്സിന് സ്കോർ ചെയ്യാൻ പറ്റും, പ്ലസ് 13 മാർക്ക് മാത്സിന്. മാത്സും ഡെഫിനറ്റ് ആയിട്ട് മാത്സിൽ ഇൻട്രസ്റ്റ് വേണം. പഠിക്കുമ്പോൾ ചെറുതിലേ മാത്സിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ ആ 13 മാർക്കും തീർച്ചയായിട്ടും കിട്ടും. ഈ 13-ഉം 15-ഉം ഗ്യാരണ്ടീഡ് ആയിട്ട് ഫുൾ മാർക്ക് വാങ്ങിക്കാം. പിന്നെ 72 മാർക്സേ ഉള്ളൂ എഞ്ചിനീയറിംഗ് സബ്ജക്ട്. അതിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 2 മാർക്സ് ക്വസ്റ്റ്യൻ ഉണ്ട്. ടോട്ടലി 65 ക്വസ്റ്റ്യൻ ആണ് അവർ പ്ലാൻ ചെയ്യുന്നത് 100 മാർക്കിന്.
1: ഇത് ഓൺലൈനായിട്ടാണോ?
0: ഓൺലൈൻ ഓൺലൈനാണ് ഇതെല്ലാം, ഇപ്പം എല്ലാം ഓൺലൈനായി.
1: അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ശരിക്കും തയ്യാറെടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ രീതിയിൽ പരീക്ഷ എഴുതാനുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടാകണം. അതേപോലെ സ്പീഡ് വളരെ പ്രധാനമല്ലേ?
0: സ്പീഡാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. 3 hours ഇത് എത്രയും ചെയ്യണം. പിന്നെ ചിലർ എന്ത് ചോദിച്ചാൽ, നമ്മൾ എല്ലാ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുന്ന പോലെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ അതിനെ ഉടനെ വിടുക, അല്ല അതിനെ വെച്ച് ഇങ്ങനെ സമയം കളയുന്നതിനേക്കാളും വാട്ട് എവർ യു നോ ഫസ്റ്റ് യു കംപ്ലീറ്റ് ഇറ്റ്, ദെൻ ഓൺലി യു സ്പെൻഡ് ടൈം. അത് പലരും നോക്കാതെ ഇത് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ എന്ന് സമയം കളയും. പിന്നെ അതുപോലെ ഇപ്പം തന്നെ വിർച്വലി ഒരുപാട് ക്ലാസ്സുകളുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ധാരാളം, അവർ തന്നെ ഗേറ്റുകാർ തന്നെ സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യം. ഇപ്പം പണ്ടത്തെ പോലൊന്നുമല്ല, കമ്പ്യൂട്ടർ ബേസ്ഡ് ആണെങ്കിലും പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന കാലത്തെ അങ്ങനെ ഒന്നുമില്ല. ഇപ്പം ധാരാളം ക്വസ്റ്റ്യൻസ്, ഇപ്പം ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു 200-300 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഓരോ ദിവസം ഓരോന്ന് വെച്ച് ചെയ്താൽ പോലും സ്പീഡും കിട്ടും, പ്രാക്ടീസ് കിട്ടും, നോളജ് ഇമ്പ്രൂവ് ആവും.
1: തീർച്ചയായിട്ടും എത്രത്തോളം കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് ശീലിക്കുക, അത് നമ്മുടെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യും.
0: സ്പീഡ് ഡെഫിനറ്റ് ആയിട്ട്.
1: അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വരികയുണ്ടായി പല ബ്രാഞ്ചിലുള്ളവർക്ക് അപേക്ഷിക്കാമെന്ന്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസിൽ MTech ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം, നമുക്കിപ്പോൾ IT സെക്ടറിൽ വർക്ക് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസിൽ BTech കഴിഞ്ഞാൽ മാത്രമല്ല, ഇലക്ട്രോണിക്സുകാരുണ്ട്, ഈവൻ സിവിലുകാർ വരെ ഉണ്ട്. അപ്പോൾ മറ്റ് ബ്രാഞ്ചുകളിൽ പഠിച്ചുകൊണ്ടിരുന്ന BTech പൂർത്തിയാക്കിയ ഒരാൾക്ക് അതല്ലാതെ മറ്റൊരു ബ്രാഞ്ചിലേക്ക് MTech
0: അപേക്ഷിക്കാം. അത് അവർ ഈ 29 ബ്രാഞ്ചിൽ ഞാൻ പറഞ്ഞവർക്ക് അവർ 2 ബ്രാഞ്ചിൽ എഴുതാം അറ്റ് എ ടൈം.
1: ഓക്കെ,
0: അവർ പറയുന്നുണ്ട് ഗേറ്റിന്റെ സ്പെസിഫിക് ആയിട്ട്. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ നമ്മളിപ്പം കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോണിക്സ് പോയി എഴുതുകയോ, അവർക്ക് എഴുതാം, ഇൻസ്ട്രുമെന്റേഷൻ എഴുതാം, കാരണം അത് ആൾമോസ്റ്റ് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് സെയിം. അതേസമയത്ത് ഇലക്ട്രോണിക്സുകാർ പോയി ഇലക്ട്രിക്കലോ കമ്പ്യൂട്ടറൊക്കെ ചെയ്യാൻ പോയാലുള്ള ഡിഫിക്കൽട്ടി എന്ന് വെച്ചാൽ അത്രയും സ്ട്രെനുവസ് ആണ് ഈ പഠിത്തം. കാരണം നമ്മൾ ഫണ്ടമെന്റൽസ് എല്ലാം പഠിച്ചത് ഇലക്ട്രോണിക്സ് ആയിരിക്കും, പക്ഷേ നമ്മൾ അവിടെ പോയി കമ്പ്യൂട്ടർ ടെസ്റ്റ് എഴുതുമ്പോൾ പുട്ട ലോട്ട് ഓഫ് എഫർട്ട്. എന്റെ അഭിപ്രായത്തിൽ ഇലക്ട്രോണിക്സ് പഠിച്ചവർ ഇലക്ട്രോണിക്സ് തന്നെ എഴുതുക, ജോലിക്ക് പോയ ശേഷം എക്സ്പീരിയൻസ് ഈസ് ഡിഫറെന്റ്, ദെൻ യു കൻ ഇംപ്രൂവ് യുവർ ടാലന്റ്. പിന്നെ അവരിത് വയ്ക്കാൻ കാരണം രണ്ട് കാരണമാണ്. ഇപ്പം എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ഇപ്പം പുതിയ സബ്ജക്റ്റാണിത്, ISRO DRDO മാത്രമേ എയറോനോട്ടിക്കൽ എടുക്കുകയുള്ളൂ, വേറെ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. പക്ഷേ അതിൽ ഒരു 70% പേപ്പേഴ്സ് മെക്കാനിക്കലാണ്, അതുകൊണ്ട് അവർക്ക് മെക്കാനിക്കൽ എഴുതാൻ അലോ ചെയ്യുന്നുണ്ട്. പഠിച്ച സബ്ജക്ട് തന്നെ അവർ എക്സ്ട്രാ പഠിക്കുന്ന സബ്ജക്ട് ഇതിൽ വരുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പാരലായിട്ട് രണ്ടും എഴുതാം. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ സ്കോർ ചെയ്താൽ MTech കിട്ടാനുള്ള പ്രോബബിലിറ്റി കൂടുതൽ.
1: അതുപോലെ കുറേയധികം പുതിയ കോഴ്സുകൾ, ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള കോഴ്സുകൾ അടക്കം വരുന്നില്ല, മെക്കാട്രോണിക്സ് പോലെയുള്ള കോഴ്സ്
0: അത് ഇതുവരെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് ചെയ്യേണ്ട സമയമായി, കോളേജിലായി കഴിഞ്ഞു. ഇന്റർ ഡിസിപ്ലിനറി ഇല്ലാതെ ഒരു കോഴ്സും പറ്റില്ല. പക്ഷേ അത് കോളേജിൽ വന്നാൽ ഇപ്പം CET ഉണ്ട്, മെക്കാട്രോണിക്സ് MTech ഉണ്ട്, അത് വരുന്നു തുടങ്ങി. പക്ഷേ ഗേറ്റിൽ അത് അവർ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല.
1: അതുപോലെ ഈ പുതിയ തലമുറ കോഴ്സുകളായിട്ടുള്ള ഡേറ്റാ സയൻസ് ഒന്നാണ്, അതുപോലെ കോഗ്നിറ്റീവ് സയൻസ്, IIT, പുതിയ IIT ഉള്ള കോഴ്സുകളാണ്, പുതിയ കുട്ടികളാണെന്ന് തോന്നുന്നു ഇത്രയും കോഴ്സുകൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
0: കറക്റ്റ്.
1: അവിടെയൊക്കെ പ്രവേശം കിട്ടാൻ എന്താണ് വഴിയുള്ളത്?
0: പുതിയ കോഴ്സുകൾക്കായാലും അവർ ഗേറ്റ് സ്കോർ വെച്ച് എടുക്കുള്ളൂ. ഇവർ അണ്ടർ ഗ്രാജുവേറ്റഡ് ഇപ്പം അങ്ങനെയല്ലേ, നമ്മളെ മറ്റേ ടെസ്റ്റ് എൻട്രൻസ് ഉള്ളതുകൊണ്ട് അതുവഴി പോവും. ചില സ്ഥലത്ത് അണ്ടർ ഗ്രാജുവേറ്റ് സെൽഫ് ഈസ് ഇന്റർ ഡിസിപ്ലിൻ തുടങ്ങി കഴിഞ്ഞു. പോസ്റ്റ് ഗ്രാജുവേറ്റ് മാത്രമല്ല, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊക്കെ പഠിക്കുമ്പോൾ മെക്കാനിക്കൽ പഠിച്ചെങ്കിലും MTech ഐ ടുക്ക് ഇറ്റ് ഇൻ എയറോനോട്ടിക്കൽ ഇൻ IIT മദ്രാസ്. കാരണം ഞാൻ എനിക്ക് ISRO എയറോനോട്ടിക്കലാണ് വേണ്ടത്, പക്ഷേ റിക്രൂട്ട് ചെയ്തത് BE മെക്കാനിക്കൽ. അപ്പം എനിക്ക് ഏരിയ ഇസ് ഇൻട്രസ്റ്റ് ഇസ് എയറോനോട്ടിക്കൽ ആയതുകൊണ്ട് ഞാൻ അടുത്ത MTech പഠിക്കാൻ പോകുമ്പോൾ എയറോനോട്ടിക്കൽ ഡിഗ്രിയാണ് എടുത്തത്. ജോലി കിട്ടിയിട്ട് നമ്മൾ ഏത് ഫീൽഡിൽ ഇരിക്കുന്നത് അത് ചെയ്യുന്നത് വളരെ സൗകര്യമാണ്. കാരണം നമ്മൾ അങ്ങനെ ഒരു 10 ജോലി ചെയ്തു, 10 കഴിഞ്ഞാണ് ഞാൻ പോകുന്നത് MTech. അപ്പം ആ ഫീൽഡ് ഹാസ് ഹെൽപ്ഡ് മീ ടു ടേക്ക് ദി MTech ഇൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. അത് ആർക്ക് വേണമെങ്കിൽ അങ്ങനെ മാറാം, ആ സമയത്ത് മാറണം. ഈ എക്സാം സമയത്ത് മാറുമ്പോൾ ഉള്ള ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ എക്സാം എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളതാണ് കഷ്ടം.
1: പഠിക്കുന്ന സമയത്തെ നമുക്ക് അതുകൂടെ മുന്നിൽ മനസ്സിൽ കണ്ടുവേണം പഠിക്കാൻ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: നമ്മൾ പഠിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, 3rd വർഷം തൊട്ട് എഴുതാമെന്ന് പറഞ്ഞെങ്കിലും ശരിക്കും ഈ പ്രീ ഫൈനൽ ഇയറൊക്കെ പഠിക്കുന്നവർ അവർ ശരിക്കും എഴുതേണ്ട കാര്യമുണ്ടോ? എത്രത്തോളം അതിന് എക്യുപ്ഡ് ആണ്?
0: ആക്ച്വലി അവർക്ക് കംപ്ലീറ്റ് സബ്ജക്ട് പോലും തീർന്നു കാണുമല്ലോ. ഞാനൊക്കെ പഠിക്കുമ്പോൾ 3rd മുതലാണ് റിയൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട് വരുന്നത്, അതുവരെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അങ്ങനെ പോകും, ഡ്രോയിങ് എല്ലാം. ഇപ്പം 4-year കോഴ്സ് ആയതുകൊണ്ട് 3rd കുറേയൊക്കെ 50% കവർ ചെയ്ത് കഴിയും. ഫൈനൽ ഇയറിലുള്ള പേപ്പറുകളിൽ തന്നെ ധാരാളം ക്വസ്റ്റ്യൻസ് ഗേറ്റിൽ വരും, അപ്പോൾ അവരെങ്ങനെ ടാക്കിൾ ചെയ്യും. പിന്നെ ചില പാരൻസ് ആയാലും സ്റ്റുഡൻസ് ആയാലും തീരുമാനിക്കുന്നത് ദാറ്റ് ഈസ് യൂസ് ദിസ് ആസ് എൻ എക്സ്പീരിയൻസ്. കാരണം ആദ്യമേ പോയി ഒരു എക്സാം എഴുതുന്നതും രണ്ടാമത് എഴുതുന്നതിനും ധാരാളം വ്യത്യാസമുണ്ട്.

0: കേരളത്തിൽ അറിയാമല്ലോ, മെഡിക്കൽ സീറ്റ് കിട്ടുന്നവർ എല്ലാ സെക്കൻഡ് ചാൻസാണ്. ഫസ്റ്റ് ചാൻസ് ആർ വെരി വെരി റയർ, വെരി ഇന്റലിജന്റ് ഫെലോസ് ഓൺലി ഗെറ്റിംഗ് ദ ഫസ്റ്റ് ചാൻസ്. അതുപോലെ അതുകൊണ്ട് അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് സെക്കൻഡ് ടൈം എക്സ്പീരിയൻസ് കിട്ടും ഫൈനൽ ഇയറിന്, അപ്പം വിത്തൌട്ട് ലൂസിങ് ദ ഇയർ ഐ കൻ സ്റ്റഡി എം ടെക് എന്നാണ്. അങ്ങനെ ഫൈനൽ ഇയർ എഴുതാൻ വേണ്ടി തേർഡ് ഇയർ ഉപയോഗിക്കുന്നു.
1: അതായത് എത്ര ചാൻസ് എന്ന ലിമിറ്റേഷൻ ഇല്ലാത്ത
0: കറക്റ്റ്.
1: ഗേറ്റിന്റെ പരീക്ഷയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ഈ പരീക്ഷയുടെ സ്കോർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്?
0: അതായത് നമ്മൾ 100 മാർക്ക് എന്ന് പറഞ്ഞല്ലോ, 15 മാർക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, 13 മാർക്ക് മാത്സ്, മറ്റേ 65 മാർക്ക് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിന്. ഈ 100 എടുത്തിട്ട് അവരൊരു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ഒരു കാൽക്കുലേഷൻ ഉണ്ട്, ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പിയറിംഗ്. പിന്നെ ഓരോ ബ്രാഞ്ചിനും ടോപ്പ് 10 വരുന്ന അവർക്ക് എത്ര സ്കോർ, അത് വെച്ചിട്ട് ഒരു ഫോർമുല ഉണ്ട്. അത് വെച്ചിട്ടാണ് അവർ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് സ്കോർ ഉണ്ടാകുന്നത്. ഗേറ്റിന് 800 to 1000 കിട്ടി റാങ്ക് കിട്ടിയാൽ അതാണ് ഔട്ട് സ്റ്റാൻഡിംഗ്. 700 to 800 ഒക്കെ വരുമ്പോൾ അത് ഇറ്റ് വിൽ ബി എക്സലന്റ്.
1: റാങ്ക് അല്ല, പെർസെന്റേജ്,
0: പെർസെന്റേജ് ആണ് സ്കോർ. അതാണ് അവർ സ്കോർ എന്ന് പറയുന്നത്, അതായത് മാർക്ക് സ്കോർ അല്ല. നമ്മളെ മാർക്ക് കിട്ടും, നമുക്ക് എക്സാം എഴുതി വരുമ്പോൾ നമ്മുടെ മാർക്ക് വിൽ ബി അവൈലബിൾ ടു അസ്. നമുക്കും കാൽക്കുലേറ്റ് ചെയ്യാം ഫോർമുല വെച്ച് ആ സ്കോർ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. കാരണം അവർ ആ കീ തന്ന ഉടനെ നമ്മൾ ചെയ്തുമായിട്ട് കീയുമായിട്ട് കമ്പയർ ചെയ്ത് അന്ന് തന്നെ നമുക്കും ഫോർമുല വെച്ചിട്ട് നമുക്ക് സ്കോർ എത്ര കിട്ടുന്നു എന്ന് കണ്ടുപിടിക്കാൻ പറ്റും.
1: നമ്മൾ നമ്മുടെ ഒരു പരമ്പരാഗതമായ ഒരു എൻട്രൻസിന്റെ രീതിയുണ്ടല്ലോ, അതായത് റാങ്ക് ലിസ്റ്റ് വരുന്നു, അത് ഇന്ന് വീണ്ടും അലോട്ട്മെന്റ് നടക്കുന്നു, പ്രവേശനം കൊടുക്കുന്നു. പക്ഷേ ഗേറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു വ്യത്യാസമുണ്ടല്ലോ, ഗേറ്റ് സ്കോർ വേറെയാണ്, പക്ഷേ അപ്ലൈ ചെയ്യേണ്ടത് ഇൻഡിവിജ്വലി ആയിരിക്കത്തില്ലേ?
0: എഞ്ചിനീയറിംഗ് അഡ്മിഷനൊക്കെ എന്ന് പറഞ്ഞാൽ റാങ്ക് വന്നു, അവർ നേരത്തെ ഉടനെ ഫോം തരുന്നു, എല്ലാവരും അപ്ലൈ ചെയ്യുന്നു ഒരേ സമയത്താണ്. ഇപ്പം ജോയിന്റ് കമ്മീഷണറാണ് നടത്തണം എന്നുള്ളത്. ഇത് ഇവിടെ അങ്ങനെയല്ല, സ്കോർ വന്നു കഴിഞ്ഞാൽ അതോടെ ആ IIT കാൺപൂറുമായിട്ടുള്ള കോൺടാക്ട് തീർന്നു, ഗേറ്റ് സ്കോർ സർട്ടിഫിക്കറ്റ് തരും, ഇത്ര സ്കോർ നിങ്ങൾ ടേക്കണേ. ഈ സ്കോർ വെച്ചിട്ട് നമുക്ക് തീരുമാനിക്കണം ഏത് സബ്ജക്ട് വേണം, ഏത് IIT IAC വേണോ, ഏത് IIT വേണം, അതോ NIT മതിയോ. ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിലും NIT ഉണ്ട്. നോർത്തിലൊക്കെ പോയി IIT കാൺപൂർ ഗൗഹത്തിയൊക്കെ പോയി പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കാണും ചില ഫാമിലീസ്. അപ്പോൾ അവർ എന്ത് ചെയ്യും, ഇന്ത്യയിൽ ചൂസ് NIT. കോഴിക്കോടുണ്ട്, തൃച്ചിയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ സെലക്ട് ചെയ്യണം എവിടെ പോകണം, ജോലിക്ക് പോകണം. അത് ജോലിക്ക് അത് ചില പഠിക്കേണ്ട, എനിക്ക് ഈ സ്കോർ വെച്ച് ജോലിക്ക് പോയാൽ മതി, വീട്ടിലെ പ്രാരബ്ധങ്ങളനുസരിച്ചിരിക്കും ജോലിക്ക് പോയിട്ട് പഠിക്കാം പിന്നെ വേണമെങ്കിൽ. 3 വർഷമേ ഉള്ളൂ പക്ഷേ ഇതിനെല്ലാം. ജോലിക്ക് പോയിട്ട് MTech പഠിക്കണമെങ്കിൽ ചില സമയത്ത് നിങ്ങൾ ആ 3 വർഷത്തിനകത്ത് ഇത് പോയില്ലെങ്കിൽ ഗേറ്റ് സ്കോർ നോട്ട് വാലിഡ്.
1: അതായത് 3 വർഷമാണ്,
0: 3 വർഷമാണ് ഈ ഗേറ്റ് സ്കോറിനുള്ള വാലിഡിറ്റി.
1: അപ്പോൾ ആ 3 വർഷത്തിനിടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം.
0: എപ്പോൾ വേണം അപ്ലൈ.
1: പ്രവേശനത്തിന്റെ നടപടി എന്ന് പറയുന്നതും ഗേറ്റ് പരീക്ഷയുമായിട്ട് നേരിട്ട്
0: ബന്ധമേയില്ല.
1: നമുക്ക് താല്പര്യമുള്ളത് നമ്മൾ ഇൻഡിവിജ്വലി അപ്ലൈ ചെയ്യാം,
0: അപ്ലൈ ചെയ്യാം. അതെ, നമ്മൾ തന്നെ അപ്ലൈ ചെയ്യണം. കാരണം അപ്ലിക്കേഷൻ എപ്പോൾ വരുന്നൊന്നും ഈ IIT കാൺപൂർകാരെ നമ്മൾ അറിയിക്കില്ല. കേരളത്തിൽ എൻട്രൻസ് എക്സാം എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് കണ്ടിന്യൂസ് പ്രോസസ്.
1: അതെ അതെ,
0: ഉടനെ എല്ലായിടത്തിടത്ത് വരുന്നതുകൊണ്ട് കോളേജ് ഉടനെ ജോയിൻ ചെയ്യുന്നു.
1: അതെ അതെ,
0: ഗ്യാപ്പ് ഇല്ലല്ല,
1: ഗ്യാപ്പ് ഇല്ല. മാത്രമല്ല പരീക്ഷ തൊട്ട് പ്രവേശനം വരെ ഒറ്റ അതോറിറ്റിയാണ്,
0: ഒറ്റ അതോറിറ്റി പ്ലസ് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്.
1: അതെ അതെ,
0: ഇത് നമ്മൾ ജോലിക്ക് പോകാൻ തീരുമാനിച്ച ഒരു കൊല്ലം ജോലിക്ക് പോവാം.
1: അതാണ് പ്രകടമായ വ്യത്യാസം.
0: വ്യത്യാസം
1: നമ്മൾ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി 3 വർഷം വാലിഡിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇപ്പോൾ ഈ വർഷം ഗേറ്റ് സ്കോറിംഗ് കിട്ടി, ഈ വർഷം ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, അടുത്ത വർഷമായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വർഷം ഇതേപോലെ ഗേറ്റ് സ്കോർ കിട്ടിയ ആളുകൾ വേറെയുമുണ്ട്, ഇതെങ്ങനെയാണിത്?
0: സ്കോറെല്ലാം ആൾമോസ്റ്റ് സെയിം ആണല്ലോ കാൽക്കുലേഷൻ. അവർ ഈ ഫോർമുല വെച്ച് പോകണമെങ്കിലും മേ ബി സ്റ്റുഡൻസ് നമ്പർ വിൽ ബി ലെസ്, അതൊക്കെ മൈന്യൂട്ട് വ്യത്യാസങ്ങളെ വരുള്ളൂ. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ ഈ ഗേറ്റ് സ്കോർ മതിയാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അല്ല ഇത് പോരാ, നിങ്ങൾക്ക് ബൈ എക്സ്പീരിയൻസ് യു നോ വെയർ യു ആർ ഗോയിങ് ടു ഗെറ്റ് ദിസ് അഡ്മിഷൻ, അത് ബൈ ബേസ്ഡ് ഓൺ ദി പ്രീവിയസ് എക്സ്പീരിയൻസ്. അല്ലെങ്കിൽ ഒരിക്കൽ കൂടെ എഴുതാം, നിങ്ങൾ തറവാണെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം, നമ്പർ ഓഫ് ടൈംസ് ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾ സ്കോറിന് കൂട്ടുന്നതാണ് നല്ലത്.
1: കുറഞ്ഞു പോയാൽ ഏറ്റവും
0: അല്ല, കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടിയതേ എടുക്കുകയുള്ളൂ. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. അവർ കുറഞ്ഞത് എടുക്കുന്നു, ലേറ്റസ്റ്റ് ആയിട്ട് എഴുതി എടുക്കുന്നു എന്ന് പറയുന്നില്ല. ഈ 3 വർഷം സ്കോർ ഉള്ളതുകൊണ്ട് നിങ്ങൾ അടുത്ത പ്രാവശ്യം ഇമ്പ്രൂവ് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിലും നമ്മൾ എല്ലാ എക്സാം ആണല്ലോ റീവാലുവേഷൻ കൊടുക്കുമ്പോഴും.
1: അതെ അതെ,
0: ഇമ്പ്രൂവ്മെന്റ് ഇല്ലെങ്കിൽ അവർ പഴയ മാർക്ക് ദേ വിൽ അക്സെപ്റ്റ്. എപ്പോഴും സ്റ്റുഡന്റിന്റെ ഫേവറബിൾ ആയിട്ടാണ് എനി എക്സാം വിൽ ബി കണ്ടക്ട്.
1: അതെ, പരീക്ഷയുടെ ഒരു രീതിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്പീഡ് വളരെ പ്രധാനമാണ്. ഇത്തരം പരീക്ഷകൾ പലപ്പോഴും നിശ്ചയിക്കുന്നത് അതിന്റെ നെഗറ്റീവ് മാർക്കിംഗ് എന്നൊരു ഘടകമുണ്ട്. ഗേറ്റിൽ നെഗറ്റീവ് മാർക്ക്,
0: ഗേറ്റിൽ ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ മാത്രമേ ഉള്ളൂ നെഗറ്റീവ് മാർക്ക്. 3 ടൈപ്പ് ഞാൻ പറഞ്ഞില്ലേ, MCQ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ, ആൻഡ് ന്യൂമറിക്കൽ അനാലിസിസ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, ഫുൾ മാർക്കല്ല, 1 മാർക്കിന് 1/3 കുറയ്ക്കുള്ളൂ. 2 മാർക്ക് ക്വസ്റ്റ്യന് 2/3 കുറയ്ക്കും, ബാക്കി 2 എണ്ണത്തിന് നോ നെഗറ്റീവ് മാർക്ക്. എഞ്ചിനീയർ സബ്ജക്റ്റിന് 1 ഇൻക്ലൂഡിംഗ് മാത്സിന് നോ നെഗറ്റീവ് മാർക്ക്സ്. അതാണ് ഇതിലെ ഒരു അഡ്വാൻറ്റേജ്.
1: വിശാലമായ സാധ്യതകൾ ആണ് എഞ്ചിനീയറിംഗ് മേഖലയിൽ ഗേറ്റ് പരീക്ഷ തുറന്നിട്ടുണ്ട്.
0: ഇത്രയും വലിയ ഒരു സംരംഭമാണ്, 8-9 lakh സ്റ്റുഡൻസ് ആണ് എഴുതുന്നത്
1: ഒരു വർഷം.
0: അതാണ് ഏറ്റവും വലിയ ഒരു ബിഗ്ഗസ്റ്റ് ടെസ്റ്റ് ആണിത്.
1: ഒരുപക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാധ്യത അവിടെ മുമ്പിൽ നമുക്കൊന്ന് അവതരിപ്പിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുവാനും ഫെബ്രുവരിയിലാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്, ആ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്

0: അതൊക്കെ പരിശീലിക്കുവാനുമുള്ള ഒരു പ്രചോദനമാവട്ടെ ഇതെന്ന് നമുക്ക് ആഗ്രഹിക്കാം. പരീക്ഷ എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ പരീക്ഷയെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളോടും ശ്രോതാക്കളോടും അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്?
1: തേർഡ് ഇയറിനേക്കാളും ഫൈനൽ ഇയറാണ് ഞാൻ പ്രിഫറൻസ് പറഞ്ഞത്. സ്വന്തമായിട്ട് പഠിക്കുക എന്നുള്ളത് ഡെഫിനറ്റ് ആണ്, സ്വന്തമായിട്ട് പഠിക്കുന്നത് ബെറ്റർ, ബട്ട് ദേർ ആർ പീപ്പിൾ ആർ കണ്ടക്ടിങ് ക്ലാസ്സസ്. ഇവിടെ കുറെ ഗേറ്റ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട്, പ്രൈവറ്റ് ആയി നടത്തുന്നുണ്ട്. വീട്ടിൽ നിന്ന് പഠിക്കാൻ എന്ത് പറഞ്ഞാലും ടൈമിംഗ് എന്ന് പറയുമ്പോൾ വളരെ ക്രിട്ടിക്കലാണ്. ആ ഒരു ഇതുകൂടെ ഉപയോഗിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഡ്വൈസ്. പക്ഷെ അതുകൊണ്ട് വളരെ ദൂരെ ഇരുന്ന് ട്രാവൽ ചെയ്ത് വേസ്റ്റ് ആക്കണമെന്നില്ല. കഴിഞ്ഞ അടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുക, ഗെറ്റ് ദി നോളജ് ഫ്രം ദ ഹൗ ദേ ടീച്ച്. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് 10 to 15 hours ഇതിനു വേണ്ടി വീക്കിലി ചെലവാക്കിയാൽ ഗേറ്റ് നല്ല സ്കോർ കിട്ടാനുള്ള ഇത് കിട്ടുള്ളൂ. അതുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ, വേറെ ഒന്നും നോക്കരുത്. IAS എഴുതുന്നത് പോലെ ആണെന്ന് വിചാരിച്ച് എന്നെ പോകണം, കാരണം നമുക്ക് നല്ല ജോലി കിട്ടുന്നു എന്നുള്ള മനസ്സിരുന്നാൽ പഠിക്കും. അതാണ് എൻ്റെ അഡ്വൈസ്.
0: ഗേറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഇത്രയധികം കാര്യങ്ങൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പറഞ്ഞു തന്ന ശ്രീ എസ് രാധാകൃഷ്ണൻ സാറിന് ആകാശവാണിയുടെ പേരിൽ എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു.
1: താങ്ക് യു.
2: അവസരങ്ങളുടെ ഗേറ്റ് തുറക്കുമ്പോൾ പ്രൊഫസർ എസ് രാധാകൃഷ്ണനുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.

0: ലോക ശ്വാസകോശ അർബുദ ദിനത്തോടനുബന്ധിച്ച് വിവിധ തരം ക്യാൻസറുകളെ കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുന്നു.
1: നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരിയിൽ വിജയത്തിന്റെ രുചിക്കൂട്ട്, സംരംഭകയായ നജിയ ഇർഷാദുമായുള്ള അഭിമുഖം.
2: സ്വന്തം പേഴ്സ് തുറക്കുമ്പോൾ അതിനകത്ത് കാശുണ്ടായിരിക്കണം. ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്താന്ന് വെച്ചാൽ അത് തരുന്നൊരു ഫ്രീഡം ഉണ്ട്. ഫ്രീഡം എന്നൊക്കെ പറയുമ്പോൾ വലിയ വാക്കാണ്, പക്ഷേ സ്വന്തമായിട്ട് സമ്പാദിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. നമുക്ക് ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ആരുടെ അനുവാദം ചോദിക്കണ്ട. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സ്ത്രീകളും ആ കൂട്ടത്തിലാണ്. നമ്മുടെ ഈ ചിറകെന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അല്ലാണ്ട് നിങ്ങൾ ചിറക് വെച്ച് പറക്കണമെന്ന് വെച്ചാൽ രണ്ട് ചിറക് മുളച്ച് വരത്തില്ല. ആ ചിറകെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡിപെൻഡൻസ് ആണ്, നമ്മളായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഇതുപോലത്തുള്ള കുറെ അധികം കാര്യങ്ങളാണ്.
1: മറക്കാതെ കേൾക്കുക നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരി.

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
1: സാഹിത്യവേദി.
2: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ പുനലൂർ ചന്ദ്രശേഖരൻ, ലതാ സതീഷ് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യം പുനലൂർ ചന്ദ്രശേഖരൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളാണ്. ആദ്യ കവിത വിട പറയും നേരം.
3: പിരിയും നിനക്ക് ഞാൻ എന്തു നൽകാൻ, തിരയുന്നു ഞാൻ എന്റെ നാൾവഴി, പരകായം അതിലേറി മനമിളക്കാൻ വരമൊന്നു തന്നെങ്കിൽ എന്റെ ഈശൻ.

അസചൂളം വിളിക്കില്ല, വഴിമുടക്കില്ല ഞാൻ വഴിമുടക്കില്ല. എങ്കിലും പറയാതെ വയ്യ, മനമുടയാതെ വയ്യ. പോവും.

ിക്കട്ടെ പറയൂ നീ വിട, നിനക്കത് രണ്ട് വാക്കു മാത്രം. പറയൂ നീ വിട, നിനക്കത് രണ്ട് വാക്കു മാത്രം.

0: പാട നടുവിൽ ഒരു മുളം തണ്ടിലൂതി ഞാൻ അതിലെന്നെ തന്നെ കൂട്ടിനിരുത്തിടാം. ഒരു മുളം തണ്ടിലൂതി ഞാൻ അതിലെന്നെ തന്നെ കൂട്ടിനിരുത്തിടാം.
1: അടുത്ത കവിത ഒറ്റമുറിയിലെ ജാലകം.
0: ഒരു വഴി മാത്രം

നിശാചരിക്കൂട്ടം പിരിഞ്ഞു മരങ്ങളിൽ ചേക്കേറിരാ നിറം ദേഹത്തു പൂശുന്നുവോ. ജാലകം തുറക്കട്ടെ ഇറ്റുനേരത്തേക്കെങ്കിലും കാറ്റനക്കം വേണം ലേശം മുറിക്കുള്ളിൽ. ദുർഗന്ധധൂളികൾ വായുവിൽ കനക്കുന്നു ജാലകക്കൊളുത്തൂരാം

പെറുക്കുവാൻ, അത്താഴമായി കഴിക്കാൻ കയ്യിലിത്തിരി സ്വപ്നങ്ങൾ ഉണ്ടെന്നു ബാക്കി പെറുക്കുവാൻ, വിധിയോടു ചിത്തം പൊരുതിത്തോറ്റു വിധി കളഞ്ഞിട്ടു പോയതാണിന്നലെ, വിധിയോടു ചിത്തം പൊരുതിത്തോറ്റു വിധി കളഞ്ഞിട്ടു പോയതാണിന്നലെ. ഈ ജാലകം ഒന്നടയ്ക്കട്ടെ തണുക്കുന്നെനിക്ക് ശിശിരം.

അതൊരു നോട്ടമെറിഞ്ഞതും ഉള്ളിലുണർന്നൊരു കാന്തിക സ്പന്ദനം അസ്ഥികളേറ്റു പിടിച്ചു വിഭ്രാന്തിയിൽ അങ്ങുമിങ്ങും നോക്കിമിണ്ടാതെ നിന്നില്ലേ. ഉമ്മറവാതിലിൽ ചാരി നിന്നൊരു തിങ്കൾ അമ്മ കാണാതൊരു നോട്ടമെറിഞ്ഞതും

പച്ചപ്പുറം മേട് നിൻവിളി മടക്കുമ്പോൾ പച്ചിലപ്പൊത്തിൽ കൈകോർത്തൊളിച്ചു നാം കത്തും ചിരാതിൻ നിഴരനക്കത്തിൽ പേടിച്ചു വട്ടം പിടിച്ചൻ നെഞ്ചിലമർന്നില്ലേ. പച്ചപ്പുറം മേട് നിൻവിളി മടക്കുമ്പോൾ പച്ചിലപ്പൊത്തിൽ കൈകോർത്തൊളിച്ചു നാം കത്തും ചിരാതിൻ നിഴരനക്കത്തിൽ പേടിച്ചു വട്ടം പിടിച്ചൻ നെഞ്ചിലമർന്നില്ലേ. ചൊവ്വലഗ്നത്തിലേഴെട്ടെന്നു കേട്ടു നിന്നച്ഛൻ തടസ്സം പറഞ്ഞതും പെരുങ്കാറ്റു വീശി.

ഒച്ചയനക്കമില്ലെന്നും നീരുവറ്റിയെന്നാവ് ആരും വരാനെനിക്കില്ല, ഇരിക്കാനും മറം പോലുമില്ല കൂട്ടി.

0: വരാനെനിക്കില്ല, ഇരിക്കാനും മറം പോലുമില്ല, കൂട്ടിരിക്കാൻ ആളുമില്ല, ഇല്ല ഇല്ല ഇല്ല ഇല്ല. ഉള്ളതീ ചെറിയൊരു ജാലകം മാത്രം, ഉള്ളതീ ചെറിയൊരു ജാലകം മാത്രം.
1: പുനലൂർ ചന്ദ്രശേഖരൻ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി ലതാ സതീഷ് എഴുതി അവതരിപ്പിച്ച കവിത കേൾക്കാം, വാർദ്ധക്യം.

വാർദ്ധക്യം ഒരിക്കലും ആരാലും ആഗ്രഹിച്ചിടാത്ത പ്രതിഭാസമൊന്നത്രേ വാർദ്ധക്യം. ഒരിക്കലും ആരാലും ആഗ്രഹിച്ചിടാത്ത പ്രതിഭാസമൊന്നത്രേ വാർദ്ധക്യം. ആവതുകാലത്തെ യൗവനവും മറ്റും ഹോമിച്ചു തീർത്ത

വാർദ്ധക്യം. അവർ പോലും അവജ്ഞയോടെന്നും കരുതുന്നു മാതാപിതാക്കൾ തൻ വാർദ്ധക്യം. ജരാനരയും പിന്നെ ചുക്കിച്ചുളിഞ്ഞ ശരീരവും ഒക്കെയും

0: ലതാ സതീഷ് എഴുതി അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്.
1: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ശ്രേയസ് പദ്ധതി.
2: തൊഴിലില്ലായ്മ തുടച്ചു നീക്കാൻ കേന്ദ്ര സർക്കാരിന്റെ പുതിയ ചുവടുവയ്പ്പാണ് ശ്രേയസ് പദ്ധതി.

0: ശ്രേയസ് എന്നത് സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഫോർ യങ് അച്ചീവേഴ്സ് സ്കീം എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷണൽ സ്കീം വഴിയാണ് ഇത് നടപ്പാക്കുന്നത്. ബിരുദധാരികൾക്ക് കോഴ്സ് കഴിഞ്ഞാൽ ഉടൻ തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണിത്. പഠിച്ചിറങ്ങുന്ന കോഴ്സിൽ ഓരോരുത്തരെയും കൂടുതൽ വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റുകയാണ് ഇതിൻ്റെ ഉദ്ദേശം. ജോലി പരിചയം നൽകുകയും സ്റ്റൈപ്പൻഡ് നേടുകയും ചെയ്യുന്നതിലൂടെ യുവാക്കളുടെ തൊഴിലവസരം വർദ്ധിപ്പിക്കുവാനാണ് ഈ പ്രോഗ്രാം ലക്ഷ്യമിടുന്നത്. മാനവ വിഭവശേഷി വികസന മന്ത്രാലയം, നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം, തൊഴിൽ മന്ത്രാലയം, ഈ മൂന്ന് കേന്ദ്ര മന്ത്രാലയങ്ങളുടെ സംരംഭങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദ്ധതിയാണിത്. ഇനി പറയുന്നവയാണ് ശ്രേയസിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഒന്ന്, ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നതോടൊപ്പം പരിശീലനം കൂടി നൽകിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ തൊഴിൽ ക്ഷമത മെച്ചപ്പെടുത്തുക. രണ്ട്, വിദ്യാഭ്യാസവും വ്യവസായ സേവന മേഖലകളും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുക. മൂന്ന്, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കഴിവുകൾ പകർന്നു കൊടുക്കുന്നതിന് സഹായിക്കുക. നാല്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠനത്തോടൊപ്പം സമ്പാദനവും എന്ന ആശയം പ്രാവർത്തികമാക്കുക. അഞ്ച്, ഗുണമേന്മയുള്ള സേവനം ബിസിനസ് വ്യവസായ രംഗത്ത് ലഭ്യമാക്കുവാൻ സഹായിക്കുക. ആറ്, തൊഴിലിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങളുമായി വിദ്യാർത്ഥി സമൂഹത്തെ ബന്ധിപ്പിക്കുക. ദേശീയ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീമുമായി ചേർന്നാണ് ശ്രേയസിൻ്റെ പ്രാഥമിക പദ്ധതി പ്രവർത്തിക്കുന്നതെന്ന് സൂചിപ്പിച്ചല്ലോ. എല്ലാ ബിസിനസ് വ്യവസായ സംരംഭങ്ങളിലും മൊത്തം തൊഴിൽ ശക്തിയുടെ 10% വരെ അപ്രന്റീസുമാരെ നിയമിക്കുവാനാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. ബാങ്കിംഗ്, ഫിനാൻസ്, ഇൻഷുറൻസ് സർവീസ്, റീറ്റെയിൽ, ഹെൽത്ത് കെയർ, ടെലികോം, ലോജിസ്റ്റിക്സ്, മീഡിയ, മാനേജ്മെന്റ് സേവനങ്ങൾ, ITES, അപ്പാരൽ എന്നീ മേഖലകളിലാണ് ഈ പദ്ധതി പ്രധാനമായും ഇപ്പോൾ നടപ്പിലാക്കുന്നത്. കാലക്രമത്തിൽ ഉയർന്നു വരുന്ന ആവശ്യങ്ങളനുസരിച്ച് കൂടുതൽ മേഖലകൾ ഇതോട് കൂട്ടിച്ചേർക്കും. ശ്രേയസ് പദ്ധതിയുടെ ഒരു പ്രധാന ഭാഗമാണ് ആഡ് ഓൺ അപ്രന്റീസ്ഷിപ്പ് അല്ലെങ്കിൽ ഡിഗ്രി അപ്രന്റീസ്ഷിപ്പ്. നിലവിൽ ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികളെ സെക്ടർ സ്കിൽ കൗൺസിലുകൾ നൽകുന്ന അപ്രന്റീസ്ഷിപ്പ് മേഖലകളിൽ നിന്ന് ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കുവാനായി ക്ഷണിക്കും. അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം സാധാരണയായി ഏകദേശം 6 മാസമാണ്. ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കിയ ഉടൻ തന്നെ ഇത് ആരംഭിക്കും. എല്ലാ വർഷവും ഏതാണ്ട് മെയ് മുതലാണ് ഇത്. അപ്രന്റീസ്ഷിപ്പ് കാലയളവിൽ വിദ്യാർത്ഥിക്ക് പ്രതിമാസം ഏകദേശം 6,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. അപ്രന്റീസ്ഷിപ്പ് കാലയളവ് അവസാനിക്കുമ്പോൾ ബന്ധപ്പെട്ട സെക്ടർ സ്കിൽ കൗൺസിൽ നടത്തുന്ന ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ബിരുദ സർട്ടിഫിക്കറ്റിന് പുറമെ നൈപുണ്യ സർട്ടിഫിക്കറ്റും ഇതുവഴി ലഭിക്കും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. 1880 കോടിയുടെ ദേശീയപാത പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന പ്രധാനമന്ത്രി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ഊർജ്ജ സംഭരണ സംവിധാനമുള്ള ഫ്ളോട്ടിംഗ് സോളാർ ഫോട്ടോ വോൾട്ടേക് പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യസരോവർ യോജനയ്ക്ക്

0: കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. സമുദ്ര പര്യവേക്ഷണങ്ങൾക്കായി 84,000 കോടിയിലധികം രൂപയുടെ സമുദ്രമന്ഥൻ പദ്ധതിക്കും അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി 2030-31 വരെ തുടരും. കൂടാതെ കായിക വികസനത്തിനായി ഖേലോ ഇന്ത്യ പദ്ധതിയുടെ വിപുലീകരണത്തിനും തീരുമാനമായതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നഷാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾ നഷാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. അടുത്ത 100 ഞായറാഴ്ചകളിൽ ഇതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും. മരണാനന്തര അവയവദാന പ്രക്രിയ കാര്യക്ഷമമായി നടപ്പാക്കിയതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദേശീയ പുരസ്കാരം കേരളത്തിന്. നാഷണൽ ഓർഗൻ ആന്റ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 16th ഭാരതീയ അവയവദാന ദിനാചരണത്തോടനുബന്ധിച്ചാണ് ഈ നേട്ടം. തിങ്കളാഴ്ച ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേലിൽ നിന്ന് കേസോട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ SS നോബിൾ ഗ്രേഷ്യസ് ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങും. മരണാനന്തര അവയവദാന പ്രക്രിയ വിജയകരമാക്കാൻ പ്രയത്നിച്ച എല്ലാവരെയും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അഭിനന്ദിച്ചു. വൻകിട നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകൾ സംബന്ധിച്ച് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് റിസർവ് ബാങ്ക്. പുതുക്കിയ നിർദ്ദേശപ്രകാരം വൻ നിക്ഷേപങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നിക്ഷേപങ്ങളുടെയും പലിശ നിരക്കുകൾ ബാങ്കുകൾ വെബ്സൈറ്റുകളിൽ മുൻകൂട്ടി പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. പുതുക്കിയ നിർദ്ദേശങ്ങൾ 1 October മുതൽ പ്രാബല്യത്തിൽ വരും. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സമർപ്പിച്ച കത്തുകൾ മുഖ്യമന്ത്രി തനിക്ക് കൈമാറിയതായും തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതില്ലെന്ന് DGP നിർദ്ദേശം നൽകിയതായും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മാവേലി സ്റ്റോറുകൾ ഘട്ടംഘട്ടമായി സൂപ്പർ സ്റ്റോറുകളായി ഉയർത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺവീനിയൻസ് സ്റ്റോർ എല്ലാ പ്രധാന നഗരങ്ങളിലും ആരംഭിക്കും. ആദ്യ സ്റ്റോർ എറണാകുളം വൈറ്റിലയിൽ ആരംഭിക്കുമെന്നും മന്ത്രി കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നാളെ മുതൽ രാജ്യവ്യാപകമായി ലോക മുലയൂട്ടൽ വാരം ആചരിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. കേരളത്തിൽ നാളെ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെയും കന്യാകുമാരി തീരത്ത് നാളെ പുലർച്ചെ വരെയും കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നിരോധനം അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൌരവമായി കാണണമെന്ന് ഫിഷറീസ് അധികൃതർ നിർദ്ദേശിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ജൂഡോയിൽ 3 മെഡലുകൾ ഇന്ത്യ ഉറപ്പിച്ചു. അസ്മിത ദേ, ഹർഷ് സിംഗ്, യാമിനി മൌര്യ എന്നിവർ വിവിധ വിഭാഗങ്ങളിൽ ഫൈനലിൽ പ്രവേശിച്ചു. ബോക്സിംഗിൽ വനിതകളുടെ 54 kg വിഭാഗത്തിൽ ഇന്ത്യൻ താരം പ്രീതി പവാറും ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട്. 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവുമായി പോയിന്റ് പട്ടികയിൽ നിലവിൽ 10th സ്ഥാനത്താണ് ഇന്ത്യ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മേളയായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 12th എഡിഷന് ആവേശകരമായ തുടക്കം. നാളെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെ മാറ്റുരയ്ക്കുന്ന പ്രൊഫഷണൽ വിഭാഗം മത്സരങ്ങൾ നടക്കും. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി കേസുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഈഡിസ് കൊതുകുകളുടെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ഇടവിട്ട് പെയ്യുന്ന മഴ കൊതുകുകൾ പെരുകാൻ കാരണമാകുന്നതിനാൽ 3-4 August തീയതികളിൽ എല്ലാവരും കൊതുക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ബാലേട്ടൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ജയചന്ദ്രൻ എമ്മിന്റെ സംഗീതം.

നിങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയമെന്ന് പറയുന്നത് കോസ്മിക് കലണ്ടർ എന്നതാണ്. കോസ്മെറ്റിക് എന്ന് നിങ്ങൾ കേട്ട് കാണും അല്ലേ, അല്ലേ മക്കളെ? കോസ്മിക് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടതാണെന്നർത്ഥം. അപ്പോൾ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട കലണ്ടർ, അതാണ് കോസ്മിക് കലണ്ടർ. ഇത് പ്രപഞ്ചത്തിൻ്റെ 13.8 ബില്യൺ വർഷത്തെ ചരിത്രത്തെ വെറും ഒരു വർഷമായി ചുരുക്കുന്ന ശാസ്ത്രീയ സങ്കല്പമാണ് ഈ പറഞ്ഞ കോസ്മിക് കലണ്ടർ. ഇതാദ്യമായിട്ട് ആരാ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? കാൾ സേഗൻ എന്ന് പറയുന്ന മഹാനാണ് ഇതാദ്യമായിട്ട് നിർവചിച്ചത്. അദ്ദേഹം തൻ്റെ ബുക്കിൽ, ബുക്കിൻ്റെ പേര് ഞാൻ പറയാം കേട്ടോ മക്കളെ, ദ ഡ്രാഗൺസ് ഓഫ് എയ്ഡൻ എന്ന് പറയുന്ന ആ പുസ്തകത്തിലൂടെ ഈ കോസ്മിക് കലണ്ടറിനെ ആദ്യമായി അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. ഈ കാലക്രമരേഖയുടെ ലക്ഷ്യം പ്രപഞ്ച പരിണാമത്തിൻ്റെ വ്യാപ്തി മനുഷ്യർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ കാണിക്കുന്നു എന്നതാണ്. ഇനി ഇതിൻ്റെ ആശയ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രപഞ്ചം December 31 അർദ്ധരാത്രി രൂപം കൊള്ളുന്നു എന്നും ഇന്നത്തെ പ്രപഞ്ചാവസ്ഥ അതേ വർഷം December 31 അർദ്ധരാത്രിയോടെ എത്തിപ്പെടുന്നു എന്നും കരുതുന്നു. അതായത് ഒരു സെക്കൻഡ് ഏകദേശം 438 തുല്യം. ഒരു ദിവസമോ 3.78 കോടി വർഷത്തോട് തുല്യമാണ്. ഇനി ഇതിൻ്റെ കലണ്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ January 1 മഹാവിസ്ഫോടനം നടന്നുവെന്ന് പറയപ്പെടുന്നു. നിങ്ങൾക്കറിയാം എന്താണ് മഹാവിസ്ഫോടനം. അതായത് വളരെ ചൂട് കൂടിയ ഹൈ ഡെൻസിറ്റിയുള്ള ഒരു വലിയ ഗോളം വികസിക്കുകയും പിന്നീടത് തണുക്കുകയും അതിൽ കുറേ ഘട്ടങ്ങൾ, അതായത് 7 ഘട്ടങ്ങളുണ്ടായി. അതിനൊക്കെ ശേഷമാണ് നമ്മുടെ സ്റ്റാർസും ഗാലക്സിയും രൂപം കൊണ്ടതെന്നും ഇന്നത്തെ നമ്മുടെ ലോകത്തിലേക്കുള്ള വികാസം പ്രാപിച്ചതെന്നും ആണ് ഈ ബിഗ് ബാങ് തിയറിയിൽ പറയപ്പെടുന്നത്. ഹൈഡ്രജനും ഹീലിയവും ഉണ്ടായതും ഇലക്ട്രോണും പ്രോട്ടോണും ചേർന്ന് ന്യൂട്രൽ ആറ്റംസ് ആയതും സ്റ്റാർസ് ഉണ്ടായതും എല്ലാം ഇതിനകത്ത് വരുന്നു. ഇതിനെ ബിഗ് ബാങ് തിയറി എന്നറിയപ്പെടുന്നു. ഫിസിക്കൽ മോഡൽ എക്സ്പാൻഷൻ ഓഫ് യൂണിവേഴ്സ് എന്നും ഇതിനെ പറയുന്നു. അപ്പോൾ January 1 മഹാവിസ്ഫോടനം ഉണ്ടായി. അത് കഴിഞ്ഞ് ആ വർഷം തന്നെ മെയ് മാസത്തിൽ ആകാശഗംഗ രൂപം കൊള്ളുന്നു. September ആദ്യവാരം, അതിലെ 1st സൂര്യനും ഭൂമിയും രൂപം കൊള്ളുന്നു എന്നും December 20-30 സസ്യങ്ങളുടെ ആവിർഭാവം, സസ്യങ്ങൾ പിന്നീട് ഉഭയജീവികൾ. ഉഭയജീവികളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ. പിന്നീട് സസ്തനികൾ. സസ്തനികളെന്നാൽ അതും നിങ്ങൾക്കറിയാവുന്നതാണല്ലേ മക്കളെ, കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികൾ. പിന്നെ ഡിനോസറുകൾ എന്ന് പറഞ്ഞാൽ അവ പണ്ടേ ഉണ്ടായതാണ്, ഇപ്പോഴില്ല. ഇപ്പോൾ എക്സ്റ്റിങ്ക്ട് ആയിപ്പോയി, നാമാവശേഷമായിപ്പോയി. പിന്നെ എങ്ങനെ നമുക്കറിയാം? അവയുടെ ഫോസിൽസ് ഒക്കെ കിട്ടിയതുകൊണ്ടാണ് നമുക്കറിയാവുന്നത്. ഇവയ്ക്ക് നാശം സംഭവിച്ച് മുഴുവനും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നും പറയുന്നു. പിന്നീട് പ്രൈമേറ്റുകളാണ്. എന്താണ് പ്രൈമേറ്റുകളെന്നറിയാമോ? പ്രൈമേറ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യൻ്റെ പൊതുപൂർവികർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ എല്ലാം പൊതുപൂർവികരെന്ന് പറയുന്നത് പ്രൈമേറ്റുകൾ എന്ന വിഭാഗമാണ്. അങ്ങനെ December 20-30 ഈ സസ്യങ്ങൾ, ഉഭയജീവികൾ മുതലായവ ഉണ്ടായി എന്നും December 31 11:52 നമ്മൾ, അതായത് നമ്മളാകുന്ന നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന ആധുനിക മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. മനുഷ്യരുടെ സകല എഴുത്തുപരമായ ചരിത്രവും ഈ കോസ്മിക്

വർഷത്തിലെ ഒടുവിലത്തെ ചില സെക്കൻഡുകളിലാണ് സംഭവിച്ചത്. ഈ താരതമ്യം മനുഷ്യരാശിയുടെ കാലശേഷി പ്രപഞ്ചത്തിന്റെ അളവിൽ എത്ര ചെറുതാണെന്ന് മനസ്സിലാക്കുന്നതിനായി രൂപപ്പെടുത്തിയതാണ്. ഇനി നിങ്ങളൊക്കെ നന്നായി വായിക്കുന്ന കുട്ടികളല്ലേ, മലയാളത്തിൽ കൂടുതൽ വിശദമായ വായനകളും പ്രിന്റ് ചെയ്യാവുന്ന രൂപത്തിലും ലൂക്ക സയൻസ് പോർട്ടൽ എന്ന് നിങ്ങൾ കേട്ട് കാണും. അതിൽ കോസ്മിക് കലണ്ടർ എന്ന ലേഖനമുണ്ട്. അത് വളരെ മികച്ചതാണ്. നിങ്ങൾ അതൊക്കെ വായിക്കണം. വായന ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് ഈ കാലഘട്ടത്തിൽ പോലും. ശാസ്ത്രവിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുന്ന മലയാള വീഡിയോകളും ശംഭു പ്രസാദ്, നിധിൻ രാമചന്ദ്രൻ തുടങ്ങിയവരുടെ വീഡിയോകളും

പ്രസാദ്, നിധിൻ രാമചന്ദ്രൻ തുടങ്ങിയവരുടെ വീഡിയോകളും ഈ വിഷയം നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്. അതൊക്കെ ഒന്ന് വായിക്കാൻ ശ്രമിക്കണം കേട്ടോ. കോസ്മിക് കലണ്ടർ പ്രകാരം മനുഷ്യ ചരിത്രം വളരെ ചെറുതായ സമയ ഇടവേളയിലാണ് ഒതുങ്ങുന്നത്. എല്ലാ സംഭവങ്ങളും ഒരു വർഷത്തിലേക്ക് ചുരുക്കിയാൽ മനുഷ്യന്റെ ആവിർഭാവം December 31 രാത്രി 11:52 സംഭവിക്കുന്നതെന്ന് കാണാം. ഇനി മനുഷ്യന്റെ സ്ഥാനം നമുക്ക് കണ്ടൂടെ. December 30 മനുഷ്യപൂർവികർ എന്ന് പറയുന്ന പ്രൈമേറ്റുകൾ പ്രത്യക്ഷപ്പെടുന്നു. December 31 ഉച്ചയ്ക്ക് 2:24 മനുഷ്യനും ചിമ്പാൻസിയും ഗൊറിലയും ഉൾപ്പെടുന്ന പൊതുപൂർവികർ ഉണ്ടാവുന്നു. ഇവരുടെയൊക്കെ മുകളിലാണ് പ്രൈമേറ്റുകൾ കേട്ടോ. പിന്നീട് രാത്രി 9:25 ഹോമോ ഇറക്റ്റസ് പ്രത്യക്ഷപ്പെടുന്നു. ഹോമോ ഇറക്റ്റസ് എന്ന് പറഞ്ഞാൽ, ഹോമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ, ഹോമോ സാപ്പിയൻസ് എന്നാണ് നമ്മൾ നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന ഗ്രൂപ്പിന് പറയുന്നത്. അപ്പോൾ ഹോമോ എന്ന് പറഞ്ഞാൽ മനുഷ്യനുമായി ബന്ധപ്പെട്ടത്. ഇറക്റ്റസ് എന്ന് പറഞ്ഞാലോ, അതുവരെ നാല് കാലിൽ നടന്നിരുന്ന ഈ പറഞ്ഞ പ്രൈമേറ്റുകളിൽ രണ്ട് കാലിൽ നിവർന്നു നിൽക്കാൻ സഹായിക്കുന്ന തരത്തിലെത്തുന്നതാണ് ഹോമോ ഇറക്റ്റസ്. പിന്നീട് 11:44 തീയുടെ ഉപയോഗം കണ്ടെത്തുന്നു. തീ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് നിങ്ങൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചു കാണും അല്ലേ. 11:52 ആധുനിക മനുഷ്യൻ, അതായത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഹോമോ സാപ്പിയൻസ് എന്ന ശാസ്ത്രീയ നാമത്തിലാണ് അറിയപ്പെടുന്നത്. മനുഷ്യന്റെ എഴുത്തുപരമായ ചരിത്രം കലണ്ടർ തീരാൻ, അതായത് കോസ്മിക് കലണ്ടർ തീരാൻ വെറും 13 സെക്കൻഡ് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് തുടങ്ങുന്നത്. മനസ്സിലായോ? ഓർത്തു നോക്കുക, ലാസ്റ്റ്, ഏറ്റവും ലാസ്റ്റ് അല്ലേ, 13 സെക്കൻഡ് മാത്രം ബാക്കിയുള്ളപ്പോൾ. അതായത് എല്ലാ സംസ്കാരങ്ങളും മതങ്ങളും പുരാതന സാമ്രാജ്യങ്ങളും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മുഴുവൻ എഴുതപ്പെട്ട ചരിത്രവും പ്രപഞ്ചത്തിൻ്റെ 1 വർഷ ദൈർഘ്യത്തിൽ അവസാന സെക്കൻഡുകളിൽ മാത്രമാണ് സംഭവിച്ചത്. ഇത് പ്രപഞ്ചത്തിൻ്റെ അളവിൽ മനുഷ്യരാശിയുടെ ചരിത്രം എത്ര ചെറുതാണെന്ന് കാണിക്കുന്നു. 13.8 ബില്യൺ പ്രപഞ്ച ചരിത്രം വെറും 1 വർഷത്തിലാക്കി ചുരുക്കിയാൽ മനുഷ്യൻ ജീവിച്ച കാലം അവസാനത്തെ 8 മിനിറ്റിലാണ്. എഴുതിയ ചരിത്രമോ അവസാനത്തെ സെക്കൻഡിലും മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളെല്ലാം ഉണ്ടായതും നമുക്കുണ്ടായ വികാസങ്ങളും പുരോഗതിയും എത്ര ചെറുതാണ് ഇത് വെച്ച് നോക്കുമ്പോൾ. ഇത് ഒരു സാങ്കല്പിക കലണ്ടറാണ്. ഇനി പ്രൈമേറ്റുകളിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടോ? അതായത് കുരങ്ങുകൾ, ആൾക്കുരങ്ങുകൾ, ലീമറുകൾ, ടാർസിയർ, ലോറിസുകൾ തുടങ്ങിയവ ചേർന്ന ഒരു ശ്രേണിയാണ് പ്രൈമേറ്റുകൾ എന്ന് പറഞ്ഞാൽ. മനുഷ്യരും ഈ ഗ്രൂപ്പിൽ പെടുന്നു. ഇതിൽ നിരവധി 300-ൽ സ്പീഷീസുകൾ ഉൾപ്പെടുന്നു. സ്പീഷീസിനെ കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും ഇല്ലേ. പ്രൈമേറ്റുകൾക്ക് മിക്കവാറും മരങ്ങളിൽ ജീവിക്കാൻ സുഖകരമായ പ്രകടനങ്ങളിൽ അവയ്ക്ക് മരങ്ങളിൽ കടന്നു പിടിക്കാൻ കഴിയുന്ന കൈവിരലുകളുണ്ട്. കൂടാതെ തള്ളവിരലിനോട് മറ്റു വിരലുകൾക്ക് സമ്മുഖമാക്കാൻ കഴിയുന്ന കഴിവ് ആർക്കാണ്? അത് ഈ പറഞ്ഞ പ്രൈമേറ്റുകൾക്കുണ്ട്. 2 കണ്ണുകളും മുൻവശത്തുള്ളതിനാൽ സ്റ്റീരിയോസ്കോപ്പിക് കാഴ്ചയും ത്രിമാന കാഴ്ചയും കളർ വിഷനും തലച്ചോറിൻ്റെ വലിപ്പം മറ്റ് സസ്തനികളേക്കാൾ കൂടുതലുമാണ്. മനുഷ്യൻ അറിവിലൂടെ അവൻ്റെ ബുദ്ധിയും സാമൂഹിക പെരുമാറ്റവും മനസ്സിലാക്കാനും മനുഷ്യന് കഴിയുന്നു. മനുഷ്യനും ആൾക്കുരങ്ങും ഒരേ കുടുംബമാണ്. അത് ഹോമിനിഡെ എന്ന കുടുംബത്തിൽപ്പെടുന്നു. ഇത് നിങ്ങളുടെ എക്സ്ട്രാ അറിവിനു വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ബിഗ് ബാങ് തിയറിയിലൂടെ 7 ഘട്ടങ്ങൾ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇല്ലേ, ഓർമ്മയുണ്ടോ? അതിൻ്റെ പേരുകൾ എന്നാൽ, 1-ാമത്തത് സിംഗുലാരിറ്റി എന്ന് വിശ്വം ഒരേ ബിന്ദുവിലായിരുന്നു എന്ന്, അതിൽ നിന്നുള്ള ഉത്ഭവം ഈ സിംഗുലാരിറ്റിയിലുള്ളതാണ്.
രണ്ടാമത്തേത്.

0: ഇൻഫ്ലേഷൻ ഘട്ടം ആധുനിക വേഗത്തിലുള്ള പ്രപഞ്ചത്തിൻ്റെ വികാസമാണത്. മൂന്നാമത്തേത് അടിസ്ഥാന കണങ്ങളുടെ ഉൽപ്പത്തിയാണ്. ക്വാർക്ക്, ഇലക്ട്രോൺ മുതലായ പ്രാഥമിക കണങ്ങൾ രൂപം കൊള്ളുന്നു. നാലാമത്തേതോ ഹാഡ്രോൺ എറ, അതിൽ ക്വാർക്കുകൾ ചേർന്ന് പ്രോട്ടോൺ ന്യൂട്രോൺ, നിങ്ങളിത് കെമിസ്ട്രിയിൽ പഠിച്ചതാണ്, ഈ പ്രോട്ടോണും ന്യൂട്രോണും തുടങ്ങി ഹാഡ്രോൺ എന്ന പുതിയ കണങ്ങൾ ഉണ്ടാവുന്നു. അഞ്ചാമത്തേത് ന്യൂക്ലിയോസിന്തസിസ്, അപ്പോഴാണ് ഹൈഡ്രജൻ, ഹീലിയം തുടങ്ങിയ ലഘുമൂലകങ്ങൾ രൂപം കൊണ്ടത്. പ്രാഥമിക ഘട്ടത്തിൽ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് പ്രകാശം കടന്നു പോകാൻ ആരംഭിക്കുന്നു, പ്രപഞ്ചം ദൃശ്യരൂപമെടുക്കുന്നു. ഇതാണ് ആറാമത്തെ ഘട്ടം. ഈ ഏഴാമത്തെ ഘട്ടത്തിൽ ഗാലക്സികൾ, നക്ഷത്രങ്ങളുടെ രൂപകൽപ്പന എന്നീ ഘട്ടങ്ങൾ ചേർന്ന് പ്രപഞ്ചത്തിൻ്റെ വലുതും വൈവിധ്യവും നിർവചിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കോസ്മിക് കലണ്ടർ എന്ന വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്.
1: കോസ്മിക് കലണ്ടർ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ആലപ്പുഴ തുമ്പോളി സെന്റ് തോമസ് ഹൈസ്കൂൾ റിട്ടയർഡ് ഹെഡ്മിസ്ട്രസ് KJ ബീനാമോൾ.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ആകാശവാണി, സമയം 9 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: മൊഴിയാം ഒരു കഥ.
2: മൊഴിയാം ഒരു കഥയിൽ ഇന്ന് തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ വെള്ളപ്പൊക്കത്തിൽ, അവതരിപ്പിക്കുന്നത് സന്ദീപ് സുരേഷ്.
3: നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ്. അവിടെ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്നു. വെള്ളം, സർവത്ര ജലം. നാട്ടുകാരെല്ലാം കര തേടിപ്പോയി. വീട്ടുകാവിൽ നിന്നൊരാൾ വീട്ടിൽ വള്ളമുണ്ടെങ്കിലുണ്ട്. ക്ഷേത്രത്തിലെ 3 മുറിയുള്ള മാളികപ്പുറത്ത് 67 കുട്ടികളുണ്ട്. 386 ആളുകൾ, പട്ടി, പൂച്ച, ആട്, കോഴി മുതലായ വളർത്തുമൃഗങ്ങളും. എല്ലാം ഐകമത്യമായി കഴിയുന്നു. ഒരു ഷണ്ഠയുമില്ല. ചേന്നൻ ഒരു രാത്രിയും പകലുമായി വെള്ളത്തിൽ തന്നെ നിൽക്കുന്നു. അവന് വള്ളമില്ല. അവൻ്റെ തമ്പുരാൻ 3 പ്രാണനും കൊണ്ട് കരപറ്റിയിട്ട്. ആദ്യം പുരയ്ക്കകത്തേക്ക് വെള്ളമെത്തി നോക്കി തുടങ്ങിയപ്പോഴേ മടലും കമ്പും കൊണ്ട് തട്ടും പരണും കെട്ടിയിരുന്നു.

വെള്ളം പെട്ടെന്നിറങ്ങുമെന്ന് കരുതി രണ്ടു ദിവസം അതിൽ കുത്തിയിരുന്നു. അവിടെ നിന്നും പോയാൽ അവയെല്ലാം ആണുങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പോൾ തട്ടിൻ്റെയും പരണിൻ്റെയും മുകളിൽ മുട്ടറ്റം വെള്ളമുണ്ട്. മേൽക്കൂരയുടെ രണ്ടു വരി ഓല വെള്ളത്തിനടിയിലാണ്. അകത്ത് കിടന്ന് ചേനൻ വിളിച്ചു. ആര് വിളി കേൾക്കും? അടുത്താരുണ്ട്? ഗർഭിണിയായ ഭാര്യ, നാല് കുട്ടികൾ, ഒരു പൂച്ച, ഒരു പട്ടി, ഇത്രയും ജീവികൾ അവനെ ആശ്രയിച്ചിട്ടുമുണ്ട്. പുരയ്ക്ക് മുകളിൽ കൂടി വെള്ളമൊഴുകാൻ 30 നാഴിക വേണ്ടെന്നും തൻ്റെയും കുടുംബത്തിൻ്റെയും അവസാനമെടുത്തുവെന്നും അവൻ തീർച്ചപ്പെടുത്തി. ഭയങ്കരമായ മഴ തോർന്നിട്ട് 3 ദിവസമായി. കൂരയുടെ ഓല പൊളിച്ച് ചേന്നൻ ഒരു കണക്കിൽ പുറത്തിറങ്ങി. 4 ചുറ്റിനും നോക്കി. വടക്കൊരു കെട്ടുവെള്ളം പോകുന്നു. അത്യുച്ചത്തിൽ ചേന്നൻ വള്ളക്കാരെ കൂകി വിളിച്ചു. വള്ളക്കാർക്ക് ഭാഗ്യം കൊണ്ട് കാര്യം മനസ്സിലായി. അവർ വള്ളം കൊട്ടിലിന് നേർക്ക് തിരിച്ചു. കിടാങ്ങളെയും പെണ്ണാളിനെയും പട്ടിയെയും പൂച്ചയെയും പുരയുടെ വാരിക്കിടയിൽ കൂടി ഓരോന്നായി ചേന്നൻ വലിച്ച് വെളിയിലിട്ടു. അപ്പോഴേക്ക് വള്ളവും വന്നെടുത്തു. കിടാങ്ങൾ വള്ളത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചേന്നച്ചാ, പൂഹൈ! പടിഞ്ഞാറ് നിന്ന് ആരോ വിളിക്കുന്നു. ചേന്നൻ തിരിഞ്ഞു നോക്കി. ഇങ്ങാ വായോ! അത് മടിയത്തറ കുഞ്ഞേപ്പനാണ്. അവൻ പുരപ്പുറത്ത് നിന്ന് വിളിക്കുകയാണ്. തെഴുതിപ്പെട്ട് പെണ്ണാളിനെ പിടിച്ച് വള്ളത്തിൽ പിടിച്ചു കയറ്റി. അത്തക്കത്തിന് പൂച്ചയും വള്ളത്തിൽ ചാടിക്കയറി. പട്ടിയുടെ കാര്യം ആരും ഓർത്തില്ല. അത് പുരയുടെ പടിഞ്ഞാറെ ചെരുവിൽ അവിടെയും ഇവിടെയും മണപ്പിച്ച് നടക്കുകയാണ്. വള്ളം നീങ്ങി. അതകലെയായി. പട്ടി മുകളെടുപ്പിൽ തിരിച്ചു വന്നു. ചേന്നൻ്റെ വള്ളം അങ്ങകലെയായി കഴിഞ്ഞു. അത് പറന്നു പോകുന്നു. മരണവേദനയോടെ ആ ജന്തു മൂങ്ങിത്തുടങ്ങി. നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ ശബ്ദത്തോട് സാദൃശ്യമുള്ള ശബ്ദപരമ്പരകൾ പുറപ്പെടുവിച്ചു. ആരുണ്ടത് കേൾക്കാൻ? പുരയുടെ 4 ചുവരുകളിലും അതോടി നടന്നു. ചിലയിടങ്ങളിലെല്ലാം മണപ്പിച്ചു, മൂങ്ങി. സ്വൈര്യമായി പുരപ്പുറത്തിരുന്ന ഒരു തവള അപ്രതീക്ഷിതമായ ഈ ബഹളം കണ്ട് പേടിച്ച് പട്ടിയുടെ മുൻപിൽ കൂടി വെള്ളത്തിലേക്ക് തുടിയുമെന്നൊരു ചാട്ടം ചാടി. ആ നായ ഭയപ്പെട്ട് ഞെട്ടി പിന്നിലേക്ക് കുതിച്ച് ജലത്തിനുണ്ടായ ചലനത്തെ കുറേ നേരം തുളിച്ചു നോക്കി നിന്നു. ആഹാരം തേടിയാവാം. ആ മൃഗം അവിടെയും ഇവിടെയും ഒക്കെ ചെന്ന് ഘ്രാണിക്കുന്നു. ഒരു തവള അവൻ്റെ നാസാരന്ധ്രത്തിൽ മൂത്രം വിസർജിച്ചിട്ട് വെള്ളത്തിലേക്ക് ചാടിക്കളഞ്ഞു. അസ്വസ്ഥനായ നായ് ചീറ്റി തുമ്മി തലയറിഞ്ഞ് ചീറ്റി. മുൻകാലുകളൊന്നുകൊണ്ട് മോന്ത തുടച്ചു. ഭയങ്കരമായ പേമാരി വീണ്ടും ആരംഭിച്ചു. കൂനിക്കൂടി കുത്തിയിരുന്ന് ആ പട്ടി അത് സഹിച്ചു. അതിൻ്റെ യജമാനൻ അമ്പലപ്പുഴ പറ്റിക്കഴിഞ്ഞു. രാത്രിയായി. ഒരു ഉഗ്രനായ നക്രം ജലത്തിൽ പകുതി ആണ്ട് കിടക്കുന്ന ആ കുടിലിനെ ഉരസിക്കൊണ്ട് മന്ദം മന്ദം ഒഴുകിപ്പോയി. ഭയാക്രാന്തനായി വാൽ താഴ്ത്തിക്കൊണ്ട് നായ കുരച്ചു. നക്രം യാതൊന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങൊഴുകിപ്പോയി. മുകളെടുപ്പിൽ കുത്തിയിരുന്ന് ആ ക്ഷുൽപീഡിതനായ മൃഗം കാർമേഘാവൃതമായ അന്ധകാരഭീകരമായ അന്തരീക്ഷത്തിൽ നോക്കി മൂങ്ങി. ആ നായയുടെ ദീനരോദനം അതിദൂരപ്രദേശങ്ങളിലുമെത്തി. അനുകമ്പാതുരനായ വായുഭഗവാൻ അതിനെയും വഹിച്ചുകൊണ്ട് പാഞ്ഞു. വീട്ടുകാവ് ലയിച്ചിട്ടുള്ള ചില ഹൃദയാലുക്കൾ അയ്യോ, പുരപ്പുറത്തിരുന്ന് പട്ടി മൂങ്ങുന്നു എന്ന് പറഞ്ഞു കാണും. കടൽപ്പുറത്ത് അതിൻ്റെ യജമാനൻ ഇപ്പോൾ അത്താഴമുണ്ണുകയായിരിക്കും. പതിവനുസരിച്ച് ഊണ് കഴിയുമ്പോൾ ഇന്നും ഒരുരുള ചോറ് അവനതിനുരുട്ടുമായിരിക്കും. അത്യുച്ചത്തിൽ ഇടവിടാതെ കുറേ നേരം ആ പട്ടി മൂങ്ങി. ശബ്ദം താണു നിശബ്ദമായി. വടക്കെങ്ങോ ഒരു വീട്ടിലിരുന്ന് വീട്ടുകാവൽക്കാരൻ രാമായണം വായിക്കുന്നു. അത് ശ്രദ്ധിക്കും പോലെ നിശബ്ദനായി പട്ടി വടക്കോട്ട് നോക്കി നിന്നു. ആ ജീവി തൊണ്ട പൊട്ടുമാർ രണ്ടാമതും കുറേ നേരം മൂങ്ങി. ആ നിശീധിനിയുടെ നിശേഷ നിശബ്ദതയിൽ ശ്രുതിമധുരമായ രാമായണം വായന ഒരിക്കൽ കൂടി എങ്ങും പരന്നൊഴുകി. നമ്മുടെ ശുനകൻ ആ മാനവ ശബ്ദം ചെവിയോർത്ത് കേട്ട് കുറച്ചധികം നേരം നിശ്ചലം നിന്നു. ഒരു ശീതമാരുത പ്രവാഹത്തിൽ ആ ശാന്തമധുരമായ ഗാനം ലയിച്ചു. കാറ്റിൻ്റെ ഒച്ചയും അലകളിളക്കുന്ന ബളബള ശബ്ദവും അല്ലാതൊന്നും കേൾപ്പാനില്ല. മുകളെടുപ്പിൽ ചേന്നൻ്റെ പട്ടി കയറിക്കിടക്കുന്നു. ഘനമായി അത് ശ്വാസോച്ഛ്വാസം ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് എന്തോ നിരാശനായി പെറുപിറുക്കുന്നുമുണ്ട്. അവിടെ ഒരു മീൻ തുടിച്ചു. ചാടി എണ്ണീറ്റ് നായ കുരച്ചു. മറ്റൊരിടത്ത് തവള ചാടി. അസ്വസ്ഥനായി നായ മുറമുടുത്തു.

0: പ്രഭാതമായി. താണസ്വരത്തിൽ അത് മൂങ്ങിത്തുടങ്ങി. ഹൃദയദ്രവീകരണ സമർത്ഥമായ ഒരു രാഗം വിസ്തരിച്ചു തുടങ്ങി. തവളകൾ അവനെ തുടിച്ചു നോക്കി. ജലത്തിൽ ചാടി ഉപരിതലത്തിൽ കൂടി തെറ്റിത്തെന്നി ചരിച്ചു താഴുന്നത് അവൻ നിർനിമേഷം നോക്കി നിൽക്കും. ജലപ്പരപ്പിൽ നിന്നുയർന്നു കാണുന്ന ആ ഓലക്കെട്ടുകളെല്ലാം അവൻ ആശയോടെ ദൃഷ്ടിവെച്ചു. എല്ലാം വിജനമാണ്, ഒരിടത്തും തീ പോയിന്നില്ല. ശരീരത്തിൽ കടിച്ച് സുഖിക്കുന്ന ഈച്ചകളെ പട്ടി കടിച്ച് കുറിക്കും. പിൻകാലുകളാൽ താടി കൂടെക്കൂടെ ചുഴഞ്ഞ് ഈച്ചയെ പായിക്കും. അല്പനേരം സൂര്യൻ തെളിഞ്ഞു. ആ ഇളവെയിലിൽ അവൻ കിടന്ന് മയങ്ങി. മന്ദാനിലനിൽ ഇളകുന്ന വാഴയിലയുടെ ഛായ പുരപ്പുറത്തങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു. അവൻ ചാടി എണീറ്റ് ഒന്ന് കുരച്ചു. കാറ് കയറി സൂര്യൻ മറഞ്ഞു. നാടെല്ലാം ഇരുണ്ടു. കാറ്റ് അലകളെ ഇളക്കി. ജലപ്പരപ്പിൽ കൂടി ജന്തുക്കളുടെ ശവശരീരങ്ങൾ ഒഴുകിപ്പോകുന്നു. ഓളത്തിലിളകി കുതിച്ചൊഴുകുന്നു. സ്വച്ഛന്ദമവ എങ്ങും സഞ്ചരിക്കുന്നു. ഭയപ്പെടാതെ നടക്കുന്നു. അതിനെയെല്ലാം അവൻ കുതിയോടെ നോക്കി. നമ്മുടെ നായ് മുറുമുറുത്തു. അങ്ങകലെ ഒരു ചെറുവള്ളം ദ്രുതഗതിയിൽ പോകുന്നു. അവൻ എഴുന്നേറ്റ് നിന്ന് വാലാട്ടി ആ വഞ്ചിയുടെ ഗതിയെ സൂക്ഷിച്ചു. അതങ്ങ് തൈക്കൂട്ടത്തിൽ മറഞ്ഞു. മഴ ചാറിത്തുടങ്ങി. പിൻകാലുകൾ മടക്കി, മുൻകാലുകൾ നിലത്തൂന്നി കുത്തിയിരുന്ന് ആ നായ് നാലുപാടും നോക്കി. അവൻ്റെ കണ്ണുകളിൽ ആരെയും കരയിക്കുന്ന നിസ്സഹായ സ്ഥിതി പ്രതിഫലിച്ചിരുന്നു. മഴ തോർന്നു. വടക്കേ വീട്ടിൽ നിന്നും ഒരു ചെറുവള്ളം വന്ന് ഒരു തെങ്ങിൻ ചുവട്ടിലെടുത്തു. നമ്മുടെ നായ് വാലാട്ടി കോട്ടുവായിട്ട് മുറുമുറുത്തു. വള്ളക്കാരൻ തെങ്ങിൽ കയറി കരിക്കടത്തിക്കൊണ്ട് താഴെത്തിറങ്ങി. അയാൾ വള്ളത്തിൽ വെച്ച് തന്നെ കരിക്ക് തുളച്ച് കുടിച്ചിട്ട് തുഴയെടുത്ത് തുഴഞ്ഞങ്ങ് പോയി. അകലെയുള്ള വൃക്ഷക്കൊമ്പിൽ നിന്നും ഒരു കാകൻ പറന്നു വന്ന് ഒരു ഊക്കൻ പോത്തിൻ്റെ അഴുകി ഒഴുകുന്ന ശരീരത്തിൽ വീണു. ചേന്നൻ്റെ പട്ടി കുതിയോടെ കുരയ്ക്കവേ കാക്ക ആരെയും കൂസാതെ മാംസം കൊത്തി വലിച്ചു തിന്നു. തൃപ്തിയായി അത് പറന്നങ്ങ് പോയി. ഒരു പച്ചക്കിളി പുരയ്ക്കടുത്ത് നിൽക്കുന്ന വാഴയിലയിൽ വന്നിരുന്ന് ചരച്ചു. പട്ടി അസ്വസ്ഥനായി കുരച്ചു. ആ പക്ഷിയും പറന്നുപോയി. മലവെള്ളത്തിൽ ഒഴുകി വരുന്ന ഒരു എറുമ്പിൻ കൂട് ആ പുരപ്പുറത്തടിഞ്ഞു. അവ രക്ഷപ്പെട്ടു. ഭോജ്യസാധനമെന്ന് നന്നെയാവാം. നമ്മുടെ നായ് അവയ്ക്കുമ്മ കൊടുത്തു. ചീറ്റ തുമ്മി അതിൻ്റെ മൃദുവായ മോന്ത ചുവന്ന് തടിച്ചു. ഉച്ചതിരിഞ്ഞ് ഒരു ചെറുവള്ളത്തിൽ രണ്ടു പേർ ആ വഴി വന്നു. പട്ടി നന്ദിയോടെ കുരച്ചു. വാലാട്ടി എന്തൊക്കെയോ മനുഷ്യഭാഷയോട് അടുപ്പമുള്ള ഭാഷയിൽ പറഞ്ഞു. അത് ജലത്തിലിറങ്ങി വള്ളത്തിൽ ചാടാൻ തയ്യാറായി നിന്നു. ദേ, ഒരു പട്ടി നിൽക്കുന്നു, ഒരുവൻ പറഞ്ഞു. അയാളുടെ അനുകമ്പ മനസ്സിലായെന്ന പോലെ നന്ദി സൂചകമായി അതൊന്നും മൂങ്ങി. അവിടെ ഇരിക്കട്ടെ, മറ്റയാൾ പറഞ്ഞു. എന്തോ നുണഞ്ഞിറക്കും പോലെ അത് വായ പൊളിച്ചടച്ച് ശബ്ദിച്ചു. പ്രാർത്ഥിച്ചു. അത് രണ്ട് പ്രാവശ്യം ചാടാനാഞ്ഞു. വള്ളം അങ്ങകലെയായി. ഒന്നുകൂടെ പട്ടി മൂങ്ങി. വള്ളക്കാരിൽ ഒരുവൻ തിരിഞ്ഞു നോക്കി. അയ്യോ, അത് വള്ളക്കാരൻ വിളിച്ചതല്ല, ആ ശ്വാനൻ്റെ ശബ്ദമായിരുന്നു. അയ്യോ! പരീക്ഷീണവും ഹൃദയസ്പൃക്കുമായ ആ ദീനരോദനം അങ്ങ് കാറ്റിൽ ലയിച്ചു. വീണ്ടും അലകളുടെ ഒടുങ്ങാത്ത ശബ്ദം. ആരും പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല. ആ നിലയ്ക്ക് പട്ടി വള്ളം മറയും വരെ നിന്നു. ലോകത്തോട് അന്ത്യയാത്ര പറയും പോലെ മുറുമുറുത്ത് കൊണ്ടത് പുരപ്പുറത്ത് കയറി. ഇനി ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കുകയില്ല എന്ന് അത് പറയുകയാവാം. കുറെ പച്ചവെള്ളം നക്കി കുടിച്ചു. ആ സാധുമൃഗം മുകളിൽ കൂടി പറന്നു പോകുന്ന പറവുകളെ നോക്കി. അലകളിൽ കൂടി ഇളകിക്കളിച്ച് ഒരു നീർക്കോലി പാഞ്ഞെടുത്തു. നായ ചാടി പുരപ്പുറത്ത് കയറി. ചേന്നനും കുടുംബവും പുറത്തേക്കിറങ്ങിയ പഴുതിൽ കൂടി ആ നീർക്കോലി അകത്തേക്കിഴഞ്ഞു. പട്ടി ആ ദ്വാരത്തിൽ കൂടി അകത്തേക്കെത്തി നോക്കി. ക്രൂരനായി തീർന്ന് അത് കുരച്ചു തുടങ്ങി. പിന്നീടും നായ പിറുപിറുത്തു. ജീവഭയവും വിശപ്പും അതിൽ നിറഞ്ഞിരുന്നു. ഏത് ഭാഷക്കാരനും ഏത് ചൊവ്വാഗ്രഹവാസിക്കും ആശയം മനസ്സിലാകും. അത്ര സർവവിദിതമായ ഭാഷ. രാത്രിയായി. ഭയങ്കരമായ കൊടുങ്കാറ്റും മഴയും തുടങ്ങി. മേൽക്കൂര അലയടിയേറ്റ് ആടിയുലയുന്നു. രണ്ട് പ്രാവശ്യം ആ നായ് ഉരുണ്ട് താഴത്തി വീഴാൻ തുടങ്ങി. ഒരു നീണ്ട തല ജലത്തിന് മീതെ ഉയർന്നു. അതൊരു മുതലയാണ്. പട്ടി പ്രാണവേദനയോടെ കുരയ്ക്കാൻ തുടങ്ങി. അടുത്ത് കോഴികൾ കൂട്ടം കരയുന്ന ശബ്ദം കേൾക്കായി.
1: പട്ടി എവിടെയാ കുരയ്ക്കുന്നേ? അവിടുന്ന് ആള് മാറിയില്ലേ?
0: പടറ്റിവാഴയുടെ ചുവട്ടിൽ

0: വൈക്കോൽ, തേങ്ങ, വാഴക്കുല ഇവ കൊണ്ട് നിറഞ്ഞൊരു വള്ളമെടുത്തു. പട്ടി വള്ളക്കാരുടെ നേരെ തിരിഞ്ഞു നിന്ന് കുര തുടങ്ങി. കോപിഷ്ടനായി വാലുയർത്തിക്കൊണ്ട് ജലത്തിനരികെ നിന്ന് കുരച്ചു തുടങ്ങി. വള്ളക്കാരിലൊരുവൻ വാഴയിൽ കയറി. ഉവേ, പട്ടി ചാടുമെന്നാ തോന്നുന്നേ. പട്ടി മുന്നോട്ടൊരു ചാട്ടം ചാടി. വാഴയിൽ കയറിയവൻ ഉരുണ്ടു പിടച്ച് വെള്ളത്തിൽ വീണു. മറ്റേയാൾ അവനെ പിടിച്ച് വള്ളത്തിൽ കയറ്റി. പട്ടി ഈ സമയം കൊണ്ട് നീന്തി പുരപ്പുറത്തെത്തി. ശരീരം കുടഞ്ഞ് കോപിഷ്ടനായി കുര തുടർന്നു. കള്ളന്മാർ കുലയെല്ലാം വെട്ടി. നിനക്ക് വച്ചിരിക്കുന്നടാ, തൊണ്ട തകരുമാറ് കുരയ്ക്കുന്ന പട്ടിയോട് അവർ പറഞ്ഞു. പിന്നീടവർ വൈക്കോൽ മുഴുവൻ വള്ളത്തിൽ കയറ്റി. അവസാനത്തിൽ ഒരുവൻ പുരപ്പുറത്തേക്കും കയറി. അവൻ്റെ കാലിൽ പട്ടി കടിയും കൂടി. ഒരു വാ നിറയെ മാംസം ആ പട്ടിക്ക് കിട്ടി. അപ്പോൾ അയാൾ അയ്യോ എന്ന് കരഞ്ഞുകൊണ്ട് ചാടി വള്ളത്തിൽ കയറി. വള്ളത്തിൽ നിന്ന് ആൾ കഴുക്കോല് വെച്ച് പട്ടിയുടെ പള്ളയ്ക്കൊരടിയടിച്ചു. പട്ടികടി ഏറ്റയാൾ വള്ളത്തിൽ കിടന്ന് കരഞ്ഞു. മിണ്ടാതിരിയടാ വല്ലോരും എന്ന് മറ്റേയാൾ സമാധാനം പറഞ്ഞു. അവർ അങ്ങ് പോയി. ഒട്ടധിക നേരം കഴിഞ്ഞ് പട്ടി വള്ളം പോയ സ്ഥലം നോക്കി ഉഗ്രമായി കുരച്ചു. പാതിരായോടടുത്തു ഒരു വലിയ ചത്ത പശു ഒഴുകി വന്ന് പുരയിലടിഞ്ഞു. പട്ടി മുകളെടുപ്പിൽ നിന്ന് അത് നോക്കി നിൽക്കുകയാണ്. താഴത്തേക്കിറങ്ങിയില്ല. ആ ശവശരീരം മന്ദം മന്ദം മാറുന്നു. പട്ടി മുറുമുറുത്തു. ഓല മാന്തിക്കേറി വാലാട്ടി. പിടികിട്ടാത്ത മട്ടിൽ അല്പം അകലാനത് തുടങ്ങവേ പതുക്കെ പതുക്കെ പട്ടി താഴേക്കിറങ്ങി. കടിയിട്ട് വലിച്ചടിപ്പിച്ച തൃപ്തിയോടെ തിന്നു തുടങ്ങി. കൊടിയ വിശപ്പിന് വേണ്ടുവോളം ആഹാരം. ഠേ, ഒരടി പട്ടിയെ കാണുവാനില്ല. ഒന്ന് കുതിച്ചു താണിട്ട് പശു അങ്ങ് അകന്ന് ഒഴുകിപ്പോയി. അപ്പോൾ മുതൽ കൊടുങ്കാറ്റിൻ്റെ അലർച്ചയും തവളകളുടെ തുടിപ്പും അലയുടെ ശബ്ദവുമല്ലാതൊന്നും കേൾപ്പാനില്ല. അവിടെ മൊക്കെ നിശബ്ദം. ഹൃദയമുള്ള വീട്ടുകാവൽക്കാരൻ പട്ടിയുടെ നിസ്സഹായ സ്ഥിതി വെളിപ്പെടുത്തുന്ന മോങ്ങൽ പിന്നീട് കേട്ടിട്ടില്ല. അഴുകിച്ചീഞ്ഞ ശവശരീരങ്ങൾ ആ ജലപ്പരപ്പിൽ അവിടെ അവിടെ ഒഴുകിപ്പോയി. കാക്ക ചിലതിലിരുന്ന് കൊത്തിത്തിന്നുന്നുണ്ട്. അതിൻ്റെ സ്വൈരതയെ ഒരു ശബ്ദവും ഭഞ്ജിച്ചില്ല. കള്ളന്മാർക്കും അവരുടെ വൃത്തിക്കും വിഘാതമുണ്ടായില്ല. എല്ലാം ശൂന്യം. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ കുടിൽ നിലത്തു വീണു. വെള്ളത്തിലാണ്ടു. അനന്തമായ ആ ജലപ്പരപ്പിൽ ഒന്നും ഉയർന്നു കാണുവാനില്ല. യജമാനൻ്റെ ഗൃഹത്തെ മരണം വരെ ആ സ്വാമിഭക്തിയുള്ള മൃഗം കാത്തു. അവൻ പോയി. അവനു വേണ്ടി എന്നോണം ആ കുടിൽ അവനെ മുതല പിടിക്കുന്നത് വരെ ജലത്തിനു മീതെ ഉയർന്നു നിന്നു. അത് താണു. പൂർണമായി ജലത്തിൽ താണു. വെള്ളമിടക്കം തുടങ്ങി. ചേന്നൻ നീന്തിത്തുടിച്ച് പട്ടിയെ അന്വേഷിച്ച് കുട്ടിലേക്ക് വരികയാണ്. ഒരു തെങ്ങിൻ ചുവട്ടിൽ പട്ടിയുടെ ശവശരീരം അടിഞ്ഞുകിടക്കുന്നു. ഓളങ്ങൾ അതിനെ മെല്ലെ ചലിപ്പിക്കുന്നുണ്ട്. പെരിവിരൽ കൊണ്ട് ചേന്നൻ അതിനെ തിരിച്ചും മടച്ചുമിട്ട് നോക്കി. അതവൻ്റെ പട്ടിയാണെന്ന് സംശയം തോന്നി. ഒരു ചെവി മുറിഞ്ഞിരിക്കുന്നു. തൊലി അഴുകിപ്പോയിരിക്കുന്നതിനാൽ നിറം എന്തെന്നറിഞ്ഞുകൂടാ.
1: മൊഴിയാമൊരു കഥയിൽ ഇതുവരെ കേട്ടത് തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ കഥ വെള്ളപ്പൊക്കത്തിൽ, അവതരിപ്പിച്ചത് സന്ദീപ് സുരേഷ്.
2: ആകാശവാണി, സമയം 10 മണി. പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ. തിളക്കം എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രൻ പാടിയത്, കൈതപ്രത്തിന്റെ രചന, കൈതപ്രം വിശ്വനാഥിന്റെ സംഗീതം.

ചിത്രം കാമം ക്രോധം മോഹം. യേശുദാസും ബേബി സുജാതയും ചേർന്ന് പാടിയത്. ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര. യേശുദാസ് പാടിയ ഗാനം ചിത്രം ദീപസ്തംഭം മഹാചര്യം.

സലിൽ ചൗധരി സംഗീതം പകർന്ന ഗാനം. പാടിയത് യേശുദാസും സബിത ചൗധരിയും. ഗാനരചന വയലാർ രാമവർമ്മ. ചിത്രം സെന്റ് തോമസ്.

ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ജയചന്ദ്രൻ എം സംഗീതം നൽകി, യേശുദാസും സുജാതയും ചേർന്ന് പാടിയത്. ചിത്രം നമ്മൾ തമ്മിൽ

ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾ, ആർ കെ ശേഖറിന്റെ സംഗീതം, യേശുദാസും സുശീലയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം ചോറ്റാനിക്കര അമ്മ.

വി ശ്രീകുമാറും ശ്രേയാ ഘോഷലും ചേർന്ന് പാടിയത് ചിത്രം നീലത്താമര. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ ഗാനരചന, വിദ്യാസാഗറിന്റെ സംഗീതം.

ഒരു ഗാനം കൂടി കേൾക്കാം. അവളുടെ രാവുകൾ എന്ന ചിത്രത്തിനു വേണ്ടി ജാനകി പാടിയത്, ബിച്ചു തിരുമലയുടെ വരികൾ, എ ടി ഉമ്മറിന്റെ സംഗീതം.

0: ഈ ഗാനത്തോടെ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം, എൻ ആനന്ദവല്ലിയമ്മ അവതരിപ്പിച്ചത്.
1: കർക്കിടകം കഴിയാറാകുമ്പോൾ ചിങ്ങത്തെ എതിരേൽക്കുന്നതിന് കേരളത്തിൽ ചില ചടങ്ങുകളുണ്ട്. അതിൽ പ്രധാനം വീട്ടിലെ പഴയ സാധനങ്ങൾ, പഴയ മുറം, കുറ്റിച്ചൂല് തുടങ്ങിയവ വെളിയിൽ കളഞ്ഞ് വീട് വെടിപ്പാക്കി ലക്ഷ്മീദേവിക്ക് വന്നിരിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കുക എന്നതാണ്. ഓണം ആകുമ്പോഴേക്കും വഴി, മുറ്റം, വീടിന്റെ പരിസരം, വീട് എല്ലാം വെടിപ്പാക്കിയിരിക്കും. മഹാബലിയെ എതിരേൽക്കാൻ എന്ന സങ്കല്പമാണ് ഉള്ളതെങ്കിലും ഈ ആചാരങ്ങൾക്കു പിന്നിൽ ഒരു പ്രായോഗിക തത്വമുണ്ട്. ഒരു ശുചീകരണ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. പ്രകൃതിയും ഈ ശുചീകരണം നടത്താറുണ്ട്. പുതുവെള്ളത്തിൽ ആറും തോടും കുളവും എല്ലാം മാലിന്യങ്ങളെ ഒഴുക്കിക്കളയും. ശുചീകരണത്തിന്റെ അനിവാര്യതയാണ് ഈ നടപടികളൊക്കെ സൂചിപ്പിക്കുന്നത്. കയ്യിൽ കിട്ടുന്നതെന്തും സൂക്ഷിക്കുന്ന പ്രകൃതമാണ് ചിലർക്കുള്ളത്. സാധനങ്ങൾ കൊണ്ടുവരുന്ന കൂട്, ടി വി മുതലായവ വാങ്ങുമ്പോഴുള്ള കവർ, പോസ്റ്റിൽ വരുന്ന കവറുകൾ, പഴയ മാസികകൾ, ഇവയെല്ലാം കൊണ്ട് വീട് നിറഞ്ഞിരിക്കും. എന്തെങ്കിലും പ്രയോജനപ്പെടും എന്നായിരിക്കും ന്യായീകരണം. പാറ്റയും പല്ലിയും ചിതലും നിറഞ്ഞ് വിലസുക എന്നതാണ് പരിണതഫലം. പോരെങ്കിൽ പൊടിയും. ഇതുപോലെ പുറത്തു കളയാൻ മനസ്സുവരാതെ നിരവധി ചപ്പുചവറുകൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരുണ്ട്. പഴകി ജീർണിച്ചതും തുരുമ്പിച്ചതും ഒരിക്കൽ പോലും പ്രയോജനപ്പെടാത്തതും ആയിരിക്കും അവയിൽ പലതും. എത്ര പഴകിയതായാലും കളയാതെ ഈ ചവറ്റുഭാണ്ഡം മനസ്സിൽ പേറിക്കൊണ്ടു നടക്കും. മറ്റുള്ളവരോടുള്ള പക, വെറുപ്പ്, അസൂയ, അഹങ്കാരം, അമർഷം, ജീവിത നൈരാശ്യം, വന്നുപോയ നഷ്ടത്തെക്കുറിച്ചുള്ള ആകുലത, ഉറ്റവർ നഷ്ടപ്പെട്ടതിലുള്ള വേദന, ഇവയൊക്കെയാണ് ഈ ചവറ്റുഭാണ്ഡം. പുറത്ത് കളയേണ്ടവ കളയാതെ എടുക്കാൻ വയ്യാത്ത ഭാരം ചുമന്നു നടക്കുന്നത് കൊണ്ടുള്ള വിപത്തുകൾ നിരവധിയാണ്. ശരീരത്തിലെ മലം, മൂത്രം, വായു

0: തുമ്മൽ, ദാഹം, വിശപ്പ്, ഉറക്കം, ചുമ, ഇവ യഥാവസരം പുറത്തു കളയാതിരുന്നാൽ ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് ആയുർവേദ വിധിയിൽ വിസ്തരിച്ചു പറയുന്നുണ്ട്. അതുപോലെ മനഃശല്യങ്ങളായ ചപ്പുചവറുകൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് മദ്യപാനം, ഉന്മാദം, വിഷാദം, ആത്മഹത്യാ പ്രവണത, ജോലിയിലെ വീഴ്ച ഇവയ്ക്കെല്ലാം അടിമകളാകുന്നത്. മനസ്സ് നിറയെ വിദ്വേഷവും വെറുപ്പും കൊണ്ടു നടന്നാൽ അവ മനസ്സിനെ നാശോന്മുഖമാക്കും. ആസിഡിന്റെ നശീകരണ ശക്തിയാണ് വിദ്വേഷത്തിനും കുടിപ്പകയ്ക്കും അമർഷത്തിനും ഉള്ളത്. ഇരിക്കുന്നിടം ദ്രവിപ്പിക്കലാണ് ആസിഡിന്റെ സ്വഭാവം. മാറാത്ത വേദനയും ചിന്തകളും ഉള്ളിലൊതുക്കി കഴിയുന്നവരുടെ ആരോഗ്യം ക്ഷയിക്കും. അതിനാൽ ജീവിതത്തോടുള്ള അനാരോഗ്യ പ്രതികരണങ്ങൾ രോഗത്തിന് കാരണമാകുമെന്നും ഒരു ഔഷധത്തിനും അതിനെ ശമിപ്പിക്കാൻ കഴിവില്ലെന്നും അറിയണം. മുഹമ്മദ് നബിയുടെ ഒരു വചനമുണ്ട്, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്, അത് നന്നായാൽ എല്ലാം നന്നായി, അത് ദുഷിച്ചാൽ എല്ലാം ദുഷിച്ചു, അതാണ് ഹൃദയം എന്ന്. ഒരു നല്ല ഹൃദയം സ്വർണത്തേക്കാൾ വിലപിടിപ്പുള്ളതാണ് എന്ന് ഷേക്സ്പിയർ. വിവേകാനന്ദന്റെ അഭിപ്രായത്തിൽ ധനവും പദവിയും അധികാരവുമല്ല ആവശ്യം, ഹൃദയശുദ്ധിയാണ്. മനസ്സിൽ നിന്ന് എറിഞ്ഞുകളയേണ്ട ചപ്പുചവറുകൾ മാറ്റി ശുദ്ധമാക്കി പകരം സ്നേഹവും അനുകമ്പയും ദയയും നിറച്ച് ശുദ്ധമാക്കുക. നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുവാനുള്ളത് സ്നേഹം മാത്രമാകട്ടെ. വിശുദ്ധ പൗലോസിന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്, നിങ്ങളുടെ സ്നേഹം ജ്ഞാനത്തിലും എല്ലാവിധത്തിലുള്ള വിവേകത്തിലും ഉത്തരോത്തരം വർദ്ധിച്ചു വരട്ടെ എന്ന്. നമുക്ക് പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും. അപ്പോഴൊക്കെ തള്ളേണ്ടത് തള്ളുകയും കൊള്ളേണ്ടത് കൊള്ളുകയും ചെയ്യുകയായിരിക്കണം ആദ്യപടി. വിദ്വേഷവും ഉൾപ്പകയും നിരാശയും നിറഞ്ഞ ഹൃദയത്തിൽ മുമ്പോട്ടു പോകാനുള്ള വഴി തെളിയുകയില്ല. ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒറ്റയ്ക്ക് ഒതുങ്ങിക്കൂടി മനസ്സു ദുഷിപ്പിക്കാതെ സൃഷ്ടിയുന്മുഖമായ കർമ്മത്തിൽ ഏർപ്പെടുക. ഇതിനുള്ള ശക്തി ലഭിക്കാനുള്ള ആദ്യപടിയാണ് മനസ്സിലെ ഭാരമിറക്കി വയ്ക്കൽ. പകരം നന്മയും ഈശ്വരവിശ്വാസവും മനസ്സിൽ നിറയ്ക്കുക.
1: എൻ ആനന്ദവല്യമ്മ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ.
2: This is Akashvani, the news read by Renuka. The Union Cabinet has approved the Pradhan Mantri Surya Sarovar Yojana PMSSY for development of floating solar photovoltaic projects with energy storage systems. Addressing media in New Delhi after the Union Cabinet meeting today, Information and Broadcasting Minister Ashwini Vaishnaw said that the scheme has been approved with a total outlay of 5,070 crore rupees.
3: सोलर कैपेसिटी पर कैपिटा के हिसाब से देखें तो वर्ल्ड हाईएस्ट देश में लगी है. वाटर बॉडीज हैं, डैम्स हो, लेक्स हो, कैनाल्स हो, उन सब का उपयोग करके जो सोलर पावर जनरेशन कैपेसिटी क्रिएट करना है उसका अप्रूवल लिया गया. 102 गीगावाट की कैपेसिटी पोटेंशियल है भारत में. टोटल 5000 मेगावाट फ्लोटिंग सोलर पीवी फोटोवोल्टेक कैपेसिटी भारत में क्रिएट की जाएगी. 5 साल की स्कीम है. 1 crore पर मेगावाट का इसका सपोर्ट दिया जाएगा. 10 मिलियन टन्स ऑफ CO2 एमिशंस को ये प्रिवेंट करेगा.
2: In order to strengthen country's energy security and unlock vast offshore potential, the Union Cabinet has given its nod to the National Offshore Exploration Scheme, Samudra Manthan, with an approved outlay of 84,084 crore rupees for implementation up to financial year 2030-31. The Union Cabinet has given its approval to the continuation of the Pradhan Mantri Kisan Samman Nidhi, PM Kisan Scheme, from 2026-27 to 2030-31. Mr. Vaishnaw said a total financial outlay of 3.15 lakh crore rupees has been approved for this scheme during the period of 5 years. Both Houses of Parliament have been adjourned for the day following opposition uproar over several issues, including alleged police action during students' protest over the NEET issue. When the Lok Sabha met after the first adjournment, the presiding officer, Dilip Sekia, took up the Registration of Births and Deaths Amendment Bill 2026 for consideration and passage. Minister of State for Home, Nityanand Rai, removed the bill